നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇത് ആകാശവാണി അനന്തപുരി FM 101.9. ഇന്ന് ശകവർഷം 1948 ആശ്വിനം 16, കൊല്ലവർഷം 1202 കന്നി 22, 2026 ഒക്ടോബർ 8 വ്യാഴാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 51 മിനിറ്റും 38 സെക്കൻഡും. 101.9 MHz-ൽ FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി അനന്തപുരി FM 101.9. സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ജോൺ ടി എബ്രഹാം തേവരേത്ത്.
1: ലളിതമായ ജീവിതവും ഉയർന്ന ചിന്തയും കേൾക്കുമ്പോൾ എത്ര മനോഹരമായ സുപരിചിതമായ ഒരു തത്വം. എന്നാൽ ഇന്നിൻ്റെ ഈ അതിവേഗ ലോകത്ത് ബാഹ്യമായ ആഡംബരങ്ങൾക്ക് നാം വലിയ വില നൽകുമ്പോൾ ഇതിൻ്റെ യഥാർത്ഥ ആഴം നാം പലപ്പോഴും മറന്നുപോകുന്നു. ഒരു ചെറിയ കഥ പറയാം. പണ്ട് പ്രശസ്തനായ ഒരു ജപ്പാനീസ് സെൻ ഗുരുവിൻ്റെ ആശ്രമത്തിൽ അദ്ദേഹത്തെ കാണാൻ ഒരു വലിയ പ്രഭു എത്തി. വില കൂടിയ പട്ടുതുണികളും രത്നാഭരണങ്ങളും അണിഞ്ഞ് സ്വന്തം പദവിയിലും അറിവിലും അത്യധികം അഹങ്കരിച്ചിരുന്ന ഒരാളായിരുന്നു ആ പ്രഭു. ആശ്രമത്തിലെത്തിയ അയാൾ ഗുരുവിനോട് പറഞ്ഞു, "ഗുരു, എനിക്ക് ജീവിതത്തിന്റെ പരമസത്യം എന്താണെന്ന് അങ്ങ് ഉപദേശിച്ചു തരണം. പക്ഷേ എന്റെ സമയം വളരെ വിലപ്പെട്ടതാണ്, അധികം ദീർഘിപ്പിക്കരുത്." ശാന്തനായ ഗുരു അയാളെ ഇരുത്തി സൗമ്യമായ പുഞ്ചിരിയോടെ പറഞ്ഞു, "നമുക്ക് ആദ്യം ഒരു കപ്പ് ചൂട് ചായ കുടിക്കാം." ഗുരു ഒരു കപ്പ് എടുത്ത് പ്രഭുവിന്റെ മുന്നിൽ വെച്ചു. തുടർന്ന് കെറ്റിലിൽ നിന്ന് ചായ കപ്പിലേക്ക് പകരാൻ തുടങ്ങി. കപ്പ് നിറഞ്ഞു. പക്ഷേ ഗുരു ചായ പകരുന്നത് നിർത്തിയില്ല. ചായ കപ്പിൽ നിന്ന് പുറത്തേക്ക് കവിഞ്ഞൊഴുകി മേശപ്പുറത്തേക്കും ഒടുവിൽ പ്രഭുവിന്റെ വിലപിടിപ്പുള്ള വസ്ത്രങ്ങളിലേക്കും വീഴാൻ തുടങ്ങി. പൊറുതിമുട്ടിയ പ്രഭു ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റു, "ഗുരു, അങ്ങേക്ക് എന്താണ് പറ്റിയത്? കപ്പ് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്നത് അങ്ങ് കാണുന്നില്ലേ? ഇനിയും അതിലേക്ക് ഒരു തുള്ളി ചായ പോലും ഒഴിക്കാൻ കഴിയില്ല." ഗുരു കെറ്റിൽ താഴെ വെച്ച് സ്നേഹത്തോടെ പ്രഭുവിന്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, "ശരിയാണ്, ഈ കപ്പ് പോലെയാണ് അങ്ങയുടെ മനസ്സും. ആഗ്രഹങ്ങളും അഹങ്കാരങ്ങളും അനാവശ്യമായ ആഡംബരങ്ങളും കൊണ്ട് അത് ഇതിനകം നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. അകത്ത് ഒഴിഞ്ഞ ഒരിടം ബാക്കിയില്ലെങ്കിൽ പുതിയൊരു വെളിച്ചമോ ഉയർന്ന ചിന്തയോ ഞാൻ എങ്ങനെ അങ്ങയിലേക്ക് പകരും? ആദ്യം ഈ കപ്പ് ശൂന്യമാക്കൂ, എന്നിട്ട് വരിക." പ്രഭുവിന്റെ തല ലജ്ജയോടെ താണുപോയി. ആ നിമിഷം അയാൾക്ക് ആ സത്യം വെളിപ്പെട്ടു. നമ്മുടെ ജീവിതവും ഇതുപോലെ തന്നെയല്ലേ? വീടുകളിൽ സാധനങ്ങൾ വാരിക്കൂട്ടുന്നു, മനസ്സിൽ ആകുലതകളും മത്സരബുദ്ധിയും നിറയ്ക്കുന്നു. എന്തിനാണ് ഈ അനാവശ്യമായ ഭാരങ്ങൾ? ബാഹ്യമായ ലളിതവൽക്കരണം അഥവാ സിമ്പിൾ ലിവിംഗ്. എന്നാൽ ദാരിദ്ര്യമോ ഇല്ലായ്മയോ അല്ല, മറിച്ച് അനാവശ്യമായവയെ ഒഴിവാക്കി ജീവിക്കാൻ പഠിക്കലാണ്. നമുക്ക് ആവശ്യമുള്ളതും ആഗ്രഹിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിവാണ്, തിരിച്ചറിയലാണ്. ജീവിതം ലളിതമാകുമ്പോൾ മനസ്സ് സ്വതന്ത്രമാകും. അവിടെ അനാവശ്യമായ ബഹളങ്ങളില്ല, മറ്റുള്ളവരോടുള്ള അന്ധമായ മത്സരമില്ല. അപ്പോഴാണ് ഉയർന്ന ചിന്ത എന്ന അത്ഭുതം സാധ്യമാകുന്നത്. സ്നേഹം, കാരുണ്യം, സഹജീവികളോടുള്ള സഹാനുഭൂതി, ആത്മീയമായ അന്വേഷണങ്ങൾ, ഇവയെല്ലാം മുളപൊട്ടാൻ മനസ്സിൽ ശാന്തമായ ഒരു ഇടം വേണം. മഹാത്മാഗാന്ധിയുടെ ജീവിതം നോക്കൂ. ആ മനുഷ്യന്റെ ജീവിതം ലളിതമായിരുന്നു, എന്നാൽ ചിന്തകളോ ഹിമാലയത്തേക്കാൾ ഉയർന്നതായിരുന്നു. ജീവിതത്തിന്റെ സൗന്ദര്യം നമ്മൾ ശേഖരിച്ചു വെക്കുന്ന പണ്ട്

0: ദുഃഖങ്ങളിലല്ല, നമ്മൾ വിതറുന്ന നന്മകളിലാണ്. ചുറ്റുമുള്ള ചെറിയ കാര്യങ്ങളിൽ ആനന്ദം കണ്ടെത്തുക, കുറഞ്ഞ സാധനങ്ങൾ കൊണ്ട് ജീവിക്കാൻ ശീലിക്കുക, ഒപ്പം വലിയ സ്വപ്നങ്ങളും ഉദാത്തമായ ചിന്തകളും മനസ്സിൽ സൂക്ഷിക്കുക. ഒരു പാട്ടിൻ്റെ ഭംഗി സ്വരങ്ങൾക്കിടയിലുള്ള നിശബ്ദതയിലാണ്. അതുപോലെ ജീവിതത്തിൻ്റെ ഭംഗി ബാഹ്യമായ ലാളിത്യത്തിലാണ്. ആ ലാളിത്യത്തിൽ നിന്നാകട്ടെ നമ്മുടെ ഉയർന്ന ചിന്തകളുടെ തുടക്കം.
1: ഡോക്ടർ ജോൺ ടി എബ്രഹാം തേവരേത് അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. പുനഃപ്രക്ഷേപണം രാത്രി 11 മണിക്ക്.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: 10th ഇന്ത്യൻ മൊബൈൽ കോൺഗ്രസ് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ടെലികോം, ഡിജിറ്റൽ കണക്ടിവിറ്റി, സാങ്കേതിക നവീകരണം എന്നീ മേഖലകളിൽ ഇന്ത്യ കൈവരിച്ച ശ്രദ്ധേയമായ പുരോഗതി പരിപാടിയിൽ പ്രദർശിപ്പിക്കും. ഇന്ന് 94th ഇന്ത്യൻ വ്യോമസേനാ ദിനം. ഇന്ത്യൻ വ്യോമസേന പിഴവില്ലാത്തതും സുരക്ഷിതവും കൃത്യവുമായത് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ലഹരി മാഫിയയ്ക്കെതിരായ പ്രവർത്തനം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി രാജ്യത്ത് ആദ്യമായി കേരളത്തിൽ എക്സൈസ് വകുപ്പിന് കീഴിൽ സംസ്ഥാന നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ നിലവിൽ വന്നു. തിരുവനന്തപുരം എക്സൈസ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ മന്ത്രി എം ലിജു ബ്യൂറോ ഉദ്ഘാടനം ചെയ്തു. വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ തിരുവനന്തപുരം തമ്പാനൂർ KSRTC ബസ് ടെർമിനലിൽ പ്രവർത്തിക്കുന്ന എന്റെ കൂട് വിശ്രമ കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ പരിശോധന നടത്തി. കേന്ദ്രത്തിലെ അടിസ്ഥാന സൌകര്യങ്ങളുമായി ബന്ധപ്പെട്ട് പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് മന്ത്രിയുടെ പരിശോധന. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് കോഴിക്കോട് ജില്ലയിൽ ഈ മാസം 15 മുതൽ 31 വരെ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക എൻറോൾമെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നു. നിലവിൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തവർക്കും പുതുതായി പേര് ചേർക്കാനുള്ളവർക്കും അവസരം പ്രയോജനപ്പെടുത്താം. ടിബി മുക്ത ഭാരത് അഭിയാന്റെ ഭാഗമായി മലാപ്പറമ്പ് ആരോഗ്യ കുടുംബക്ഷേമ കേന്ദ്രത്തിൽ ജോഷ് ക്യാമ്പയിന്റെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം ഇന്ന്. ക്ഷയരോഗ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ചർച്ച ചെയ്യുന്നതിനും ബോധവൽക്കരണം നടത്തുന്നതിനുമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. രഞ്ജി ട്രോഫിയിൽ ഈ സീസണിലെ ആദ്യ മത്സരത്തിന് കേരള ടീമിനെ പ്രഖ്യാപിച്ചു. വിഷ്ണു വിനോദാണ് ക്യാപ്റ്റൻ.

അറിയിപ്പുകൾ. ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് 9 മണിവരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി തിരുനെല്ലൂർ കരുണാകരൻ എഴുതിയ പ്രഭാതത്തെ പ്രതീക്ഷിച്ച് എന്ന കവിത ആലാപനം ജയന്തി കൃഷ്ണ, ഉദയഗീതം സുധാ രഘുനാഥ് പാടിയത് പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്, 7:15 ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, വല്ലത്ത് ഗുഡ് ഇംഗ്ലീഷ്, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, 8:30 ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 164 ഭാഗം, 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൌഖ്യം, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്, 9:30 ഗാനോപഹാരം, 10:02 ഹലോ സന്ദേശഗാനം, 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില, ശേഷം ഹലോ സന്ദേശഗാനം തുടരും. 11:02 ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. കറവപ്പശുക്കളിലെ പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡെയറി സയൻസ് ആന്റ് ടെക്നോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോ കെ ലാലു മറുപടി നൽകുന്നു.

ഉച്ചയ്ക്ക് 12:30 ശാസ്ത്രലോകം, സസ്യരാസ ഘടകങ്ങളുടെ വിസ്മയലോകം. ഡോക്ടർ രമേശ് കുമാർ കെ ബി സംസാരിക്കുന്നു. 12:40 പ്രകാശധാര, കാഴ്ച പ്രശ്നങ്ങളും തലവേദനയും. ഡോക്ടർ വീണ വിശ്വം സംസാരിക്കുന്നു. 1:30 ഒരു വട്ടം കൂടി, 2:30 നാടകം ആ പെൺകുട്ടി നീയായിരുന്നെങ്കിൽ, രചന ദീപ്തി പി എസ്, സംവിധാനം വി എസ് ഉണ്ണികൃഷ്ണൻ, ശബ്ദം നൽകിയവർ മഹേഷ് ആർ ജി, തിരുമല രാമചന്ദ്രൻ, തമലം ശ്രീകുമാർ, സിനി സുനിൽ, ദുർഗ രാജു, കാരേറ്റ ജയകുമാർ, സലിം കെ വി, ബിജു കല്ലുവാതുക്കൽ, ശ്രീജ ശശിധരൻ. 2:30 ചലച്ചിത്രഗാനങ്ങൾ, 2:45 തിരിപ്പൂക്കൾ, 3:00 ഹലോ പ്രിയഗീതം പുനഃപ്രക്ഷേപണം, 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 4:00 കാതലൊരു പാട്ട് തത്സമയ ഫോണിൻ പരിപാടി, 5:00 ചലച്ചിത്രഗാനങ്ങൾ, 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി, 6:00 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ, 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും. കൂടുതൽ വരുമാനത്തിന് ഓരു ജലാശയങ്ങളിലെ കൂടു മത്സ്യകൃഷി. ഡോക്ടർ പി എ വികാസ് സംസാരിക്കുന്നു. 7:20 ചലച്ചിത്രഗാനങ്ങൾ, 9:30 സംഗീതസുധ, ശ്രേയസ് നാരായണൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം, ഡോക്ടർ ജോൺ ടി എബ്രഹാം തേവരേത്ത് അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം, 11:00 മുതൽ വിവിധ ഭാരതി റിലേ.

ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്. ഇനി കാലാവസ്ഥയെക്കുറിച്ച്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ ഇടിയോടുകൂടിയോ അല്ലാതെയോ മഴയുണ്ടാകാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.8 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.5 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും നമസ്തേ. അനന്തപുരിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ശുഭദിനാശംസകളോടെ സ്വാഗതം.
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് തിരുനല്ലൂർ കരുണാകരന്റെ പ്രഭാതത്തെ പ്രതീക്ഷിച്ച് എന്ന കവിത കേൾക്കാം. ആലപിക്കുന്നത് ജയന്തി കൃഷ്ണ.

0: ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് തിരുനെല്ലൂർ കരുണാകരന്റെ പ്രഭാതത്തെ പ്രതീക്ഷിച്ച് എന്ന കവിത. ആലപിച്ചത് ജയന്തി കൃഷ്ണ. ഇനി ഉദയഗീതം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഉദയഗീതത്തിൽ ഇന്ന് സുധ രഘുനാഥ് ആലപിക്കുന്ന ഗാനങ്ങൾ കേൾക്കാം. ആദ്യമായി പരമപുരുഷ നിരുപമാന എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം.

0: സുധാ രഘുനാഥ് ആലപിച്ച ഗാനങ്ങളാണ് ഉദയഗീതത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ഇനി പ്രേതങ്ങളുടെ താഴ്വര എന്ന ചിത്രത്തിന് വേണ്ടി പി മാധുരി പാടിയ ഗാനം കേൾക്കാം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ.

ഇനി എസ് ജാനകി പാടിയ ഗാനം കേൾക്കാം. രചന പി ഭാസ്കരൻ, സംഗീതം പുകഴേന്തി. ചിത്രം സ്നേഹദീപമേ മിഴി തുറക്കൂ.

0: സമയം 6:30. പ്രഭാതഭേരി. ആദ്യം പത്രവൃത്താന്തം. 3.25 വർഷത്തിന് ശേഷം റിസർവ് ബാങ്ക് അടിസ്ഥാന പലിശ നിരക്ക്, അതായത് റിപ്പോ നിരക്ക്, 0.25% കൂട്ടി. 5.25% റിപ്പോ നിരക്കാണ് 5.5% ഉയർത്തിയത്. ഇതോടെ ഭവന, വാഹന, വ്യക്തിഗത വായ്പകളുടെ പലിശ കൂടും. മികച്ച ചികിത്സയിലൂടെ ആരോഗ്യകരമായ വാർദ്ധക്യം ഉറപ്പാക്കാൻ സമഗ്ര പദ്ധതിയുമായി സർക്കാർ. ഇതിനുവേണ്ടി മുഖ്യമന്ത്രി ചെയർമാനും ആരോഗ്യമന്ത്രി വൈസ് ചെയർമാനുമായി കേരള ഹോളിസ്റ്റിക് മോഡൽ ഫോർ ഹെൽത്ത്, വെൽനസ് ആൻഡ് ലോങ്ജിവിറ്റി ടാസ്ക് ഫോഴ്സിന് രൂപം നൽകി. 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കി മാറ്റുമെന്ന ദൃഢനിശ്ചയം ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുഖ്യമന്ത്രിയായും പ്രധാനമന്ത്രിയായും ഭരണത്തലപ്പത്ത് 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി ഡൽഹിയിൽ BJP സംഘടിപ്പിച്ച വികസിത ഭാരത സങ്കല്പ സഭയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളം ആസ്ഥാനമായുള്ള ഡീപ് ടെക് സ്റ്റാർട്ടപ്പായ ഐറോവ് ഇന്ത്യൻ നാവികസേനയ്ക്കായി തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ മിലിറ്ററി ഗ്രേഡ് അണ്ടർ വാട്ടർ റോബോട്ടിക് സംവിധാനം കൈമാറി. ഒരേ രാസഘടനയുള്ള തന്മാത്രകളുടെ കണ്ണാടി പ്രതിബിംബ രൂപങ്ങളെക്കുറിച്ചുള്ള 100-ലേറെ പഴക്കമുള്ള രഹസ്യം കണ്ടെത്തിയ ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ ഹെൻറി ബി കാഗനും ജാപ്പനീസ് ശാസ്ത്രജ്ഞൻ കെൻസോ സോയിക്കിനും രസതന്ത്ര നോബൽ. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഈ സീസണിലെ ആദ്യ മത്സരത്തിന് കേരള ടീമിനെ പ്രഖ്യാപിച്ചു. വിഷ്ണു വിനോദാണ് ക്യാപ്റ്റൻ. ദേശീയ വനിതാ ബ്ലൈൻഡ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ കേരളം ഫൈനലിൽ. കാര്യവട്ടത്തെ സ്പോർട്സ് ഹബ് രാജ്യാന്തര സ്റ്റേഡിയത്തിൽ ഇന്ന് 12:30 നടക്കുന്ന ഫൈനലിൽ കേരളം ഗുജറാത്തിനെ നേരിടും.
1: കേരളത്തെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നയിക്കാനും മാലിന്യ പരിപാലനത്തിൽ ജനകീയ പങ്കാളിത്തം ഉറപ്പാക്കാനുമായി സംസ്ഥാന സർക്കാർ തുടക്കം കുറിക്കുന്ന 5 വർഷ കർമ്മ പദ്ധതിയാണ് നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം. എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്തം എന്ന സന്ദേശമുയർത്തി 2031 മാർച്ച് 30 സമ്പൂർണ്ണ ശുചിത്വ കേരളം ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റുകൾ, സാനിറ്ററി മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ, ഇ മാലിന്യ ശേഖരണം എന്നിവയിലൂടെ മാലിന്യത്തെ ഒരു വരുമാന മാർഗവും വിഭവവുമാക്കി മാറ്റാൻ ലക്ഷ്യമിടുന്ന ഈ പദ്ധതിയെക്കുറിച്ചാണ് ഇന്നത്തെ പ്രഭാതഭേരി ചർച്ച ചെയ്യുന്നത്.
2: നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം എന്ന പേരിൽ ഒക്ടോബർ 2 ആരംഭിച്ച ക്യാമ്പയിൻ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ 1034 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ആവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്, നിലവിലുള്ള ഗ്യാപ്പുകൾ അഡ്രസ് ചെയ്യാനുള്ളത്, അതുപോലെ പൊതുജനങ്ങളിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട അവബോധം ഉണ്ടാക്കുക എന്നുള്ളതുമാണ്. ഇത് 5 വർഷം നിലനിൽക്കുന്ന ഒരു ക്യാമ്പയിനാണ്.
1: നിർമ്മലം 5 വർഷ കർമ്മ പദ്ധതിയിലൂടെ സംസ്ഥാനത്തെ സമ്പൂർണ്ണ മാലിന്യ മുക്തമാക്കാൻ നടപ്പിലാക്കുന്ന ദീർഘകാല കാഴ്ചപ്പാടുകളെക്കുറിച്ച് വിശദീകരിക്കുന്നു സംസ്ഥാന ശുചിത്വ മിഷൻ ഡയറക്ടർ ജഹാംഗീർ എസ്.
2: ഇതിൽ നിലവിലുള്ള വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട പ്രധാന ഗ്യാപ്പുകൾ, ഉദാഹരണം നമ്മുടെ അഴുകുന്ന മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് വീടുകളിലെ സംവിധാനമില്ലെങ്കിൽ അത്തരത്തിൽ സംവിധാനം ഉണ്ടാക്കുക, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി തലത്തിൽ, ലോക്കൽ ബോഡി തലത്തിൽ, ക്ലസ്റ്റർ തലത്തിലൊക്കെ സംവിധാനങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. മറ്റൊന്ന് ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യം, അത് ശേഖരണം തന്നെ 100% തരംതിരിച്ച് അത് റീസൈക്ലിംഗ് കഴിയുന്നവർ റീസൈക്ലിംഗിന് പോകുമ്പോൾ റീസൈക്ലിംഗിന് ആവശ്യമായ പ്ലാന്റുകൾ ഉണ്ടാകും. അത് കഴിഞ്ഞ് അത് RDF ആയി മാറ്റുന്ന കാര്യത്തിൽ അത് RDFനെ എങ്ങനെ ഉപയോഗപ്പെടുത്താം, ഉപയോഗപ്പെടുത്തുന്ന തരത്തിലേക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യം, പ്രൊജക്ട്സ് വരുന്നുണ്ടെങ്കിൽ അതിന് സയന്റിഫിക് ലാൻഡ്ഫിൽ പോസിബിൾ ആക്കുന്നതിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കുക. സാനിറ്ററി മാലിന്യം, മെഡിക്കൽ മാലിന്യം, മുടി മാലിന്യം, അല്ലെങ്കിൽ ഇ വേസ്റ്റ്, അല്ലെങ്കിൽ സ്പെഷ്യൽ കെയർ ആവശ്യമായിട്ടുള്ള മാലിന്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുക. ദ്രവമാലിന്യ സംസ്കരണത്തിന് ആവശ്യമായ സംവിധാനം ഉണ്ടാക്കുക. അത് കക്കൂസ് മാലിന്യമായിക്കോട്ടെ, FSTP കളായിക്കോട്ടെ, അതിൽ STP കളായിക്കോട്ടെ, ഏതരത്തിലുള്ള ദ്രവമാലിന്യം അത്തരത്തിനാവശ്യമായ സംവിധാനങ്ങൾ 5 വർഷം കൊണ്ട് ഉണ്ടാവുക എന്നുള്ളത്. ഈ ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ എത്തുന്നത് 3 ഘട്ടമായിട്ടാണ്. അടുത്ത വർഷം ഒക്ടോബർ വരെയുള്ള 1 വർഷത്തെ ക്യാമ്പയിൻ ഈ 1034 തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ, 100 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെങ്കിലും പൂർണ്ണമായും ജൈവമാലിന്യം കൈകാര്യം ചെയ്യുന്ന സംവിധാനങ്ങൾ, അത് വീടുകളിലോ കമ്മ്യൂണിറ്റി തലത്തിലോ ലോക്കൽ ബോഡി തലത്തിലോ ക്ലസ്റ്റർ തലത്തിലോ ആക്കിയെടുക്കുക. അതുപോലെ തന്നെയാണ് 40%

0: മാനമെങ്കിലും സാനിറ്ററി വേസ്റ്റ് കളക്ട് ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക, കുറഞ്ഞ ചെലവിൽ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനാവശ്യമായ സംസ്കരണത്തിന് അറ്റ്ലീസ്റ്റ് റീജിയണലായിട്ട് രണ്ട് പ്ലാന്റുകൾ ഉണ്ടാകും. നിലവിൽ ബാക്കി ലോക്കൽ ബോഡി തലത്തിലുള്ള പ്ലാന്റുകളെ പ്രവർത്തന സജ്ജമാക്കുക, റീജിയണലായിട്ട് പ്ലാന്റുകൾ ഉണ്ടാക്കുക എന്നുള്ളത്, വേസ്റ്റ് എത്രമാത്രം കുറയ്ക്കാം, റീയൂസ് ചെയ്യാം, റിപ്പയർ ചെയ്ത് റീയൂസ് ചെയ്യാം, ഇങ്ങനെയുള്ള കൺസെപ്റ്റുകൾ തുടങ്ങി വെക്കണം ഈ ഒരു സമയത്ത്. രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ കേരളത്തിൽ 12 മുകളിൽ ആദ്യ പ്ലാന്റുകൾ വരിക, അതുപോലെ കൺസ്ട്രക്ഷൻ ഡിമോളിഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ വേസ്റ്റിനെ ഇങ്ങനെ ക്രിയാത്മകമായി ഉപയോഗിക്കാം എന്നുള്ള പ്ലാൻ ചെയ്ത് സംവിധാനം ഉണ്ടാക്കുക, ഇ വേസ്റ്റ് സംവിധാനം ഉണ്ടാക്കുക. സാനിറ്ററി പ്ലാന്റുകൾ 4 കേരളത്തിന്റെ 4 കോണിലായിട്ട് വരിക, കേരളത്തിൽ തന്നെ ഈ റീസൈക്ലിംഗ് സെന്റേഴ്സും ആദ്യ പ്ലാന്റുകളും എല്ലാം തന്നെ ഉണ്ടായി വരിക എന്നുള്ളതാണ്. ഇത് 2031 അവസാനിക്കാൻ.
1: നിർമ്മലം പദ്ധതിയുടെ ഭാഗമായി വയനാട് ജില്ലയെ പൂർണമായും ഈ മാലിന്യമുക്ത ജില്ലയായി മാറ്റുന്ന പ്രവർത്തനങ്ങൾ വിവരിക്കുന്നു സംസ്ഥാന ശുചിത്വ മിഷൻ വയനാട് ജില്ലാ പ്രോഗ്രാം ഓഫീസർ അനൂപ്.
2: വയനാട് ജില്ലയെ മാലിന്യമുക്തമാക്കിയിട്ടുള്ള ഒരു ടൂറിസം ജില്ലയാക്കി മാറ്റുന്നത് ആദ്യ ഘട്ടമായിട്ട് ജില്ലയെ പൂർണമായും ഇ വേസ്റ്റ് ഫ്രീ ആക്കുക എന്ന് പറയുന്ന ഒരു ദൌത്യം ഏറ്റെടുക്കേണ്ടായി. ഒക്ടോബർ 2 മുഴുവൻ സർക്കാർ സ്ഥാപനങ്ങളെയും വിദ്യാലയങ്ങളിലെയും ഇലക്ട്രോണിക് വേസ്റ്റുകൾ മുഴുവനും ക്ലീൻ കേരള കമ്പനിയിലൂടെ ശേഖരിച്ച് ഏകദേശം 30+ ടൺ ഈ മാലിന്യമാണ് സംസ്കരണ ഏജൻസികളിലേക്ക് കൈമാറിയത്. വളരെ വിജയകരമായിട്ട് ഈ ക്യാമ്പയിൻ ജില്ലയിൽ എത്തിക്കാൻ പറ്റിയ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ജില്ലയിലെ മുഴുവൻ സ്ഥാപനങ്ങളിലും വീടുകളിലുമുള്ള മുഴുവൻ ഈ മാലിന്യങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. കേരള പിറവി ദിനത്തിൽ വയനാട് ജില്ലയെ ഇലക്ട്രോണിക് മാലിന്യമുക്ത ജില്ലയായി പ്രഖ്യാപിക്കുക എന്നുള്ളത് വയനാട് ജില്ലയിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുടെ ഒരു ആദ്യ ചുവടുവെപ്പാണ്.
1: മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ ശേഖരിക്കുന്ന ജൈവ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനെ കുറിച്ച് വ്യക്തമാക്കുന്നു സംസ്ഥാന ശുചിത്വ മിഷൻ സർവീസ് പ്രൊവൈഡറായ ടെക് ഫാം ഇന്നോവേഷൻ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് സിഇഒ രാഹുൽ.
3: ഒരു പഞ്ചായത്തിന് ആവശ്യമായിട്ടുള്ള വേസ്റ്റ് മാനേജ്മെന്റ്, ആ സ്ഥലത്തെ മാലിന്യ പ്രശ്നം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് പ്രശ്നം എങ്ങനെ പരിഹരിക്കണം എന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി തന്നെ ഡിസൈൻ ചെയ്ത് അത് അവിടെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള സഹായങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേസ്റ്റ് ഉറവിടങ്ങളിൽ നിന്ന് തന്നെ സെഗ്രിഗേറ്റ് കളക്ട് ചെയ്യാനുള്ള സംവിധാനം ആദ്യം നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത്. അതിൽ ജൈവ മാലിന്യങ്ങളെ ശാസ്ത്രീയമായി തന്നെ സംസ്കരിക്കുന്ന സിസ്റ്റമാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. കളക്ഷൻ പ്രത്യേകം വാഹനം സജ്ജീകരിച്ച് അത് കളക്ട് ചെയ്ത് കൊണ്ടുവരികയും സ്വന്തം നിലയിൽ മാലിന്യം സംസ്കരിക്കാൻ പറ്റാത്ത ആൾക്കാരെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പൊതു മാലിന്യ സംസ്കരണ സംവിധാനം ഇവരെ ഇല്ലച്ചിലും തയ്യാറാക്കുന്നുണ്ട്. അത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് ഇത് കൊണ്ടുവരികയും അവിടെ മെക്കനൈസ്ഡ് എയറോബിക് കമ്പോസ്റ്റിംഗ് യൂണിറ്റും മെക്കനൈസ്ഡ് വിൻഡോ കമ്പോസ്റ്റിംഗ് സിസ്റ്റമാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത്. ഇത് കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിച്ച് എടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രവർത്തനം. അപ്പം ഇത്തരത്തിൽ മാലിന്യം ശേഖരിച്ച് അന്നന്ന് തന്നെ ശാസ്ത്രീയമായി സംസ്കരിച്ച് അത് ബയോ മാനുഫാക്ചർ മാറ്റുകയും അത് അതായത് പഞ്ചായത്തുകളിൽ തന്നെ വിപണനം ചെയ്യുകയും ശരിക്കും മറ്റു ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ ചെയ്യുന്നുണ്ട്.
1: എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്തം എന്ന ആശയം ഉൾക്കൊണ്ട് ഈ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും കൃത്യമായി തരംതിരിച്ച് നൽകുന്നതിലൂടെ പൊതുജനങ്ങൾക്ക് പങ്കാളികളാകാൻ കഴിയുന്ന രീതികളെക്കുറിച്ച് സംസാരിക്കുന്നു സംസ്ഥാന ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ അമീർ ഷാ.
4: എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്തം എന്ന ബോധ്യം വളർത്തി ശാസ്ത്രീയ മാലിന്യ സംസ്കരണം ജീവിതശൈലിയാക്കുക, എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും മാലിന്യം 100% തരംതിരിക്കുന്നു എന്ന് ഉറപ്പാക്കുകയും എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും വഴിയോരങ്ങളും മാർക്കറ്റുകളും മനോഹരമായും വൃത്തിയായും വളരെ കൃത്യതയോടെ പരിപാലനവുമുള്ള ശുചിമുറികളും കൂടി ഉറപ്പാക്കിക്കൊണ്ട് അവയെ സംരക്ഷിക്കുക എന്നുള്ളത് ഗാർഹിക സ്ഥാപന കമ്മ്യൂണിറ്റി തലങ്ങളിലും വൻകിട മാലിന്യ ഉൽപാദകർ അടങ്ങുന്ന തലങ്ങളിലും അനുയോജ്യമായ ജൈവമാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ സ്ഥാപിച്ച് ഒപ്പം മാലിന്യത്തിന്റെ പുനരുപയോഗവും പുനഃചംക്രമണവും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് സർക്കുലാർ എക്കോണമി വളർത്തുകയും മാലിന്യ സംസ്കരണത്തിനായി പുതിയ ബിസിനസ് സംരംഭങ്ങളും തൊഴിലവസരങ്ങളും നിക്ഷേപ അവസരങ്ങളും സൃഷ്ടിക്കലും ശാസ്ത്രീയ ദ്രവമാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുകയും നിയമലംഘനങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾക്കെതിരെ ശക്തമായ എൻഫോഴ്സ്മെന്റ് നടപടികളും അത്തരക്കാരെ മാലിന്യ സംസ്കരണ പദ്ധതികളുടെ നടത്തിപ്പിന് അനുകൂലമായ രീതിയിലേക്ക് അവരുടെ മനോഭാവം മാറ്റിക്കൊണ്ടുവരുന്നതിന് ആവശ്യമായ തീവ്ര വിവരവിജ്ഞാന വ്യാപന ശേഷി വികസന പ്രവർത്തനങ്ങളും ഡിജിറ്റൽ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വാതിൽപ്പടി ശേഖരണവും അതിന്റെ കവറേജും കൂടുതലായി ഉയർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളും ഇതിന്റെ ഭാഗമായി ഉറപ്പാക്കുന്നുണ്ട്.
1: സംസ്ഥാന പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ചെയർപേഴ്സൺ ശ്രീകല.
5: നമുക്കറിയാം നമ്മുടെ ദൈനംദിന പ്രവർത്തികളാൽ അത് ഗാർഹികമാകട്ടെ വ്യാവസായികമാകട്ടെ നഗരവൽക്കരണമാകട്ടെ പലതരത്തിലുള്ള മാലിന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടാറുണ്ട്. അതിനെ ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുകയും സംസ്കരിക്കുകയും ചെയ്യുന്നതിലാവണം നമ്മുടെ കേരളത്തിന്റെ മുൻഗണന. പ്രകൃതി നമുക്ക് കനിഞ്ഞു നൽകിയ നിരവധി പുഴകൾ, ആറുകൾ, കൈത്തോടുകൾ, കനാലുകൾ, കടലോരം എന്നിവ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളത്തിനായി നമുക്ക് കൈകോർക്കാം. മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ നിയമ സാങ്കേതിക ഉപദേശങ്ങൾ നൽകാൻ PCB സദാ സന്നദ്ധമാണ്.
1: നമ്മുടെ നാടും ജലാശയങ്ങളും മാലിന്യ മുക്തമായി സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്.
6: മാലിന്യമായി കരുതി തള്ളിക്കളയാൻ ഈ ഭൂമിയിൽ ഒന്നും തന്നെയില്ല. എല്ലാറ്റിനെയും

0: നമുക്ക് മരുന്നാക്കി മാറ്റാനാവും.
1: പരിസ്ഥിതി പ്രവർത്തകൻ ഷാജു ഭായ്,
0: വീട്ടിലെ ഭക്ഷണാവശിഷ്ടങ്ങളും പാഴ്വസ്തുക്കളെന്ന് കരുതുന്ന പലതരം സാധനങ്ങളും നമുക്ക് ജൈവവളമായി മാറ്റാനാവും. പ്ലാസ്റ്റിക്കുകളെ വേർതിരിക്കുക, ഖരമാലിന്യങ്ങളെ വേർതിരിക്കുക, ചെരുപ്പ്, ബാഗ്, കുപ്പിക്കഷ്ണം തുടങ്ങിയവ വേർതിരിക്കുക, വീടും പരിസരവും വൃത്തിയുള്ളതായി തീരും. ഓരോ വീടും ഇത്തരത്തിലുള്ള ഒരു വൃത്തിയുള്ള ഒരു ഭവനമായി തീർന്നാൽ ഈ ലോകം തന്നെ എത്രയോ സുന്ദരമായി മാറും. നാം നിത്യജീവിതത്തിലെ ഓരോ പ്രവൃത്തിയും പ്രകൃതിയോട് ചേർന്ന് നിന്ന് ചെയ്തെടുക്കുമ്പോൾ അതൊരു വലിയ പരിസ്ഥിതി പ്രവർത്തനം തന്നെയായി മാറും.
1: പരിസ്ഥിതി പ്രവർത്തകൻ ലത്തീഫ് പറമ്പിൽ,
2: ഞാനിന്ന് രാവിലെ നടക്കുന്നത് ഞങ്ങളുടെ ഒരു പുഴയുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മൾ ആ പുഴയുടെ വെള്ളച്ചാട്ടത്തിലേക്കൊക്കെ നോക്കുമ്പം നിറയെ പ്ലാസ്റ്റിക് കുപ്പികളും മാലിന്യങ്ങളുടെ അവശിഷ്ടങ്ങളും കവറിലൊക്കെ പുഴയിലിങ്ങനെ വലിച്ചെറിഞ്ഞത് കാണാം. സത്യത്തിൽ അത് കാണുമ്പം സങ്കടമാണ് തോന്നുന്നത്. എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് അത്ഭുതം ഉണ്ടാക്കുന്നത്. സർക്കാർ വിചാരിച്ചാൽ മാത്രം ഒരു പദ്ധതിയും വിജയിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതിന് ഓരോ അംഗങ്ങളും വിചാരിക്കണം. സമീപഭാവിയിൽ തന്നെ കേരളം ഒരു മാലിന്യമുക്ത സംസ്ഥാനമായിട്ട് മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
1: മാലിന്യത്തെ ബാധ്യതയായി കാണാതെ പുനരുപയോഗ സാധ്യമായ ഒരു വിഭവമായി മാറ്റുക എന്നതാണ് നിർമ്മലം പദ്ധതി നമ്മോട് ആവശ്യപ്പെടുന്നത്. നാളെയുടെ തലമുറയ്ക്കായി വൃത്തിയുള്ളതും ആരോഗ്യകരവുമായ ഒരു പരിസ്ഥിതി ഒരുക്കാൻ സർക്കാരിന്റെ ഈ കർമ്മ പദ്ധതിയോട് ഓരോ പൌരനും കൈകോർക്കേണ്ടതുണ്ട്. നമ്മുടെ വീടുകളിൽ നിന്നും പരിസരങ്ങളിൽ നിന്നും മാലിന്യ സംസ്കരണത്തിന്റെ പുതിയൊരു സംസ്കാരത്തിന് നമുക്ക് തുടക്കം കുറിക്കാം.

0: പ്രഭാതഭേരി വീണ്ടും എത്തും നാളെ രാവിലെ ഇതേ സമയം. നമസ്തേ അനന്തപുരിയിൽ.
1: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
2: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
0: ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ കറവ പശുക്കളിലെ പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കെ ലാലു മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, 9495656321, 9495596321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ കറവ പശുക്കളിലെ പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും. ഈ വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി രാവിലെ 11:00 മുതൽ 12:00 വരെ.

0: ഇന്ന് ശാസ്ത്രലോകത്തിൽ സസ്യരാസ ഘടകങ്ങളുടെ വിസ്മയ ലോകം. ഡോക്ടർ രമേശ് കുമാർ കെ ബി സംസാരിക്കുന്നു.
1: മനുഷ്യരാശി പണ്ടുമുതലേ വസ്ത്രം, പാർപ്പിടം, ഭക്ഷണം തുടങ്ങിയ പ്രാഥമിക ആവശ്യങ്ങൾക്ക് സസ്യങ്ങളെ ആശ്രയിച്ചിരുന്നു. തുടർന്ന് സസ്യ ഉൽപ്പന്നങ്ങളായ പശകൾ, എണ്ണകൾ, റെസിൻസ്, സുഗന്ധദ്രവ്യങ്ങൾ എന്നിവ ഉപയോഗിക്കുവാൻ തുടങ്ങി. ശാസ്ത്രം വികസിച്ചു വന്നതോടെ സസ്യങ്ങളിൽ നിന്നും അവയുടെ ഗുണങ്ങൾക്കാധാരമായ രാസഘടകങ്ങൾ വേർതിരിച്ചെടുക്കുവാൻ കഴിഞ്ഞു. വൈവിധ്യമാർന്ന ഇത്തരം സസ്യ രാസപദാർത്ഥങ്ങളെക്കുറിച്ച് പഠിക്കുന്ന രസതന്ത്ര ശാഖയാണ് സസ്യരസതന്ത്രം അഥവാ ഫൈറ്റോകെമിസ്ട്രി.
0: ശാസ്ത്രലോകം ഇന്നുച്ചയ്ക്ക് 12 മണിക്ക്.
2: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര

0: നമസ്തേ. അനന്തപുരി തുടരും പ്രാദേശിക വാർത്തകൾക്കു ശേഷം.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. 10th ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ജി എസ് ടി കൌൺസിലിന്റെ 57th യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. സംസ്ഥാനത്ത് ഒരാഴ്ചയായി നടക്കുന്ന വന്യജീവി വാരാഘോഷം ഇന്ന് സമാപിക്കും. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. രഞ്ജി ട്രോഫിയിൽ ഈ സീസണിലെ ആദ്യ മത്സരത്തിന് കേരള ടീമിനെ പ്രഖ്യാപിച്ചു. വാർത്തകൾ വിശദമായി. 10th ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ടെലികോം, ഡിജിറ്റൽ കണക്ടിവിറ്റി, സാങ്കേതിക നവീകരണം എന്നീ മേഖലകളിൽ ഇന്ത്യ കൈവരിച്ച ശ്രദ്ധേയമായ പുരോഗതി പരിപാടിയിൽ പ്രദർശിപ്പിക്കും. ഡെസ്ക് റിപ്പോർട്ട്.
2: സഹകരണം, നിക്ഷേപം, വിജ്ഞാന കൈമാറ്റം എന്നിവയ്ക്കായി ഇന്ത്യ മൊബൈൽ കോൺഗ്രസിൽ ആഗോളവേദി ഒരുക്കും. ഡിജിറ്റൽ നവീകരണം, വരും തലമുറ കണക്ടിവിറ്റി, സാങ്കേതികവിദ്യയിലൂന്നിയ വളർച്ച എന്നിവയിൽ രാജ്യത്തിന്റെ വർദ്ധിച്ചുവരുന്ന ശേഷിയെ പ്രതിഫലിപ്പിക്കുന്ന സ്കെയിൽ വിത്തൌട്ട് ബൌണ്ടറീസ് എന്നതാണ് മൊബൈൽ കോൺഗ്രസിന്റെ പ്രമേയം. ഇന്നലെ ആരംഭിച്ച 4 പരിപാടി ടെലികോം വകുപ്പും സെല്ലുലാർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും ചേർന്നാണ് സംഘടിപ്പിക്കുന്നത്. 100 രാജ്യങ്ങളിൽ നിന്ന് 1,00,000 പേർ പങ്കെടുക്കുന്ന പരിപാടിയിൽ 500 പങ്കാളികളും പ്രദർശകരും 600 സ്റ്റാർട്ടപ്പുകളും 900 ചിന്തകരും ഭാഗമാകും.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനമായ 17th വഡ്നഗറിൽ നിന്ന് കാശിയിലേക്ക് ആരംഭിച്ച സേവാ സങ്കല്പ് ബൈക്ക് യാത്ര വിജയകരമായി സമാപിച്ചു. യാത്രയുടെ സമാപന ചടങ്ങിൽ BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നവീൻ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവർ പങ്കെടുത്തു. 25 വർഷത്തെ പൊതുസേവനം പൂർത്തിയാക്കിയ വേളയിൽ ആശംസകളും സ്നേഹനിർഭരമായ വാക്കുകളും പങ്കുവച്ചതിന് രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ആത്മവിശ്വാസത്തോടും ദൃഢനിശ്ചയത്തോടും കൂടി രാജ്യത്തിന്റെ പരിവർത്തന പ്രക്രിയയിൽ പങ്കുചേരാൻ കോടിക്കണക്കിന് ഇന്ത്യക്കാർ തയ്യാറായതുകൊണ്ടാണ് രാജ്യം ഇത്രയേറെ പുരോഗതി കൈവരിച്ചതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതിർന്ന BJP നേതാവ് LK അദ്വാനിയെ ന്യൂഡൽഹിയിലെ വസതിയിലെത്തി സന്ദർശിച്ച് അനുഗ്രഹം വാങ്ങി. അദ്വാനിയുടെ 10 നീണ്ട പൊതുസേവനവും അദ്ദേഹത്തിന്റെ സംഭാവനകളും മായാത്ത മുദ്രയാണ് പതിപ്പിച്ചിരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കി. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കുന്ന പ്രയത്നത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ്. ഇതോടനുബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക റിപ്പോർട്ടിൽ ഇന്ന് കേരളത്തിലെ കൊച്ചി വാട്ടർ മെട്രോ സേവനങ്ങളെക്കുറിച്ച് ഒരു റിപ്പോർട്ട്. തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
3: ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ പദ്ധതിയായ കൊച്ചി വാട്ടർ മെട്രോ 2023 April 25 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. 15 റൂട്ടുകളിലായി 10 ദ്വീപ് സമൂഹങ്ങളെ 78 km വരുന്ന ശൃംഖലയിൽ ബന്ധിപ്പിക്കാനാണ് കൊച്ചി വാട്ടർ മെട്രോ ലക്ഷ്യമിടുന്നത്. എയർ കണ്ടീഷൻ ചെയ്ത ബാറ്ററി ബോട്ടുകളും ആധുനിക ടെർമിനലുകളുമാണ് പദ്ധതിയുടെ സവിശേഷത. October 2 77,00,000 പേരാണ് വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്തത്. കൊച്ചിയിലെ ജലഗതാഗത സംവിധാനത്തെ പുതിയൊരു തലത്തിലേക്ക് എത്തി ാണ് വാട്ടർ മെട്രോ എന്ന് ഇതേക്കുറിച്ച് ആകാശവാണിയോട് സംസാരിക്കവേ കൊച്ചി സ്വദേശിയായ എഴുത്തുകാരൻ TN വേണുഗോപാലൻ പറഞ്ഞു. നഗരത്തിന്റെ ജലപാതകളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി പരിസ്ഥിതി സൗഹൃദ പൊതുഗതാഗതത്തിന്റെ പുതിയ അധ്യായം കുറിക്കുകയാണ് കൊച്ചി വാട്ടർ മെട്രോ.
1: GST കൌൺസിലിന്റെ 57th യോഗം ഇന്ന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ചേരും. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ GST സംബന്ധമായ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നടപടികൾ സുഗമമാക്കുന്നതിനും നയപരമായ പരിഷ്കാരങ്ങൾ ചർച്ച ചെയ്യും. നിയമപരിപാലനത്തിനോ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനോ വേണ്ടിവരുന്ന സമയവും ചെലവും കുറയ്ക്കുകയാണ് ചർച്ചയുടെ ലക്ഷ്യം. അടുത്തഘട്ടത്തിൽ ചരക്ക് സേവന നികുതി സംവിധാനത്തിൽ നടപ്പിലാക്കേണ്ട പരിഷ്കാരങ്ങൾക്ക് 5 നടപ്പാക്കേണ്ട ഒരു പദ്ധതി ഗവൺമെന്റ് നിർദ്ദേശിക്കുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. ഇന്ന് 94th ഇന്ത്യൻ വ്യോമസേനാ ദിനം. രാജ്യത്തിന്റെ വ്യോമാതിർത്തി സംരക്ഷിക്കുന്നതിനും വ്യോമസേനയുടെ ധീരരായ ഉദ്യോഗസ്ഥരുടെയും സൈനികരുടെയും സേവനങ്ങളെയും അർപ്പണബോധത്തെയും ആദരിക്കുന്നതിനുമാണ് എല്ലാ വർഷവും October 8 ഇന്ത്യൻ വ്യോമസേനാ ദിനമായി ആഘോഷിക്കുന്നത്. ഇന്ത്യൻ വ്യോമസേന പിഴവില്ലാത്തതും സുരക്ഷിതവും കൃത്യവുമായത് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം.

0: വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് ഒരാഴ്ചയായി നടക്കുന്ന വന്യജീവി വാരാഘോഷം ഇന്ന് സമാപിക്കും. തിരുവനന്തപുരത്തെ വനംവകുപ്പ് ആസ്ഥാനത്ത് നടക്കുന്ന സമാപന സമ്മേളനം ഉച്ചകഴിഞ്ഞ് പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ രാജേഷ് രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. വിവിധ മത്സര വിജയികൾക്ക് അദ്ദേഹം സമ്മാനങ്ങൾ വിതരണം ചെയ്യും. വിജയത്തിലേക്ക് കുറുക്കുവഴികളില്ലെന്ന് ഒട്ടേറെ പേരുടെ ജീവിതാനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ടെന്ന് മന്ത്രി കെ എ തുളസി പറഞ്ഞു. സിവിൽ സർവീസ് മേഖലയിലേക്ക് താൽപര്യത്തോടെ കടന്നുവരുന്ന എസ് സി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ ഈ കാര്യം വ്യക്തമായി മനസ്സിലാക്കണമെന്നും അവർ പറഞ്ഞു. കേരള പട്ടികജാതി വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ലക്ഷ്യ സ്കോളർഷിപ്പ് പദ്ധതി പ്രവേശനോത്സവവും ഓറിയന്റേഷൻ ക്ലാസും തിരുവനന്തപുരം മണ്ണന്തല അംബേദ്കർ ഭവനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമായി സാമൂഹ്യനീതി വകുപ്പ് ഏർപ്പെടുത്തുന്ന സംസ്ഥാന ഭിന്നശേഷി അവാർഡിന് നോമിനേഷനുകൾ ക്ഷണിച്ചു. ഗവൺമെന്റ് സ്വകാര്യ മേഖലയിലെ ജീവനക്കാർ, ഭിന്നശേഷിക്കാർക്ക് തൊഴിൽ നൽകിയ തൊഴിൽദാതാക്കൾ, ഭിന്നശേഷി മേഖലയിൽ ശ്രദ്ധേയമായ സേവനം നടത്തുന്ന തദ്ദേശഭരണ സ്ഥാപനങ്ങൾ, എൻജിഒകൾ ഉൾപ്പെടെ 16 വിഭാഗങ്ങളിലായി ആകെ 30 അവാർഡുകളാണ് നൽകുന്നത്. അവാർഡ് മാനദണ്ഡങ്ങൾ, വിശദവിവരങ്ങൾ, അപേക്ഷാ ഫോം എന്നിവ സാമൂഹ്യനീതി വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ ബി ബി ജി റാംജി പദ്ധതി കൂടുതൽ തൊഴിൽ മേഖലകളിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഗ്രാമീണ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയരുന്നതിനൊപ്പം നാടിന്റെ വികസനവും സാധ്യമാവുകയാണ്. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: വി ബി ജി റാംജി പദ്ധതിയിലൂടെ കാർഷിക മേഖലയിലേക്കും മുന്നേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ് കണ്ണൂർ ജില്ലയിലെ കടമ്പൂർ ഗ്രാമപഞ്ചായത്ത്. കൃഷിഭവനുമായി ചേർന്ന് 25 സെന്റ് സ്ഥലമുള്ള കർഷകരുടെ ഭൂമിയിൽ തെങ്ങ്, കവുങ്ങ് എന്നിവയുൾപ്പെടെ നട്ടുപിടിപ്പിക്കുന്ന ജോലി ഈ പദ്ധതിയിലൂടെ ഏറ്റെടുക്കുകയാണ്. കൂടുതൽ തൊഴിൽ ദിനങ്ങൾ ഇതിലൂടെ നൽകാനാണ് ലക്ഷ്യമിടുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗിരീശൻ ആകാശവാണിയോട് പറഞ്ഞു.
2: 375 ഇനങ്ങളിലായി പ്രവൃത്തി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്ലാന്റേഷന്റെ ഭാഗമായി നമ്മളിപ്പോ ഒരു പുതിയ പദ്ധതി ആവിഷ്കരിച്ചു. വന്യമൃഗങ്ങളുടെ ശല്യം തടയുന്നതിന് വേണ്ടി അവിടെ ജൈവ വേലി കൂടി കെട്ടി സംരക്ഷിക്കുക, അങ്ങനെ ഒരു മാതൃക കാർഷിക തോട്ടങ്ങൾ ഉണ്ടാക്കി തൊഴിലാളികളുടെ തൊഴിൽ വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ പുതിയ മാറ്റം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് പഞ്ചായത്ത് ഇപ്പം നടത്തിവരുന്നത്.
0: സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. വിഴിഞ്ഞം തീരക്കടലിൽ കേന്ദ്ര സമുദ്ര ഗവേഷണ കേന്ദ്രം വേവ് റൈഡർ ബോയി സ്ഥാപിച്ചു. സമുദ്ര പ്രവചനം കൃത്യമായി നിർണ്ണയിക്കാനും മുന്നറിയിപ്പുകൾ മെച്ചപ്പെടുത്താനും ലക്ഷ്യമിട്ട് നടത്തുന്ന അക്കാദമിക് ഗവേഷണ പദ്ധതിയുടെ ഭാഗമായാണ് ഉപകരണം സ്ഥാപിച്ചിരിക്കുന്നത്. ഉപകരണത്തിലൂടെ സമാഹരിക്കുന്ന വിവരങ്ങൾ ചുഴലിക്കാറ്റ്, സുനാമി തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളുടെ പ്രവചന പഠനങ്ങൾക്ക് സഹായകരമാകും. രഞ്ജി ട്രോഫിയിൽ ഈ സീസണിലെ ആദ്യ മത്സരത്തിന് കേരള ടീമിനെ പ്രഖ്യാപിച്ചു. വിഷ്ണു വിനോദാണ് ടീമിന്റെ ക്യാപ്റ്റൻ. ഈ മാസം 11 മുതൽ 14 വരെ ജംഷഡ്പൂരിൽ ഝാർഖണ്ഡിനെതിരെയാണ് കേരളത്തിന്റെ ആദ്യ മത്സരം. ഝാർഖണ്ഡിന് പുറമെ ഒഡീഷ, ബംഗാൾ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഡൽഹി സർവീസസ് എന്നിവരടങ്ങുന്ന ശക്തമായ ഗ്രൂപ്പിലാണ് കേരളം ഇത്തവണ മത്സരിക്കുന്നത്. സ്വപ്നിൽ അസ്നോത്കറാണ് ഇത്തവണ കേരള ടീമിന്റെ പരിശീലകൻ. എൻവെസ്റ്റ്നെറ്റ് സെനിറ്റ് ട്രോഫി 2026 വനിതാ ബ്ലൈൻഡ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കേരളം ഇന്ന് ഗുജറാത്തിനെ നേരിടും. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 12:30 മത്സരം. മഹാരാഷ്ട്രയെ 5 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് കേരളം ഫൈനലിൽ പ്രവേശിച്ചത്. വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ തിരുവനന്തപുരം തമ്പാനൂർ KSRTC ബസ് ടെർമിനലിൽ പ്രവർത്തിക്കുന്ന എന്റെ കൂടെ വിശ്രമ കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ പരിശോധന നടത്തി. കേന്ദ്രത്തിലെ അടിസ്ഥാന സൌകര്യങ്ങളുമായി ബന്ധപ്പെട്ട് പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് മന്ത്രിയുടെ പരിശോധന. കേന്ദ്രത്തിലെ കിടക്കകൾ, ശുചിമുറികൾ, മറ്റ് അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ മന്ത്രി പരിശോധിച്ചു. ജീവനക്കാരുമായി സംസാരിച്ച് കേന്ദ്രത്തിലെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കി. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഭിന്നശേഷി പ്രതിഭകളുടെ കലാ ആവിഷ്കാരങ്ങൾക്ക് വെർച്വൽ പ്ലാറ്റ്ഫോം ഒരുക്കുന്നതിന്റെ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും തിരുവനന്തപുരത്ത് മന്ത്രി വി.ഇ. അബ്ദുൽ ഗഫൂർ നിർവഹിച്ചു. അനുയാത്രാ രഥം എന്ന പേരിലാണ് സംസ്ഥാനതലത്തിൽ പ്ലാറ്റ്ഫോം ഒരുക്കിയിരിക്കുന്നത്. ബിജെപി സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് ചേരും. കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം മിഷൻ 2029 പദ്ധതികളുടെ ഭാഗമായാണ് യോഗം. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ചെയ്യേണ്ട കാര്യങ്ങൾ യോഗം ചർച്ച ചെയ്തേക്കും. സിപിഐഎം വിപുലീകൃത കോഴിക്കോട് ജില്ലാ കമ്മിറ്റി യോഗം സമാപിച്ചു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജില്ലയിലുണ്ടായ തിരിച്ചടികളെ ആഴത്തിൽ പരിശോധിച്ച് സംഘടനാപരവും രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവുമായ ദൌർബല്യങ്ങൾ പരിഹരിക്കാനാവശ്യമായ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളുമാണ് ചർച്ചകളിൽ ഉയർന്നുവന്നതെന്ന് ജില്ലാ സെക്രട്ടറി എം മെഹബൂബ് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. പത്താമത് ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ജി എസ് ടി കൌൺസിലിന്റെ 57-ാമത് യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. സംസ്ഥാനത്ത് ഒരാഴ്ചയായി നടക്കുന്ന

വന്യജീവി വാരാഘോഷം ഇന്ന് സമാപിക്കും. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. രഞ്ജി ട്രോഫിയിൽ ഈ സീസണിലെ ആദ്യ മത്സരത്തിന് കേരള ടീമിനെ പ്രഖ്യാപിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: ബോയിങ് ബോയിങ് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം രഘുകുമാർ.
1: വല്ലത്ത് ഗുഡ് ഇംഗ്ലീഷ് എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40 പ്രായോജകർ വല്ലത്ത് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം, കൊച്ചി.
0: ഇനി ഇന്നത്തെ ചോദ്യത്തിനുള്ള സമയമാണ്. ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. സംസ്ഥാനത്തെ അങ്കണവാടി കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാൻ വനിതാ ശിശു വികസന ആരോഗ്യ വകുപ്പുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി. സംസ്ഥാനത്തെ അങ്കണവാടി കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാൻ വനിതാ ശിശു വികസന ആരോഗ്യ വകുപ്പുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം പറയാം 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്കു ശേഷം.

0: എസ് ജാനകി പാടിയ ഗാനമാണ് കേട്ടത്. രചന കാവാലം നാരായണ പണിക്കർ, സംഗീതം ശ്യാം. ചിത്രം ആൾക്കൂട്ടത്തിൽ തന്നെ.
1: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
0: ഇനി കേൾക്കാം
1: കാർഷിക മേഖല വാർത്തകൾ. കർഷകർക്ക് ആധുനിക സാങ്കേതിക വിദ്യകൾ, പുതിയ വിപണി സാധ്യതകൾ, കർഷക സംരംഭകത്വം എന്നിവ പരിചയപ്പെടുത്തുന്നതിനായി കേരള കാർഷിക സർവകലാശാലയിൽ വെച്ച് ഈ മാസം 16 അഗ്രികോൺ 2026 സംഘടിപ്പിക്കുന്നു. ടൈ കേരളയും കേരള കാർഷിക സർവകലാശാലയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കർഷകർ, കാർഷിക സംരംഭകർ, പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ താൽപ്പര്യമുള്ളവർ എന്നിവർക്ക് പരിപാടിയിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കുക: 7025888862, 7025888872. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വിവിധ കോളേജുകളിൽ NRI കോട്ട സീറ്റുകളിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 31 വരെ നീട്ടിയിരിക്കുന്നു. യോഗ്യത, പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിശദ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും www.admissions.kau.in എന്ന സർവകലാശാല വെബ് പോർട്ടൽ സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 04872438139. ഭാരത സർക്കാർ സ്ഥാപനമായ SBI ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രം പത്തനംതിട്ടയിൽ ഈ മാസം 12 മുതൽ ആരംഭിക്കുന്ന കൂൺ ബട്ടൺ കൂൺ കൃഷി, കൂൺ കൃഷിയെ ബാധിക്കുന്ന രോഗങ്ങളും അവയ്ക്കുള്ള പരിഹാരങ്ങളും, കൂൺ വിത്ത് ഉൽപ്പാദനം, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ 10 ദിവസത്തെ സൗജന്യ പരിശീലന ക്ലാസ് ആരംഭിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 04862992239833001002. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണിവരെ പശുക്കളിലെ പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കെ ലാലു മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു: 9495964321, 9496556321, 9496569321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ പശുക്കളിലെ പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണിവരെ. പേവിഷബാധ വിമുക്ത കേരളം പ്രതിരോധ കുത്തിവയ്പ് പദ്ധതി 4ാം ഘട്ടം സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 27 വരെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. മൃഗസംരക്ഷണ വകുപ്പിന്റെ റാബീസ് ഫ്രീ കേരളം വാക്സിനേഷൻ ക്യാമ്പയിൻ പദ്ധതിയുടെ കീഴിൽ നടത്തുന്ന വളർത്തുനായകൾക്കുള്ള ആന്റി റാബീസ് വാക്സിനേഷൻ ക്യാമ്പയിനാണ് ഇത്. മാരകമായ റാബീസ് രോഗത്തിൽ നിന്നും വളർത്തുനായ്ക്കളെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതിയാണ്. ഇതുവഴി മനുഷ്യരിൽ റാബീസ് രോഗബാധ ഉണ്ടാകുന്നത് തടയുവാൻ സാധിക്കും. ആദവനാട് മൃഗസംരക്ഷണ കേന്ദ്രത്തിൽ വെച്ച് ശാസ്ത്രീയ കറവപ്പശു പരിപാലനം എന്ന വിഷയത്തിൽ ഇന്നും നാളെയും 2 ദിവസത്തെ സൗജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. താൽപ്പര്യമുള്ളവർ ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 04942962296. തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ കേന്ദ്രത്തിൽ വെച്ച് ഈ മാസം 15-16 തീയതികളിൽ വളർത്തുനായ്ക്കളുടെ പരിപാലനത്തിൽ സൗജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. നായ്ക്കുട്ടികളെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നായ്ക്കളുടെ പരിശീലനം, പ്രജനനം, ജന്തുജന്യ രോഗങ്ങളുടെ നിയന്ത്രണം എന്നീ വിഷയങ്ങളിൽ ക്ലാസുകൾ എടുക്കുന്നതാണ്. പരിശീലനത്തിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 04829234333. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
2: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം, യേശുദാസും ചിത്രയും പാടിയ ഗാനം, ചിത്രം കഥ ഇതുവരെ.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ഇന്ന് ഒക്ടോബർ 8.
2: ചരിത്രത്തിൽ ഇന്ന്
1: ഇന്ത്യയുടെ വായുസേന സ്ഥാപിതമായ ഒക്ടോബർ 8 വായുസേനാ ദിനമായി ആചരിക്കുന്നു. രാജ്യസുരക്ഷയിൽ നിർണായക പങ്കുവഹിക്കുന്ന ഇന്ത്യൻ എയർഫോഴ്സിന്റെ ത്യാഗത്തിനും സേവനത്തിനും ആദരമർപ്പിക്കുന്ന ദിനമാണിത്. 1932 ഒക്ടോബർ 8 ബ്രിട്ടീഷ് ഭരണകാലത്ത് റോയൽ ഇന്ത്യൻ എയർഫോഴ്സ് എന്ന പേരിൽ ഇന്ത്യൻ വ്യോമസേന ഔദ്യോഗികമായി നിലവിൽ വന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര സേനാനിയും സോഷ്യലിസ്റ്റ് നേതാവുമായ ലോകനായക് ജയപ്രകാശ് നാരായൺ അന്തരിച്ചത് 1979 ഒക്ടോബർ 8. 1970 ഇന്ത്യയിൽ അടിയന്തരാവസ്ഥയ്ക്കെതിരെ സമ്പൂർണ്ണ വിപ്ലവത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് ജനാധിപത്യ സംരക്ഷണത്തിനായി പോരാടിയ നേതാവാണ് അദ്ദേഹം. മരണാനന്തര ബഹുമതിയായി 1999 രാജ്യം അദ്ദേഹത്തിന് ഭാരതരത്ന നൽകി ആദരിച്ചിട്ടുണ്ട്. ആധുനിക ഹിന്ദി ഉറുദു സാഹിത്യത്തിലെ ഉപന്യാസ സമ്രാട്ട് എന്നറിയപ്പെടുന്ന മുൻഷി പ്രേംചന്ദ് അന്തരിച്ചത് 1936 ഒക്ടോബർ 8. ധനപത് റായ് ശ്രീവാസ്തവ എന്ന യഥാർത്ഥ പേരുള്ള പ്രേംചന്ദ് സാധാരണക്കാരുടെയും കർഷകരുടെയും ജീവിതം തന്റെ കൃതികളിലൂടെ പച്ചയായി ആവിഷ്കരിച്ച എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ ഗോദാൻ, ഗബാൻ, കർമ്മഭൂമി തുടങ്ങിയ നോവലുകളും നൂറുകണക്കിന് ചെറുകഥകളും ഇന്ത്യൻ സാഹിത്യത്തിലെ എക്കാലത്തെയും മികച്ച ക്ലാസിക്കുകളായി കണക്കാക്കപ്പെടുന്നു. ദക്ഷിണേഷ്യയെ നടുക്കിയ വിനാശകരമായ കാശ്മീർ ഭൂകമ്പം ഉണ്ടായത് 2005 ഒക്ടോബർ 8. 7.6 തീവ്രത രേഖപ്പെടുത്തിയ ഈ ഭൂചലനം പാക് അധീന കാശ്മീരിലെ മുസാഫറാബാദിനടുത്താണ് പ്രധാനമായും കേന്ദ്രീകരിച്ചിരുന്നത്. ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലായി ഏകദേശം 80,000+ ആളുകളുടെ ജീവനാണ് ഈ ദുരന്തം കവർന്നത്. അമേരിക്കൻ ചരിത്രത്തെ നടുക്കിയ ഗ്രേറ്റ് ചിക്കാഗോ തീപിടുത്തം ആരംഭിച്ചത് 1871 ഒക്ടോബർ 8. 10 നീണ്ടുനിന്ന ഈ വൻ ദുരന്തത്തിൽ ഏകദേശം 300 ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും 100,000+ പേർ ഭവനരഹിതരാകുകയും ചെയ്തു. ചിക്കാഗോ നഗരത്തിന്റെ വലിയൊരു പങ്ക് ചാരമാക്കിയാണ് ഈ അഗ്നിബാധ അടങ്ങിയത്. കെനിയൻ പരിസ്ഥിതി പ്രവർത്തകയായ വങ്കാരി മാതായിക്ക് 2004 ഒക്ടോബർ 8 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം പ്രഖ്യാപിച്ചത്. നൊബേൽ സമ്മാനം നേടുന്ന ആദ്യത്തെ ആഫ്രിക്കൻ വനിതയാണ് ഇവർ. ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് എന്ന സംഘടനയിലൂടെ ആഫ്രിക്കയിൽ 10,00,000+ മരങ്ങൾ നട്ടുപിടിപ്പിച്ചു. പരിസ്ഥിതി സംരക്ഷണം, ജനാധിപത്യം, സ്ത്രീ അവകാശങ്ങൾ എന്നിവയ്ക്കായി അവർ പോരാടി. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കി സമാധാന നൊബേൽ നൽകിയ ആദ്യ സംഭവമായിരുന്നു ഇത്.
2: ചരിത്രത്തിൽ ഇന്ന്
3: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: ശ്യാമിന്റെ സംഗീതത്തിൽ ചിത്രപാടിയ ഗാനം. ചിത്രം നിറക്കൂട്ട്. ഗാനരചന പൂവച്ചൽ ഖാദർ.

0: കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
1: ആ പറഞ്ഞത് 100% കറക്റ്റ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: ആന്റിക് ചേട്ടനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: ഇനി കേൾക്കാം ആയുരാരോഗ്യം.
5: ആയുരാരോഗ്യത്തിൽ നിന്ന് കണ്ണുകളിലെ അലർജിയുടെ കാരണങ്ങൾ, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ കവിതാ ദേവിൻ.
6: നമ്മുടെ കണ്ണുകളെ സംരക്ഷിക്കുന്ന ഒരു നേർത്ത തെളിഞ്ഞ ചർമ്മമാണ് കൺജങ്ക്റ്റൈവ. ഇത് കൺപോളകളുടെ ഉൾഭാഗവും കണ്ണിന്റെ വെള്ള നിറമുള്ള ഭാഗവുമായ സ്ക്ലീറയെ ആവരണം ചെയ്യുന്നു. അണുബാധയോ അലർജിയോ മൂലമുള്ള കൺജങ്ക്റ്റൈവയുടെ വീക്കമാണ് കൺജങ്ക്റ്റിവൈറ്റിസ്. വൈറസോ ബാക്ടീരിയോ കൊണ്ടുണ്ടാകുന്ന ചെങ്കണ്ണ് വളരെ വേഗം മറ്റുള്ളവരിലേക്ക് പകരുന്നതാണ്. അതേസമയം അലർജി കൊണ്ടുള്ള ചെങ്കണ്ണ് അഥവാ അലർജി കൺജങ്ക്റ്റിവൈറ്റിസ് പകർച്ചവ്യാധിയല്ല. പരിസ്ഥിതിയിലെ എന്തെങ്കിലും അലർജി പ്രതികരണത്തിൽ നിന്നാണ് അലർജി കൺജങ്ക്റ്റിവൈറ്റിസ് ഉണ്ടാകുന്നത്. പൂമ്പൊടി, അന്തരീക്ഷ മലിനീകരണം, മൃഗങ്ങളുമായുള്ള സമ്പർക്കം, പുക, പൊടി, ചില കോസ്മെറ്റിക് പദാർത്ഥങ്ങൾ, ചില ആഹാര പദാർത്ഥങ്ങൾ, കൺപോളകളെയും കൺപീലികളെയും ബാധിക്കുന്ന ബ്ലിഫറൈറ്റിസ് പോലുള്ള രോഗങ്ങൾ, ഡ്രൈ ഐസ് അഥവാ വരണ്ട കണ്ണുകൾ, ചില ഭക്ഷണ പദാർത്ഥങ്ങൾ തുടങ്ങി പല കാരണങ്ങൾ അലർജിക് കൺജങ്ക്റ്റിവൈറ്റിസ് ഉണ്ടാക്കിയേക്കാം. പ്രമേഹ രോഗികളിലും ആസ്മ രോഗികളിലും ആർത്രൈറ്റിസ് അഥവാ വാതരോഗം തുടങ്ങിയ ചില രോഗാവസ്ഥകളിലും വരണ്ട കണ്ണുകൾ അഥവാ കണ്ണുനീരിന്റെ ജലാംശം കുറയ്ക്കുന്നു. ഇവരിലും കണ്ണിന്റെ അലർജി കൂടുതലായി കണ്ടുവരുന്നു. അതുപോലെ കൂടുതൽ സമയം കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരിലും കണ്ണിന്റെ വളർച്ചയും അലർജിയും കൂടുതലായി കണ്ടുവരുന്നു. ശ്വാസകോശ അലർജിയിലും തൊലിപ്പുറത്തുണ്ടാകുന്ന ചില അലർജിയുടെ കൂട്ടത്തിലും കണ്ണിന്റെ അലർജി ഉണ്ടാകാം. കണ്ണിന്റെ ചുവപ്പ്, അസഹനീയമായ ചൊറിച്ചിൽ, കണ്ണിൽ നിന്നും നേർത്ത ദ്രാവക രൂപത്തിൽ വെള്ളം

0: ലിക, നീറ്റൽ, കണ്ണിനുള്ളിലെ കരകരപ്പ്, തട്ടൽ, കൺപോളകളുടെ വീക്കം, ചെറിയ രീതിയിലുള്ള കാഴ്ചമങ്ങൽ, വെളിച്ചത്ത് നോക്കാനുള്ള ബുദ്ധിമുട്ട്, ഇവയെല്ലാം അലർജി കൺജങ്ക്റ്റിവൈറ്റിസിന്റെ ലക്ഷണങ്ങളാണ്. വളരെ തീവ്രമായ അവസ്ഥയിൽ കണ്ണുകളുടെ ചുറ്റുമുള്ള ചർമ്മത്തിനും നിറവ്യത്യാസം അനുഭവപ്പെടാം. അലർജി കൺജങ്ക്റ്റിവൈറ്റിസിന്റെ പ്രതിരോധവും ചികിത്സയും. അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കളെ ഒഴിവാക്കുകയോ അവയുമായുള്ള സമ്പർക്കം കുറയ്ക്കുകയോ ചെയ്യുക. പുറത്തു പോകുമ്പോൾ കണ്ണടകൾ ഉപയോഗിക്കുന്നത് അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കളുമായുള്ള സമ്പർക്കം കുറയ്ക്കും. കഴിവതും കണ്ണുകൾ തിരുമാതിരിക്കാൻ ശ്രദ്ധിക്കുക, കാരണം അത് അണുബാധയ്ക്കും കണ്ണിന്റെ അവസ്ഥ കൂടുതൽ വഷളാക്കുവാനും കാരണമായേക്കാം. വീടിന്റെ ജനലുകൾ അടച്ചിടുന്നത് അന്തരീക്ഷ മലിനീകരണത്തിൽ നിന്നും ഒരു പരിധിവരെ സംരക്ഷണം നൽകും. വീടിന്റെ അകം, പ്രത്യേകിച്ച് കിടപ്പുമുറി, പൊടിപടലങ്ങളില്ലാതെ സൂക്ഷിക്കുക. വളർത്തുമൃഗങ്ങളുമായുള്ള സമ്പർക്കത്തിനുശേഷം കൈകൾ നന്നായി കഴുകാൻ ശ്രദ്ധിക്കുക. വളർത്തുമൃഗങ്ങൾ കഴിവതും വീടിന് പുറത്ത് വസിക്കുന്നതാകും നല്ലത്. അതിന് അവസരമില്ലാത്ത പക്ഷം കിടപ്പുമുറിയിൽ അവരെ കഴിവതും പ്രവേശിപ്പിക്കാതിരിക്കുക. അത് നിങ്ങൾ ഉറങ്ങുമ്പോൾ ആനിമൽ അലർജൻസ് അഥവാ മൃഗങ്ങളിൽ നിന്നും അലർജി ഉണ്ടാക്കുന്ന പദാർത്ഥങ്ങളുമായുള്ള സമ്പർക്കം പുലർത്തുന്നത് ഒഴിവാക്കും. എയർ കണ്ടീഷനിംഗ് യൂണിറ്റുകൾ, ഫാനുകൾ, മെത്ത, തലയിണ തുടങ്ങിയവയെല്ലാം വൃത്തിയായും പൊടിവിമുക്തമാക്കിയും വയ്ക്കുക. അലർജിക് ചെങ്കണ്ണിന് അലർജിയുടെ ചികിത്സയോടൊപ്പം അലർജിക്ക് ഉപയോഗിക്കുന്ന തുള്ളിമരുന്നുകളും ലൂബ്രിക്കൻ തുള്ളിമരുന്നുകളും വളരെ കാഠിന്യമേറിയ രോഗാവസ്ഥയിൽ ചിലപ്പോൾ സ്റ്റിറോയിഡ് തുള്ളിമരുന്നുകളും വേണ്ടി വന്നേക്കാം. സ്റ്റിറോയിഡ് തുള്ളിമരുന്നുകൾ ഉപയോഗിക്കുന്ന രോഗികൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഒരു നിശ്ചിത കാലയളവിലേക്ക് മാത്രമാണ് ഇത് ഉപയോഗിക്കേണ്ടത്. കോൾഡ് കംപ്രസ് അഥവാ കൺപോളകളുടെ മേൽ തണുപ്പ് വയ്ക്കുന്നത് ആശ്വാസകരമായിരിക്കും.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് കണ്ണുകളിലെ അലർജിയുടെ കാരണങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ കവിതാ ദേവിൻ.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30
2: പ്രായോജകർ.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
4: ചിത്രം ഗുരുജി ഒരു വാക്ക്, ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ജെറി അമൽദേവ്, പാടിയത് യേശുദാസും സംഘവും.

0: MRT ഹോം നീഡ്സിലെ ബ്രാസ് മേള, മിസ്സിയിലെ കുക്ക്വെയർസ്, പൂജ ആർട്ടിക്കിൾസ്, ഹോം ഡെക്കോർ, എല്ലാ മാർക്കറ്റിലെ കുറഞ്ഞ വിലയിലും ഡിസ്കൗണ്ടിലും വാങ്ങാം. 5000 രൂപയ്ക്ക് മുകളിൽ ഷോപ്പ് ചെയ്തപ്പോ എനിക്കും കിട്ടി ഡിസ്കൗണ്ട്.
1: ഈ ഓഫർ September 28 മുതൽ October 20 വരെ. കണ്ടീഷൻ അപ്ലൈ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: തൊഴിൽ ദർശനം.
3: തിരുവനന്തപുരം വലിയ മലയിലുള്ള ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്ററിൽ സയന്റിസ്റ്റ് എഞ്ചിനീയർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 3 ഒഴിവുണ്ട്. ഒഴിവുകൾ: വെൽഡിംഗ് 1, ടർബോ മെഷീനറി 1, പവർ ഇലക്ട്രോണിക്സ് 1. യോഗ്യത: 60% മാർക്ക് അല്ലെങ്കിൽ തത്തുല്യ ഗ്രേഡ് പോയിന്റോടെയുള്ള ബിടെക് അല്ലെങ്കിൽ ബിഇയും മെക്കാനിക്കൽ, പ്രൊഡക്ഷൻ, മെറ്റലർജി, മാനുഫാക്ചറിംഗ്, മെറ്റീരിയൽ സയൻസ്, എയ്റോസ്പേസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, അപ്ലൈഡ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, ഏവിയോണിക്സ്, പവർ എഞ്ചിനീയറിംഗ്, എംഇ, എം ടെക്കും വെൽഡിംഗ് ടെക്നോളജി, മെക്കാനിക്കൽ വെൽഡിംഗ് ആൻഡ് ഷീറ്റ് മെറ്റൽ എഞ്ചിനീയറിംഗ്, മാനുഫാക്ചറിംഗ്, മെറ്റലർജി, ടർബോ മെഷീനറി, തെർമൽ ആൻഡ് ഫ്ലൂയിഡ് എഞ്ചിനീയറിംഗ്, എയ്റോസ്പേസ് പ്രൊപ്പൽഷൻ, പവർ ഇലക്ട്രോണിക്സ്, പവർ ഇലക്ട്രോണിക്സ് ആൻഡ് കൺട്രോൾ, പവർ കൺട്രോൾ ആൻഡ് ഡ്രൈവ്സ്, അഡ്വാൻസ്ഡ് ഇലക്ട്രിക്കൽ പവർ സിസ്റ്റം, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഹൈ വോൾട്ടേജ് ആൻഡ് പവർ സിസ്റ്റം, ഇൻഡസ്ട്രിയൽ പവർ കൺട്രോൾ ആൻഡ് ഡ്രൈവ്സ്. പ്രായം: അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിക്ക് 30 വയസ്സ് കവിയരുത്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി October 13. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.lpsc.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: www.lpsc.gov.in. ഇന്ത്യൻ നേവിയിൽ സെയിലർ തസ്തികയിലേക്കുള്ള സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെന്റിന് അപേക്ഷ ക്ഷണിച്ചു. വിവിധ കായിക ഇനങ്ങൾ പരിഗണിക്കും. പുരുഷന്മാർക്കും വനിതകൾക്കും അപേക്ഷിക്കാം. പെറ്റി ഓഫീസർ, ചീഫ് പെറ്റി ഓഫീസർ തസ്തികകളിലായിരിക്കും നിയമനം. കായിക ഇനങ്ങൾ പുരുഷൻ: അത്ലറ്റിക്സ്, അക്വാറ്റിക്, ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക്സ്, ബാസ്കറ്റ്ബോൾ, ബോക്സിംഗ്, ക്രിക്കറ്റ്, എക്വസ്ട്രിയൻ ഫുട്ബോൾ, ഫെൻസിംഗ്, ഫോയിൽ, ഗോൾഫ്, ഹാൻഡ്ബോൾ, ഹോക്കി, കബഡി, കയാക്കിംഗ് ആൻഡ് കനോയിംഗ്, റോവിംഗ്, സെയിലിംഗ്, ഷൂട്ടിംഗ്, സ്ക്വാഷ്, ടെന്നീസ്, വോളിബോൾ, വെയ്റ്റ് ലിഫ്റ്റിംഗ്, റെസ്ലിംഗ്. കായിക ഇനങ്ങൾ വനിത: അത്ലറ്റിക്സ്, അക്വാറ്റിക്സ്, കയാക്കിംഗ് ആൻഡ് കനോയിംഗ്, റോവിംഗ് ആൻഡ് സെയിലിംഗ്. വിദ്യാഭ്യാസ യോഗ്യത: +2 അല്ലെങ്കിൽ തത്തുല്യം. കായിക യോഗ്യത: അപേക്ഷകർ അന്തർദേശീയ ചാമ്പ്യൻഷിപ്പുകളിലോ ജൂനിയർ, സീനിയർ ദേശീയ ചാമ്പ്യൻഷിപ്പുകളിലോ പങ്കെടുത്തവരായിരിക്കണം. പ്രായം: അപേക്ഷകർ 2001 സെപ്റ്റംബർ 1 2009 ഫെബ്രുവരി 28 ജനിച്ചവരായിരിക്കണം. വിജ്ഞാപനത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള മാതൃകയിൽ അപേക്ഷ തയ്യാറാക്കി സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം അയക്കണം. വിശദവിവരങ്ങളടങ്ങിയ വിജ്ഞാപനവും അപേക്ഷാ ഫോമിന്റെ മാതൃകയും www.joinindiannavy.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: www.joinindianNavy.gov.in. അപേക്ഷ അയക്കേണ്ട വിലാസം: ദി സെക്രട്ടറി, ഇന്ത്യൻ നേവി സ്പോർട്സ് കൺട്രോൾ ബോർഡ്, നേവൽ ഹെഡ്ക്വാർട്ടേഴ്സ്, മിനിസ്ട്രി ഓഫ് ഡിഫൻസ്, നൌസേനാ ഭവൻ, റൂം നമ്പർ W016, ഡൽഹി കാന്റ്, ന്യൂഡൽഹി 11001. വിലാസം ഒരിക്കൽ കൂടി: ദി സെക്രട്ടറി, ഇന്ത്യൻ നേവി സ്പോർട്സ് കൺട്രോൾ ബോർഡ്, നേവൽ ഹെഡ്ക്വാർട്ടേഴ്സ്, മിനിസ്ട്രി ഓഫ് ഡിഫൻസ്, നൌസേനാ ഭവൻ, റൂം നമ്പർ W016, ഡൽഹി കാന്റ്, ന്യൂഡൽഹി 11001. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി

0: ഒക്ടോബർ 15. മ്യൂണീഷ്യസ് ഇന്ത്യ ലിമിറ്റഡിന് കീഴിൽ മധ്യപ്രദേശിലെ ഇറ്റാർസിയിലുള്ള ഓർഡിനൻസ് ഫാക്ടറിയിൽ അപ്രന്റീസ്ഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. ബിരുദധാരികളായ 50 പേർക്കാണ് അവസരം. യോഗ്യത BSc, BCom, BCA, BBA, BA. ഓഫ്ലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.munitiousindia.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.munitiousindia.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 16.
1: തൊഴിൽ ദർശനം.
2: ഗാനരചന പി ഭാസ്കരൻ, സംഗീതം എ ടി ഉമർ. ചിത്രപാടിയ ഗാനം ചിത്രം ഒരു യുഗസന്ധ്യ.

0: തിങ്കൾ മുതൽ വെള്ളിവരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: വല്ലത് ഗുഡ് ഇംഗ്ലീഷ് പ്രായോജകർ വല്ലത് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം കൊച്ചി.
2: മാറുന്ന ലോകത്തിൽ ഇംഗ്ലീഷിനെ ഇനി പേടിക്കണോ? കീഴടക്കാം ലോകം, സ്വന്തമാക്കാം ഭാഷ. വല്ലത് എഡ്യൂക്കേഷൻ ഒപ്പമുണ്ട്.
3: ഗുഡ് ഇംഗ്ലീഷ്.
4: എല്ലാവർക്കും സുഖമാണോ? ജോലി ചെയ്ത് ക്ഷീണിച്ചിരിക്കുകയാണോ? I am feeling very tired after a whole day of work. വെറുതെ പറഞ്ഞതാണ് കേട്ടോ. I am Dr. Kalyani Vallath. In this episode of Good English, let us talk about the different ways of saying I am tired. Weary, W-E-A-R-Y, weary. എന്ന് പറഞ്ഞാൽ കുറേ നേരത്തെ ജോലിയോ പരിശ്രമമോ കാരണം ക്ഷീണിച്ചിരിക്കുന്നു എന്നർത്ഥം. ഒരു തിരക്കേറിയ ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് weary ആകാം. Instead of saying, I am feeling very tired after working all day, you can say, I am feeling weary after a busy day. Exhausted. Exhausted. E-X-H-A-U-S-T-E-D. Exhausted. ഇവിടെ H silent ആണ് കേട്ടോ. Exhausted ആണെങ്കിൽ ശരീരത്തിലോ മനസ്സിലോ ഒട്ടും ഊർജമില്ലാത്ത അവസ്ഥയാണ്. മാരത്തൺ ഓടിയാൽ നമ്മൾ എക്സോസ്റ്റഡ് ആകും. He collapsed after the marathon, completely exhausted. Marathon shesham ayal poornamayum talarnu veenu. Mattoru vaakku lethargic. Lethargic. Lethargic. L-E-T-H-A-R-G-I-C. Lethargic. Lethargic ennu parayunnathu mandathayum utsaahakkuravum thonumbolaanu. A heavy lunch made me lethargic all afternoon. Uchakku അമിതമായി ഭക്ഷണം കഴിച്ചത് കാരണം എനിക്കൊന്നിനും ഒരു ഉന്മേഷവും ഉണ്ടായിരുന്നില്ല. സമാനമായ മറ്റൊരു വാക്കാണ് സ്പെൻഡ്. S-P-E-N-T. സ്പെൻഡ് എന്നാൽ ഇനിയൊന്നും ചെയ്യാനുള്ള ഊർജമില്ല, എല്ലാം തീർന്നതുപോലെ. ആഴ്ച മുഴുവൻ വിശ്രമമില്ലാതെ ജോലി ചെയ്താൽ ഐ എം കംപ്ലീറ്റ്ലി സ്പെൻഡ് എന്ന് പറയാം. ഞാൻ പൂർണ്ണമായും തളർന്നുപോയി എന്നാണ് ഇതിൻ്റെ അർത്ഥം. പണമെല്ലാം ചെലവാക്കി എന്നല്ല, അത് പറയണമെങ്കിൽ ഐ സ്പെൻഡ് ഓൾ മൈ മണി എന്ന് പറയണം. ഐ എം കംപ്ലീറ്റ്ലി സ്പെൻഡ്, ഞാൻ തളർന്നു പോയി. സ്പെൻഡ് എന്ന അർത്ഥത്തിൽ നമ്മൾ പറയുന്ന മറ്റൊരു വാക്കുണ്ട്, അതാണ് ബേൺ ഔട്ട്. അവർ ടീം ഹാസ് ബീൻ വർക്കിംഗ് റൗണ്ട് ദ ക്ലോക്ക് ടു ഗെറ്റ് ദിസ് പ്രപ്പോസൽ ടുഗെദർ. വി ആർ ബേൺ ഔട്ട്. ഈ പ്രപ്പോസൽ തയ്യാറാക്കാൻ നമ്മുടെ ടീം രാപ്പകൽ ജോലിയെടുത്തു, ആകെ മടുത്തുപോയി, അതാണ് അതിൻ്റെ അർത്ഥം. മറ്റൊരു ഉദാഹരണം പറയട്ടെ. പരീക്ഷ അടുത്ത സമയത്ത് എല്ലാ വിഷയങ്ങളും ഒരുമിച്ച് പഠിക്കാൻ നോക്കുമ്പോൾ നമ്മൾ ബേൺ ഔട്ട് ആകും. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ സ്പേസ് ഔട്ട് ചെയ്ത് പഠിക്കണം. എന്നാൽ ഇനി ഒരു ചോദ്യം ചോദിക്കട്ടെ. ഹർ ഐസ് ക്ലോസ്ഡ് ആഫ്റ്റർ ദ ലോങ് ഡ്രൈവ്. ഈ വാക്യത്തിൽ ഐസിനെ എങ്ങനെ വിശേഷിപ്പിക്കാം? ഹർ ഐസ് ക്ലോസ്ഡ് ആഫ്റ്റർ ദ ലോങ് ഡ്രൈവ്. നമുക്ക് പറയാം, ഹർ വിയറി ഐസ് ക്ലോസ്ഡ് ആഫ്റ്റർ ദ ലോങ് ഡ്രൈവ്. ഈ എപ്പിസോഡിന് ശേഷം നിങ്ങൾ വിയറി ആയില്ലല്ലോ അല്ലേ? ഉന്മേഷമല്ലേ തോന്നുന്നത്? ഈ വാക്കുകളെല്ലാം ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾക്ക് ഇനിയും കാണാം മറ്റൊരു എപ്പിസോഡിൽ ഇതുപോലെയുള്ള രസകരമായ വാക്കുകളുമായി. താങ്ക് യു.
3: ഗുഡ് ഇംഗ്ലീഷ്.
1: വല്ലത് ഗുഡ് ഇംഗ്ലീഷ് പ്രായോജകർ വല്ലത് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം കൊച്ചി.
2: മാറുന്ന ലോകത്തിൽ ഇംഗ്ലീഷിനെ ഇനി പേടിക്കണോ? കീഴടക്കാം ലോകം, സ്വന്തമാക്കാം ഭാഷ. വല്ലത് എഡ്യൂക്കേഷൻ ഒപ്പമുണ്ട്.
5: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
6: സമയം 7:45.

0: വെളുത്ത സൗന്ദര്യ സോപ്പ്, നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: കൊല്ലത്ത് കൊല്ലം ഒന്നായി.
2: എന്തായാലും കെ കെ ജയുടെ വരവ് പൊളിച്ചു.
3: കൊല്ലം ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് ഒക്ടോബർ 18 മുതൽ 21 വരെ വമ്പൻ ഓഫറുകൾ.
4: പഴയ സ്വർണം മാറ്റി വാങ്ങുമ്പോൾ 1000 രൂപ അധിക മൂല്യം. നഖാസ് ആൻഡ് ചെട്ടിനാർ ടർക്കിഷ് കളക്ഷനുകൾക്ക് പണിക്കൂലി 6.9% മുതൽ.
3: 1,00,000 രൂപയ്ക്ക് ഡയമണ്ട് വാങ്ങുമ്പോൾ ഗോൾഡ് കോയിൻ സമ്മാനം. 5 പവന് മുകളിലുള്ള ഓരോ പർച്ചേസിലും ഒരു സ്വർണ്ണ മോതിരം സമ്മാനം. അന്നേ ദിവസങ്ങളിൽ മൂക്കുകുത്തുന്നവർക്ക് വെള്ളി മുക്കുത്തി സൗജന്യം. ഒപ്പം ഉറപ്പായ സമ്മാനങ്ങളും.
4: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ആർ പി മോൾ, ഗ്രൗണ്ട് ഫ്ലോർ, കൊല്ലം.
5: നോക്കെത്താ ദൂരത്ത് കണ്ണും നട്ട്. ഈ ചിത്രത്തിന് വേണ്ടി ബിച്ചു തിരുമല രചിച്ച്, ജെറി അമൽദേവ് സംഗീതം നൽകി, യേശുദാസും സംഘവും പാടിയ ഗാനം.

0: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
1: അനന്തപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
2: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: പി ഭാസ്കരൻ രചിച്ച്, ശങ്കർ ഗണേഷ് സംഗീതം നൽകി, യേശുദാസും വാണി ജയറാമും പാടിയ ഗാനം, ചിത്രം പൗർണമി രാവിലെ.

0: നടുവേദനയ്ക്ക് വേണ്ടി മാത്രം ഒരിടം, നവോദയ ഫിസിയോതെറപ്പി ആൻഡ് സ്പൈൻ ക്ലിനിക്. നടുവേദനയ്ക്കും കഴുത്തുവേദനയ്ക്കും EMTT, ലേസർ, ഡീകംപ്രഷൻ തെറപ്പി ഉൾപ്പെടെയുള്ള നൂതന ചികിത്സകളുമായി നവോദയ ഫിസിയോതെറപ്പി ആൻഡ് സ്പൈൻ ക്ലിനിക്. വീട്ടിലെത്തി ചികിത്സ നൽകുന്ന ഹോം കെയർ ഫിസിയോതെറപ്പി സർവീസും ലഭ്യമാണ്. കഴക്കൂട്ടം, കൊല്ലം 9496778344.
1: വല്ലത്ത്, ഇതാ ഒരു ചോദ്യം. എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1-2 പ്രായോജകർ വല്ലത്ത് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം, കൊച്ചി. ഒന്നാം പ്രതി ഒളിവിൽ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം. രചന P. ഭാസ്കരൻ, സംഗീതം KJ ജോയ്.

പൂക്കാണിയെങ്ങുപോയെന്ന് കേക്കും. മൂക്കെ കിടന്നൊരു മുക്കുത്തിക്കല്ലിന്റെ മൂക്കാണിയെങ്ങുപോയെന്ന് കേക്കും. മൂക്കാണിയെങ്ങുപോയെന്ന് കേക്കും.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതിർന്ന ബിജെപി നേതാവ് എൽ.കെ. അദ്വാനിയെ ന്യൂഡൽഹിയിലെ വസതിയിലെത്തി സന്ദർശിച്ചു. അദ്വാനിയുടെ പതിറ്റാണ്ടുകൾ നീണ്ട പൊതുസേവനവും അദ്ദേഹത്തിന്റെ സംഭാവനകളും മായാത്ത മുദ്രയാണ് പതിപ്പിച്ചിരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ ഐവറി കോസ്റ്റിന്റെ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ടെനെ ബിരാഹിമ ഔട്ടാരയുമായി അബിദ്ജാനിൽ കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധ പങ്കാളിത്തത്തെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തതായി ഡോ ജയശങ്കർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഗുജറാത്തിലെ വഡ്നഗറിൽ നിന്ന് കാശിയിലേക്ക് നടത്തിയ സേവാ സങ്കൽപ് ബൈക്ക് യാത്ര സമാപിച്ചു. സമാപന ചടങ്ങിൽ ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവർ പങ്കെടുത്തു. തിരുവനന്തപുരം നഗരസഭാ കൌൺസിലർ ആർ സുഗതനെതിരായ കാപ്പ കേസ് രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ പോലീസിനെ ആയുധമാക്കുന്നതിന്റെ തെളിവാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കാപ്പ കരുതൽ തടങ്കൽ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയതോടെ പോലീസിനെ ദുരുപയോഗം ചെയ്തെന്ന ബിജെപിയുടെ നിലപാടിന് കൂടുതൽ വ്യക്തത വന്നുവെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. കോഴിക്കോട് ബീച്ച് ഫയർ സ്റ്റേഷന് വേണ്ടി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് 6 കോടി രൂപയുടെ ഭരണാനുമതി. ഫയർ സ്റ്റേഷൻ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ താൽക്കാലിക ഫയർ സ്റ്റേഷൻ കോർപ്പറേഷൻ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുക. ടി ബി മുക്ത ഭാരത് അഭിയാന്റെ ഭാഗമായി മലാപ്പറമ്പ് ആരോഗ്യ കുടുംബക്ഷേമ കേന്ദ്രത്തിൽ ജോഷ് ക്യാമ്പയിന്റെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം ഇന്ന് രാവിലെ നടക്കും. ക്ഷയരോഗ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ചർച്ച ചെയ്യുന്നതിനും ബോധവൽക്കരണം നടത്തുന്നതിനുമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സിവിയർ അപ്ലാസ്റ്റിക് അനീമിയ എന്ന അപൂർവ രോഗം ബാധിച്ച് യുകെയിൽ ചികിത്സയിൽ കഴിയുന്ന മലപ്പുറം മഞ്ചേരി സ്വദേശിനി റാഫിയ ഷെറിന് അനുയോജ്യമായ മൂലകോശം കണ്ടെത്താൻ സന്നദ്ധദാതാക്കളുടെ രജിസ്ട്രേഷൻ ക്യാമ്പ് അരീക്കോട്ട് ആരംഭിച്ചു. സുല്ല മുസലാം സയൻസ് കോളേജിൽ വൈകിട്ട് 6:30 വരെയാണ് ക്യാമ്പ്. കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള ഇന്ന് തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. കാരായി രാജൻ MLA ഉദ്ഘാടനം ചെയ്യും.

നമസ്തേ അനന്തപുരി തുടരുകയാണ്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം പറയാം. ചോദ്യം ഒരിക്കൽ കൂടി പറയാം. സംസ്ഥാനത്തെ അങ്കണവാടി കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാൻ വനിതാ ശിശു വികസന ആരോഗ്യ വകുപ്പുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ഇതായിരുന്നു ചോദ്യം. ശരിയുത്തരം ബാല്യസ്പന്ദനം. ഉത്തരമൊരിക്കൽ കൂടി ബാല്യസ്പന്ദനം. അങ്കണവാടി കുട്ടികളുടെ ത്രൈമാസ ആരോഗ്യ പരിശോധനാ പദ്ധതിയായ ബാല്യസ്പന്ദനത്തിലൂടെ കുട്ടികളുടെ ശാരീരിക വളർച്ച, പോഷകാഹാരസ്ഥിതി, കാഴ്ച, കേൾവി എന്നിവ പരിശോധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്ന് തുടക്കത്തിൽ തന്നെ കണ്ടെത്തുകയാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്തെ അങ്കണവാടി കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാൻ വനിതാ ശിശു വികസന ആരോഗ്യ വകുപ്പുകൾ സംയുക്തമായി നടപ്പിലാക്കിയ പദ്ധതിയുടെ പേര് ബാല്യസ്പന്ദനം.

0: എം ജി ശ്രീകുമാറും രാധിക തിലകും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം കന്മദം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ.
1: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
0: ഇനി കേൾക്കാം കാലം സാക്ഷി.
2: എം ആർ ഭട്ടതിരിപ്പാട്. സാഹിത്യകാരനും സാമൂഹിക പരിഷ്കർത്താവും പത്രപ്രവർത്തകനുമായിരുന്ന എം ആർ ഭട്ടതിരിപ്പാട് എന്ന എം രാമൻ ഭട്ടതിരിപ്പാട് 1908 പൊന്നാനിയിൽ ജനിച്ചു. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ നമ്പൂതിരി സമുദായത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കും ജാതി വ്യവസ്ഥയ്ക്കുമെതിരെ പോരാടിയ വ്യക്തികളിൽ പ്രമുഖനാണ് അദ്ദേഹം. നമ്പൂതിരി സമുദായത്തിലെ യാഥാസ്ഥിതിക ആചാരങ്ങളെ മറികടന്ന് കേരളത്തിലെ ആദ്യത്തെ നമ്പൂതിരി വിധവാ പുനർവിവാഹം തന്റെ ജീവിതത്തിലൂടെ അദ്ദേഹം പ്രാവർത്തികമാക്കി. വൈക്കം സത്യഗ്രഹത്തിനും ഗുരുവായൂർ സത്യഗ്രഹത്തിനും തന്റെ എല്ലാവിധ പിന്തുണയും നൽകിയ അദ്ദേഹം വി ടി ഭട്ടതിരിപ്പാട്, ഇ എം എസ് നമ്പൂതിരിപ്പാട് എന്നിവർക്കൊപ്പം ചേർന്ന് യോഗക്ഷേമസഭയിൽ പ്രവർത്തിച്ചിരുന്നു. നമ്പൂതിരി സ്ത്രീകളുടെ ദുരിതപൂർണമായ ജീവിതം തുറന്നുകാട്ടിയ മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം എന്ന നാടകം

0: അദ്ദേഹം രചിച്ചു. കൂടാതെ വാൽക്കണ്ണാടി, മുഖച്ചായ, മുളപൊട്ടിയ വിത്തുകൾ, സുവർണ ചായകൾ, വളപ്പൊട്ടുകൾ, താമരയിതളുകൾ എന്നീ കൃതികളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. സ്വന്തം സമുദായത്തിൽ പരിവർത്തനങ്ങൾ കൊണ്ടുവരാനും മറ്റു ജാതിയിലുള്ളവരെ അടിച്ചമർത്തുന്ന ജാതി വ്യവസ്ഥ മാറ്റിയെഴുതാനും തന്റെ ജീവിതം തന്നെ സമർപ്പിച്ച എം ആർ ഭട്ടതിരിപ്പാട് 2001 ഒക്ടോബർ 8 ഈ ലോകത്തോട് വിട പറഞ്ഞു. കാലം സാക്ഷിയിൽ ഇന്ന് എം ആർ ഭട്ടതിരിപ്പാടിന്റെ ശബ്ദം കേൾക്കാം.
1: അസ്വതന്ത്രതയുടെയും സങ്കുചിത വിചാരങ്ങളുടെയും കല്ലിളുമ്പിലായിരുന്നു എന്റെ കുട്ടിക്കാലം. അവിടെ നിന്ന് തലനീട്ടി വളരാൻ സൂര്യരശ്മികൾ കാത്തുകടന്ന എൻ്റെ ഹൃദയത്തിലേക്ക് പ്രകാശം കൊണ്ടുവന്ന ഏറ്റവും വലിയ പുസ്തകം വിക്ടർ ഹ്യൂഗോവിൻ്റെ പാവങ്ങളായിരുന്നു. എല്ലാ രാജ്യക്കാർക്കുമായി ഹ്യൂഗോ എഴുതിയ ആ ഫ്രഞ്ച് പുസ്തകം മലയാളികൾക്ക് സമ്മാനിച്ച നാലപ്പാടിനോടും നന്ദി പറയുക. അങ്ങനെ കുട്ടിക്കാലം മുതൽക്കേ എന്നെ ആകർഷിച്ച് സ്വാധീനം ചെലുത്തിയ ഒരു മഹാഗ്രന്ഥമായിരുന്നു പാവങ്ങൾ. അന്ധവിശ്വാസത്തിൻ്റെ പടുകാട്ടിൽ പെറ്റുവീണ എന്നെ പുതിയ പാത ചൂണ്ടിത്തന്നതും പാവങ്ങളാണ്. സാമൂഹ്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്ക് എന്നെ ഉന്തി നീക്കിയത് ഈ സാരസ്വത പ്രവാഹം തന്നെ. മനുഷ്യനെ സ്നേഹിക്കുക, അവന് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുക, അവൻ്റെ നിഗൂഢതകളിലേക്ക് സൂക്ഷിച്ചു നോക്കുക. ആ ഇരുട്ടിൽ വിരിയാതെ നിൽക്കുന്ന പൂവുണ്ട്, മിന്നാതെ കിടക്കുന്ന രത്നമുണ്ട്, അവയെ പുറത്തേക്കെടുക്കുക. ഇതാണ് ഹ്യൂഗോവിൻ്റെ മനസ്വിനിയായ സരസ്വതിയുടെ സന്ദേശം. ഈ സന്ദേശം എങ്ങനെ സ്വാധീനിച്ച വിധം അല്പമൊന്ന് വിവരിക്കാം. ആ മഹാഗ്രന്ഥത്തിൻ്റെ പടിക്കൽ വെച്ചു തന്നെ മഹർഷി തുല്യനായ ഡി ഇ ലെമെത്രാനെ ഞാൻ കണ്ടു. തണ്ടുവലി ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തടവിൽ നിന്ന് ചാടി ഒളിവിൽ പതുങ്ങി നടക്കുന്ന ഴാങ്ങുവല്ലാങ്ങിനെ, വിലാസ ജീവിതത്തിൻ്റെ തല്ലേറ്റ് വിഷാദിക്കുന്ന ഫന്ദീനെ, മുതിർന്നു വരുന്ന മരിയൂസിനെയും കുസത്തിനെയും, വഴിപോക്കരുടെ പണസഞ്ചി കവിർത്തിക്കൊട്ടിക്കുന്ന തെനാർദിയർ ദമ്പതിമാരെ, അനാഥനായി തെരുവു തണ്ടുന്ന ഗൗരോഷ് കുട്ടിയെ, കീറിയ ഉടുപ്പിലും സ്വപ്നത്തിലും അലഞ്ഞുതിരിയുന്ന ചെറുപ്പക്കാരി പെങ്കിടാവായ എപ്പണയിനെ, ഇങ്ങനെ പലരെയും അവിടെ കണ്ടു, പരിചയപ്പെട്ടു. ഭിന്ന ജീവിതങ്ങളും സ്വഭാവങ്ങളുമുള്ളവർ, ഉത്കൃഷ്ടരും അപകൃഷ്ടരും. ദാരിദ്ര്യത്തിലൂടെയും വേദനയിലൂടെയും വഞ്ചനയിലൂടെയും വിപ്ലവത്തിലൂടെയും ഭരണപരിവർത്തനത്തിലൂടെയും കടന്നു വന്നവർ. ഒട്ടും ധാടിയില്ലാതെ കാണുന്ന ആ പുണ്യസ്ഥലം ഡി ഇ ലെമെത്രാൻ തിരുമേനിയുടേതാണ്.
0: കാലം സാക്ഷിയിൽ ഇതുവരെ കേട്ടത് എം ആർ ഭട്ടതിരിപ്പാടിന്റെ ശബ്ദം.
2: കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
3: ആ പറഞ്ഞത് 100% കറക്റ്റ്.
4: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
5: ആന്റിക് ചേട്ടനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
4: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിളായി, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
6: എം ഡി രാജേന്ദ്രൻ എഴുതി, ശ്യാം സംഗീതം നൽകി, സുജാത പാടിയ ഗാനം കേൾക്കാം. ചിത്രം അനുഭൂതി.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: നമസ്തേ അനന്തപുരിയിൽ, ഇനി നമുക്ക് ചുറ്റും. ശബരിമല ഉത്സവകാലത്ത് ഉണ്ടാകുന്ന ഭക്തജന തിരക്ക് നിയന്ത്രിക്കുന്നതിലേക്ക് സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരെ നഗരത്തിൽ നിയോഗിക്കുന്നതിന് അപേക്ഷകൾ ക്ഷണിച്ചു. വിമുക്ത ഭടന്മാർ, വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥർ, 18 വയസ്സ് പൂർത്തിയായ NCC കേഡറ്റുകൾ എന്നിവർക്ക് അപേക്ഷിക്കാം. നവംബർ 5 മുൻപ് അപേക്ഷിക്കണം. വിവരങ്ങൾക്ക് 0471255271 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പർ ഒരിക്കൽ കൂടി, 0471255271. സ്കൂൾ അധ്യാപക യോഗ്യതാ പരീക്ഷ KTET-നുള്ള അപേക്ഷാ സമയം നാളെ വരെ നീട്ടിയിട്ടുണ്ട്. ജില്ലയിൽ സ്ഥിരതാമസക്കാരായ വനിതകൾക്കായി വനിതാ വികസന കോർപ്പറേഷൻ സ്വയം തൊഴിൽ വായ്പ നൽകുന്നു. കുറഞ്ഞ പലിശ നിരക്കിൽ 30 ലക്ഷം രൂപ വരെ ലഭിക്കും. 18-നും 55-നും ഇടയിൽ പ്രായമുള്ള തൊഴിൽ രഹിതരായ വനിതകൾക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ KSWDC.org എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കുക. വിവരങ്ങൾക്ക് വിളിക്കുക 0471232825 എന്ന നമ്പറിൽ. നമ്പർ ഒരിക്കൽ കൂടി, 04

7 1 2 3 2 8 2 5 7. വ്യാവസായിക പരിശീലന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കഴക്കൂട്ടം ഗവൺമെന്റ് വനിതാ ഐടിഐയിലെ SC/VT ട്രേഡുകളായ കോസ്മെറ്റോളജി, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിന്റനൻസ് എന്നിവയിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. പ്രവേശനം നേടാൻ താൽപര്യമുള്ളവർക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം സ്ഥാപനത്തിൽ നേരിട്ട് ഹാജരായി 9-ാം തീയതി വരെ അപേക്ഷ സമർപ്പിക്കാം. അതായത് നാളെ വരെ അപേക്ഷ സമർപ്പിക്കാം. ഭാരത സർക്കാർ സ്ഥാപനമായ SBI ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രം പത്തനംതിട്ടയിൽ ഒക്ടോബർ 12 മുതൽ ആരംഭിക്കുന്ന ബട്ടൺ കൂൺ കൃഷി, കൂൺ കൃഷിക്ക് ബാധിക്കുന്ന രോഗങ്ങളും അവയ്ക്കുള്ള പരിഹാരങ്ങളും, കൂൺ വിത്ത് ഉൽപാദനം, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ 10 ദിവസത്തെ സൌജന്യ പരിശീലന ക്ലാസ് ആരംഭിക്കുന്നു. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ വിളിക്കേണ്ട നമ്പർ 0468-299-2293. നമ്പർ ഒരിക്കൽ കൂടി 0468-299-2293. കേട്ടത് നമുക്ക് ചുറ്റും.

0: ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് വിൽസൺ സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം അഞ്ചര കല്യാണം.
1: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
2: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
3: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
0: കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ രചന, രവീന്ദ്രന്റെ സംഗീതം. ചിത്രപാടിയ ഗാനം ചിത്രം കണ്ണൂർ.

0: നിനക്ക് ഞാൻ ഓണസമ്മാനമായി കാറ് തന്നാലോ ആലോചിക്കാം.
1: ആര്യശാല സുബയ്യ ജ്വല്ലറി ഇന്ന് സ്വർണം വാങ്ങിയാൽ മതി. അപ്പൊ കാർ കേട്ടോ.
2: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ കാർ. രണ്ടാം സമ്മാനം ടി വി എസ് ഇ സ്കൂട്ടർ. മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ. തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്.

0: സുന്ദരന്മാരും. അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
1: വിശ്വത്തിന്റെ വീട്ടിലേക്ക് ചെന്ന് കയറിയപ്പോൾ ഉമ്മറത്ത് തന്നെ രാധയും വിശ്വവും ഉണ്ടായിരുന്നു. രണ്ടുപേരും രണ്ടരുക്കായി ചുമരും ചാരിയിരിക്കുന്നു, നിശബ്ദം. സുലൈമാൻ ചെന്ന് കയറിയതുപോലും അവർ അറിഞ്ഞില്ലെന്ന് തോന്നി. അയാൾ അവരുടെ രണ്ടുപേരുടെയും മുഖത്തേക്കൊന്ന് നോക്കി, എന്നിട്ട് ചോദിച്ചു, എന്തേ? വിശ്വം നിഷേധാർത്ഥത്തിൽ തലയാട്ടി. എന്തു പറ്റി? എന്തായാലും നിങ്ങൾ എന്നോട് പറയിൻ, അയാൾ രാധയോടാണ് പറഞ്ഞത്. ആ പെൺകിടാവ് വിതുമ്മി വിതുമ്മി കരയാനും തുടങ്ങി. ചറുപിറന്നിന് വീഴുന്ന ആ കണ്ണീർ കണങ്ങൾ കണ്ടപ്പോൾ സുലൈമാന് എന്തു പറയണമെന്നറിയാതെയായി. ഇത്തരം ഒരനുഭവത്തെ നേരിടാൻ അയാൾ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെത്താൻ ഒതുക്കി നിർത്താൻ സ്വൽപ്പസമയം വേണ്ടിവന്നു. സുലൈമാൻ വിശ്വത്തിൻ്റെ നേരെ തിരിഞ്ഞു. അവൻ നിശബ്ദനായി നിന്നതേയുള്ളൂ. രണ്ടും കൽപ്പിച്ച് സുലൈമാൻ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് നീങ്ങി. മകളെ, അവൾ മുഖമുയർത്തി. ഇമകളിൽ തങ്ങിനിന്ന കണ്ണുനീർ കണങ്ങൾ ചറുപിറുന്നനെ താഴോട്ട് വീണു. അവ മാറിൽ വീണ് തകർന്ന് ബ്ലൗസിൽ ചേർന്നു വറ്റി. മകളെ, നമുക്ക് കഴിയുന്നതൊക്കെ ചെയ്യാം. അവനെ വിടിയിക്കാൻ വല്ല വഴിയുമുണ്ടോ എന്ന് നോക്കാം. നീ വ്യസനിക്കണ്ട. തൽക്കാലം നാട്ടിലേക്ക് പോകണമെങ്കിൽ അതിനും വേണ്ട ഏർപ്പാട് ഞാൻ ചെയ്യാം. അവൾ കൂടുതൽ കരഞ്ഞു. ഇങ്ങനെ കരഞ്ഞിട്ടെന്താ കാര്യം? അവൾക്ക് എവിടെയും പോകാനില്ല, വിശ്വമാണ് പറഞ്ഞത്. സുലൈമാൻ അല്പം ചിന്തിച്ചു, എന്നിട്ട് പറഞ്ഞു, അതിനെ ചൊല്ലി വേവലാതിപ്പെടണ്ട. അവൻ വരുന്നതുവരെ നിനക്കിവിടെ താമസിക്കാം. എന്നെക്കൊണ്ട്? നിന്നെക്കൊണ്ട്? എല്ലാവർക്കും ബുദ്ധിമുട്ടായി. ബുദ്ധിമുട്ടോ? എന്റെ മകളാണെങ്കിൽ ഞാൻ ബുദ്ധിമുട്ടണ്ടേ? നോക്ക്, സ്വൽപ്പം വികാര ആവേശത്തോടെയാണ് സുലൈമാൻ തുടർന്നത്, നിന്റെ അച്ഛനെ ഞാനറിയും. അയാൾ എനിക്ക് വേറെ ഒരാളായിരുന്നില്ല. നിനക്കതൊന്നും അറിയില്ല. അറിയും വേണ്ട. പക്ഷേ അയാളില്ലാത്ത സ്ഥിതിക്ക് ഞാൻ നിന്റെ അച്ഛനാണെന്ന് കരുതൂ. വിശ്വ അവളെ സമാധാനിപ്പിക്കുക. ഞാൻ ഇത്തിരി കഴിഞ്ഞിട്ടിങ്ങോട്ട് വരാം. അയാൾ പുറത്തേക്ക് കാലെടുത്തു വെച്ചു. എന്നിട്ട് തിരിഞ്ഞു നിന്ന് ചോദിച്ചു, വല്ലതും കഴിച്ചോ? ഇല്ല. എന്നാ കുളിച്ച് വല്ലതും കഴിക്കൂ. കഷ്ടത വന്നാൽ അത് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. കരഞ്ഞിരുന്നിട്ട് ഒന്നും കിട്ടാനില്ല. വിശ്വത്തിനോടാണ് പറയുന്നത്. ചെല്ല്. അയാൾ നടന്നു. ഒരച്ഛന്റെ ശാസനം ഇതേവരെ വിശ്വനാഥൻ കേട്ടിട്ടില്ല. സുലൈമാന്റെ വാക്കിൽ നിന്ന് നടാടെ അയാൾ അതനുഭവിച്ചു. ശാന്തയുടെ സന്ദേശം സുലൈമാൻ അവനെ അറിയിച്ചില്ല. സന്ദർഭം നന്നായിരുന്നില്ല. അയാൾ നേരെ കുടുംബത്തേക്ക് പോയി.
2: എന്തിരിത്തിനെ വിളിച്ച്?
1: ഖദീജ ചോദിച്ചു.
2: ഒരൊറ്റ പലകമേശ വേണം പോലും. മൂപ്പരിക്ക?
1: അല്ല, മൂപ്പത്തിയാർക്ക.
2: അതെ,
1: മൂപ്പത്തിയാർക്ക് ഇങ്ങളെ ബിസ്വാസായി കിടക്കണല്ലോ.
2: മുന്തിയേ കാര്യസ്ഥനാന്നാ വിചാരിച്ചെടുക്കണ്. ഇങ്ങടെ കാര്യസ്ഥത ഞമ്മക്കല്ലേ തിരിയൂ.
1: അവൾ കിലുകിലുന്നനെ ചിരിച്ചു. അവളുടെ കയ്യിലെ വളകളും.
2: വെഡിത്തം പറയാതിരിക്കെ. ഓ, ഇന്നൊരു പുരുഷനായിട്ടാണല്ലോ ഭരത്ത്. നാവടക്കാൻ.
1: അയാൾ അവളെ ഒന്ന് ഊന്നി നോക്കി. ശരിക്കും അയാൾക്ക് ശുണ്ഠ്യം വന്നിരിക്കുന്നുവെന്ന് അവൾക്ക് മനസ്സിലായി. പിന്നീടൊന്നും പറഞ്ഞതുമില്ല. അവൾ ചോറ് കൊണ്ടുവന്നു വെച്ചു. അയാൾ മിണ്ടാതിരുന്ന് ഊണ് കഴിച്ച് പുറത്തേക്കിറങ്ങി.
0: ഉറുബേദിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
3: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
4: നമസ്തേ അനന്തപുരിയിൽ. ഇനി
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
6: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
7: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, വെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
6: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ് തൃശൂർ ഫാഷൻ.

ഗോൾഡ്. മനുഷ്യവികാരങ്ങളിൽ ഏറ്റവും മനോഹരവും ആഴമേറിയതുമായ ഒന്നാണ് പ്രണയം. അതിന് നിറവും രൂപവും നൽകി അനശ്വരമാക്കുന്നത് പ്രണയഭാവനകളാണ്. യാഥാർത്ഥ്യത്തിന്റെ അതിരുകൾക്കപ്പുറം ഹൃദയം കൊണ്ട് നെയ്യുന്ന സ്വപ്നങ്ങളുടെ മാന്ത്രിക ലോകമാണിത്. ഇന്നത്തെ തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതിമധുരം നിറയെ പ്രണയഭാവനകളാണ്. കേൾക്കാം ആദ്യം ശ്രീകുമാരൻ തമ്പിയുടെ തോലികയിൽ വിരിഞ്ഞ പ്രണയഭാവന. ഈണം നൽകിയത് വി ദക്ഷിണാമൂർത്തി, പാടിയത് യേശുദാസ്. ചിത്രം ഉദയം.

0: പൂജ വരെയല്ലേ, വീട്ടിലേക്ക് കുറച്ച് പുതിയ വിളക്കുകളൊക്കെ വാങ്ങണം.
1: വിളക്ക് മാത്രമല്ല കുക്ക് വെയർസും ഹോം ഡെക്കേഴ്സും ഒക്കെ വാങ്ങാം. അത് മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ വിലയിലും ഡിസ്കൗണ്ട്. എം ആർ പി ഹോം നീഡ്സ് ബ്രാസ് മേള അടിപൊളി. 5000 രൂപയ്ക്ക് മുകളിൽ ഷോപ്പ് ചെയ്താൽ ആകർഷകമായ ക്യാഷ് ഡിസ്കൗണ്ട്. ഈ ഓഫർ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 20 വരെ. കണ്ടീഷൻ സപ്ലൈ. എം ആർ പി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
3: ആ പറഞ്ഞത് 100% കറക്റ്റ്.
4: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
5: ആന്റിക് ചേട്ടനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
4: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിളായി, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
6: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.

0: നിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാണ്.
1: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
2: തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മന്ദിരത്തിലെ അടുത്ത ഗാനം വയലാർ രാമവർമ്മ രചിച്ചതാണ്. സംഗീതം നൽകിയത് ജി ദേവരാജൻ, പാടിയത് യേശുദാസും പീലിയിലെയും.

0: പ്രണയം എന്ന വികാരത്തെ ദൈവികവും പവിത്രവുമാക്കുന്നത് നമ്മുടെ ഭാവനാ സൃഷ്ടികളാണ്. ഭാവനകളില്ലാത്ത പ്രണയം നിറങ്ങളില്ലാത്ത ക്യാൻവാസ് പോലെയുമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരം സമാപിക്കുന്നു. മറ്റൊരാശയവുമായി ഈ പരിപാടി വീണ്ടും എത്തും നാളെ രാവിലെ 8:35. നമസ്തേ അനന്തപുരിയിൽ.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ്, വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
0: സമയം 8 കഴിഞ്ഞ് 45 മിനിറ്റ്.
2: സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം അവതരിപ്പിക്കുന്നത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം.
3: പൂജപ്പുരയിലുള്ള സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ OP/IP സേവനങ്ങൾ ലഭ്യമാണ്. OP സേവനങ്ങൾ സർക്കാർ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 8:30 മുതൽ 12:30 വരെ.
4: ഇന്നീ പരിപാടിയിൽ ഗർഭകാലത്തെ യോഗ, ഇതേക്കുറിച്ച് ഡോക്ടർ നന്ദിനി VS സംസാരിക്കുന്നു.
5: ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലൊന്നാണ് ഗർഭകാലം. ഈ കാലയളവിൽ ശരീരത്തിൽ മാത്രമല്ല മനസ്സിലും നിരവധി മാറ്റങ്ങൾ സംഭവിക്കുന്നു. ശരീരഭാരം കൂടുക, നടുവേദന, കാലുകളിൽ അസ്വസ്ഥത, ക്ഷീണം, ഉറക്കത്തിലെ മാറ്റങ്ങൾ, ഉത്കണ്ഠ തുടങ്ങിയവ പല സ്ത്രീകളിലും അനുഭവപ്പെടാം. ഈ കാലഘട്ടത്തിൽ ശരീരത്തെയും മനസ്സിനെയും ആരോഗ്യകരമായി നിലനിർത്താൻ അനുയോജ്യമായ യോഗാഭ്യാസങ്ങൾ സഹായകരമാക്കാം. ഗർഭകാലത്തെ പൊതുവെ 3 ഘട്ടങ്ങളായി പരിഗണിക്കാം. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ശരീരത്തിൽ വലിയ മാറ്റങ്ങൾ ആരംഭിക്കുന്നതിനാൽ അമിതമായ ശാരീരിക പ്രയാസം ഒഴിവാക്കണം. താടാസനം പോലുള്ള ലളിതമായ ആസനങ്ങളും ബദ്ധകോണാസനം പോലുള്ള സൗമ്യമായ ആസനങ്ങളും പരിശീലിക്കാം. ലളിതമായ ശ്വാസാഭ്യാസങ്ങളും വിശ്രമവും ഈ ഘട്ടത്തിൽ പ്രയോജനകരമാണ്. എന്നാൽ ക്ഷീണം, തലക്കറക്കം തുടങ്ങിയവ ഉണ്ടെങ്കിൽ ഉടൻ വിശ്രമിക്കണം. 4 മുതൽ 6 വരെയുള്ള 2 ഘട്ടത്തിൽ വൃക്ഷാസനം പോലുള്ള ബാലൻസിംഗ് ആസനങ്ങൾ മതിയായ പിന്തുണയോടെ ചെയ്യാം. ബദ്ധകോണാസനം പെൽവിക് മേഖലയിലെ സൗമ്യമായ സ്ട്രെച്ചിങ്ങിന് സഹായിക്കും. മാർജാരിയാസനം അഥവാ കാറ്റ് കൗ മൂവ്മെന്റ് നടുവിലും നട്ടലിലും ഉണ്ടാകുന്ന മുറുക്കം കുറയ്ക്കാൻ സഹായിക്കുന്നു. 7 മുതൽ പ്രസവം വരെയുള്ള 3 ഘട്ടത്തിൽ ശരീരത്തിന് കൂടുതൽ വിശ്രമം ആവശ്യമാണ്. ബദ്ധകോണാസനം, വജ്രാസനം എന്നിവ സൗകര്യപ്രദമാണെങ്കിൽ മാത്രം പരിശീലിക്കാം. മാർജാരിയാസനം പോലുള്ള ലളിതമായ ചലനങ്ങൾ നടുവിലെ അസ്വസ്ഥത കുറയ്ക്കാൻ സഹായിക്കും. ഈ ഘട്ടത്തിൽ ബാലൻസ് ആവശ്യമായ ആസനങ്ങൾ ചെയ്യുമ്പോൾ നിർബന്ധമായും പിന്തുണ ഉപയോഗിക്കണം. ഗർഭകാലത്ത് പ്രാണായാമത്തിനും പ്രത്യേക പ്രാധാന്യമുണ്ട്. ശ്വാസം പിടിച്ചു വയ്ക്കാതെ സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പതുക്കെ പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന ലളിതമായ ശ്വാസാഭ്യാസങ്ങൾ മനസ്സിനെ ശാന്തമാക്കാനും സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കും. രക്തസ്രാവം, ശക്തമായ വയറുവേദന, തലകറക്കം, ശ്വാസതടസ്സം, അസാധാരണമായ അസ്വസ്ഥത തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടായാൽ യോഗാഭ്യാസം ഉടൻ നിർത്തി വൈദ്യസഹായം തേടണം. അതിനാൽ ഗർഭകാലത്തെ ഓരോ ഘട്ടത്തിലും ശരീരത്തിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി വിദഗ്ധ നിർദ്ദേശത്തോടെ മാത്രം യോഗ പരിശീലിക്കാം.
4: ഗർഭകാലത്തെ യോഗ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നന്ദിനി VS.
1: അവതരിപ്പിച്ചത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം.
2: സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം സമാപിക്കുന്നു.
6: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട, മണ്ണന്തല.
7: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു?
8: 2 പവന് കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. 1 ടാറ്റാ ടിയാഗോ കാർ, 2 TVS ഇലക്ട്രിക് സ്കൂട്ടർ, 3 ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
9: സുബയ്യ ജ്വല്ലറി, കോട്ടയ്ക്കകം. കോൾ 8917655534.
0: സുജാതയും സംഘവും പാടിയ ഗാനം. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ജോൺസൺ, ചിത്രം സമ്മാനം.

0: കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
1: ആ പറഞ്ഞത് 100% കറക്റ്റ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
3: ആന്റിക് ചേട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.

0: സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: യേശുദാസും എസ് ജാനകിയും കാവടിയാട്ടം എന്ന ചിത്രത്തിനു വേണ്ടി പാടിയ ഗാനം. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം മോഹൻ സീതാരാമൻ.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: ചിത്രം വെൽക്കം ടു കൊടൈക്കനാൽ. രചന ബിച്ചു തിരുമല, സംഗീതം രാജാമണി, പാടിയത് MG ശ്രീകുമാർ.

0: നയന മഞ്ഞ കൂട്ടികൾ തെന്നലാട്ടികൾ നിഞ്ഞുഴിഞ്ഞു കാലമമ്മ തന്ന പാട്ടുകൾ.
1: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: ഹരിഹരനും ചിത്രയും പാടിയ ഗാനം രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം വിദ്യാസാഗർ.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എസ് പി വെങ്കിടേഷിന്റെ സംഗീതം, എം ജി ശ്രീകുമാറും സ്വർണലതയും പാടിയ ഗാനം, ചിത്രം മിന്നാമിനുങ്ങിനും മിന്നുകെട്ട്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ഗാനോപഹാരത്തിൽ ഒരു ഗാനം കൂടി. തിരുനെല്ലൂർ കരുണാകരന്റെ വരികൾ, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം. ചിത്ര പാടിയ ഗാനം, ചിത്രം കാറ്റുവന്നു വിളിച്ചപ്പോൾ.

0: ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ ഗാനോപഹാരം സമാപിക്കുന്നു. 1991 2000 മലയാള ചലച്ചിത്രഗാനങ്ങളാണ് ഇന്നത്തെ ഗാനോപഹാരത്തിൽ കേൾപ്പിച്ചത്. ഗാനോപഹാരം വീണ്ടും എത്തും നാളെ രാവിലെ 9:30. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 10:00.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: 10th ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. അതിരുകളില്ലാത്ത വളർച്ച എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വനിതാ ശിശുവികസന വകുപ്പിന്റെ ഉച്ചകോടി ഇന്ന് ന്യൂഡൽഹിയിൽ. ദേശീയ മുൻഗണനകളിൽ കൂട്ടായ ഉത്തരവാദിത്വം ഉറപ്പാക്കുക, കേന്ദ്ര സംസ്ഥാന സഹകരണം കൂടുതൽ ശക്തമാക്കുക എന്നിവയാണ് ഉച്ചകോടിയുടെ ലക്ഷ്യം. വ്യോമസേനാ ദിനത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, ലോക്സഭാ സ്പീക്കർ എന്നിവർ വ്യോമസേനാ ഉദ്യോഗസ്ഥർക്ക് ആശംസകൾ നേർന്നു. രാജ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഇന്ത്യൻ വ്യോമസേനാ ഉദ്യോഗസ്ഥരുടെ ധീരതയും കൃത്യതയും പ്രവർത്തന സജ്ജതയും ഓപ്പറേഷൻ സിന്ദൂർ തെളിയിച്ചതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്ര സഹകരണ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന 2 ദേശീയ സഹകരണ സമ്മേളനം ഇന്ന് ഛത്തീസ്ഗഡിലെ ജഗ്ദൽപൂരിൽ ആരംഭിക്കും. 15 സംസ്ഥാനങ്ങളിലെ സഹകരണ സെക്രട്ടറിമാരും 14 സംസ്ഥാനങ്ങളിലെ രജിസ്ട്രാർമാരും സമ്മേളനത്തിൽ പങ്കെടുക്കും. പ്രശസ്ത ബോളിവുഡ് മറാത്തി ചലച്ചിത്ര നടൻ നാനാ പടേക്കർ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് പുലർച്ചെയായിരുന്നു 75-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. മലപ്പുറം ജില്ലയിലെ തെന്നല സർവീസ്

സഹകരണ ബാങ്ക് പ്രസിഡന്റിന്റെയും ഡയറക്ടർമാരുടെയും വീടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തി. ബാങ്ക് പ്രസിഡന്റ് എം പി കുഞ്ഞിമൊയ്തീൻ, ഡയറക്ടർമാരായിരുന്ന അലി ഹസൻ സജിത, സെക്രട്ടറി വാസുദേവൻ മൂസത് എന്നിവരുടെ വീട്ടിലായിരുന്നു റെയ്ഡ്. ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റൺ ബ്രോൺസ് മെഡൽ വിജയി എം ആർ അർജുനെ കോഴിക്കോട് ജില്ലാ ബാഡ്മിന്റൺ അസോസിയേഷൻ ആദരിക്കും. വൈകിട്ട് വി കെ കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് പരിപാടി. വനിതാ ഫുട്ബോൾ ടീം സൌഹൃദ മത്സരത്തിൽ ഇന്ത്യ റഷ്യ മത്സരം ഇന്ന്. കൊൽക്കത്തയിൽ വൈകിട്ട് 6 PM. പ്രധാന വാർത്തകൾ ഇനി 11 PM.

0: സ്നേഹത്തിന്റെ മഷിപുരണ്ട വാക്കുകളും ഓർമ്മകളുടെ വളപ്പൊട്ടുകൾ മിന്നിക്കുന്ന ആനന്ദവുമായി ശ്രോതാക്കളുടെ ഹൃദയങ്ങളിൽ അമൃതം പൊഴിക്കുന്ന പ്രിയ നിമിഷങ്ങൾ സമ്മാനിക്കാൻ പ്രിയമുള്ള പാട്ടുകളും ഇണപിരിയാക്കൂട്ടുമായി നിങ്ങളുടെ ഹലോ സന്ദേശ ഗാനം ഇതാ വീണ്ടും. ഹലോ, നമസ്കാരം. ഞാൻ ചെങ്ങന്നൂരിൽ നിന്നാണ് ഈ കത്ത് എഴുതുന്നത്. ചെങ്ങന്നൂരിലെ ഒരു സംഗീത അധ്യാപകനാണ്. 40 വർഷമായിട്ട് റേഡിയോ പരിപാടി കേൾക്കുന്നയാളാണ്. ഹലോ സന്ദേശ ഗാനത്തിൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. എനിക്ക് ആലപ്പുഴ ജില്ലയിൽ കളർകോട് ഒരു ശിഷ്യനുണ്ട്, ബിനു ആന്റണി. ബിനുവിനെ കൊണ്ട് പാട്ട് പാടിക്കണം. മൂവന്തിയാൽ പകലിൽ എന്ന് തുടങ്ങുന്ന പാട്ട് എ കെ ലാൽ ശിഷ്യനു വേണ്ടി സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബിനുവിനെ വിളിച്ചു നോക്കാം. ഹലോ, ബിനു ആണോ?
1: അതെ.
0: ബിനു ഇപ്പൊ തിരക്കിലാണോ?
1: ഇല്ല, പറഞ്ഞാട്ടെ.
0: ആ, അപ്പൊ പിന്നെ ഒരു പാട്ട് കേക്കാം.
1: പിന്നെന്താ?
0: അപ്പൊ ഏത് പാട്ട് പാടിത്തരും?
1: പാതിമയും അറിഞ്ഞതല്ലേ സൗഭാഗ്യ താരമേ.
0: ആ, അടിപൊളി.

0: ഹലോ
1: ജോൺ സമാഷ്, കല്യാണി ഉപയോഗിക്കുമ്പോഴത്തേക്ക് അതിന് എപ്പോഴും ഒരു വേറൊരു സൗന്ദര്യമാണല്ലേ?
0: അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
1: അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ?
0: ഉണ്ടുണ്ട്, തീർച്ചയായിട്ടും ഉണ്ടുണ്ട്.
1: പെട്ടെന്ന് വേറെ ഏത് പാട്ട് ഓർമ്മ വരുന്നു കല്യാണിയിൽ? എനിക്ക് എനിക്കിപ്പോൾ ഒരു പാട്ട് ഓർമ്മ. ആ അതെ അതെ, അത് തന്നെ. അനുരാഗിണി, ദേവാംഗണങ്ങളും.
0: അതെ അതെ, ദേവാംഗണങ്ങൾ. അതെ അതെ,
1: എനിക്കൊന്നു
0: ശുഭരാഗരു.

മസുമന്ത്ര കോകിലങ്ങളും മേളമേകുമിന്ദ്രമേള രാത്രി

0: നവിൽ
1: പാട്ട് വേണം എന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പേ പാട്ട് പാടി തന്നു. ഞാൻ ഇത് ആരാണോ എന്താണെന്ന് പോലും പറയുന്നതിന് മുന്നേ പാട്ട് അത്രയ്ക്ക് ഇഷ്ടമുള്ള ആളാണെന്ന് എനിക്കറിയാം. പാട്ട് പഠിത്തം ഒക്കെ ഏതുവരെയായി?
0: ചെങ്ങന്നൂരുള്ള സാറാണ് എന്റെ അധ്യാപകൻ. സാറിന്റെ കീഴിലാണ് ഇപ്പൊ കുറേ 10-20 വർഷമായി ഇപ്പൊ സാറിന്റെ കീഴിൽ പഠിക്കാനായിട്ട് തുടങ്ങിയത്.
1: ഇപ്പം ഏത് ലെവലിലെത്തി? കീർത്തനങ്ങളൊക്കെ ഏത് ലെവലിലാണ്?
0: കീർത്തനങ്ങള് ഇപ്പൊ കുറെ കീർത്തനങ്ങളാ. ഇപ്പൊ ഈ നവരാത്രിക്ക് ഒരു കച്ചേരി ഒക്കെ ഉണ്ട്, 12-ാം തീയതി കച്ചേരി ഉണ്ട്.
1: റെഗുലർ ആയിട്ട് കച്ചേരി ചെയ്യുന്ന ആളാണ്.
0: എന്തോ അതെ അതെ അതെ അതെ.
1: അപ്പൊ പിന്നെ എന്താ ആകാശവാണിയിൽ നിങ്ങൾ പാടാൻ വരാത്തത്?
0: ആഗ്രഹമുണ്ട്, പിന്നെ സമയമാകുന്നേ ഉള്ളായിരിക്കും.
1: ആകാശവാണിയിൽ പാടാനുള്ള സമയമൊന്നും ആവണ്ട, ഓഡിഷൻ അപ്ലൈ ചെയ്ത് വന്ന് പാടിയാ മതി.
0: ഓക്കെ ഓക്കെ. സാറിപ്പോ ആകാശ അവിടെ നിന്നാണോ വിളിക്കുന്നത്?
1: ആ അവിടെ നിന്നാണ് വിളിക്കുന്നത്.
0: ഓ അത് ശരി. അപ്പൊ സാറ് സൂചന തന്നിരുന്നു.
1: ആര്?
0: ലാൽ സാറ്.
1: ശിഷ്യന്റെ പാട്ട് നാട്ടുകാർ മൊത്തം കേൾക്കണമെന്ന് വലിയ താല്പര്യമുള്ള ആളാണ്.
0: അതെ അതെ അതെ. സാറിന് ഭയങ്കര ഇഷ്ടമാണോ?
1: സാറൊരു പാട്ട് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ.
0: ഏത് പാട്ടായിരുന്നു?
1: അത് പക്ഷേ മുഹന്തിയായി പകലിൽ രാവിൻ വിരൽ സ്പർശനമാണ്. അപ്പൊ സാറിന് വേണ്ടിട്ട് നമുക്ക് രണ്ടുപേരി മൂളിട്ട് സംസാരിച്ചാലോ?
0: പിന്നെന്താ തീർച്ചയായും. രാവേറെയായി പിരിയാനരുതാതൊരു നോവിൻ

ജന്മങ്ങളിൽ വീണയിൽ നീട്ടുനീളം മൂളുന്നുരാക്കാറ്റുകൾ മൂവന്തിയായി പകലിൽ രാവിൻ വിരൽ സ്പർശനം തീരങ്ങളിൽ ബാഷ്പദീപങ്ങളിൽ ഓ

0: എനിക്ക് ഈ പാട്ടിന്റെ ഒരു കുസൃതി എപ്പോഴും തോന്നാറുണ്ട്. ജന്മങ്ങളിൽ വീണയിൽ മീട്ടുമീണം മൂളുന്നു രാക്കാറ്റുകളെന്ന് പാടി നിർത്തിയിട്ട് എനിക്ക് ഇതിന്റെ പല്ലവിയേക്കാൾ കൂടുതൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് കളിപ്പാട്ടമായി കൺമണി. ചുമ്മാ അങ്ങനെ ഒരു കുസൃതി തോന്നാറുണ്ട്. സമകാലികരായിട്ടുള്ള രണ്ട് സംഗീത സംവിധായകർ ഒരുപക്ഷെ സംഗീതത്തിലൂടെ സംസാരിച്ചിരുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കാം അല്ലെ?
1: തീർച്ചയായും.
0: 90s എന്ന് പറയുന്നത് രവീന്ദ്രൻ, ജോൺസൺ, നൌസേപ്പച്ചൻ എന്ന് പറയുന്ന മൂന്ന് ആൾക്കാരിങ്ങനെ നിറഞ്ഞു നിൽക്കായിരുന്നല്ലോ. അപ്പോ എന്തായാലും വലിയ സന്തോഷം താങ്കളോട് സംസാരിക്കാൻ കഴിഞ്ഞാല്. ഒന്ന് രണ്ട് പാട്ടുകളാണെങ്കിലും ഡിസ്കസ് ചെയ്യാൻ പറ്റിയതിൽ ഇത് ശ്രോതാക്കൾക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് നമ്മൾ വെച്ചേരേണ്ടത്? അത് ആ ഗാനം കേൾക്കുന്നതിന് മുമ്പ് താങ്കൾ പാടി കേൾക്കണമല്ലോ.
1: പ്രളയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയുഗമേ കാലമേ, പ്രകൃതിയും ഈശ്വരനും ഞാനും നിന്റെ പ്രതിരൂപങ്ങളല്ലേ. പ്രളയപയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയുഗമേ കാലമേ.
0: ഈ പാട്ട് കൂടി കഴിഞ്ഞോടുകൂടി താങ്കളുടെ പേര് ബിനു ആന്റണി എന്നുള്ളത് മാറ്റി ഞാൻ ബിനു കല്യാണി എന്നാക്കി. യാദൃശ്ചികമായി ഇന്ന് പാടിയതെല്ലാം കല്യാണി ബേസായിരുന്നല്ലേ. മൂവന്തിയായി പകലിൽ മാത്രമാണ് വ്യത്യാസം ഉണ്ടായിരുന്നത്. വലിയ സന്തോഷം താങ്കളായിട്ട്. ഓക്കെ, വയലാറിന്റെ വരികളാണ് ദേവരാജന്റെ സംഗീതം, മഴക്കാർ എന്ന സിനിമയിലെ പാട്ട്. പാടിയതാരാണ് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് കേൾക്കാം, നമുക്ക് കേൾക്കാം.
1: ഓക്കെ സാറേ, ഓക്കെ,
0: താങ്ക് യു.

0: ഹലോ സന്ദേശഗാനം, എന്റെ പേര് മീനു. ഞാൻ തിരുവല്ല മാർത്തോമ കോളേജിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ PG ചെയ്യുന്നു. വീട്ടിലെല്ലാവരും ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാക്കളാണ്. ഞങ്ങൾ കുട്ടികളും അടുക്കളയിൽ അമ്മയുടെ ശബ്ദത്തോടൊപ്പം ആകാശവാണിയും കേട്ടാണ് വളർന്നത്. അങ്ങനെ ആകാശവാണിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ട ഒരാൾക്ക് പിറന്നാൾ ആശംസകൾ അറിയിക്കാനാണ് ഈ കത്ത്. എന്റെ അമ്മയുടെ ചേച്ചിയുടെ പേര് അനില എന്നാണെങ്കിലും വീട്ടിലെല്ലാവർക്കും അമ്പിളി ആയതുകൊണ്ട് ഞങ്ങളെല്ലാവരുടെയും അമ്പിളിയമ്മ ആയി. അമ്പിളിയമ്മയുടെ പിറന്നാളാണ് സെപ്റ്റംബർ 29. അമ്മ ഫാമിലിയായിട്ട് ദുബായിലായിരുന്നു. രണ്ട് മക്കൾ ലക്ഷ്മി പാർവതി. രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞു. ലക്ഷ്മി ചേച്ചി തിരുവനന്തപുരത്തും പാർവതി ചേച്ചി എറണാകുളത്തുമാണ്. ഇപ്പോൾ അമ്പിളിയമ്മയും മോഹനച്ചനും നാട്ടിൽ മെഴിവേലിയിൽ വിശ്രമ ജീവിതം. അമ്പിളിയമ്മ നന്നായി പാടും, നന്നായി സംസാരിക്കും. ഇപ്പോൾ ആത്മീയ കാര്യങ്ങളിലാണ് കൂടുതൽ താല്പര്യം. അമ്പിളിയമ്മയ്ക്ക് 1000 പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് സ്വന്തം മീനുകുട്ടി. പിന്നെ സെപ്റ്റംബർ 30 എന്റെയും പിറന്നാളാണ്. ആഹാ, നമുക്ക് അമ്പിളിയമ്മയെ വിളിച്ചു നോക്കാം. ഹലോ.
1: ഹലോ
0: ഹലോ, അമ്പിളി അമ്മാവനാണോ? സോറി, അമ്പിളി അമ്മയാണോ?
1: അതെ,
0: അമ്പിളി അമ്മാവനാണോ? അമ്പിളി അമ്മയാണോ?
1: അമ്പിളി അമ്മയാണ്. ആരാണിത്?
0: ആരാണെങ്കിൽ സംസാരിക്കും.
1: ആരാണെങ്കിലും സംസാരിക്കും. ആരാന്ന് പറ.
0: ആ, ആരാന്നൊന്നും പറയാൻ പറ്റില്ല. ഞാനൊരു ആശംസ പറയാൻ വേണ്ടി വിളിച്ചതാ. കുറച്ച് വൈകിപ്പോയി. അതാരെന്നൊന്നുമല്ല, ആശംസ വേണോ വേണ്ടേ? ഇപ്പം
1: ആശംസ എന്തായാലും പറഞ്ഞേരെ.
0: ആ, ഹാപ്പി ബർത്ത്ഡേ ടു യു.
1: താങ്ക് യു.
0: ആ, അപ്പോ ദുബായിൽ നിന്ന് എപ്പോ എത്തി?
1: ദുബായിൽ നിന്ന് വന്നിട്ട് ഒരുപാട് വർഷമായല്ലോ.
0: ആണോ? അപ്പൊ ഇനി തിരിച്ചു പോകുന്നില്ല?
1: ഇല്ല.
0: മെഴിവേലിയിൽ മോഹനൻ സാറിന്റെ കൂടെ വിശ്രമ ജീവിതം നയിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു.
1: അതെ അതെ.
0: ഇടയ്ക്കിടെ പാർവതിയെയും ലക്ഷ്മിയെയും കാണാൻ തെക്കോട്ടും വടക്കോട്ടും യാത്ര ചെയ്യും.
1: പാർവതി ലക്ഷ്മിയും ഇങ്ങോട്ട് വരുവാ കൂടുതലും ചെയ്യുന്നത്.
0: അത് ശരി. യാത്ര ചെയ്ത് മടുത്തിട്ടാണ്?
1: ഇല്ല, അവരിങ്ങോട്ട് വരും. ഇപ്പം ഇനിയിപ്പോ സെക്കൻഡ് സാറ്റർഡേ അല്ലേ വരുന്നേ, അപ്പൊ എല്ലാവർക്കും ലീവ് ആകുമ്പോ അവരെല്ലാരും വരും.
0: അത് ശരിയാ. മാസത്തിൽ ഒരു ദിവസം ഉറപ്പാണ് എല്ലാവരുടെയും വിസിറ്റ്.
1: തീർച്ചയായിട്ടും.
0: ആഹാ, എന്നിട്ട് എന്തൊക്കെയാണ്?
1: ഇവിടെ വന്നു കഴിയുമ്പോ
0: പിന്നെ ഒരു മേളമാണല്ലോ അല്ലേ?
1: അതെ അതെ അതെ.
0: എല്ലാവരും വരിക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്.
1: തീർച്ചയായിട്ടും.
0: ഈ സെപ്റ്റംബർ 29 അമ്പിളി അമ്മയുടെ ബർത്ത്ഡേ, സെപ്റ്റംബർ 30 കുടുംബത്തിൽ ആരുടെയോ ബർത്ത്ഡേ ഉണ്ടല്ലോ.
1: എന്നോട് മാത്രം ആദ്യമായിട്ട് സംസാരിക്കുന്നത്.
0: ഓഹോ, നിങ്ങൾ കുടുംബമായിട്ട് ഇറങ്ങിയിരിക്കുകയാണല്ലേ.
1: അതെ അതെ അതെ.
0: ആഹാ, അപ്പൊ ഇനിയിപ്പോ ഞാൻ ഇനി കൂടുതൽ കടന്ന് തിരിയണ്ടല്ലോ അല്ലേ?
1: ഇല്ല ഇല്ല ഇല്ല ഇല്ല.
0: എന്തില്ല?
1: തിരിയണ്ട. എനിക്ക് ആള് മനസ്സിലായി ആരാന്നൊക്കെ.
0: ആരാ?
1: അത് ഞാൻ പറയത്തില്ല, പക്ഷെ എനിക്ക് മനസ്സിലായി. അവരോട് രണ്ടുപേരോടും സംസാരിച്ച ആള് തന്നെയാണ്.
0: അവരോട് രണ്ടുപേരും ലോകത്തുള്ള എത്ര ആൾക്കാർ സംസാരിച്ചിരിക്കുന്നു. പിന്നെ
1: ഇതിങ്ങനെ എനിക്ക് ഒരു ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷെ ആദ്യം സംസാരിച്ചു തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലായില്ലായിരുന്നു. പിന്നെ പിടികിട്ടി.
0: ആ, ഇപ്പോഴും പിടികിട്ടിയെന്ന് അവകാശപ്പെടുന്ന അല്ലാതെ എന്റെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല.
1: അതിന്റെ ലക്ഷണമുണ്ട് റേഡിയോയിൽ നിന്നാണ്.
0: ആഹാ, അങ്ങനെ വാ. അപ്പോ മീനുകുട്ടി അമ്പിളി അമ്മയ്ക്ക് പിറന്നാൾ ആശംസകൾ അറിയിച്ചുകൊണ്ട് സന്ദേശം നേരത്തെ തന്നെ അയച്ചതാ, പക്ഷേ ഇപ്പോഴാണ് വിളിക്കാൻ പറ്റിയത്.
1: ഓക്കെ.
0: വൈകിയാണെങ്കിലും പിറന്നാൾ ആശംസകൾ അറിയിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം.
1: വളരെ സന്തോഷം, നന്ദി അറിയിക്കുന്നു.
0: അപ്പോ ഇന്ന് ഏത് പാട്ടാ വെക്കേണ്ടത്?
1: ഇഷ്ടമുള്ള ഏത് പാട്ടാ?
0: അത് പറ്റൂല. എനിക്ക് ഇഷ്ടമുള്ള ഒരുപാട് പാട്ടുണ്ട്. ഞാൻ അമ്പിളി അമ്മയുടെയും അല്ലെങ്കിൽ മീനുകുട്ടിയുടെയൊക്കെ ഇഷ്ടഗാനം വെക്കാനല്ലേ ഞാൻ ഇവിടെ
1: ഇരിക്കുന്നത്.
0: മയങ്ങൂ മണിക്കുരുന്നേ, കനവായി മിഴികളെ തഴുകാൻ ഞാൻ
1: ഉറങ്ങൂ
0: നീ ഇറങ്ങൂ. കുടുംബത്തിലെ പെൺകുട്ടികൾക്ക് എല്ലാവർക്കും കൂടി ചേർത്തുള്ള പാട്ടാണെന്ന് തോന്നുന്നല്ലോ.
1: അതെ അതെ അതെ.
0: ഈ മീനുകുട്ടി, പാർവതി, ലക്ഷ്മി, വേറെ ആരൊക്കെയാ ഉള്ളത്?
1: പിന്നെ അമ്മുണ്ട്, ഗൗരി. പെൺകുട്ടികൾ ഇത്രയും പേരാണ്.
0: ആ, പിന്നെ ആൺകുട്ടികള്?
1: അഭിമന്യു.
0: അതാരുടെ മകനാണ്? അപ്പുവും അഭിമന്യു ഒക്കെ
1: അനുജയുടെ മകനാണ് അഭിമന്യു.
0: ശരി. അപ്പൊ എന്തായാലും എല്ലാവർക്കും, കുടുംബത്തിലെ കുട്ടികൾക്ക് എല്ലാവർക്കും വേണ്ടി അമ്പിളി അമ്മയുടെ വക നമുക്ക് ആ പാട്ട് വെച്ചു കൊടുക്കാം. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ജോൺസൺ ഇണം നൽകി. വാണി ജേറാ പാടിയ പാട്ടാണ് മാനത്തെ വെള്ളിത്തേര് എന്ന സിനിമയിലേന്ന്. അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം. ഒരു അടിപൊളിയായിട്ടുള്ള പിറന്നാൾ ആഘോഷം അടുത്ത വർഷം വരുമ്പോൾ എനിക്ക് വീണ്ടും ആശംസിക്കപ്പെട്ടെ. തുടർന്നുള്ള വർഷങ്ങളൊക്കെ ഗംഭീരമാവട്ടെ. നിങ്ങളുടെ 3 സഹോദരിമാർക്കും ആശംസകൾ, കുട്ടികൾക്കും എല്ലാവർക്കും.
1: താങ്ക് യു.

0: ഹലോ സന്ദേശഗാനം, ഞാൻ പ്രതാപൻ കരിക്കകം. എന്റെ സുഹൃത്ത് ജോളി എന്ന് വിളിപ്പേരുള്ള റൊണാൾഡ് ടൈറ്റാനിയം എംപ്ലോയിയാണ്. കന്നി അഞ്ചിനായിരുന്നു പിറന്നാൾ. ആശംസകൾ അറിയിക്കുകയും പാട്ടുകാരനായ ജോളിയെക്കൊണ്ട് ഒരു പാട്ട് പാടിക്കുകയും ചെയ്യണം. മൂത്ത മകൻ രോഹിൻ ബാംഗ്ലൂർ ജോലി ചെയ്യുന്നു. ഇളയ മകൻ റയാൻ സ്കൂളിൽ പഠിക്കുന്നു. ഫുട്ബോൾ പ്ലെയറാണ്. ജോളിയുടെ വൈഫ് ഉഷ വെട്ടുകാട് സ്വദേശിയാണ്. നമുക്ക് പ്രതാപന്റെ സുഹൃത്ത് ജോളിയെ ജോളിയായി വിളിച്ചു നോക്കാം. ഹലോ ജോളിച്ചേട്ടൻ, ജോളിയായി ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണോ അതോ ഓഫീസിലാണോ? അപ്പൊ പിന്നെ ജോളിച്ചേട്ടൻ ഒരു പാട്ടൊക്കെ പാടാം. ആ, ജോളിച്ചേട്ടന്റെ പേര് തന്നെ പഴയ സിംഗർ ജോളി അബ്രഹാമിനെ ഓർമ്മിപ്പിക്കുന്നു. മതി, എല്ലാ പാട്ടുകാരും ഇങ്ങനെ തന്നെ പറയണേ. അയ്യോ, എന്നെ നിർബന്ധിക്കരുത്, എന്നെ കൊണ്ട് പറ്റൂല, ജലദോഷമാണ്, തൊണ്ടയടപ്പാണ്. എന്നിട്ട്
1: പാടുമ്പോഴും
0: ഞാൻ ഈ വടി കൊടുത്ത് അടി വാങ്ങുക എന്നൊക്കെ പറയുന്ന ഇതാണ്. നല്ല കാര്യം ഉണ്ടായിരുന്നേ എനിക്ക്. ഇതിപ്പോ എനിക്കൊരു പാട്ട് പാടി തരുമോ? ഇല്ലേ, ചുമ്മാ പാടണേ. അവിടെ ഓഫീസിലുള്ളവർക്ക് അറിയാത്ത കാര്യമൊന്നുമല്ലോ താങ്കൾ പാടുമെന്നുള്ള കാര്യം. ഏത് പരിപാടിയാ? ഞാനൊരു എന്താണ് മിടുക്കനായിട്ടൊരു പാട്ടുകാരനെ എന്താ പാട്ട് കേൾക്കാന്ന് വിചാരിച്ച് വിളിച്ചതാണ്. വേറെ പരിപാടിയൊന്നുമില്ല. എങ്ങനെയുള്ള പാട്ടുകാരനായാലും എനിക്കിപ്പോ ഒരു പാട്ട് കേട്ടേ പറ്റുള്ളൂ. പറ്റൂ? ഈ അടുത്ത കാലത്ത് കേട്ടതിൽ ഇഷ്ടപ്പെട്ട ഓർക്കുന്ന ഒരു പാട്ട്?
1: അടുത്ത കാലത്ത് എങ്ങനെ പ്രത്യേകിച്ച്?
0: ശരി ശരി, എല്ലാം മാച്ചളഞ്ഞു.
1: പഴയ ഗാനങ്ങളോട്
0: സൂപ്പർ സൂപ്പർ. അപ്പൊ എളുപ്പമായല്ലോ.
1: പുതിയ തലമുറയ്ക്ക് നമ്മുടെ പഴയ പാട്ടുകൾ ആസ്വദിക്കുന്നവരുണ്ട് കേട്ടോ, ഇല്ലെന്നല്ല. പക്ഷെ അത് നമ്മുടെ മക്കൾക്കൊക്കെ പഴയ പാട്ടുകൾ പാട്ട്.
0: ഏയ്, അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഈ ജെൻസി എന്ന് പറയുന്ന കുട്ടികൾ ഈ പഴയ പാട്ടുകൾ കേൾക്കുകയും കാസറ്റിൽ പാട്ടുകൾ കേൾക്കുകയും ഹെഡ്ഫോൺ വെച്ച് പാട്ടുകൾ കേൾക്കുകയും ചെയ്യുന്ന ട്രെൻഡിലേക്ക് പോകുന്നു എന്നാണ്.
1: ഉണ്ട്, പക്ഷെ ടിവി ചാനലിലൊക്കെ കാണുന്ന കൊച്ചു പിള്ളേർക്ക് ഒന്ന് മനോഹരമായ അവർ ജനിക്കുന്നതിന് മുമ്പുള്ള പാട്ടുകളൊക്കെ ഒന്ന് പാടുമ്പോഴേ നമുക്ക് രോമാഞ്ചം ഉണ്ടാവും. കാരണം അവരത് ഉൾക്കൊള്ളുന്നു എന്നാണ് എന്റെ ഒരു വിചാരം.
0: അപ്പൊ ആ രോമാഞ്ചത്തിൽ ഒരു പാട്ട് പോരട്ടെ.
1: പാട്ടൊക്കെ നിർത്തി കാലം പറയാം.
0: പണ്ടത്തെ കാലത്ത് വേദികളെ രോമാഞ്ചം കൊള്ളിച്ച ഫുട്ബോൾ പ്ലെയർ കൂടിയായ ശ്രീമാൻ ജോളിയുടെ പാട്ട്. ഇപ്പുറത്തു നിന്നുള്ള പന്ത് തട്ടിക്കൊണ്ട് അപ്പുറത്തെ പോസ്റ്റിൽ അടിക്കും, അതിനെയാണ് ഫുട്ബോൾ എന്ന് പറയുന്നത്.
1: ഫുട്ബോൾ കളിക്കുന്നല്ലാതെ അങ്ങനെ ഒരു പോസ്റ്റിലോ സപ്പോർട്ട്.
0: ഞാനിപ്പോ താങ്കൾ ഐ എം വിജയനോ വി പി സത്യനാണെന്നൊന്നും പറഞ്ഞില്ലല്ലോ.
1: പ്ലെയർ എന്ന് പറയാൻ പറ്റില്ല, എല്ലാരോടൊപ്പം വരുന്ന ഒരു തട്ടിക്കളി എത്രയുണ്ട്.
0: ഞാൻ എല്ലാം സമ്മതിച്ചു, എനിക്ക് പാട്ട് പാടുത്താ. ഞാനിപ്പോ പറഞ്ഞിട്ട് തന്നെ 10 മിനിറ്റ് കൂടുതലായി, എന്നിട്ടും പറയണ പെട്ടെന്ന് പറഞ്ഞു പെട്ടെന്ന് പറഞ്ഞെന്ന്. ചുമ്മാ വേറെ എന്തൊക്കെയോ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നത്, എന്നിട്ട് പാട്ട് ആലോചിക്കാതെ. ഞാൻ സമ്മതിച്ചെന്നേ, പണ്ട് പാടിക്കൊണ്ടിരുന്ന പാട്ടിൽ ഏതെങ്കിലും ഒരെണ്ണം ഒന്ന് പാടി തന്നാ മതി.
1: നമ്മുടെ നെഞ്ചിലാകെ അലോടാകെ കരിക്കില്ലം, നമ്മുടെ നെഞ്ചിലാകെ അലോടാകെ കരിക്കില്ലം.
0: അത് ശരി, ഈ കരിക്കും വെള്ളമൊക്കെ വെച്ചിട്ടാണ് കുരുട്ടിത്തേങ്ങയുടെ സ്വഭാവം കാണിച്ചത്. പോയോ? ഞാൻ വിളിച്ചതേ പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രമല്ല, കഴിഞ്ഞുപോയ ഒരു ആശംസ പറയാൻ വേണ്ടി കൂടിയാണ്. ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ്. ഒരു പ്രതാപൻ കരിക്കകത്തിന് അറിയാമോ?
1: പ്രതാപൻ
0: കരിക്കകം ആകാശവാണിയുടെ ഹലോ സന്ദേശഗാനം പരിപാടിക്ക് ഒരു സന്ദേശം അയച്ചു.

0: എൻ്റെ സുഹൃത്ത് ജോളിയെ വിളിച്ച് പാട്ടൊക്കെ പാടിക്കണം, പാട്ട് പാടാതെ വിടരുത് എന്ന് നിർബന്ധമായിട്ട് പറഞ്ഞ, അതാണ് ഞാൻ പുറകെ കൂടി പാടിച്ചത്.
1: എന്റെ ഒരു അടുത്ത സുഹൃത്താണ് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളായിട്ടൊക്കെ ഇരിക്കുകയാണ്.
0: അപ്പോ അദ്ദേഹം കാരണമാണ് ഞാൻ ഇപ്പോ ആകാശവാണിയിൽ നിന്ന് വിളിച്ചത്. അപ്പോ
1: സന്തോഷം, പ്രധാനം നന്ദി രേഖപ്പെടുത്തുന്നു.
0: ഇതൊരു ചലച്ചിത്രഗാന പരിപാടി കൂടിയാണ്, നമ്മള് ഏത് പാട്ടാ വെക്കേണ്ടേ?
1: എൻ്റെ ഒരു
0: ജാലകം എന്ന സിനിമയിലെ പാട്ട് അല്ലേ? ഒ എൻ വിയുടെ വരികൾ, യേശുദാസിന്റെ ആലാപനം.
1: നമ്മുടെ ശ്രദ്ധിക്കാതെ പോയൊരു സംഗീത സംവിധാനമാണ്. ശ്രദ്ധിക്കാൻ പോയെന്ന് ഞാൻ പറയാൻ കാരണം വെച്ചാൽ അദ്ദേഹത്തിന് ഒത്തിരി കഴിവുകളുള്ള ഒരു വ്യക്തിയായിരുന്നു, പക്ഷെ അത് സിനിമാ ലോകത്തിന് കൂടുതൽ പ്രയോജനം ചെയ്തു എന്നുള്ള ഒരു സംശയം.
0: ലളിത സംഗീത ലോകത്തിന് കൂടുതൽ സംഭാവനകൾ ഉണ്ടായില്ലേ? ആകാശവാണിയുടെ എത്രയോ എത്രയോ ലളിതഗാനങ്ങൾ, ലളിതഗാന പാഠങ്ങൾ,
1: അതെ ഒത്തിരി ഉണ്ടെങ്കിൽ പോലും സിനിമാ ലോകത്തിന് അദ്ദേഹത്തെ കൂടുതൽ ഉപയോഗപ്രദമാക്കിയ സംശയം.
0: അദ്ദേഹം കൂടുതൽ സിനിമ ചെയ്തിരുന്നെങ്കിൽ എന്നല്ലേ?
1: തീർച്ചയായിട്ടും പുള്ളി ചെയ്ത കുറച്ച് സംഗീതമാണെങ്കിൽ പോലും അത് എന്ന് ശ്രദ്ധിക്കപ്പെടുന്ന
0: എന്നും എല്ലാവരുടെയും മനസ്സിൽ നിൽക്കുന്ന പാട്ടുകൾ.
1: ഓക്കെ,
0: അപ്പൊ എന്തായാലും താങ്കൾ ചോദിച്ച പാട്ട് വെക്കാം. വീണ്ടും പിറന്നാൾ ആശംസകൾ. താങ്ക് യു.
1: താങ്ക് യു.

0: ഹലോ സന്ദേശഗാനം തുടരും. റീഗ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം. ആകാശവാണി അനന്തപുരി FM 101.9. സമയം 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില ഗ്രാമിന് 13,710 രൂപ, പവന് 1,09,680. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില
3: സമർപ്പിച്ചത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: ഹലോ സന്ദേശഗാനം തുടരുന്നു.
4: ഹലോ സന്ദേശഗാനം, എന്റെ പേര് നന്ദന, സ്വദേശം ബാലരാമപുരം, പുന്നക്കാട്. ഒക്ടോബർ 2 എന്റെ അമ്മയുടെ ജന്മനാളാണ്. അമ്മയുടെ പേര് ബിന്ദു.

0: ടൈം കേൾക്കുന്നതാണ്, രാവിലെ കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ 3 മണിക്കെങ്കിലും കേൾക്കുന്നതാണ്.
1: ഓഹോ, ഞാൻ നിക്കട്ടെ പോട്ടെ.
0: നിക്കണ ആരായിച്ചേ?
1: എന്നെ ഇത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചില്ല, അതുകൊണ്ട് ഞാൻ പറയൂല, അതുകൂടി കണ്ടുപിടിക്കും.
0: ശബ്ദം നല്ല പരിചയമാണ്.
1: അപ്പൊ നെയ്ത്തിനിടയില് റേഡിയോ കേൾവി അല്ലേ?
0: അതെ, റേഡിയോ ഇല്ലാതെ പറ്റത്തില്ല.
1: റേഡിയോ ഇല്ലാതെ നെയ്ത്തിന്റെ താളം തെറ്റും.
0: രണ്ട് റേഡിയോ ഉണ്ട്, ഒന്ന് വീട്ടിനകത്തു മുറിയിലാണ്.
1: പിന്നെ അല്ല, ആ ഒരു കണ്ടിന്യൂറ്റി നമ്മൾ മിസ്സാവരുതെന്ന്.
0: അതെ, റേഡിയോ ചീത്തയായി പോയപ്പോഴ് അയ്യോ നെയ്യാറ്റിങ്ങര മൊത്തം നടന്നു, ഒരു കടയിലും കിട്ടിയില്ല. ഇപ്പൊ എഫ് എം വരുന്നില്ല, അങ്ങനെയൊക്കെ. പിന്നെ ഫോൺ ഓണാക്കി കേട്ടോണ്ടിരിക്കായിരുന്നു, പിന്നെയും തേടി നടന്ന്. അപ്പൊ പിന്നെ ബാലചന്ദ്രക്ക് പോയപ്പോ കിട്ടി.
1: മൊബൈൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കേൾക്കാൻ കേട്ടോ?
0: ആ അങ്ങനെയും കേൾക്കാറുണ്ട്.
1: അത് ശരി, എല്ലാ പരിപാടിയും കയ്യിലുണ്ട്.
0: എല്ലാ പരിപാടിയും കയ്യിലുണ്ട്. ചീത്തയപ്പോ അങ്ങനെയാണ് കേൾക്കാറ്. പക്ഷെ എന്നാലും റേഡിയോ കേൾക്കുമ്പോൾ ഒരു സുഖം ഫോണിലില്ലാന്നാണ് എനിക്ക് തോന്നുന്നത്.
1: ആണല്ലേ, നമുക്ക് ആ ഒരു ആംബിയൻസ് വേണം.
0: അതെ, സൗണ്ടോ കൂട്ടി അങ്ങ് വെക്കും, ഇപ്പുറത്തെല്ലാം കേട്ടോന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ 2-3 വീടുകളിൽ റേഡിയോ ഒക്കെ വാങ്ങി, ഇതൊക്കെ കേട്ട്.
1: നമ്മള് റേഡിയോ കേൾക്കുക മാത്രമല്ല, നാട്ടുകാരെ കൊണ്ട് വാങ്ങിപ്പിക്കുകയും ചെയ്യും.
0: പിന്നല്ല,
1: ഇപ്പൊ എന്താ നെയ്തുകൊണ്ടിരിക്കുന്നത്?
0: യൂണിഫോം ആണ്, നേരത്തെ മുണ്ടായിരുന്നു.
1: എത്ര കളറ്?
0: അങ്ങനെ ഇല്ല, നമ്മളിങ്ങനെ വെള്ളയാണ് ചെയ്തു കൊടുക്കുന്നത്, അവരാണ് കളർ വരുത്തി.
1: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ മുണ്ടിന്റെ കരയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോഴും രണ്ട് കളറൊക്കെ ഉപയോഗിക്കില്ലേ? എത്ര കളറൊക്കെ ഉപയോഗിക്കും?
0: ആ അപ്പോഴും കളറൊക്കെ വന്നിട്ടുണ്ട്, എല്ലാ കളറും വന്നിട്ടുണ്ട്.
1: ഇപ്പൊ പിന്നെ 2-3 കളറൊക്കെ വെച്ചിട്ടാണല്ലോ കര വരുന്നത്. പണ്ട് മുണ്ടിന്റെ ഒരു കരയോ
0: ചെയ്തിട്ടുണ്ട്,
1: ചെറിയൊരു കരയോ വീതിയുള്ള ഒരു കരയോ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോ ചെറിയ 3-4 കരകൾ, 2 കരയുടെ അരികെ കൂടി വീണ്ടും വരാം, അങ്ങനെയൊക്കെയാണല്ലോ അല്ലെ?
0: മുമ്പും ഉണ്ടായിട്ടുണ്ട്, അതങ്ങനെ പെട്ടെന്ന് എല്ലാവർക്കും എടുക്കില്ല. കുറച്ച് ദൂരെ നിന്നൊക്കെ വരുന്നവർ അങ്ങനത്തെയാണ് എടുക്കുന്നത്, ഇവിടെ ഉള്ളവരൊക്കെ ഒറ്റക്കര.
1: ഇപ്പൊ യൂണിഫോം ഒക്കെ നെയ്യുമ്പോഴത്തേക്ക് ഓർഡർ അനുസരിച്ചാണോ ചെയ്യുന്നത്?
0: യൂണിഫോം അതിങ്ങനെ സൊസൈറ്റി എന്ന് പറഞ്ഞ ഓരോരുത്തരുണ്ടല്ലോ, അവർ കൊണ്ട് ഇപ്പിക്കുന്നതാണ്. നമ്മ സ്വന്തം അല്ല, നെയ്യുന്നതിനുള്ള ശമ്പളം അത്രേ ഉള്ളൂ, ബാങ്ക് വഴി വരും.
1: ഒറ്റക്കേ ഉള്ളോ അതോ വേറെ ആരെങ്കിലും ഉണ്ടോ അവിടെ?
0: വീട്ടിലാണ്,
1: വീട്ടിൽ ചേർന്ന് തന്നെയാണ്. അപ്പൊ വീട്ടിലെ പരിപാടികൾക്കിടയിൽ
0: കാര്യമൊക്കെ നോക്കാൻ വേണ്ടി.
1: നന്ദനെ അല്ലാതെ എത്ര മക്കളുണ്ട്?
0: മോനുണ്ട്.
1: എന്താണ് അയാളുടെ പേര്?
0: ആകാശ്.
1: ഈ നന്ദനയും ആകാശും ഒക്കെ ഏത് ക്ലാസ്സിലായി?
0: മോൻ ജോലിക്ക് പോകുന്നു, 24 വയസ്സായി.
1: നന്ദനയോ?
0: മോളിപ്പോ MSc.
1: ആഹാ, MSc ഏതായിരുന്നു?
0: MSc മാത്സ്.
1: നെയ്ത്തിന്റെ കണക്കിന്റെ താളം കേട്ട് പഠിച്ചോണ്ടാണ് കണക്കാരി ആയത്?
0: അങ്ങനല്ല,
1: പിന്നെ MSc മാത്സ് ഒക്കെ പഠിക്കുക എന്ന് പറയുന്നത് കുറച്ച് കണക്കൊക്കെ അറിയണ്ടേ? ഒന്നും കൂട്ടിയ രണ്ടു തന്നെയാണോ ഞാൻ രണ്ടു വട്ടം ആലോചിക്കും. എന്തായാലും സംസാരിക്കാൻ സുഖമായിരിക്കുന്നു. ഊഹ്, എനിക്ക് വയ്യ, ഇനി ചത്താലും മതി. നമ്മൾ അങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ആരെങ്കിലും ഒരാള്
0: പറയും, എന്റെ കൂട്ടുകാരുടെ അടുത്ത് പറയും, ഒരു മെസ്സേജ് അയച്ച് എന്നെ ഒന്ന് വിളിച്ചിട്ട് വിളിക്കണ്ടെന്ന്. എന്റെ മോക്കാണ് ഈ വകാരങ്ങൾക്ക് ഒരു ചമ്മല, ഇങ്ങനെ മെസ്സേജ് അയക്കണ, ഫോൺ വിളിക്കണ. ഹലോ പ്രിയത വിളിക്കുമ്പോ അവള് ഒരുപാട് ദൂരെ പോയിരിക്കും.
1: അത് കൊള്ളാലോ. പക്ഷെ അമ്മയ്ക്ക് വേണ്ടി മെസ്സേജ് അയക്കാൻ നന്ദനക്ക് ഒരു ചമ്മലും ഇല്ലായിരുന്നു കേട്ടോ, നന്ദനയാണ് മെസ്സേജ് അയച്ചത്. അപ്പൊ എന്തായാലും വലിയ സന്തോഷമായി സംസാരിക്കാൻ പറ്റിയതില്. ഞാൻ നേരത്തെ പറഞ്ഞു വന്ന കാര്യം വേറൊന്നുമില്ല, നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ആരെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഈ ചോദ്യങ്ങളാണ്. നിങ്ങൾ ആരോടത്തെങ്കിലും സുഖമാണോ, എന്തെങ്കിലും കഴിച്ചോ എന്നൊക്കെ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അത് ആരെങ്കിലും നമ്മളോട് ചോദിക്കുമ്പോൾ വലിയ സന്തോഷമാണ്. ഞാനൊരു പാവം മനുഷ്യനാണ്.
0: ഭയങ്കര സന്തോഷമായി ഇങ്ങനെ വിളിച്ചത്. ഞാൻ കേട്ട് ചിരിക്കാറുണ്ട്.
1: അപ്പൊ ഇന്ന് ഏത് പാട്ടാ വെച്ചേരേണ്ടേ?
0: എന്റെ അമ്മ ഓർമ്മയായിട്ട് ഈ മാസം 4-ാം തീയതി 6 വർഷമായി. അപ്പൊ അമ്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും ഒരു പാട്ട്, പറന്നോ പൂമ്പുയിൽ.
1: ഭീഷ്മാചാര്യ സിനിമയിലെ പാട്ടാണത്. യൂസഫ് അലിയുടെ വരികൾക്ക് SP വെങ്കടേഷ് ഈണം നൽകി യേശുദാസ് പാടിയ പാട്ട്. അപ്പൊ എന്തായാലും എന്നോട് സുഖമാണോ എന്ന് ചോദിച്ച ആ സന്തോഷത്തിൽ നമുക്ക് പാട്ട് കേൾക്കാം, അമ്മയുടെ ഓർമ്മയിൽ.
0: വിളിച്ചതിന് ഒരുപാട് സന്തോഷം.
1: അതല്ലേ നമ്മുടെ പണി. അപ്പൊ ഈ സന്തോഷം ഇങ്ങനെ അടിപൊളിയായിട്ടിരിക്കട്ടെ. നന്ദനെയും ആകാശിനെയും അന്വേഷിച്ചായി പറയുക, നമുക്ക് പാട്ട് കേൾക്കാം.
0: ശരി ശരി.
1: ഓക്കെ.

0: എന്റെ പേര് ചിത്രലേഖ. എന്റെ ഹസ്ബൻഡിന്റെ പേര് മനോഹരൻ കെ. അദ്ദേഹത്തിന്റെ ജന്മദിനം സെപ്റ്റംബർ 11. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി സെപ്റ്റംബർ 13. ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. എന്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ജന്മദിനാശംസയും വിവാഹ വാർഷികാശംസയും പറയണം എന്ന് താല്പര്യപ്പെടുന്നു. എനിക്ക് തയ്യൽക്കടയാണ്. ഞാൻ ഹലോ പ്രിയഗീതത്തിലും ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലും ഒക്കെ വിളിക്കാറുണ്ട്. ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ്. എന്റെ താല്പര്യപ്രകാരം ഹസ്ബൻഡും ആകാശവാണിയുടെ ശ്രോതാവാണ്. എനിക്ക് വാട്സപ്പ് ഉപയോഗിക്കാനും എഴുതാനും അറിയില്ല. അതുകൊണ്ട് എന്റെ കടയിൽ വരുന്ന കുഞ്ഞനുജത്തിയെ കൊണ്ടാണ് ഈ ലെറ്റർ എഴുതിക്കുന്നത്. ഈ കത്ത് പരിഗണിക്കണം എന്ന അഭ്യർത്ഥനയോടെ ചിത്രലേഖ. പിന്നെന്താ? ഹലോ, ഇത് മനോഹരൻ ചേട്ടനാണോ? മനോഹരൻ ചേട്ടന്റെ പിറന്നാൾ ആഘോഷങ്ങൾ സെപ്റ്റംബർ 11 മുതൽ ഒക്ടോബർ 11 വരെ അവിടെ നടക്കുകയാണെന്നൊക്കെ അറിഞ്ഞല്ലോ. ഒരു മാസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണെന്ന്.
1: ആഘോഷ പരിപാടിയൊന്നുമില്ല
0: സാറേ. അങ്ങനെ പറഞ്ഞൂടെ. ആഘോഷ പരിപാടികളെ കുറിച്ച് സംസാരിക്കുമ്പോ അതിനിടയിൽ റേഡിയോ ഫുൾ ടൈം റേഡിയോ കേട്ടോണ്ടിരിക്കുകയാണ്.
1: ഫുൾ ടൈം റേഡിയോ കേട്ടോണ്ടിരിക്കും. ഞാൻ തയ്യക്കടയിലായിരുന്നു. അങ്ങനെ ഇപ്പൊ ഞാൻ സുഖമില്ലാതെ വീട്ടിലായിപ്പോ. വെള്ളിയാഴ്ച ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നുണ്ടോ? നടുവേദന കുറവില്ല. കുറവ് വർഷം കൊണ്ട് തുടങ്ങിയതാ.
0: ഹോസ്പിറ്റലിൽ പോയല്ലേ, അതൊക്കെ അങ്ങ് ശരിയാവുന്നേ?
1: ശരിയാവും.
0: ഞാൻ ഒരു ജന്മദിനാശംസയും ഒരു വിവാഹ വാർഷികാശംസയൊക്കെ പറയാൻ വേണ്ടി വിളിച്ചതാ.
1: താങ്ക് യു സാർ.
0: അപ്പൊ എന്റെ അടുത്ത് കംപ്ലീറ്റ് എന്താണ് സങ്കടത്തിന്റെ കാര്യങ്ങളൊക്കെ ആണല്ലോ പറയുന്നത്.
1: ഇത് ഇപ്പൊ ഞാൻ ഒരു വർഷമായി ഇങ്ങനെ വീട്ടിലാണ്.
0: അതെല്ലാം ശരിയാവുമായിരിക്കും. മനസ്സിന്റെ ഒരു ധൈര്യം കൈവിടാതെ ചികിത്സ ചെയ്യണമെന്നാണല്ലോ. നമ്മൾ തിരിച്ചു വരണം എന്നൊരു ചിന്തയോടുകൂടി. അപ്പൊ അതിന്റെ കൂടെ ചികിത്സയും കൂടി ആകുമ്പോൾ ചികിത്സ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കും. അപ്പൊ ഒരിക്കലും

0: മനസ്സ് തളരാതിരിക്കുക.
1: ഓക്കെ സർ.
0: ഓക്കെ, അപ്പം മരുന്ന് വളരെ ഗംഭീരമായി പ്രവർത്തിക്കട്ടെ.
1: ഓക്കെ,
0: അടുത്ത ജന്മദിനാശംസയും തുടർന്ന് വരുന്ന പല ജന്മദിനാശംസകളും എനിക്ക് ഇതേപോലെ നേരാൻ പറ്റട്ടെ. നമുക്കൊരു പാട്ട് വെക്കണമല്ലോ, ഏത് പാട്ട് വെക്കണം? മൂന്നാം പക്കത്തിലെ എല്ലാ പാട്ടും നല്ലതല്ലേ? താമരക്കിളി പാടുന്നു തേ തേ തകത്തവും, ഉണരുമീ ഗാനം. ഇളയരാജയുടെ സംഗീതമാണ്, ശ്രീകുമാരൻ തമ്പിയുടെ വരികളാണ്, ജി വേണുഗോപാലാണ് പാടിയിരിക്കുന്നത്. നമുക്ക് പാട്ട് കേൾക്കാം.
1: ഓക്കെ സർ.
0: ഓക്കെ, താങ്ക് യു.

0: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മറക്കാനാവാത്ത സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കൊതിക്കുന്നുവെങ്കിൽ ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതുക. വിലാസം:
1: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ.

0: ഡയറക്ടർ ആകാശവാണി തിരുവനന്തപുരം 14.
1: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ 8281420305.
0: ഹലോ സന്ദേശഗാനം.
1: നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശം പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
0: നിർവഹണം മനീഷ് MP. നിർവഹണ സഹായം കവിത അജിത്.

0: ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ കറവ പശുക്കളിലെ പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആന്റ് ടെക്നോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കെ ലാലു മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, 9495655321, 9495655321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ കറവ പശുക്കളിലെ പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും ഈ വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി രാവിലെ 11:00 മുതൽ 12:00 വരെ.
1: MRT ഹോം നീഡ്സിലെ ബ്രാസ് മേള, മിസ്സിയല്ലേ? കുക്ക്വെയർസ്, പൂജ ആർട്ടിക്കിൾസ്, ഹോം ഡെക്കോർ എല്ലാ മാർക്കറ്റിലെ കുറഞ്ഞ വിലയിലും ഡിസ്കൗണ്ടിലും വാങ്ങാം. 5000 രൂപയ്ക്ക് മുകളിൽ ഷോപ്പ് ചെയ്തപ്പോ എനിക്കും കിട്ടി ഡിസ്കൗണ്ട്.
2: ഈ ഓഫർ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 20 വരെ. കണ്ടീഷൻ സപ്ലൈ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
4: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
5: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
6: കെ ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
7: ആ പറഞ്ഞത് 100% കറക്റ്റ്.
5: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
8: ആന്റിക്, ചേട്ടനാട്, നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
5: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
8: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിളായി, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
0: ദൃശ്യം എന്ന ചിത്രത്തിനുവേണ്ടി നജീം അർഷാദ് പാടിയ ഗാനം കേൾക്കാം. രചന സന്തോഷ് വർമ്മ, സംഗീതം വിനു തോമസ്.

0: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു.
1: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ, മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
2: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8891765534.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
4: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
6: പി ജയചന്ദ്രനും മൃദുല വാര്യരും പാടിയ ഗാനം. രചന റഫീഖ് അഹമ്മദ്, സംഗീതം അഫ്സൽ യൂസഫ്. ചിത്രം ഗോഡ് ഫോർ സെയിൽ.

0: സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനം പൂർത്തിയായി. രാഷ്ട്രപതിയുടെ സന്ദർശനം പ്രമാണിച്ച് ബിലാസ്പൂർ, കുളു, മണാലി മേഖലകളിൽ കടുത്ത സുരക്ഷാ ക്രമീകരണങ്ങളും ഗതാഗത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. പ്രമുഖ നടൻ നാനാ പടേക്കറുടെ നിര്യാണത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചിച്ചു. ശക്തവും ഹൃദയസ്പർശിയുമായ അഭിനയശൈലിയിലൂടെ വൈവിധ്യമാർന്ന മാനുഷികാനുഭവങ്ങളെ അദ്ദേഹം വെള്ളിത്തിരയിൽ ജീവസ്സുറ്റതാക്കിയെന്ന് രാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഭിന്നശേഷിക്കാരായ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ പരീക്ഷാ കേന്ദ്രത്തിന്റെ താഴത്തെ നിലയിൽ തന്നെ സുരക്ഷിത സാഹചര്യം ഉറപ്പാക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. തിരുവല്ല കവിയൂർ സ്വദേശി അക്ഷയ് മുഖ്യമന്ത്രി വി ഡി സതീശന് നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ്. ടെക് കേരളം ബ്രാൻഡും ഐ ടി പാർക്ക് അഫിലിയേഷൻ പദ്ധതിയും ഇന്ന് ആരംഭിക്കും. വൈകിട്ട് തിരുവനന്തപുരം ടെക്നോപാർക്ക് പാർക്ക് സെന്ററിൽ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി പദ്ധതി ഉദ്ഘാടനം ചെയ്യും. ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ കോഴിക്കോട് ലോക്കൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഇലക്ട്രിക് വാഹനങ്ങളെക്കുറിച്ച് അഖിലേന്ത്യാ സെമിനാർ നാളെ NIT ആരംഭിക്കും. 2 ദിവസത്തെ സെമിനാർ മന്ത്രി സണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. സ്വാതന്ത്ര്യസമരസേനാനി സോഷ്യോ വാസു കോഴിക്കോട് ചെറുവണ്ണൂരിൽ അന്തരിച്ചു. 103 വയസ്സായിരുന്നു. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ രോഗികളുടെ പ്രതിഷേധം. കാർഡിയോളജി ഡോക്ടറെ കാണാൻ ഒ പി ടിക്കറ്റ് നൽകുന്നില്ലെന്നാരോപിച്ചാണ് പ്രതിഷേധം. ചൈനയിൽ WTT ഗ്രാൻഡ് സ്മാഷ് ടേബിൾ ടെന്നീസിൽ ഇന്ത്യൻ താരങ്ങൾ സെമിയിൽ. മിക്സഡ് ഡബിൾസിൽ റൊമാനിയൻ സഖ്യത്തെയാണ് ഇന്ത്യൻ ടീം പരാജയപ്പെടുത്തിയത്. പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 12 മണിക്ക്.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി

0: ആരംഭിക്കുന്നു. കറവ പശുക്കളിലെ പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും, ഇതാണ് ഇന്നത്തെ വിഷയം. ശ്രോതാക്കൾക്ക് 12 മണിവരെ ഈ പരിപാടിയിലേക്ക് വിളിക്കാം. നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കെ ലാലു ആണ്. ഇനി വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 9495964321. മറ്റൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. സ്റ്റുഡിയോയിൽ ഡോക്ടർ കെ ലാലുവിനൊപ്പം ജി സന്തോഷ് കുമാർ.
1: ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം കറവ പശുക്കളിലെ പ്രധാന രോഗങ്ങളും അതിൻ്റെ നിയന്ത്രണ മാർഗങ്ങളും എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ നമ്മുടെ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതിനായി തിരുവനന്തപുരത്തെ കോളേജ് ഓഫ് ഡയറി സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കെ ലാലു നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, നമ്മുടെ ഒരു ക്ഷീരകർഷകനെ സംബന്ധിച്ച് ഒരു കറവ പശു എന്ന് പറയുന്നത് അയാളുടെ എന്താണ് ജീവിത മാർഗമാണ്, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ കുടുംബം തന്നെ അവൻ്റെ ജീവിതത്തെ തന്നെ അതിൻ്റെ മുമ്പോട്ടുള്ള പോക്കിനെ തന്നെ വളരെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മുടെ നാട്ടുപ്രദേശങ്ങളിലെ ഒക്കെ ആൾക്കാർ മിക്കവാറും ഒന്നോ രണ്ടോ പശുക്കളെ കൊണ്ട് നിത്യവൃത്തി കഴിയുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ ഈ പശുക്കളെ ഇപ്പം അതിൻ്റെ രോഗങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ നിയന്ത്രണ മാർഗങ്ങൾ എന്നതിലുപരി ഈ പശുവിൻ്റെ പരിപാലനം, അതിൽ പ്രധാനമായിട്ടും കർഷകർ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതേക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
2: ഓക്കെ, നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതായത് ഈ രോഗം എന്ന് പറയുന്നത് നമുക്കായാലും പശുക്കൾക്കായാലും ഒരു പ്രതിസന്ധി ഘട്ടമാണ്. പലപ്പോഴും ഈ കർഷകർ ഒരു ചെറിയ പശുക്കിടാവിനെ വളർത്തി അതിനെ ചനപിടിപ്പിച്ച് അത് പ്രസവിക്കുന്ന സമയത്താണ് പുള്ളി കൂടുതൽ ആഗ്രഹിക്കുന്നത്. നമ്മളൊരു മാമ്പഴം ആഗ്രഹിക്കുന്ന പോലെ ആ സമയത്താണ് ഈ രോഗങ്ങളുടെ ഒരു പട തന്നെ വരുന്നത്. അതിനും പ്രധാനപ്പെട്ട കാരണം ഈ അശാസ്ത്രീയമായ രീതിയിലുള്ള പരിപാലന രീതികളാണ്. പിന്നെ രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ക്ലൈമറ്റ് പശുക്കളെ വളരെയധികം സ്ട്രെസ് കൊടുക്കുന്നുണ്ട്. അതാരും മനസ്സിലാക്കുന്നില്ല. നമ്മളെപ്പോഴും പറയാറുണ്ട് ഉയർന്ന ഉൽപ്പാദനക്ഷമതയുള്ള പശുക്കൾ നമുക്ക് വേണം എന്ന് പറഞ്ഞാൽ തന്നെ അതിന് പറ്റിയ ഒരു ക്ലൈമറ്റല്ല കേരളത്തിലുള്ളത്. നമ്മളെ ക്ലൈമറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പശുക്കളായ വെച്ചൂർ അല്ലെങ്കിൽ കാസർഗോഡ് ഡാർഫ് അങ്ങനെയുള്ള ജേഴ്സി പോലുള്ള ചെറിയ വളരെ ചെറിയ പശുക്കൾക്ക് പറ്റിയ
1: നാടൻ
2: ഇനങ്ങൾക്ക് പറ്റിയ ഒരു കാലാവസ്ഥയാണ്. ഭയങ്കര ചൂടാണ്. അത് ചൂട് മാത്രമല്ല, ഹ്യൂമിഡിറ്റിയും കൂടുതലാണ്, ആർദ്രത കൂടുതലാണ്. അത് ഹൈലി സ്ട്രെസ്ഫുള്ളായിട്ട് കൊടുക്കുന്നു. ആ സമയത്തായിരിക്കും ഇത് പ്രസവിക്കുന്നത്. ആ പ്രസവം കൂടെ ആകുമ്പോൾ അത് നമുക്കറിയാമല്ലോ, അതൊരു ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ടുള്ളത് അല്ലെങ്കിൽ അതിന് ബുദ്ധിമുട്ടുള്ള സമയമാണ്. ആ സമയത്ത് നമ്മൾ നല്ല രീതിയിൽ ഈ തീറ്റക്രമം പാലിച്ചില്ലെങ്കിൽ, അതായത് നമ്മൾ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് മുതൽ തന്നെ അതിന് മാക്സിമം കംഫർട്ട് കൊടുക്കാതിരുന്നാൽ, നമ്മുടെയൊക്കെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പശുവും ഹാപ്പി ആയിട്ടിരുന്നാൽ മാത്രമേ, അല്ലെങ്കിൽ മാക്സിമം കംഫർട്ടായിട്ടിരുന്നാൽ മാത്രമേ അത് രോഗമില്ലാതെ വരുള്ളൂ. നമുക്ക് രോഗപ്രതിരോധ ശേഷി തന്നെ കൂടുന്നത് ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴും തന്നെയാണ്. നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ ഹ്യൂമൻ ഡെവലപ്മെൻറ് ഇൻഡെക്സ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ പശുക്കളുടെ ആ ഒരു അനിമൽ മാനേജ്മെൻറ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ വളരെ പൂവറാണ്. അതിന് കാരണം ഒന്ന് പ്രധാനപ്പെട്ട കാരണം ക്ലൈമറ്റാണ് പിന്നെ ഈ അശാസ്ത്രീയമായ രീതിയിലുള്ളത്, പിന്നെ അല്ലെങ്കിൽ അൺഹൈജീനിക് ആയിട്ടുള്ള ഷെഡ്, പിന്നെ ഈ പറഞ്ഞ തീറ്റക്രമത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ. നമ്മൾ പലപ്പോഴും കർഷകർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഗർഭകാലത്ത് കുറച്ച് തീറ്റയായിരിക്കും കൊടുക്കുന്നത്, കാരണം പാലുൽപ്പാദനം കുറവായിരിക്കും. അപ്പോൾ ഒരു 2-3 കിലോഗ്രാം തീറ്റയെ കൊടുക്കുന്നുണ്ടാവുള്ളൂ. അത് പ്രസവിച്ച് കഴിയുമ്പം അതിനൊരു 10 മുതൽ 20 ലിറ്ററോളം പാൽ ഉൽപ്പാദിപ്പിക്കുന്ന പശു ആയിരിക്കാം. അപ്പോൾ ഏകദേശം നമ്മൾ അതിൻ്റെ തോതനുസരിച്ചൊരു 8 കിലോ അല്ലെങ്കിൽ 10 കിലോളം പെല്ലറ്റ് ധാന്യം കൊടുക്കും. ഇത് പെട്ടെന്ന് കൊടുക്കുമ്പം എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വയറിനുള്ളിൽ ആ ഒരു ആസിഡ് ഉണ്ടാകുകയാണ്. കാരണം ഈ ദഹന പ്രക്രിയ പോലും അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കാറില്ല. ചില കർഷകർ, ഞാൻ കുറ്റം പറയുന്നതല്ല, നമുക്കറിയാം നമുക്ക് പുല്ല് ദഹിപ്പിക്കാൻ പറ്റില്ല. പശുക്കൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുല്ല് തിന്നുന്ന ജീവിയാണ്. പുല്ല് തിന്നുന്നത് കൊണ്ടാണ് അത് നമ്മളെ കൂടുതൽ ചേർന്ന് പോകുന്നത്. കാരണം നമ്മൾ തീറ്റയുമായിട്ട് ഒരു തരത്തിലുള്ള മത്സരവും അതിനുണ്ടാവുന്നില്ല. പുല്ല് തിന്നിട്ട് അത് പാല് തരുന്നു. പക്ഷേ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം, ഏതെങ്കിലും ഒരു ജീവി പാലുൽപ്പാദിപ്പിക്കുന്നത് അത് വല്ല അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ്, വേറെ ഒരാൾക്ക് നൽകാനുള്ളതല്ല. പക്ഷെ നമ്മൾ നമ്മുടെ സ്വാർത്ഥത കൊണ്ടുകൊണ്ട് നമുക്ക് പാല് വേണ്ടത് കൊണ്ട് അതിനെ കൂടുതൽ പാലുൽപ്പാദിപ്പിക്കുന്ന തരത്തിലോട്ട് നമ്മൾ ജനിതകമായി അതിനെ ഉരുത്തിരിച്ചെടുത്ത്, അപ്പോൾ ആ പ്രശ്നങ്ങൾ അതിനെ ഒരുപാട് അലട്ടുന്നുണ്ട്. കാരണം അതിൻ്റെ അകിട്

0: ഇതാകുന്നു. ആ പാൽ ഉൽപ്പാദനത്തിന് വേണമെങ്കിൽ പാലിൽ ഏകദേശം കാൽസ്യത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ്, ഹൈലി ന്യൂട്രീഷ്യസ് ആണ്. അപ്പോൾ അതുപോലെ അത് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ, അതിന് തീറ്റ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അസുഖം ഉണ്ടാകുകയാണ്. കാൽസ്യം കറക്റ്റായിട്ട് അതിൻ്റെ തീറ്റയിൽ കിട്ടിയില്ലെങ്കിൽ, മുമ്പ് പറഞ്ഞ പോലെ ആ ആസിഡോസിസ് വരാതെ തീറ്റ മാനേജ് ചെയ്ത്, അതായത് നമ്മൾ ഇത് ചെയ്യേണ്ട കാരണം വെച്ച് കഴിഞ്ഞാൽ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പശു പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ തീറ്റയുടെ അളവ് കുറേ കുറേ കൂട്ടി, അത് ചെറുതായിട്ട് ഗ്രാജുവലായിട്ട് കൂട്ടി ഒരു 2-3-4 4-5 കിലോഗ്രാം വരെ ഒക്കെ ആക്കി അതിനൊന്ന് പ്രൈം ചെയ്ത് വെക്കണം. അതിനുള്ളിലുള്ള സൂക്ഷ്മാണുക്കളെ ഒന്ന് പ്രൈം ചെയ്ത് വെക്കുമ്പം നമുക്കത് എന്താണ് അതിനെ ആസിഡോസിസ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ആസിഡോസിസ്
1: നമ്മുടെ ഒരു ശ്രോതാവ് ലൈനിലുണ്ട്. ഹലോ, ഹരിതം ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഹലോ
2: ഹലോ സാറേ, ഞാൻ തുമ്പണ്ണൂന്നാ വിളിക്കുന്നത്. എന്റെ പേര് ചാർലി.
1: ആ ചോദിച്ചോളൂ, ഡോക്ടർ ലാലു ഉണ്ട്, അദ്ദേഹത്തോട് സംസാരിക്കാം.
0: പറഞ്ഞോളൂ.
2: നമ്മുടെ ഒരു പശു പ്രസവിച്ചിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോ അതിനൊരു വയറിളക്കം വന്നു. വയറിളക്കം വന്നിട്ട് പിന്നെ നമ്മള് ഡോക്ടറെ വിളിച്ച് പിന്നെ ഇഞ്ചക്ഷൻ ഒക്കെ ചെയ്ത് അതങ്ങ് മാറി. പക്ഷെ അതിനാണെന്ന് വരിയില്ല. പിന്നെ ഒരു ശകലം പോലും പാലില്ല. കുറെ ദിവസം അത് തീറ്റകളൊന്നും എടുക്കുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ശകലം പോലും പാലങ്ങ് ഇല്ലാതായിപ്പോയി. അപ്പം പിന്നെ ഇപ്പൊ ഒട്ടും പാലില്ല.
0: ഇത് ഒരുപക്ഷെ ഇത് ആസിഡോസിസിന്റെ ഒരു കാരണമാകാം, അല്ലെങ്കിൽ ഇൻഫെക്ഷ്യസ് ആണെങ്കിൽ നമ്മൾ അതിന് പനിയുണ്ടോ, പനി വല്ലതും ഉണ്ടോ തോന്നുന്നുണ്ടോ?
2: പനിയൊന്നും ഇല്ലായിരുന്നു. അതിന് തീറ്റ, അത് സാധാരണ പോലെ തീറ്റ കഴിച്ചോണ്ടിരുന്നു 3 ദിവസം. 3-ാമത്തെ ദിവസം ആയപ്പോ ഇതിന് വയറിളക്കം വന്നു. വയറിളക്കം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് അങ്ങ് വയറിളകുമായിരുന്നു. അങ്ങ് ഭയങ്കര ടാസ് തുറന്നു കിട്ട പോലെ അങ്ങ് പോകുമായിരുന്നു.
0: ചാണകത്തില് ബ്ലഡ് വല്ലതും കാണുന്നുണ്ടോ? ബ്ലഡ് ടിഞ്ച് വല്ലതും ഉണ്ടോ, അങ്ങനെ വല്ലതും കാണുന്നുണ്ടോ?
2: ഇല്ല ഇല്ല, അങ്ങനൊന്നും ഇല്ല, അങ്ങനൊന്നും ഇല്ലായിരുന്നു. ബ്ലഡ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ എങ്കിൽ അത് പിന്നെ അങ്ങ് കറുത്ത കളറിലായിരുന്നു, ഭയങ്കരമായിട്ട് കറുത്ത കളറിലായിരുന്നു പോകുന്നത്.
0: തീറ്റ എന്താ നമ്മൾ കൊടുത്തോണ്ടിരുന്നത്? എന്താണ് തീറ്റ എന്താ കൊടുത്തോണ്ടിരുന്നത്?
2: നമ്മൾ കൊടുക്കുന്നത് കേസും പിന്നാണെങ്കിൽ നമ്മൾ ധാന്യപ്പൊടി, നമ്മൾ പൊടിച്ചോണ്ട് വരുന്ന ധാന്യപ്പൊടി, ചോളം, അങ്ങനെയുള്ള മിക്സ്.
0: ഇത് ഒരുപക്ഷെ പെട്ടെന്ന് ഈ തീറ്റ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പെട്ടെന്ന് തീറ്റ കൂടുതൽ കൊടുത്തത് കൊണ്ട് അതിന്റെ വയറ്റിനുള്ളിലുള്ള ആ ഫെർമെന്റേഷൻ പ്രക്രിയ കൂടിയിട്ട് ആസിഡ്, ലാക്ടിക് ആസിഡ് ഒരുപാട് ഉണ്ടാകുമ്പോഴും ഇങ്ങനെ സംഭവിച്ചു. നമ്മൾ ആസിഡോസിസ് എന്നാണ് ടെക്നിക്കലി പറയുന്നത്. അതിന് അപ്പക്കാരം കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സിരകളിൽ കൂടി തന്നെ ഈ സോഡിയം ബൈകാർബണേറ്റ് ഇഞ്ചക്ഷൻ ചെയ്യേണ്ടി വരും ഒരുപക്ഷെ ആസിഡോസിസ് ആണെങ്കിൽ. എന്നാലും ഒരു വെറ്റിനറി സർജനെ ഒന്ന് ഡോക്ടറെ കൊണ്ട് കാണിക്കുക. ചിലപ്പോൾ ഇത് കീറ്റോസിസിന്റെ ലക്ഷണങ്ങൾ ഉണ്ടാവാം, അതൊക്കെ ടെസ്റ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഹലോ,
2: അല്ല, കീറ്റോസിസ് നമ്മൾ
0: അപ്പൊ പിന്നെ ഒരുപക്ഷെ ഇത് ഇതിനുള്ള സാധ്യത ഉണ്ടാവാം. എന്തായാലും പനിയൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇൻഫെക്ഷ്യസ് അല്ലെന്നാണ് തോന്നുന്നത്. എന്തായാലും ഡോക്ടറെ കണ്ടു തന്നെ ഒന്നും കൂടെ നമ്മളതൊന്ന് ചാണകം പരിശോധിക്കുമ്പോൾ ചിലപ്പോൾ ഒരുപാട് വിരശല്യം ഉണ്ടെങ്കിലും ഈ വയറിളക്കം ഉണ്ടാകാം. പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ തീറ്റയിലുണ്ടായ പെട്ടെന്നുണ്ടായ മാറ്റം വരുമ്പോൾ ഇങ്ങനെ ഒരു വയറിളക്കം നമുക്ക് വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്. അത് നമ്മൾ ഞാൻ മുമ്പ് പറഞ്ഞ ഗ്രാജുവലായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ അപ്പക്കാരം ഉണ്ടെങ്കിൽ വീട്ടിൽ കൊടുക്കുക. അതിന് ഇഞ്ചക്ഷൻ ചിലപ്പോൾ ചെയ്യേണ്ടി വരും സോഡിയം ബൈകാർബണേറ്റിന്റെ. അത് ചെയ്ത് നോക്കുക.
1: അപ്പൊ ഈ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന
0: വിഷയം തന്നെയാണ്,
1: കാര്യം തന്നെയാണ്,
0: വളരെ കോമൺ ആണ് ഇത്. ഈ കേരളത്തിലെ പശുക്കളിൽ ചില രോഗങ്ങൾ വളരെ കോമൺ ആണ്. അതായത് ഈ അസിഡോസിസ് എന്ന് പറഞ്ഞ രോഗങ്ങൾ, ഇപ്പൊ ഈ ഉൽപ്പാദനക്ഷമതയുള്ള പശുക്കൾക്കെല്ലാം സബ് അക്യൂട്ട് റൂമിനൽ അസിഡോസിസ് എന്ന് പറഞ്ഞ ഒരു അവസ്ഥയാണ്. കാരണം അതിന് മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുല്ലിന്റെ അളവ് കുറവാണ്. പിന്നെ ഈ ഉൽപ്പാദനക്ഷമത അനുസരിച്ച് നമ്മൾ ധാരാളം ധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ചെല്ലുമ്പോൾ ആസിഡ് ഒരുപാട് പ്രൊഡക്ഷൻ കൂടിയിട്ട്
1: ഈ പുല്ലും മറ്റുള്ള തീറ്റയും തമ്മിലുള്ള ഒരു അനുപാതം നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം.
0: അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആലോചിക്കുക, പശു പുല്ല് തിന്നുന്ന ഒരു ജീവിയാണ്. അതിന് പുല്ലിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അതിന് പാൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ അതിന്റെ കുഞ്ഞിന് കൊടുക്കുന്ന പാലിന് വേണ്ടി പുല്ല് മാത്രം കൊടുത്താൽ മതി. അതിന്റെ വയർ അങ്ങനെയാണ് പ്രകൃതി ഒരുക്കിയിരിക്കുന്നത്. പക്ഷെ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് പാൽ ഒരുപാട് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് ധാന്യവും പ്രോട്ടീനും മാംസവും ഒക്കെ അടങ്ങിയ ഒരുപാട് ആഹാര കരപദാർത്ഥങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കുമ്പോൾ ഇതിനകത്തുള്ള സൂക്ഷ്മാണുക്കളുണ്ട്. ആ സൂക്ഷ്മാണുക്കളാണ് ഇത് വിഘടിച്ച് ഈ ആസിഡും അല്ലെങ്കിൽ അതിന് വേണ്ട തരത്തിലുള്ള പോഷണം ഉണ്ടാക്കുന്നത്. ഇതിന് പല റേഷ്യോ ഉണ്ട്. നമ്മൾ കൂടുതൽ എന്താണ് ഈ നാര് കലർന്ന തീറ്റ കൊടുക്കുന്നതാണ് കൂടുതലും നല്ലത്. പക്ഷേ ഈ ഉൽപ്പാദനക്ഷമത കൂടിയ പശുക്കൾക്ക് നമുക്ക് അതിൻ്റെ ക്ഷമത കൂട്ടാൻ വേണ്ടി ഈ പ്രോട്ടീനും ഷുഗറും അല്ല മീൻസ് കാർബോഹൈഡ്രേറ്റും ഒക്കെ ഉള്ള പെല്ലറ്റ് കൊടുക്കേണ്ടിയും വരുന്നുണ്ട്. അപ്പോൾ ഇതിലൊരു 50-50 റേഷ്യോ ആണ് ഏറ്റവും നല്ലത്. അപ്പം
1: ഇപ്പം സാധാരണ ഇപ്പം ഈ ഉൽപാദനക്ഷമത കൂടിയ ഒരു പശു മിക്കവാറും ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പം അങ്ങനെ തന്നെ ഉള്ള പശുക്കളെയാണ് കൂടുതലും
0: വളർത്തുന്നത്.

0: അപ്പോഴേ അതിൻ്റെ ഒരു റേഷ്യോ എങ്ങനെ ആയിരിക്കണം, ഒരു ആവറേജ്
1: നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 10 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഞാനൊരു ഉദാഹരണമായിട്ട് പറയാം. 10 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന പശുവിന് അതിന് മെയിൻ്റനൻസ് റേഷനായിട്ട് നമ്മളൊരു 2 കിലോഗ്രാം പെല്ലറ്റ് വേണം. അതുപോലെ ഓരോ ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് 400 മുതൽ 500 ഗ്രാമോളം കോൺസെൻട്രേറ്റ്, അതായത് നമ്മൾ പിണ്ണാക്ക് എന്ന് പറയുന്നത് അത് വേണം. അപ്പോൾ അങ്ങനെ ആകുമ്പം 10 ലിറ്ററിന് 4 മുതൽ 5 കിലോഗ്രാം ഈ പെല്ലറ്റ് വേണം, പിന്നെ 2 കിലോ, മൊത്തം ഒരു 7 കിലോഗ്രാം പെല്ലറ്റ് തന്നെ വേണം കൊടുക്കാൻ വേണ്ടി, അതായത് പാൽ ഉൽപ്പാദനം നിലനിർത്താൻ വേണ്ടി. അത് നമ്മൾ ഡിവൈഡഡ് ആയിട്ട് കൊടുക്കാം, രണ്ട് രാവിലെയും വൈകിട്ടുമായിട്ട് അത് 3-4 അങ്ങനെ കൊടുക്കാം. അതോടൊപ്പം തന്നെ ഏകദേശം 25 മുതൽ 30 കിലോഗ്രാമോളം പച്ചപ്പുല്ലുണ്ടെങ്കിൽ ഈ പറഞ്ഞ മുമ്പേ പറഞ്ഞ ഈ പെല്ലറ്റ് കൊടുക്കുന്നത് കൊണ്ടുള്ള അസിഡിറ്റി കുറയ്ക്കാൻ പറ്റും. കാരണം പശു ഇങ്ങനെ അയവെട്ടിക്കൊണ്ടിരിക്കും, അയവെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ ധാരാളം ഉമിനീരുണ്ടാക്കും, ഉമിനീരിൽ ധാരാളം സോഡിയം ബൈകാർബണേറ്റ് നമ്മൾ മുമ്പേ പറഞ്ഞു അപകാരം കൊടുക്കാമെന്ന് പറഞ്ഞു. അതുപോലെ ഇത് നാച്ചുറലായിട്ട് ബോഡിയിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു ആൻറ്റാസിഡാണ് ഈ ഉമിനീരിലുള്ള അപ്പക്കാർ, അതുകൊണ്ടാണ് പശു ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ആസിഡ് ഓൾറെഡി അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, അതിനെ അത് ന്യൂട്രലൈസ് ചെയ്യുന്നത് ഈ ഇങ്ങനെ റൂമിനേറ്റ് ചെയ്ത് ഇങ്ങനെ അയവെട്ടി അയവെട്ടിയാണത് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ പുല്ല് കൊടുക്കാത്തത് കൊണ്ട് അയവെട്ടൽ പ്രശ്നമായി മാറുകയാണ്, അയവെട്ടലില്ലാതെ വരുന്നു, വീണ്ടും വീണ്ടും പ്രശ്നങ്ങളോട്ട് വരുന്നു. പൊതുവേ സ്ട്രെസ്ഡാണ്, അതിൻ്റെ കൂട്ടത്തിൽ ഈ ആഹാരോടെ ചെന്നുള്ള സ്ട്രെസ് കൂടെ ആകുമ്പോൾ പശുവിൻ്റെ ഇമ്മ്യൂണിറ്റി കോംപ്രമൈസ് ചെയ്യുകയാണ്.
0: ഒരു ശ്രോതാ കൂടി ലൈനിലുണ്ട്. ഹലോ ഹരിതം, ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം. ചോദിച്ചോളൂ, ഡോക്ടറോട്
2: സംസാരിക്കാം. സാർ, പിന്നെ നമ്മളെ ഒരു പശു ഇപ്പൊ പ്രസവിച്ചിട്ട് 2 മാസം ആയതാണ്. അപ്പം അതിന് പെട്ടെന്നൊരു അകിട് വീക്കവും ഒക്കെ വന്നായിരുന്നു. അങ്ങനെ 3 ദിവസം ഇഞ്ചക്ഷൻ എടുത്ത് വേദനയൊക്കെ മാറി. പക്ഷെ അകിടില് നല്ല കല്ലിപ്പും ഒരു ചുമന്ന കളറിലെ പാലുമാണ് വരുന്നത് ഒരു കാമ്പിൽ നിന്ന്.
1: അപ്പൊ അത് അകിട് വീക്കം മാറിയിട്ടുണ്ടാവില്ല, അത് വീണ്ടും ഫൈബ്രോസിഡ് ആയിട്ടുണ്ടാവാനാണ് സാധ്യത. ആ ഒരു അകിട് ചിലപ്പോൾ അതിനെന്തെങ്കിലും പ്രശ്നമാകാൻ സാധ്യതയുണ്ട്. കാരണം അത് നമ്മൾ കറക്റ്റായിട്ട് ഈ മുമ്പ് പറഞ്ഞല്ലോ, ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പം അതൊരു കോഴ്സ് കംപ്ലീറ്റ് ആക്കണം. അതിൻ്റെ പാല് അല്ലെങ്കിൽ ആ അതിൻ്റെ ബ്ലഡ് എടുത്ത് നോക്കണം, അത് ഏത് ആൻറ്റിബയോട്ടിക്കിനാണ് ഇത് സസെപ്റ്റബിൾ അല്ലെങ്കിൽ അത് റിയാക്ട് ചെയ്യുന്നത്. അത് പാല് ടെസ്റ്റ് ചെയ്യാനുള്ള ഇപ്പോൾ മാർഗമുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ആൻറ്റിബയോട്ടിക് ആ ഡോക്ടർ പറയുന്ന കോഴ്സ് 3 ആണെങ്കിൽ 3 അല്ലെങ്കിൽ 5 ദിവസം ആ കോഴ്സ് കംപ്ലീറ്റ് കൊടുത്താൽ മാത്രമേ ഇത് മാറുകയുള്ളൂ. കാരണം പലതരത്തിലുള്ള രോഗാണുക്കളുണ്ട്. അപ്പോൾ ചില രോഗാണുക്കൾ ഈ നമ്മൾ കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക്കിനോട് പ്രതികരിക്കാതിരിക്കുകയും ഈ അകിടിനുള്ളിൽ അത് വീണ്ടും വളർന്ന് വലുതാകുകയും അത് ഇങ്ങനെ ഒരു ഫൈബ്രോസിഡ് രീതിയിൽ അതാണ് ഇങ്ങനെ ബ്ലഡ് വരാൻ കാര്യം. ഇപ്പോൾ നിങ്ങളിപ്പോൾ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാൽ ഇനിയും ഉണ്ടെങ്കിൽ അത് കറന്നു കളയുക. അത് ചോര വരികയാണെങ്കിൽ ആ ചോര നിൽക്കാനുള്ള മരുന്നുണ്ട്, പിന്നെ ഡോക്ടറെ കാണുക എന്നുള്ളത് തന്നെയാണ്. അത് എങ്ങനെയാണെന്നുള്ളത് അത് ഡോക്ടർ വന്ന് കണ്ട് അതിൻ്റെ എത്ര എക്സ്റ്റെൻഡിൽ അതിൻ്റെ ഫൈബ്രോസിഡ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ എത്രമാത്രം അത് മോശമായിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇത് വരാതെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വന്ന സ്ഥിതിക്ക് ഇനി അതിനെ ആ മാനേജ്മെൻറ്റ് വളരെ പ്രധാനമാണ്. അതിന് കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക് എന്താ കൊടുത്തതെന്ന് നോക്കുക, അതിന് റിയാക്ഷൻ ഇല്ലെങ്കിൽ വേറെ ആൻറ്റിബയോട്ടിക് കൊടുക്കുക, അത് ഡോക്ടറോട് കൺസൾട്ട് ചെയ്തിട്ട് തന്നെ കൊടുക്കാവൂ. അതിൻ്റെ കോഴ്സ് നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യുവാനും നോക്കുക. പറഞ്ഞ മനസ്സിലായെന്ന് കരുതുന്നു.
0: ഓക്കെ, സരിത വിളിച്ചാൽ വളരെ സന്തോഷം. ഈ അകിട് വീക്കം നമ്മുടെ ഈ കറവപ്പശുകൾ വളരെ കോമൺ ആയിട്ട് രോഗമാണല്ലോ അല്ലേ? എന്തുകൊണ്ടാണ് ഇതിങ്ങനെ, ഇതിൻ്റെ കാരണങ്ങളും ലക്ഷണങ്ങളും അതൊക്കെ ഒന്ന് വിശദീകരിക്കാം.
1: ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം രണ്ട് തരത്തിലുള്ള അകിട് വീക്കമുണ്ട്. ഉൽപ്പാദനക്ഷമതയുള്ള പശുക്കൾ പ്രസവത്തോടനുബന്ധിച്ച് തന്നെ ഒരു ചെറിയൊരു അകിട് വീക്കം കാണാം. കാരണം അതിനെ നമ്മൾ ഫിസിയോളജിക്കൽ എഡിമിയ എന്ന് പറയുന്നത്. അത് ചിലപ്പം ഈ കർഷകർ തെറ്റിദ്ധരിക്കാറുണ്ട്, ഇതൊരു അകിട് വീക്കത്തിൻ്റെയാണ്. പക്ഷെ അത് നമ്മൾ പാല് കറന്ന് മാറ്റുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ആ വീക്കം കുറയും. അത് അല്ലെങ്കിൽ അതിനെ തണുത്ത വെള്ളം ഐസ് കട്ട പിടിച്ചാലും കുറേ ആ വീക്കം കുറയും. അത് ഈ പാലിൻ്റെ ഉൽപ്പാദനക്ഷമത കൂടുന്നതുകൊണ്ട് പാല് വന്ന് നിറഞ്ഞ് അകിടിൽ നിൽക്കുന്നതുകൊണ്ടാണ്. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മാനേജ്മെൻ്റാണ് ഈ കറവ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഈ മിൽക്കിംഗ് മാനേജ്മെൻറ്റ്. അത് പറ്റുമെങ്കിൽ 3 പ്രാവശ്യം കറന്നെങ്കിലും മാറ്റിയാൽ അതിൻ്റെ ആ ടെൻഷൻ കുറയ്ക്കാൻ പറ്റും. അത് കുറയുമ്പം തന്നെ പശുവിൻ്റെ അകിടുവിക്കം വരാനുള്ള സാധ്യത തന്നെ വളരെ കുറയാണ്, കറന്ന് മാറ്റിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ സാധാരണ പരമ്പരാഗതമായിട്ട് 2 തവണയാണ് കറക്കുന്നത്,
0: പക്ഷേ
1: 3 തവണയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഈ പ്രത്യേകിച്ച് ഇപ്പോൾ ഉടനെ ഇമ്മീഡിയറ്റ്ലി കാവ് ചെയ്ത പശുക്കളാണെങ്കിൽ, കാരണം ഉൽപ്പാദനക്ഷമത ചിലപ്പോൾ 30 ലിറ്ററോളം പാല് ഉൽപ്പാദിപ്പിക്കുന്ന പശുക്കളാണെങ്കിൽ അതിൽ ഒരുപാട് ഈ പറഞ്ഞ പോലെ സ്ട്രെസ്സായിട്ട് നിൽക്കുകയായിരിക്കും. അത് പെട്ടെന്ന് നമ്മൾ കറന്ന് മാറ്റിക്കളയേണ്ടതാണ്. അകിട് വെക്കം നമ്മൾ മാനേജ് ചെയ്യാനും അകിട് വെക്കത്തിൻ്റെ തുടക്കത്തിൽ ഇതാണ്. അകിടിൽ
0: തൊടാൻ
1: വീർത്ത് വരിക, ചെറിയ ചിലപ്പോൾ ചുമപ്പ് കാണാം, തൊടാൻ സമ്മതിക്കാതിരിക്കുക. ചില അതിൻ്റെ ഈ സാധാരണ കർഷകരെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ കർഷകങ്ങളൊക്കെ ആണെങ്കിൽ വീട്ടിൽ ചെറിയതൊക്കെ ചെയ്ത് മാറ്റും. ഇത് പാല് ചെറിയ

0: വ്യത്യാസം വരുമ്പോഴേ ഇവർക്കറിയാം ചെറിയ ഒരു തരിപ്പൊക്കെ കാണാം. അപ്പം അപ്പം തന്നെ നമ്മൾ ചികിത്സ ചെയ്യേണ്ടതാണ്. പക്ഷേ പലപ്പോഴും കണ്ടുവരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ വലുതാക്കി എന്താണ് കൂട്ടി നമ്മളൊരു മെഡിക്കൽ കോളേജിലെ ക്രിട്ടിക്കൽ കെയറിലോട്ടാവുന്ന സ്ഥിതിയാവുമ്പോഴായിരിക്കും വെറ്റിനറി സർജനെ കാണാൻ പോകുന്നത്. അപ്പം തന്നെ അഗഡിൻ്റെ ഏകദേശം 75% ഒക്കെ നശിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നമ്മളിത് തുടക്കത്തിൽ കാണുമ്പം തന്നെ ആൻറ്റിബയോട്ടിക് കൊടുക്കേണ്ടതാണ്. ചില അകിട് വെക്കും മുമ്പ് പറഞ്ഞ പോലെ സബോയിക്യോട്ടിക് റൂമൽ ആസിഡോസിസ് പോലെ സബ് ക്ലിനിക്കലായിട്ടുള്ള മാസ്റ്റൈറ്റിസ് ഉണ്ട്, നമ്മൾ പുറമേ ഒന്നും കാണില്ല. അതും കേരളത്തിൽ വളരെ കോമൺ ആണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമുക്കൊരു കിറ്റൊക്കെ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഇടയ്ക്ക് പാല് കറന്ന് നോക്കി അതിനൊരു ചെറിയ കെമിക്കൽ റിയൻ ആഡ് ചെയ്തിട്ട് അതിൻ്റെ കട്ട പിടിക്കുന്ന തോത് അനുസരിച്ചിട്ട് നമുക്കത് ഇത് മാസ്റ്റൈറ്റിസ് ഉണ്ടോ എന്നറിയാം. അതുണ്ടെങ്കിൽ അതിന് കൊടുക്കാൻ സോഡിയം സിട്രേറ്റ് പോലുള്ള അല്ലെങ്കിൽ അതിനുള്ള മരുന്നുകളുണ്ട്. അതൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഈ സബ് ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസിന് നമ്മൾ ക്ലിനിക്കലിലോട്ട് മാറ്റാതിരിക്കാൻ ശ്രമിക്കാം. അതായത് അകിട് വെക്കം ആക്കാതിരിക്കാൻ ശ്രമിക്കാം. പിന്നെ മാനേജ്മെൻറ്റ്, മാനേജ്മെന്റ് എന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്.
1: ഈ രോഗം അകിടുവീക്കം ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്?
0: പ്രധാന കാരണങ്ങൾ ഒന്ന് ഈ സ്ട്രെസ് വരുന്നത് കൊണ്ടാണ്. സ്ട്രെസ്, ഈ രോഗാണുക്കൾ ഇവിടെ തന്നെ ഈ നമ്മളെ ഷെഡിലുണ്ട്, ചാണകത്തിൽ കണ്ടാവും. ചാണകത്തിൽ ഈ നനഞ്ഞ പ്രതലം, ഞാൻ പലയിടത്തും പറയാനുള്ളതാണ് നമ്മൾ പശുവിന് എപ്പോഴും വെള്ളം വേണം, പക്ഷേ ഷെഡിൽ വെള്ളം ഒട്ടും പാടില്ല, ഉണങ്ങിക്കിടക്കണം. പക്ഷേ പലപ്പോഴും അത് സാധ്യമാവില്ല, നമ്മളത് പറയുമെങ്കിലും, കാരണം പശു എപ്പോഴും യൂറിനെയും മൂത്രം ഒഴിക്കും അല്ലെങ്കിൽ വെള്ളം വീഴും. ആ വെള്ളത്തിൽ ഇത് വന്ന് കിടക്കുമ്പോൾ അകിടിൻ്റെ ടീറ്റിൻ്റെ ടിപ്പിൽ, അതിൻ്റെ കാമ്പിൻ്റെ ടിപ്പിൽ തുറക്കും, തുറന്നിരിക്കുകയാണെങ്കിൽ അതുവഴി രോഗാണുക്കൾ അകത്തോട്ട് കയറും. അങ്ങനെയാണ് ഈ അകിടുവെക്കം ഉണ്ടാകുന്നത്. നമുക്കറിയില്ലേ എന്ത് രോഗം ഉണ്ടാകുന്നതിന് അണുക്കളാണ്, രോഗാണുക്കളാണ്. അപ്പോൾ അത് ഈ സാധാരണഗതിയിൽ നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുന്ന അനിമൽസ് ആണെങ്കിൽ നല്ല ഇമ്മ്യൂണിറ്റി ഉള്ളതിൽ പെട്ടെന്ന് വരില്ല. പക്ഷേ ചിലപ്പോൾ നമ്മൾ മാനേജ്മെൻറ്റിൽ കറവക്കാരം വന്നിട്ട് ഈ കറവയുടെ പ്രശ്നം ഉണ്ടെങ്കിൽ കാമ്പിൽ മുറിവുണ്ടാകുകയാണെങ്കിൽ ആ മുറിവിൽ ചോരയുണ്ടാകും. ആ ചോരയിൽ പെട്ടെന്ന് ചോര കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് വളർന്ന് അകിടുവെക്കം ഉണ്ടാകും. പിന്നെ ഈ പറഞ്ഞ ആസിഡോസിസും ചെറിയൊരു ബന്ധമുണ്ട്. അങ്ങനെ എല്ലാമായിട്ടും ഈ കംപ്ലീറ്റ് മാനേജ്മെൻറ്റുമായിട്ടും ഈ അകിടുവെക്കത്തിന് വളരെ ബന്ധമുള്ളതാണ്. പ്രധാനമായിട്ടും രോഗാണുക്കളാണ് ഉണ്ടാക്കുന്നത്.
1: ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ ഹരിതം, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഹലോ, ഗുഡ് മോർണിംഗ് സർ.
1: ആ ഗുഡ് മോർണിംഗ്, ആരാണ് വിളിക്കുന്നത്?
2: അമ്പലപ്പുഴയിൽ
1: ചോദിച്ചോളൂ, ഡോക്ടറോട് സംസാരിക്കാം.
2: ഞാൻ പറയാം, നമുക്ക് നമ്മൾ കാലങ്ങളായിട്ട് പശുക്കളെ വളർത്തുന്നവരായിരുന്നു. ഇപ്പൊ ഈ അടുത്ത കട കൊണ്ട് ഒരു രണ്ട് പശുക്കൾ ഇവ പ്രസവിച്ചിട്ട് ആദ്യം പ്രസവിച്ചിടുമ്പോൾ 4-5 മാസമായി. ആ പശുവിനെ പ്രസവിച്ച ശേഷം അകിടുവീക്കം വന്നു. നമ്മൾ 3 ഇഞ്ചക്ഷൻ എടുത്തു, പിന്നെ മുലയ്ക്കകത്തുള്ള ഒരു പീതം മരുന്നൊക്കെ കയറ്റി, എന്നാൽ പോലും പാല് ഒട്ടും വരുന്നില്ല. ഒരുമാതിരി മഞ്ഞ വെള്ളമാ വന്നുകൊണ്ടിരുന്നത്. പിന്നെ അടുത്ത ദിവസം അതിന്റെ കിണാവ് ചത്തുപോയായിരുന്നു. അപ്പൊ അങ്ങനെ നിറയെ പാലുകൾ, 7 ലിറ്റർ പാല് കിട്ടുന്ന പശുവായിരുന്നു. 3-ാമത്തെ പ്രസവമായിരുന്നു. നമ്മൾ 1 മാസം വരെ മാക്സിമം നോക്കി, അകിട്ടി പാലൊന്നും വരുന്നില്ല, ഒരുമാതിരി മഞ്ഞ വെള്ളം. അത് ഒരു ശക്കനം പാലേ വരത്തുള്ളൂ. നമ്മൾ ഒത്തിരി ട്രീറ്റ്മെന്റ് ചെയ്തു, പക്ഷെ അത് ഇപ്പൊ നല്ലൊരു പശുവാണ്. അപ്പൊ അവർക്ക് പിന്നെ നമുക്കിനെ കുത്തിവെക്കാൻ പറ്റുമോ? എങ്ങനെയാണ് അതിന്റെ കാഴ്ചക്കിരിയ രീതികള്? അങ്ങനെ തന്നെ അതിന് അതുപോലെ തന്നെ വേറൊരു പശു ഇതുപോലെ 2-ാമത്തെ പ്രസവത്തിന് ഇതേ സെയിം കിടാവും മുട്ടിന് നീരുവന്ന് മരിച്ചു പോയി, ചത്തുപോയി. അതുപോലെ തന്നെ ഈ അകിട്ടിലെ പാലില്ല, പാലിന് പകരം ചീത്ത ഒരുമാതിരി വെള്ളമാണ് വരുന്നത്. ആ കുട്ടിയെ ആ പാല് കുടിച്ചോണ്ടാണെന്ന് അറിയില്ല, അധികം കിടക്കാതെ തന്നെ പെട്ടെന്ന് ചത്തുപോയി. ഇപ്പൊ നമ്മുടെ വീട് നിരന്തരം ഇങ്ങനെ ഉണ്ടാകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ആകെ അവിടെ നിരാശയാണ്. ഇനി എങ്ങനെ ആ പശുക്കളെ വളർത്താൻ പറ്റുക? ഇപ്പൊ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് 2 പശുക്കൾക്ക് ഇങ്ങനെ സെയിം ഉണ്ടായതുകൊണ്ട് എന്ത് ചെയ്യാം, എന്ത് ചെയ്യണോ, അത് എന്ത് കാരണത്താലാണെന്ന് അറിയില്ല. നമുക്ക് ഡോക്ടേഴ്സ് ഒക്കെ ചോദിച്ചപ്പോ ആദ്യം അകിടുവീക്കമാണെന്ന് പറഞ്ഞാൽ നമ്മൾ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തത്, പക്ഷെ പാല് കംപ്ലീറ്റ് നിന്നുപോയി. ഇനി അതിനെ നമുക്ക് വീണ്ടും ഒന്നുകൂടി ചെല പിടിപ്പിക്കാൻ പറ്റുമോ? ഏത് രീതി നമ്മൾ സ്വീകരിക്കണം ഒന്ന് പറയാമോ സാർ?
0: ഇത് മനസ്സിലായി. വളരെ ഒരു പരിതാപകരമായ ഒരു അവസ്ഥയാണ്. നമ്മൾ മുമ്പ് പറഞ്ഞതാണ്, നമ്മൾ ജനങ്ങൾ അല്ലെങ്കിൽ കർഷകർ മനസ്സ് മടുക്കുന്ന ഒരു അവസ്ഥയാണ് ഇതിന്. നമ്മളിത് മനസ്സ് മടുക്കും പലതും ഈ ഇതിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള കാരണം ഇതാണ്. അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് വരാതെ സൂക്ഷിക്കുമായിരുന്നു എന്ന് ചെയ്യേണ്ടിയിരുന്നത്. ഈ രോഗാണുക്കൾ കയറാതെ സൂക്ഷിക്കുമായിരുന്നു, ഷെഡ് നമ്മൾ വൃത്തിയാക്കി ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ പൗഡോണായിട്ട് വെച്ചിട്ട് അതിനെ ടീറ്റ് ഡിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ ആ രോഗാണുക്കളുടെ സ്ഥിരമായിട്ട് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആ ഷെഡിൽ. അപ്പോൾ ആ ടൈപ്പ് ഒരു ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക്കിന് അത് പ്രതികരിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ആൻറ്റിബയോട്ടിക് മാറ്റി കൊടുക്കേണ്ടി വരും. അത് എന്തായാലും വെറ്റനറി സർജനുമായിട്ട് കണ്ട് കൂടി ഏത് ആൻറ്റിബയോട്ടിക്കാണ് അതിന് പ്രതികരിക്കുന്നതെന്ന് നോക്കുക. ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ അകടിവെക്കം തന്നെ നിലനിൽക്കുകയാണ്. ആ രോഗാണുക്കൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ പാലിൽ ഇങ്ങനെ വെള്ളമായിട്ട് വരുന്നതും.
2: പാലിൽ
0: അത് ചിലപ്പോൾ അങ്ങനെയാണെങ്കിൽ അകട് എന്തെങ്കിലും മോശമായിട്ടുണ്ടാകും. കാരണം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടിഷ്യൂ ആണ് ഈ അകട്. ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത്

0: ഡംപിന് വളരെ ചിലപ്പോഴൊക്കെ ഇത് റീജനറേറ്റ് ചെയ്യും, പക്ഷേ ഇത് റീജനറേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഫിസിക്കലി പരിശോധിക്കുകയും അതിൻ്റെ ഒന്നും കൂടെ അതൊന്ന് മിൽക്ക് ചെയ്ത് നോക്കുകയും പിന്നെ അതിൻ്റെ ബ്ലഡും ഈ പറഞ്ഞ പോലെ പാലിൽ ഒന്ന് പരിശോധിച്ച് ഏത് രോഗാണുകാണെന്നുള്ളത് പരിശോധിക്കാൻ പറ്റും നമുക്ക്. ഇതിനായിട്ട് ഏത് ആൻറ്റിബയോട്ടിക്കിനാണ് അത് സസെപ്റ്റബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ അത് കൊടുത്താൽ മാറുന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും. ഇത് നമ്മൾ മനസ്സും എടുക്കേണ്ട ചുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ഫൈബ്രോസിഡ് ആവാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. ഒന്ന് അത് ഫിസിക്കലി പരിശോധിക്കേണ്ടി വരും, മാത്രമല്ല അതൊന്ന് ടെസ്റ്റ് ചെയ്യേണ്ടിയും വരും അതെന്താണ് സംഭവിച്ചെന്നുള്ളത്. പിന്നെ നമ്മൾ ഷെഡും പരിസരവും ഒന്ന് നോക്കണം. അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് ഈ പറഞ്ഞ ടൈപ്പ് രോഗാണുക്കൾ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ നല്ലതുപോലെ ഡിസിൻഫെക്റ്റന്റ് ചെയ്യേണ്ടി വരും. കാരണം പല സ്ഥലങ്ങളിൽ പലതരത്തിലുള്ള ബാക്ടീരിയയാണ് പ്രതികരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഉണ്ടെങ്കിൽ ഇനി ഒരു പശുവിനെ അല്ലെങ്കിൽ ഇതിനെ നമ്മൾ നന്നാക്കി എടുത്താൽ പോലും വീണ്ടും ആ രോഗം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ശരിക്കും ആ ഷെഡും പരിസരവും നോക്കുക, വെറ്റിനറി സർജനുമായിട്ട് കണ്ട് നോക്കിയിട്ട് ഏത് ആന്റിബയോട്ടിക് ഇത് പറ്റും. നമ്മൾ ഇതിൽ മനസ്സുമെടുക്കേണ്ട കാര്യമില്ല, നമ്മൾ എല്ലാവരും ഇവിടെ ഉണ്ട്, മൃഗസംരക്ഷണ വകുപ്പും മറ്റുള്ള ഡോക്ടർമാരും എല്ലാം ഉണ്ടാവും. നിങ്ങൾ അങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല, അതിന് പറ്റിയ എല്ലാ തരത്തിലുമുള്ള സഹായം നിങ്ങൾക്ക് ഉണ്ടാവും, അത് പേടിക്കുക വേണ്ട. നമുക്ക് എന്താ ആദ്യം നമുക്ക് എന്താണെന്നുള്ളത് സൈറ്റ് വിസിറ്റ് ചെയ്താൽ മാത്രമേ കറക്റ്റായിട്ട് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ത് തരത്തിലുള്ള. ഇനി ചിലപ്പോൾ ചില ബ്രീഡുകൾക്ക് ഇങ്ങനെ സംഭവിക്കാറുണ്ട്, ബ്രീഡിന് ചിലപ്പോൾ ഈ പറഞ്ഞ ഇമ്മ്യൂൺ കോമ്പാറ്റബിലിറ്റി കുറവാണ്, ഇമ്മ്യൂണിറ്റി കുറവായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പലതരം മൾട്ടി ഫാക്ടർ ഉണ്ട്. കാരണം നമ്മൾ തീറ്റയിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ ജനിതകമായി മുമ്പ് പറഞ്ഞ പോലെ പല ജനിതകൾ ക്രോസ് ബ്രീഡിനുണ്ട് പ്രശ്നങ്ങളുണ്ടാവാം. അതൊക്കെ നമ്മൾ പരിശോധിക്കണമെങ്കിൽ അതിനൊരു സമഗ്രമായ ഒരു പരിശോധന വേണ്ടി വരും. അല്ലാതെ നമുക്ക് പെട്ടെന്ന് നമ്മൾ ഒരു തീരുമാനത്തിലൂടെ പറഞ്ഞോളൂ.
1: നമ്മൾ കേസ് കാലിത്തീറ്റയാണ് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തോണ്ടിരുന്നത്. കേസിന്റെ കാലിത്തീറ്റ
0: അല്ല, അത്
1: പച്ചപ്പില് കൊടുക്കാറുണ്ട്. പിന്നെ എല്ലാം ആഹാരത്തിൽ നിന്ന് ഒരു കുറവില്ല, നല്ലപോലെ നമ്മൾ അവളെ നോക്കുന്നുണ്ട്. പക്ഷെ ഇത് ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ട്
0: അതറിയാം നമുക്കറിയാം. പ്രധാനമായിട്ട് ഈ മേഖലയില് കർഷകരും ബുദ്ധിമുട്ടുന്ന ഒരു സമയമാണ്. നമുക്കായാലും മനുഷ്യർക്ക് ആലോചിച്ച് നോക്കും, ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ മാനസികമായി തളരില്ലേ? അതുപോലെ തന്നെയാണ് ഇതിപ്പോ നമുക്ക് പശുക്കൾ ആ ഒരു രീതിയിൽ കാണുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, നമുക്കൊരു രോഗം വന്നു കഴിഞ്ഞ് ആശുപത്രി കിടക്കേണ്ട അവസ്ഥ വരുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ്? ഇതിപ്പോ നമ്മളിത് പറയാം, നമ്മൾ തന്നെ പശു അന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് അത് അങ്ങനെ നിൽക്കുന്നു. അപ്പൊ നമുക്ക് ഇതിനൊരു സമഗ്രമായ ഒരു നോക്കേണ്ടി വരും, എന്താണ് ഇതിന്റെ ഇഷ്യൂസ് എന്നുള്ളത്. അവിടുത്തെ വെറ്റിനറി സർജനുമായിട്ട് പറ്റുമെങ്കിലും ഡയറി ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാരുണ്ട്, നിങ്ങളെ സഹായിക്കാനുള്ളവരുണ്ട്, അവരുമായിട്ടൊക്കെ കൂടി ആലോചിച്ചിട്ട് ഇത് ഇൻഫെക്ഷ്യസ് ആണോ അതോ ഇനി വേറെ മാനേജ്മെന്റ് ഇഷ്യൂസ് ആണോ നോക്കണം. അത് നോക്കിയിട്ട് മാത്രമേ നമുക്ക് അതിനൊരു മുന്നോട്ടുള്ള പോക്ക് സാധ്യമാവുള്ളൂ. ഓക്കെ, പേടിക്കാതിരിക്കൂ, നമുക്കത് ശരിയാക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്.
2: ഓക്കെ, ഭാമ വിളിച്ചാൽ വളരെ സന്തോഷം. ഈ ഇപ്പം കൂടുതലിപ്പം വിളിച്ചാൽ കൂടുതലും നമ്മൾ അകിടുമാക്കുകയും വിക്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരുന്നു. ഇപ്പം ഈ താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി അതിനെ കിട്ടുന്ന എരുത്തിൽ തൊഴുത്ത് അത് ഭംഗിയായിട്ട് അണുവിമുക്തമാക്കണം എന്നുള്ളത്, അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് എങ്ങനെയാണ്?
0: അതിന് ശരിയായ ഒന്നായത് പ്രധാനപ്പെട്ട കാര്യം, അതിന് നല്ല സ്പേസ് ഉണ്ടായിരിക്കണം പശുവിന് നിൽക്കാൻ വേണ്ടിയുള്ള ഒരു നല്ല കംഫർട്ടബിൾ. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, മാക്സിമം കംഫർട്ട്. നമ്മൾ തന്നെ ആലോചിക്കും നമുക്ക് എങ്ങനെ ഒരു പാർപ്പിടത്തിൽ ജീവിക്കുന്നു അതുപോലെ തന്നെ ആയിരിക്കണം അതിൻ്റെ ഷെഡും. അതായത് നമ്മൾ ഷെഡിലോട്ട് കയറുമ്പം നമുക്ക് അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യാം ഈ ഷെഡ് ഈസ് നോട്ട് ഓക്കെ, അവിടെ ജീവിക്കാൻ പറ്റിയതല്ല. നമ്മൾ പലപ്പോഴും പല കോഴി ഫാമിലി ചെല്ലുമ്പോൾ പറയും ഭയങ്കരമായിട്ട് യൂറിയയുടെ സ്മെല്ലാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കാം നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതോട്ട് നമ്മളായിട്ട് ആ ബോഡി അല്ലെങ്കിൽ ആ ഓർഡർ റെസിസ്റ്റൻ്റ് ആയി വരും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അത് ഹൈലി സ്ട്രെസ്സായിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ ഷെഡിനുള്ളിൽ നമ്മൾ ആഴ്ചയിൽ ഡിസിൻഫെക്റ്റൻ്റ് ലൈസോളോ ഫിനൈൽ വെച്ച് എല്ലാ രോഗാണുക്കൾക്കും എതിരെയുള്ള ഒരു ഒരു ഒരു ഡിസിൻഫെക്റ്റൻ്റ് ആപ്ലിക്കേഷൻ നടത്തണം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് പറഞ്ഞു പശുവിന് 24 hour വെള്ളം കിട്ടണം കുടിക്കാൻ, അതായത് പാൽ ഉൽപ്പാദിപ്പിക്കില്ല കാരണം പാലിൽ ഒരുപാട് ജലം ഉള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ 24 hour അതിന് വെള്ളം കൊടുക്കുന്നതിനനുസരിച്ച് പക്ഷെ പുറത്ത് വെള്ളം കാണാൻ പാടില്ല, ഉണങ്ങിക്കിടക്കാൻ വേണ്ടിയാണ് മാക്സിമം
2: കിടക്കുന്ന പ്രതലം
0: ഉണങ്ങിയിരുന്ന് കഴിഞ്ഞാൽ തന്നെ അകിടുവെക്കം ഉണ്ടാവില്ലെന്ന് ഞാൻ 100% ഗ്യാരണ്ടി ചെയ്തു. പക്ഷേ അത് സാധ്യമല്ല, അത് സാധാരണ കർഷകരുടെ ഇടയിൽ അത്
2: ഇടയ്ക്കിടയ്ക്ക് ചാണകം
0: നീക്കം ചെയ്യുക. മാത്രമല്ല പിന്നെ ഈ കടന്നു കഴിഞ്ഞിട്ട് ഉടനെ തന്നെ അതിനെ കിടക്കാതിരിക്കാൻ നോക്കുക. ചില അത് നമ്മൾ സാധാരണ കർഷകർ കിടക്കത്തില്ല, അതിന് ഉടനെ തന്നെ തീറ്റ
2: കൊടുക്കും.
0: കാരണം വെച്ച് കഴിഞ്ഞാൽ കറന്നു കഴിഞ്ഞിരിക്കുമ്പോൾ അതിൻ്റെ ആ മുലക്കാമ്പ് തുറന്നിരിക്കുകയായിരിക്കും, അത് നേരെ ചാണകത്തിലോട്ട് പോയി കിടന്നു കഴിഞ്ഞാൽ ചാണകത്തിൽ നിന്നും ഉള്ള രോഗാണുക്കൾ, ഈ കോളേജ് പോലുള്ള രോഗാണുക്കളെല്ലാം കയറി പെട്ടെന്ന് അത് ഉണ്ടാകുന്നുണ്ടോ. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ മാറി പിന്നെ പക്ഷേ മാക്സിമം സ്ട്രെസ് കൊടുക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഞാൻ പറയുന്നത്. അതിന് വേണ്ട ആഹാരം കറക്റ്റായിട്ട് കൊടുക്കുക, തഴുകുക, അങ്ങനെ മീൻസ് അങ്ങനെയൊക്കെയുള്ള ചെറിയ ബ്രഷിങ് കുളിപ്പിക്കണമെന്നില്ല, നല്ലതുപോലെ ബ്രഷ് ചെയ്യുക, അതിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മീൻസ് അതിന് ചിലർ പാട്ട് സംഗീതം വെച്ച് കൊടുക്കുന്നതുണ്ട് ചില ഫാമുകളിലൊക്കെ.

0: അപ്പം അതൊക്കെ അത് എൻജോയ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ട കഴിക്കുന്ന ആഹാരം കുറച്ച് ഈ മൈസ് പോലുള്ള ചോളം ഫോഡറൊക്കെ ആണെങ്കിൽ അത് വളരെ ഇഷ്ടമാണ്, കാരണം കുറച്ച് മധുരമുണ്ട്. അങ്ങനെയൊക്കെയുള്ള തീറ്റയും കൊടുത്ത് അതിനെ നല്ല രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നമല്ല. കാരണം പല ഫാമുകളും ഇങ്ങനെ നല്ല രീതിയിൽ നമ്മൾ കെട്ടിയിടുന്നത് തന്നെ ഒരു ഇപ്പോഴത്തെ രീതിയിൽ ശരി, പക്ഷേ നമുക്ക് പറ്റുന്നില്ല. നമ്മുടെ കേരളത്തിൽ സ്ഥല ലഭ്യത കുറവുണ്ടായതുകൊണ്ട് നമ്മൾ കെട്ടിയിട്ടുള്ള രീതിയാണ് വളർത്തുന്നത്. ശരിക്കും പശുവിനെ അഴിച്ചുവിട്ടുന്നുള്ള രീതിയാണ് ഇപ്പം വികസിത രാജ്യങ്ങളിൽ കണ്ടുവരുന്നത്.
1: ഈ കറവയുമായി ബന്ധപ്പെട്ട് ഈ അകിടുവീക്കത്തിന് കറവയുമായി വളരെയേറെ ബന്ധമുണ്ട്. അപ്പം കറവ സമയത്ത് അല്ലെങ്കിൽ കറക്കുന്ന ആള് എങ്ങനെ എന്തൊക്കെ ആയിരിക്കണം ശ്രദ്ധിക്കേണ്ടത്, അതേക്കുറിച്ച്?
0: അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം നമുക്ക് മെഷീൻ മിൽക്കിംഗ് ഉണ്ട്, പക്ഷേ പണ്ട് മുതലേ നമ്മൾ കറവ മാനുവലി ചെയ്യുകയാണ്, മറ്റേ കൈ വെച്ച് ഹാൻഡ് മിൽക്കിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കറവക്കാർ പലപ്പോഴും നമ്മളിവിടെ നാട്ടിൽ നമ്മുടെ മീൻസ് പലപ്പോഴും പുറത്തുള്ള ആൾക്കാരായിരിക്കാം, അവർ ചിലപ്പോൾ നല്ല ഹൈജീനിക് ആയിട്ടാവണമെന്നില്ല, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാരണം. അൺഹൈജീനിക് ആണെങ്കിൽ അത് പകരം ഇങ്ങനെ കറവക്കാർ തന്നെ കൗപോക്സ് എന്ന് പറഞ്ഞ ഡിസീസ് കൊണ്ടുവരും, ട്യൂബർകുലോസിസ് കൊണ്ട് അവർ തന്നെ പകർത്തുന്ന അസുഖങ്ങളുണ്ട്. പിന്നെ അവരുടെ കറവ രീതി, അതായത് നമ്മൾ നഖം മടക്കി വെച്ച് കറക്കുന്നവരുണ്ട്. നഖം മടക്കി വെച്ച് കറക്കരുതെന്നാണ് നമ്മൾ പറയുന്നത്, കാരണം അത് നഖം മീൻസ് വിരൽ മുറിവുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ വിരൽ മടക്കി വെച്ച് അങ്ങനെ ചെയ്യുമ്പോൾ അതിന് നക്ലിംഗ് എന്നാണ് പറയുന്നത് ടെക്നിക്കലി. അപ്പോൾ ആ നക്ലിംഗ് ചെയ്യുന്നതാണ് ഞാൻ പലപ്പോഴും കണ്ട പലരും അങ്ങനെ ചെയ്യുന്നത് പണ്ട് മുതലേ അങ്ങനെ. പക്ഷേ അത് പശുവിന് റെസിസ്റ്റൻസ് ഉണ്ടായതുകൊണ്ട് ആകിട് വെക്കം വരാതിരിക്കുന്നതാണ്. ശരിക്കും അത് അതിനുള്ളിൽ മുറിവുണ്ടാകുന്നു, ചോരയുണ്ടാകുന്നു, രോഗാണുക്കൾ വളരുന്നു, അങ്ങനെ വരുന്നു. പിന്നെ ഈ പറഞ്ഞ കറവയ്ക്ക് ശേഷം പോവിഡോൺ ഐഡിൻ, ടിങ്ച്രൈഡിൻ അല്ല പോവിഡോൺ ഐഡിൻ എന്ന് പറഞ്ഞൊരു ലോഷനുണ്ട്, അത് വെച്ച് അതിനെ ഡിപ്പ് ചെയ്യണം, എന്നുവെച്ചാൽ മുക്കിയെടുക്കുക. അപ്പോൾ തന്നെ ആ പുറത്ത് പറ്റിയിരിക്കുന്ന രോഗാണുക്കൾ വല്ലതും ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് പോകും. അതെല്ലാ പ്രാവശ്യം അത് കഴിഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് കറവ തുടങ്ങേണ്ടത്. എന്നിട്ട് ഒന്നും കൂടെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ച് വെക്കുക, ചാണകത്തിൽ കിടക്കാതെ നോക്കുക, വെള്ളത്തിൽ കിടക്കാതെ നോക്കുക, കൈ നല്ല വൃത്തിയാക്കുക, നല്ല വെള്ളം ഉപയോഗിക്കുന്ന പാത്രമെല്ലാം ചൂടുവെള്ളത്തിൽ കഴുകിയതായിരിക്കണം. നമ്മൾ പാല് കറക്കുന്ന പാത്രങ്ങൾ ചിലപ്പോൾ അതിലും നമുക്ക് നമ്മൾ ഈ മീൻസ് ഉണ്ടാകാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ മാനേജ്മെൻറ്റാണ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ചില കാര്യങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റാതെ അതിൽ വൈറൽ ആയിട്ട് പല അസുഖങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ചർമ്മമുഴ വന്നു, നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു പറഞ്ഞാൽ അത് ഏറെക്കൂടെ പകരുകയാണ്. കുളമ്പ് രോഗം വന്നു, അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല, വാക്സിനേഷൻ വഴിയേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് നമ്മളെ കൺട്രോളിൽ നിൽക്കാവുന്ന പല രോഗങ്ങളും നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും. അത് ശരിയായ രീതിയിലുള്ള അല്ലെങ്കിൽ ഈ രോഗാണുക്കളെ കണ്ടറിഞ്ഞ് അത് വരാത്ത രീതിയിൽ അതിനെ വളരാൻ പറ്റാത്ത സാഹചര്യം ഒരുക്കി കൊടുത്ത് നമ്മൾ പശുവിനെ ഹാപ്പിയാക്കി നിർത്തുക എന്നുള്ളതാണ് നമുക്കുള്ള ലക്ഷ്യം. അങ്ങനെ ഇത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ.
2: കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
3: ആ പറഞ്ഞത് 100% കറക്റ്റ്.
4: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
5: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
4: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
6: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
2: അനന്തപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
0: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: നടുവേദനയ്ക്ക് വേണ്ടി മാത്രം ഒരിടം, നവോദയ ഫിസിയോതെറപ്പി ആൻഡ് സ്പൈൻ ക്ലിനിക്. നടുവേദനയ്ക്കും കഴുത്തുവേദനയ്ക്കും EMTT, ലേസർ, ഡീകംപ്രഷൻ തെറപ്പി ഉൾപ്പെടെയുള്ള നൂതന ചികിത്സകളുമായി നവോദയ ഫിസിയോതെറപ്പി ആൻഡ് സ്പൈൻ ക്ലിനിക്. വീട്ടിലെത്തി ചികിത്സ നൽകുന്ന ഹോം കെയർ ഫിസിയോതെറപ്പി സർവീസും ലഭ്യമാണ്. കഴക്കൂട്ടം, കൊല്ലം. 9 4 9 6 7 7 8 3 4 4.
4: തീറ്റ കൊടുക്കുന്ന രീതിയിലുണ്ട്. തീറ്റയ്ക്കകത്ത് എല്ലാ ധാതുക്കളും കറക്റ്റായ തോതിലുള്ള തീറ്റയായിരിക്കണം കൊടുക്കേണ്ടത്. പച്ചപ്പുല്ല് ധാരാളമുണ്ട്. പച്ചപ്പുല്ല് തന്നെ ബീറ്റാ കരോട്ടിനുണ്ട്. ബീറ്റാ കരോട്ടിൻ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, അതൊരു ഇമ്മ്യൂൺ റെഗുലേറ്ററും കൂടിയാണ്. അപ്പോൾ നല്ല പച്ചപ്പുല്ല്, അതായത് ഏറ്റവും നല്ലത് ചോളപ്പുല്ലാണ്. അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ രോഗം വരാതെ വരും. വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കുക. മുമ്പ് പറഞ്ഞല്ലോ.

0: യുടെ ഭാഗമായിട്ട് കൊടുത്തിരുന്നു. ഇപ്പോഴതുണ്ടോയെന്ന് അറിയില്ല, അങ്ങനെ നമുക്ക് പരിശോധിക്കാം. പിന്നെ ചെറിയ മാറ്റങ്ങൾ കാണുമ്പോൾ ഒരു നല്ല കർഷകന് പശുവിൻ്റെ ചെറിയ ചേഞ്ച് വരെ മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ എന്താണ് ആ ഊർജ്ജസ്വലതയുള്ള മാറ്റം ഉണ്ട് നമുക്കറിയാൻ പറ്റും. ചെറിയ വീക്കമുണ്ടെങ്കിലോ അല്ലെങ്കിൽ ചൂടുണ്ടെങ്കിലോ അപ്പം തന്നെ നമ്മളതിനെ റിയാക്ട് ചെയ്യും. ഇപ്പം ചിലപ്പം നമുക്ക് നമ്മളെ വീട്ട് മരുന്നുകളുണ്ട്, മറ്റേ ചില പേരയുടെ ഇല അരിച്ചിടാം അല്ലെങ്കിൽ മഞ്ഞൾ അരിച്ചിടാം. അങ്ങനെയൊക്കെ ചെറുതായിട്ട് നോക്കിയിട്ട് നിൽക്കുന്നില്ല കണ്ടില്ലെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കണം. കാരണം ഇത് പലപ്പോഴും സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ വളർത്തി വലുതാക്കി അല്ലെങ്കിൽ നമ്മളത് ഡിലേ ചെയ്യിപ്പിക്കും. ഡിലേ ചെയ്യിപ്പിക്കാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ പശു പാല് തന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. കാരണം ഒരു കാമ്പിനായിരിക്കും സാധാരണ ഇത് വന്നിരിക്കുന്നത്, ബാക്കിയുള്ള മൂന്ന് കാമ്പിൽ നിന്ന് പാല് വരുമ്പം കർഷകർ വിചാരിക്കും അത് കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിക്കും പശു വരുന്നത്. പക്ഷേ പശു കുറച്ച് കഴിയുമ്പോൾ ഇത് വളർന്ന് വലുതായി അത് പനിയാകും, പശു ആഹാരം കഴിക്കാത്ത അവസ്ഥയാകും, അത്രയ്ക്ക് ടോക്സിൻ ബോഡി മൊത്തമായി ഒരു ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിലോട്ട് കയറ്റേണ്ട സമയമാകുമ്പോഴായിരിക്കും ഇവർ വെറ്റിനറി സർജനെ സമീപിക്കുന്നത്. ആ സമയമാകുമ്പം ഒരുപക്ഷെ ആൻറ്റിബയോട്ടിക്സ് കൊടുത്താൽ പോലും മുമ്പ് പറഞ്ഞ കേസൊക്കെ അങ്ങനെ ആയിരിക്കും, റിയാക്ട് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അത് പിന്നെ അത് ഈ പറഞ്ഞ പോലെ പാല് വെള്ളമായി മാറും, പാല് മഞ്ഞ കളറ് വരും, ചോര വരും. കാരണം അകിട് ഓൾറെഡി അതായി കഴിഞ്ഞു, നശിച്ചു കഴിഞ്ഞു. അപ്പോൾ അത് വരാതെ നമ്മൾ നോക്കുക. പെട്ടെന്ന് തന്നെ ഏത് കാര്യത്തിലും നമുക്ക് ഒന്ന് പ്രിവെൻഷൻ, പിന്നെ അതിൻ്റെ സൂചന കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇമ്മീഡിയറ്റ് ആക്ഷനാണ് എപ്പോഴും നല്ലത്. ഡിലേ ആണ് ഈ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുന്നത്. ഡിലേ ആവാനുള്ള കാരണം കർഷകർ ഒരുപക്ഷെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് ആ നോളജിൻ്റെ കുറവുണ്ടായിരിക്കാം, വേറെ ഇത് പലതും ആണെന്ന് വിചാരിക്കാം, അങ്ങനെയൊക്കെ തെറ്റിദ്ധാരണ പുറത്തൊക്കെ. പക്ഷേ അതൊന്നും പാടില്ല. പശുവിന് എന്ത് അസ്വസ്ഥത ഉണ്ടെങ്കിലും ഹാപ്പി അല്ല പശു എന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ തറോ ഇൻവെസ്റ്റിഗേഷൻ നടത്തുക. നമുക്ക് എല്ലാ പഞ്ചായത്തിലും ഡോക്ടർമാരുണ്ട്, അവിടെ ഉടനെ തന്നെ വിളിക്കാം, കാര്യങ്ങൾ അത് അറിയിപ്പിക്കുക. ആൻറ്റിബയോട്ടിക്സ് എടുക്കേണ്ടടുത്താണെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് തന്നെ കൊടുക്കുക.
1: ഓക്കെ, ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് ഇന്നിപ്പം നിലനിൽക്കുന്നതാണ് അകിട് വീക്കം. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ നിലയിൽ കോമൺ ആയിട്ടുള്ള രോഗം
0: ആസിഡോസിസ് ആണ്. ഞാൻ രണ്ടാമത്തെ കോമൺ ആയിട്ട് വരുന്ന കാര്യം ആസിഡോസിസും കീറ്റോസിസും കോമൺ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ക്ഷീരസന്നി, നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട് പശു ഉടനെ വീണ് കാൽസ്യത്തിൻ്റെ കുറവെന്ന് പറയുന്ന ഒരു രോഗമുണ്ട്. അപ്പോൾ അതിൽ ഈ ആസിഡോസിസ് വരുന്നതാണ് ഈ ഇതിൽ ഈ പറഞ്ഞ പോലെ അകിട് വീക്കത്തിന് ഒരു കാരണമാകുന്നുണ്ട്. ഈ ആസിഡോസിസ് ആണ് മെയിനായിട്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പശുക്കൾക്ക് സ്ട്രെസ് ഉണ്ടാക്കുകയും ഡൗണർ കവ് ആക്കി മാറ്റുകയും ചെയ്യുന്നത്. ആസിഡോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, പശുവിൻ്റെ വയറെന്ന് വെച്ചാൽ ആഹാരത്തിൽ പെട്ടെന്നുണ്ടാകുന്ന വ്യതിയാനം അത് ഒരു ഗ്രാജുവലല്ലാതെ ഉണ്ടാകുന്ന ആ വ്യതിയാനത്തിൽ വയറ്റിനുള്ളിൽ ധാരാളം ലാക്റ്റിക് ആസിഡ് ഉണ്ടാകും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ആസിഡ് കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ ഉടനെ തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോവുകയാണ്. പക്ഷേ ഇവിടെ പശു ഈ ആസിഡും കൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ഈ ആസിഡ് ഇതിൻ്റെ റൂമൻ അല്ലെങ്കിൽ വയറ്റിനുള്ളിലുള്ള സ്ഥലങ്ങളെയൊക്കെ നശിപ്പിക്കുകയും അവിടെ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുകയും.
1: എങ്ങനെയാണ് ഈ ആസിഡ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞത്? ഈ ആസിഡായിട്ടുള്ള
0: ഞാൻ പറഞ്ഞില്ലേ, റൂമൻ എന്ന് പറഞ്ഞൊരു അറയുണ്ട്, വലിയ അറ. റൂമൻ റെട്ടിക്കലോ ഒമാസ ഉപമാസം എന്ന് പറഞ്ഞ നാല് അറകളാണ്, നമുക്ക് ഒറ്റ അറയുള്ളൂ, പശുക്കൾക്ക് നാലറയാണ്. ഈ നാലറയിൽ കുറേ സൂക്ഷ്മാണുക്കളുണ്ട്. സൂക്ഷ്മാണുക്കൾ എന്ന് വെച്ചാൽ ബാക്ടീരിയ, ഫംഗസ്, പ്രോട്ടോസോവ, ബാക്ടീരിയ ഫേജസ്, ഇങ്ങനെയുള്ള ഇതെല്ലാം ചേർന്നിട്ടുള്ള കൺസോർഷ്യമാണ്. ഈ കൺസോർഷ്യം വളരെ ഹെൽപ്ഫുള്ളാണ് പുല്ലിനെ ദഹിപ്പിക്കാൻ വേണ്ടി. അത് പുല്ലിനെ കൺവേർട്ട് ചെയ്ത് പ്രോട്ടീനും അല്ലെങ്കിൽ അതിന് വേണ്ട ആഹാരം, പുല്ല് മാത്രം കൊടുത്താൽ മതി പശുവിന്, വേറെ ആവശ്യമൊന്നുമില്ല. പക്ഷേ നമ്മളിപ്പം ഈ പെല്ലറ്റ് കൊടുക്കുകയാണ് അല്ലെങ്കിൽ ചോറ് കൊടുക്കുന്നു, ചിലർക്ക് ചോറൊക്കെ അധികം കൊടുക്കുകയാണ്. പശുവിന് നമ്മളെപ്പോലുള്ള വയറാന്ന് കരുതിയിട്ട് ചോറ് അധികം വരികയാണെങ്കിൽ, ഇപ്പോൾ പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ കഴിയുമ്പോഴൊക്കെ ഈ ചോറ്, ചപ്പാത്തി അല്ലെങ്കിൽ ബിരിയാണിയൊക്കെ കൊടുക്കാറുണ്ട്. ഇതെല്ലാം അങ്ങോട്ട് പെട്ടെന്ന് ചെല്ലുമ്പോൾ ഇതിൻ്റെ വയറ്റിനുള്ളിലുള്ള ഈ നല്ല മീൻസ് ബാക്ടീരിയകൾ മാറിയിട്ട് ഈ ലാക്റ്റിക് ആസിഡ് ഉണ്ടാകുന്ന ബാക്ടീരിയ പ്രിഡോമിനലി അങ്ങ് വളരും. അത് വളർന്നു കഴിയുമ്പോൾ ലാക്റ്റിക് ആസിഡ് ഒരുപാട് ആസിഡ് അക്യൂമുലേറ്റ് ചെയ്യും. അങ്ങനെയാണ് ആസിഡോസിസ് ഉണ്ടാകുന്നത്. ഇത് പലപ്പോഴും ഈ തീറ്റയിൽ ആവശ്യമായ രീതിയിൽ മീൻസ് പച്ചപ്പുല്ലുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു പരിധിവരെ മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ഈ തീറ്റ പെട്ടെന്ന് മാറിയത് കൊണ്ട് ഈ ആസിഡോസിസ് അല്ലെങ്കിൽ ഒരുപാട് ഈസിലി സോളബിളായിട്ടുള്ള കാർബോഹൈഡ്രേറ്റും ആസിഡോസിസ് ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഉണ്ടായിക്കഴിഞ്ഞുകഴിഞ്ഞാൽ ആസിഡ് കുടിച്ചുള്ള അവസ്ഥയാണ്. അപ്പോൾ ഇത് പ്രിവെൻ്റ് ചെയ്താൽ തന്നെ ഈ പറഞ്ഞ മാസ്റ്റൈറ്റിസുമായിട്ട് ലിങ്ക് ഉണ്ട്, കീറ്റോസിസുമായിട്ട് ഇതിന് കണക്ഷനുണ്ട്, ക്ഷീരസന്യമായിട്ട് ഇതിന് കണക്ഷനുണ്ട്. അപ്പോൾ ഇത് മാനേജ് തീറ്റ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ആൻഡ് പ്രൈമോസ്റ്റ് ഇത് ഈ അസിഡോസിസ് വരാതിരിക്കുന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ പച്ചപ്പുല്ല് ധാരാളം കൊടുക്കുക, പിന്നെ പാൽ ഉൽപ്പാദനത്തിനനുസരിച്ച് തോതനുസരിച്ച് പെല്ലറ്റും കോൺസെൻട്രേറ്റ് മീൻസ് ധാന്യങ്ങളോ പിണ്ണാക്കോ ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ്.
1: ഈ പലപ്പോഴും നമ്മൾ ഈ ഗർഭധാരണ സമയത്ത് പശുവിനെ ഏത് രീതിയിൽ പരിപാലിക്കുന്നു എന്നുള്ളത് അനുസരിച്ചായിരിക്കും അതിൻ്റെ ഒരു പ്രസവത്തിന് ശേഷം ഉണ്ടാകുന്ന അതിൻ്റെ ഒരു ഉൽപ്പാദനക്ഷമതയും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ എങ്ങനെയായിരിക്കണം അതിൻ്റെ ഒരു ആ ഒരു സമയത്തുള്ള ഒരു അതിൻ്റെ ഒരു ആഹാരമായി ആഹാരം എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എൻ്റെ ആരോഗ്യം ടോട്ടലായിട്ടുള്ള ആരോഗ്യത്തിൻ്റെ ഒരു പരിപാലനം എങ്ങനെയായിരിക്കണം?
0: നമുക്ക് നമ്മൾ മനുഷ്യരോട് ഒന്ന് കമ്പയർ തിരിഞ്ഞവർക്ക് ഒരു മനുഷ്യൻ ഗർഭിണിയാണെങ്കിൽ എങ്ങനെയൊക്കെ നമ്മൾ സംരക്ഷിക്കുമോ അതുപോലെ നോക്കണമെന്ന് നമുക്ക് പറയാമെങ്കിലും

0: ചെയ്യാറില്ലെങ്കിൽ പോലും നമുക്ക് അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് അല്ലെങ്കിൽ നമ്മുടെ കേരള മോഡൽ എന്ന് പറയുന്നത് ഈ പറഞ്ഞ മറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് കുറച്ചു, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് കുറച്ചു, അങ്ങനെ നമ്മൾ ആരോഗ്യരംഗത്ത് വലിയ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ ഒരു മോഡൽ നമുക്ക് ഇവിടെയും റിപ്ലിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ മാനേജ്മെൻറ്റാണ്. ഇത് ഒന്ന്, ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ട് ഇതിൻ്റെ തീറ്റ എങ്ങനെയാണ് ദഹിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഫണ്ടമെൻ്റലായിട്ടുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റം നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് റൂമനാണ്, അവിടെ മൈക്രോബ്സ് ഉണ്ട്, അപ്പോൾ അത് ഈ തീറ്റയോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, അപ്പോൾ നമ്മൾ പാൽ ഉൽപ്പാദിപ്പിക്കാൻ കൊടുക്കുന്ന ഭീമമായ ഈ തോത് എങ്ങനെ ഇതിനെ ബാധിക്കുമെന്ന്, അത് നമ്മൾ ഈ ഗർഭകാലത്ത് തന്നെ തുടങ്ങേണ്ടി വരും. ഗർഭകാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് മാസം, പ്രസവത്തിന് രണ്ട് മാസം മുമ്പുള്ള സ്റ്റേജ്, ലാസ്റ്റ് ട്രൈമസ്റ്ററിൽ, അവിടുന്ന് നമ്മൾ ചെറുതായിട്ട് ചെറിയ തോതിൽ നമ്മൾ എന്ത് തീറ്റയാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അത് സാധാരണഗതിയിൽ ഒന്നോ രണ്ടോ കിലോയൊക്കെ കൊടുക്കാറുള്ളൂ കർഷകർ, അത് കുറേശ്ശെ കുറേശ്ശെ കൂട്ടി ഒരു നാലോ അഞ്ചോ, അതായത് ആഴ്ച ഒരു ഗ്രാജുവലായിട്ട് അത് കൂട്ടി അതിനെ ഒരു അഞ്ചോ ആറോ കിലോഗ്രാം വരെ അത് തീറ്റ കൊടുക്കുന്ന തരത്തിലാക്കി എടുക്കും. ഒരുപാടും കൊടുക്കേണ്ട കാര്യമില്ല. ആ വയർ, ആ അതിൻ്റെ റൂമിനെ അല്ലെങ്കിൽ അതിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് നമ്മൾ പ്രൈം ചെയ്ത് വെക്കണം. കാരണം നമ്മളിനി 15 കിലോ തീറ്റ നിങ്ങൾക്ക് തരാൻ പോവുകയാണ്, അപ്പോൾ അതിനു മുമ്പ് ഞങ്ങളിപ്പോൾ ഒരു 6 കിലോഗ്രാം തന്നിരിക്കുകയാണ്, നിങ്ങളൊന്ന് സൂക്ഷ്മാണുക്കളെല്ലാം റെഡി ആയിട്ടിരുന്നോണം, നിങ്ങൾ പ്രശ്നമാക്കരുത്, അതിനു വേണ്ടി നമ്മൾ ചെറുതായിട്ട് ഒന്ന് പ്രൈം ചെയ്ത് വെക്കുക. അങ്ങനെ കൊടുക്കുക. അതോടൊപ്പം തന്നെ ചിലപ്പോൾ ഒരു കാൽസ്യം ഒരുപാട് കൊടുക്കാറുണ്ട്. കാൽസ്യം ഈ ഗർഭകാലത്ത് ഒരുപാട് കൊടുത്തു കഴിഞ്ഞാലും പ്രശ്നമുണ്ടാവും. ഒരുപാടല്ല കൊടുക്കേണ്ടത്, അതിൻ്റെ തോതനുസരിച്ച്, അതിനൊരു സയൻറ്റിഫിക് റേഷ്യോ ഉണ്ട്. അത് ആ തീറ്റയിലുള്ള ഇത് മതി. ചിലവർ പേടിച്ചിട്ട് പശു പാല് കറങ്ങുന്ന സമയത്ത് കാൽസ്യത്തിൻ്റെ കുറവ് വരാതിരിക്കാൻ വേണ്ടി നേരത്തെ കൊടുക്കും, പക്ഷെ അതും നെഗറ്റീവായിട്ട് സംഭവിക്കും. അതായത് ഈ കാൽസ്യത്തിൻ്റെ കുറവുണ്ടാകാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലിൽ ഒരുപാട് കാൽസ്യമുണ്ട്. അപ്പോൾ ബ്ലഡിലുള്ള കാൽസ്യമെല്ലാം ഈ പാലിൽ കൂടെ പോവുകയും ബ്ലഡിലോട്ട് പിന്നെ കാൽസ്യം തിരിച്ചു വരാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അതായത് ഒരു പാരാത്തോർമോൺ എന്ന് പറഞ്ഞൊരു ഹോർമോണുണ്ട്. ഹോർമോണിൻ്റെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ കുറവുകൊണ്ടാണ് ഈ മിൽക്ക് ഫീവർ ഉണ്ടാകുന്നത്. അതും ഈ പറഞ്ഞ അസിഡോസിസും ഒക്കെ ആയിട്ട് ലിങ്ക് ഉണ്ടാകും. ഈ തീറ്റയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളിലും അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റ് ശാസ്ത്രീയമല്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്നതാണ് ഈ മിൽക്ക് ഫീവർ അല്ലെങ്കിൽ പശു കാൽസ്യത്തിൻ്റെ കുറവെന്ന് പറയുന്ന ഒരു ഡിസീസ്. വളരെ കോമൺ ആണ്. ഈ അസിഡോസിസുമായിട്ട് ചേർത്ത് വെക്കാവുന്ന ഒരു ഡിസീസാണ് ഈ ക്ഷീരസന്നി. രണ്ടും കൂടി ഒരുമിച്ചായിരിക്കും വരുന്നത്. അപ്പോൾ ഇതെല്ലാം വരാതിരിക്കണമെങ്കിൽ ഒന്ന്, ഈ പ്രസവത്തിന് മുമ്പ് തന്നെ തീറ്റക്രമം ചെറുതായിട്ട് കൂട്ടിക്കൊണ്ടുവരിക, ഓവർ കാൽസ്യം കൊടുക്കാതെ വരിക. പിന്നെ പ്രസവത്തിന് ശേഷം ഒന്ന് രണ്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമുക്കറിയാം ചില പശുക്കൾക്ക് കാൽസ്യം, എല്ലാ പശുക്കൾക്കും കാൽസ്യത്തിന് കുറവ് വരും. ഞാനത് ജനറലൈസ്ഡ് പറയണം. കാരണം അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് കാൽസ്യം പോകുന്ന ഒരു
1: പ്രോസസ്സാണ്.
0: അപ്പോൾ അത് ചിലപ്പോൾ നമ്മൾ റീപ്ലനിഷ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, നമ്മൾ കൊടുക്കുന്ന തീറ്റയിൽ അത് ഒരിക്കലും റീപ്ലനിഷ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ചിലർ ഓസ്ട്രോ കാൽസ്യം ജെല്ല് കൊടുക്കുന്നുണ്ട്, പിന്നെ ഇഞ്ചക്ഷൻ കൊടുക്കുന്നവരുണ്ട്, വൈറ്റമിൻ D3 കൊടുക്കുന്നവരുണ്ട്. അതൊക്കെ കൊടുക്കാം പശുവിൻ്റെ പാലിൻ്റെ ഉൽപ്പാദന തോതനുസരിച്ച്. ഒരു 15 ലിറ്റർ ഡോക്ടറുടെ ഉപദേശം അനുസരിച്ച് ചെയ്യാം. ഡോക്ടറെ കൊണ്ട് കാണിച്ചിട്ട് ഇത് ഇങ്ങനെയാണ്, കറക്റ്റ് എത്ര തോത് കിട്ടാൻ സാധ്യതയുണ്ട്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷമേ ഈ രീതിയിൽ അതിന് സപ്ലിമെൻ്റ് കൊടുക്കാവൂ. അല്ലെ, നമ്മൾ വെറുതെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നെഗറ്റീവായിട്ട് തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ മുമ്പ് പറഞ്ഞ പോലെ ട്രാൻസിഷൻ കൗ മാനേജ്മെൻറ്റ് നമ്മൾ പലപ്പോഴും ഈ കേരളത്തിൽ ആരും ശ്രദ്ധിക്കാത്ത, നമ്മളിപ്പം സർക്കാർ അതിനൊരു ശ്രദ്ധ ചെലുത്തി തുടങ്ങുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ മറ്റേ ആശാ വർക്കർ പോലെ തന്നെ ഇപ്പം തന്നെ പശുവിൻ്റെ ഗർഭിണിയായ പശുക്കളുള്ള വീടുകളിലോട്ട് നമ്മൾ ആൾക്കാർ ചെന്നിട്ട് അതിൻ്റെ കണക്കുകൾ എടുക്കുകയും അതെന്ന് പ്രസവിക്കും, അതിനെന്തൊക്കെ കൊടുക്കണമെന്നുള്ള രീതിയിലുള്ള മറ്റ് വർക്കേഴ്സ് ചെയ്യുന്ന പോലെ തന്നെയുള്ള രീതിയിൽ നമ്മൾ എ ഹെൽപ്പ് വർക്കേഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് അവരെ നമുക്ക് പ്രൈം ചെയ്യാൻ പറ്റും. കാരണം അവർ ശ്രദ്ധിക്കാതിരിക്കത്തില്ല. പണ്ടും ഈ ശ്രദ്ധക്കുറവ് വരുമ്പോഴാണ് ഈ, അല്ലെങ്കിൽ അതിനൊരു മാനേജ്മെൻ്റൽ ഇഷ്യൂസ് വരുമ്പോഴാണ് ഈ അസുഖങ്ങളെല്ലാം വരുന്നത്. ശരിക്കും പ്രോപ്പറായിട്ട് നോക്കുകയും മുമ്പ് പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്യുകയും കഴിഞ്ഞാൽ അസുഖങ്ങളൊന്നും വരില്ല, അത് ഉറപ്പാണ്.
1: ഈ വർക്കേഴ്സ് എന്ന് പറയുന്നത് അവർ ഇതിനൊക്കെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണോ?
0: അല്ല, അവർ ട്രെയിൻ ചെയ്തെടുത്തിട്ടാണ്. ക്വാളിഫൈ മീൻസ് നമ്മളത് അവർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ക്വാളിഫൈഡ് മീൻസ് അവരെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ
1: എല്ലാ പഞ്ചായത്തിലും ഉണ്ടാവും, അങ്ങനെ
0: മിക്കവാറും എല്ലാ പഞ്ചായത്തിലൊക്കെ ആയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്.
1: ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ ഡോക്ടർ സൂചിപ്പിക്കുകയുണ്ടായി ക്ഷീരസന്നി എന്ന് പറയുന്നത്, അത് എന്താണ്, എന്തുകൊണ്ടാണ്, ഏത് രീതിയിലാണ് അത് വരുന്നത്, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഏതെല്ലാം എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കാൻ കഴിയും, അതൊക്കെ ഒന്ന് പറയാം.
0: ഇതും ഈ പറഞ്ഞ പോലെ മാസ്റ്റൈറ്റിസ് പോലെയും അസിഡോസിസ് പോലെയും കേരളത്തിൽ വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്. പല രോഗങ്ങളുടെയും പ്രധാന കാരണവും ഈ കാൽസ്യം കുറവാണ്. കാൽസ്യം കുറവ് എന്ന് വെച്ചാൽ കാൽസ്യത്തിൻ്റെ പ്രധാന ഉദ്ദേശം, കാൽസ്യം എന്ന് വെച്ചാൽ നമ്മൾ നെർവ് ട്രാൻസ്ഡക്ഷൻ ഉപയോഗിക്കുന്നതാണ്. കാരണം നമ്മളെ കൈ പൊക്കണം, കാല് പൊക്കണം എന്നൊക്കെ വിചാരിക്കുമ്പോൾ ആ നെർവസ് സഞ്ചരിക്കുന്നത് കാൽമോളിൽ നിന്ന് ചില പ്രോട്ടീൻ ഉണ്ടായതുകൊണ്ടാണ്. ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, മുമ്പ് പറഞ്ഞ പോലെ 30 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന പശുവിൽ നിന്ന് ധാരാളം കാൽസ്യം പാലിൽ കൂടെ പോവുകയാണ്. അപ്പോൾ അത് ബ്ലഡിൽ ആ കാൽസ്യത്തിൻ്റെ തോത് കുറയും. ബ്ലഡിൽ കാൽസ്യം കുറയുമ്പോൾ ഈ പറഞ്ഞ നെർവ് ട്രാൻസ്മിഷൻ നടക്കാതെ വരികയും പശു വീണെടുത്തുനിന്ന് എഴുന്നേൽക്കണമെന്ന്

0: ആഗ്രഹമുണ്ടാവും, പക്ഷെ പശുവിന് എഴുന്നേക്കാൻ പറ്റില്ല. പശു വളരെ ആക്റ്റീവായിരിക്കും, ആഹാരം കഴിക്കും, ബാക്കി ഡിഫിക്കേഷൻ അല്ലെങ്കിൽ ചാണകമിടുന്നതും മൂത്രം ഒഴിക്കുന്നതും എല്ലാത്തിനും റെസ്പോണ്ട് ചെയ്യും. എഴുന്നേക്കാൻ മാത്രം പറ്റില്ല, കാരണം എഴുന്നേക്കേണ്ട കാലിൽ വരേണ്ട ആ ഞരമ്പ് അല്ലെങ്കിൽ നാഡികൾ പ്രവർത്തിക്കാതാവും. അത് കാൽസ്യത്തിൻ്റെ കുറവുകൊണ്ടാണ്. ഒരു ചെറിയൊരു അതിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു കഴുത്ത് ചരിഞ്ഞ് വളരെ ആക്റ്റീവായിട്ട് പശു നിൽക്കുകയാണ്. അപ്പോൾ ആ അങ്ങനെ ആ ഒരു ലക്ഷണം കണ്ട് തന്നെ നമുക്ക് ഉടനെ തന്നെ മിക്കവാറും കർഷകർക്കറിയാം, അവർ പ്രിവെൻഷനും ചെയ്യാറുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇത് വരാൻ സാധ്യതയുള്ള പശുക്കൾക്ക് ഒരു ഒന്നോ രണ്ടോ ഡോസ് കാൽസ്യം ഇഞ്ചക്ഷൻ കൊടുക്കുന്നവരുണ്ട്, വൈറ്റമിൻ ഡി 3 ഇഞ്ചക്ഷൻ എടുക്കുന്നവരുണ്ട്, ഓസ്ട്രോ കാൽസ്യം ജെല്ല് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് പ്രിവെൻറ്റ് ചെയ്യാം. ഇതിൻ്റെ ലക്ഷണം ഇതാണ്, ഈ വീണ് കിടക്കുക. വീണ് കിടക്കുന്ന നേരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്താൽ പെട്ടെന്ന് തന്നെ എഴുന്നേക്കും. പിന്നെ ചിലവർ ഇത് ഡിലേ ചെയ്യും, പിന്നെ പയ്യെ പയ്യെ ചെയ്യാന്ന് പറയും. പക്ഷെ വീണ്ടത് കിടന്ന് തല താഴെ വീണ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എഴുന്നേക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിൻ്റെ ഡൗണർ കവ് എന്ന് പറയും, അത് വരാതെ നോക്കുക. പശു ആക്റ്റീവായിട്ട് നിൽക്കുമ്പം തന്നെ തന്നെ നമ്മൾ ഈ ക്ഷീരസന്ധിക്കുള്ള ഇഞ്ചക്ഷൻ, കാൽസ്യം, കാൽബൊറോൾ, അല്ലെങ്കിൽ ചിലത് മിഫക്സ് എന്ന് കൊടുക്കുകയാണ്. അങ്ങനെയുള്ള പല മരുന്നുകളുണ്ട്. കാരണം മഗ്നീഷ്യത്തിൻ്റെ കുറവുകൊണ്ടും ഈ കാൽസ്യത്തിൻ്റെ ഈ ലക്ഷണങ്ങൾ കുറവ് പോലെ കാണിക്കാം. അങ്ങനെ ഒരു ടെറ്റനി, ഗ്രാസ് ടെറ്റനി എന്ന് പറയുന്നത്
1: ചെറുപ്പകാലത്ത് ഈ ഇത്തരം ഇഞ്ചക്ഷനുകളോ അല്ലെങ്കിൽ മരുന്നുകളോ കൊടുക്കേണ്ടെന്ന് അങ്ങനെ ഒരു
0: ആ കാലഘട്ടത്തിൽ കാൽസ്യത്തിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ ഒരുപാട് കാൽസ്യം കൊടുക്കാതിരിക്കുക. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, കാൽസ്യം ഒരുപാട് കൊടുത്തു കഴിഞ്ഞാൽ പാരാതെർമോൺ എന്ന് പറഞ്ഞൊരു ഹോർമോൺ, കാൽസ്യട്രോണിനും പാരാതെർമോണും എന്നുള്ളൊരു രണ്ട് ഹോർമോണാണ് ഈ കാൽസ്യം മെറ്റബോളിസത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ പാരാതെർമോൺ ഹോർമോൺ ആക്റ്റീവായിട്ട് നിന്നാൽ മാത്രമേ ഈ എല്ലുകളിൽ നിന്ന് കാൽസ്യം എടുത്ത് ബ്ലഡിലോട്ട് ആക്കുകയുള്ളൂ. അപ്പോൾ ഈ ഈ ഗർഭകാലത്ത് നമ്മൾ ഒരുപാട് കാൽസ്യം കൊടുത്തു കഴിഞ്ഞാൽ പാരാതോർമോണിൻ്റെ പ്രൊഡക്ഷൻ കുറയും. അപ്പോൾ ബ്ലഡിലോട്ട് കാൽസ്യം നമ്മളെ ബോണിലൊക്കെ ഒരുപാട് സ്റ്റോർ ചെയ്തിട്ടുണ്ട് കാൽസ്യം. ആ സ്റ്റോർ ചെയ്ത കാൽസ്യം വെച്ചിട്ടാണ് ഇത് ഈ പോയ കാൽസ്യത്തിനെ നമ്മൾ റീപ്ലനിഷ് ചെയ്യുന്നത്. അപ്പോൾ ആ ഹോർമോൺ ഇല്ലെങ്കിൽ ബ്ലഡിൽ മീൻസ് ബോണിൽ നിന്ന് നമ്മളെ എല്ലിൽ നിന്ന് ഈ കാൽസ്യം എടുത്ത് ബ്ലഡിലോട്ട് ആക്കാൻ പറ്റാതെ വരും. അങ്ങനെ വരുമ്പോഴാണ് ഈ കാൽസ്യം മിൽക്ക് ഫീവർ ഉണ്ടാകുന്നത്. അതുകൊണ്ട് പ്രസവ ഗർഭകാലത്ത് സമയത്ത് നമ്മൾ ശരിയായ തോതിൽ ഓവറായിട്ട് കാൽസ്യം കൊടുക്കാതിരിക്കുക. അപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ ചിലർ സംശയം ചെയ്യുന്നത് ഓവർ തീറ്റ കൊടുത്താലും പ്രശ്നമുണ്ടാവും. അപ്പോൾ ചിലർ വേഗം നല്ല എന്താണ് പ്രസവം ആയിക്കോട്ടെ എന്ന് കരുതി ചിലപ്പോൾ നമ്മൾ പറയുന്നതിനെക്കാട്ടി കൂടുതൽ ഇളവ് കൊടുക്കുന്നവരുമുണ്ട്. കാരണം കേരളത്തിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പൊതുവെയുള്ളൊരു പ്രവണതയാണ് ഇപ്പോൾ എല്ലാത്തിനും കൂടുതലാണ്. ഭക്ഷണം മനുഷ്യൻ്റെ കേസിലായാലും പശുവിൻ്റെ കേസിലായാലും ചിലപ്പം ഈ ഓവർ ഫീഡിങ്ങും ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴും ഈ മിൽക്ക് ഫീവർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്.
1: ഇപ്പം ഇത് കൂടാതെ വേറെ എന്തെല്ലാം രോഗങ്ങളാണ് ഈ ഗർഭകാലത്തും അതുപോലെ തന്നെ കറവ സമയത്തും പീരീഡിലും ഒക്കെ പശുക്കൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളത്?
0: ഈ പ്രധാനമായിട്ടും ഈ രോഗങ്ങളാണ്. പിന്നെ കീറ്റോസിസ് എന്ന് പറഞ്ഞ ഒരു രോഗമുണ്ട്.
1: എന്തുകൊണ്ടാണ്? എങ്ങനെയാണ്?
0: അത് ഈ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുന്നതുകൊണ്ടാണ്. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ഓവർ ഫീഡിങ് ഉണ്ടാവുമ്പം ഈ പറഞ്ഞ പോലെ ഈ ബോഡിയിൽ കറക്റ്റായിട്ട് വീണ്ടും ബ്ലഡ് വരാനുള്ള ഈ കാൽസ്യം വരുന്ന പോലെ തന്നെ ആ ഒരു എഫക്റ്റ് ഉണ്ടാവാതിരിക്കുകയും ഗ്ലൂക്കോസ് കുറയുകയും കീറ്റോൺ ബോഡിയിലായിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യും. കീറ്റോൺ ബോഡി ഉപയോഗിച്ചിട്ട് മിൽക്ക് പ്രൊഡക്ഷൻ സപ്പോർട്ട് ചെയ്യാൻ നോക്കും. അങ്ങനെ വരുമ്പോഴാണ് കീറ്റോസ് ഉണ്ടാവും. ഇതും ഒരു ഡൗണർ കവ് ആയി മാറാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇതിനും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യം നമ്മൾ ഗ്ലൂക്കോസ് ഇഞ്ചക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ്. മുമ്പ് കാൽസ്യം കൊടുത്ത പോലെ തന്നെ 25% 50% ഉള്ള ഡെക്സ്ട്രോസ് സൊല്യൂഷൻസ് കൊടുക്കുക. പിന്നെ ബോഡി സ്കോർ എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട് നമ്മൾ, അതൊരു പശുവിൻ്റെ, അത് കർഷകർക്ക് അത്ര അറിയണം. കൂടുതൽ അതിനെ തടി വെപ്പിക്കാതിരിക്കുക പശുവിനെ. കൂടുതൽ തടി വെച്ച പശുക്കളാണെങ്കിൽ ഈ കീറ്റോസിസ് വരാനുള്ള സാധ്യതയുണ്ട്. അതും ഒരു അത്ര കോമൺ അല്ലെങ്കിലും ചിലപ്പം പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസീസ് അല്ലത്. പശു ആഹാരം എടുക്കാതിരിക്കുകയും നെർവസ് സിംറ്റം ഒക്കെ ചിലപ്പോൾ കാണിച്ചെന്ന് വരാം. പേ വിഷവാത പോലെയൊക്കെയുള്ള പലതരത്തിലുള്ള സിംറ്റംസ് ഇതിന് ഉണ്ടായെന്ന് വരാം. ബേസിക്കലി ഇത് ചിലപ്പോൾ വീണ് കിടക്കും, ഡൗണർ കവേർട്ട് കിടക്കും. അതാണ് അതിൻ്റെ ഒരു സിംറ്റം. പിന്നെ വരുന്ന കോമൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷ്യസ് ആയ ഡിസീസുകളാണ്. ഇപ്പോൾ പറഞ്ഞാൽ FMD വരാം, പിന്നെ പറഞ്ഞ പോലെ ഈ കോളി ഉണ്ടാകുന്ന കുറേ ഡിസീസുകളുണ്ട്, കോളിഫോം മാസ്റ്റിറ്റിസ് പോലെ തന്നെ. അങ്ങനെ നമ്മൾ പറഞ്ഞതിൽ പ്രധാനപ്പെട്ടതാനും ഇതാണ്. ഈ പറഞ്ഞ അസിഡോസിസ് ആണെങ്കിലും ഈ ഇൻഫെക്ഷ്യസ് ഡിസീസ് നമുക്ക് വൈറൽ ഡിസീസൊക്കെയാണ്, നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല. അതിന് വാക്സിൻ കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. FMD വേണ്ടി ചിലരും ഈ FMD വാക്സിൻ എടുക്കാൻ വിമുഖത കാണിക്കുന്നവരുണ്ട്.
1: എന്തുകൊണ്ടാണ്
0: അത്? ചിലർ വിചാരിക്കുന്നത് ഇപ്പോൾ ഗർഭിണിയായ പശുക്കൾക്ക് എടുത്താൽ അങ്ങനെ പ്രശ്നം ഉണ്ടാവാം, ചിലപ്പം പിന്നെയും എടുത്ത്
1: പലപ്പോഴും കൊറോണ കേസിൽ വന്നിട്ടുള്ള സംശയമാണ്. ഈ കറവ് സമയത്ത് ആന്റിബയോട്ടിക് ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ മരുന്നുകളോ കൊടുക്കാമോ?
0: കൊടുക്കാം.
1: അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ
0: കറവ സമയത്തല്ലേ നമുക്ക് രോഗം വന്നാൽ നമ്മൾ എന്താണ് വേണ്ടത്? ഫസ്റ്റ് കേസ് എന്ന് വെച്ചാൽ നമ്മൾ പശുവിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്, ജീവൻ സംരക്ഷിക്കുക. അപ്പം നമ്മൾ അതിന് ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ട് കറവയുള്ള പശുക്കളാണെങ്കിൽ അതിൻ്റെ ആ കോഴ്സ് കംപ്ലീറ്റ് ശേഷം ഒരു 3-4 ദിവസം അതിന് വിത്ത് ഹോൾഡിംഗ് പീരീഡ് ഉണ്ട്. അത് കഴിഞ്ഞാൽ അതിൻ്റെ അകിടൊക്കെ പഴയ നിലയിലാകുകയും പാലുൽപാദനം പഴയ രീതിയിലാകുകയും ചെയ്യും.
1: അത് കൊടുക്കാതെ കൊടുക്കുന്നതുകൊണ്ട് പാലുൽപാദനം കുറയുമോ?
0: കുറയും, എന്നത്തേക്കുമായിട്ട് കുറയത്തില്ല. നമ്മൾ എന്ത് രോഗം വന്നാലും നമ്മളെ പ്രൊഡക്ഷൻ കുറയും. നമ്മൾ മനുഷ്യനായിരുന്നാലോചിച്ച് നോക്കൂ, നമുക്ക് റെസ്റ്റ് പറയില്ലേ? നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച

0: ഇപ്പോൾ ഏത് ജോലി ചെയ്യുന്നവരായാലും ഏത് പ്രൊഡക്ഷൻ ചെയ്യുന്നവരായാലും ഒരാഴ്ച റെസ്റ്റ് കുറഞ്ഞിട്ട് നമ്മൾ അടുത്ത ജോലിയോട് പോകും. അപ്പോൾ അതുപോലെ തന്നെ ഈ അകിടിനും ഒരു റെസ്റ്റ് കൊടുക്കേണ്ടി വരും. അത് രണ്ടോ മൂന്നോ ദിവസം എന്തായാലും പാല് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഇത് പെട്ടെന്ന് റീജനറേറ്റ് ചെയ്യുന്ന സെല്ലുകളാണ്, ലിവർ സെല്ല് പോലെയൊക്കെ പെട്ടെന്ന് തന്നെ അകിടിൻ്റെ കോശങ്ങൾ വീണ്ടും വീണ്ടും റീജനറേറ്റ് ചെയ്യും. അപ്പോൾ അത് നമ്മൾ അതിന് ഒരു രണ്ടോ മൂന്നോ ദിവസം ആ പാല് കറന്നെടുക്കാം, പക്ഷേ അത് ഉപയോഗിക്കരുത്. കാരണം അതിനെ ചിലപ്പോൾ ആൻറ്റിബയോട്ടിക്കിൻ്റെ റെസിഡ്യൂസ് കാണാം, നമുക്ക് പറഞ്ഞാൽ AMR ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ വരും ആൻറ്റിബയോട്ടിക് റെസിഡ്യൂസ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക, അതിനുശേഷം നമുക്ക് പാല് ഉപയോഗിക്കാവുന്നതാണ്.
1: ഓക്കെ, അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പം താങ്കൾ സൂചിപ്പിക്കേണ്ടത് പശുവിൻ്റെ ആഹാരത്തിലെ പുല്ലിൻ്റെ പ്രാധാന്യം. ഇപ്പം നമ്മുടെ സംസ്ഥാനത്താണെങ്കിൽ ഇപ്പോൾ വരൾച്ച വളരെ കൂടി, ഒരു മഴക്കാലം വളരെ കുറഞ്ഞുവരികയും വരൾച്ച കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ പച്ചപ്പുല്ല് കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ഈ പുല്ല് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ഇപ്പം പലതരത്തിലുള്ള പല നല്ല ഉൽപ്പാദന ശേഷിയുള്ള പുല്ല് വർഗ്ഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതേക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
0: ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, പശു ഒരു പുല്ല് അടിസ്ഥാനപരമായിട്ട് പുല്ല് തിന്നുന്ന ജീവിയാണ്. അതിന് പുല്ല് നമുക്ക് യഥേഷ്ടം കിട്ടേണ്ടതുകൊണ്ട് അതിന് ഏറ്റവും ബെസ്റ്റ് പുല്ല് നമ്മുടെ സ്ഥല ലഭ്യത അനുസരിച്ച് ഏറ്റവും നല്ലത് ഹൈബ്രിഡ് നേപ്പിയർ എന്ന് പറഞ്ഞ പുല്ലാണ്, അതായത് സങ്കരയിന നേപ്പിയർ. അത് നമ്മൾ അതിൻ്റെ കട വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു 5 സെൻറ്റ് സ്ഥലമുണ്ടെങ്കിൽ ഒരു കറോ പശുവിന് വേണ്ടിയുള്ള ആ പുല്ല് അതിൽ നിന്ന് കിട്ടും. അപ്പോൾ അത് നമ്മളിപ്പം പല ഡയറി ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റും അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം ഈ പുല്ലിൻ്റെ കടകൾ വിതരണം ചെയ്യുന്നുണ്ട്, മിൽമയും വിതരണം ചെയ്യുന്നുണ്ട്. അത് വാങ്ങിച്ച് വളർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് അത്യാവശ്യമായിട്ട് ഒരു 5 സെൻറ്റ് സ്ഥലമെങ്കിലും വേണം. പക്ഷേ നമുക്കിത് പലപ്പോഴും പ്രായോഗികമായിട്ട് നമുക്ക് കർഷകരോട് പറയാൻ പറ്റും, കാരണം സ്ഥലമില്ലാത്തവരായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ തരിശ് കിടന്ന സ്ഥലങ്ങൾ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതിപ്പം കുടുംബശ്രീയുടെ സഹായത്തോടു കൂടിയും ഈ റോഡരികത്തും ഒക്കെ കിട്ടുന്ന സ്ഥലങ്ങളെല്ലാം പുല്ല് വളർത്താനുള്ള ഒരു ഫോർഡർ ആക്ഷൻ പ്ലാൻ തന്നെ നമുക്കുണ്ട്. സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെൻറ് ഡയറക്ഷൻസ് ഉണ്ട്, അത് നമുക്ക് ചെയ്യണമെന്നുള്ളത്. കാരണം ഫോർഡർ ഇല്ലെങ്കിൽ നമുക്ക് അടിസ്ഥാനപരമായ ആഹാരമില്ലെങ്കിൽ പശുവിനെ വളർത്താൻ പറ്റില്ല. കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഈ ഫോർഡർ സെക്യൂരിറ്റി കൂട്ടാൻ, ഫീഡ് ആൻഡ് ഫോർഡർ സെക്യൂരിറ്റി കൂട്ടാൻ വേണ്ടി ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഇതാണ്, ഈ സങ്കരയിന നേപ്പിയർ വളർത്തുക. പിന്നെ സ്ഥലമുള്ളവർക്കാണെങ്കിൽ ഏറ്റവും നല്ലതും ചോളപ്പുല്ലുണ്ട്, ജോവറിൻ്റെയുണ്ട്, പിന്നെ ഗിനി പുല്ലുകളുണ്ട്, അങ്ങനെ സെറ്റേറിയ. അങ്ങനെ പല ആ ഏരിയ അനുസരിച്ച് ഇപ്പം വെള്ളം കെട്ടിക്കിടക്കുന്ന കുട്ടനാടുള്ള ഏരിയകളാണെങ്കിൽ പാരാഗ്രാസിൻ്റെ അവിടെ പെട്ടെന്ന് അത് ആ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ അവിടെയെല്ലാം നമുക്കിത് ചെയ്യാം. പക്ഷേ നമ്മൾ, ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നത് ഇപ്പോഴും ഹൈബ്രിഡ് നേപ്പിയറാണ്, അല്ലെങ്കിൽ CO3. അതിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂടുതലാണ്, കുറച്ചും കൂടെ റെസിസ്റ്റൻ്റ് ആണ്, കൂടുതൽ ഈൽഡ് ഉണ്ട്. കമ്പാരിറ്റീവ്ലി പെട്ടെന്ന് അതിൻ്റെ പ്രജനനം കൂടുതലാണ്. 1 ഏക്കറിൽ നിന്ന് ഏകദേശം 500-600 ടണ്ണൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഒരു മീൻസ് കട്ട് ചെയ്യാനും ഒരു ഫസ്റ്റ് കട്ട് 45 മുതൽ 60 ദിവസം എടുക്കുമെങ്കിലും സെക്കൻഡ് കട്ട് വിത്തിൻ 1 മന്ത് വരും. അത് പെട്ടെന്ന് വളരുന്നതാണ്, ഹൈലി റാപ്പിഡ് ഗ്രോയിങ് ആണ്. പശു നല്ലതുപോലെ റിലേഷൻ ചെയ്യും. പക്ഷേ സ്ഥലമുണ്ടെങ്കിൽ വി ക്യാൻ ഗ്രോ മീൻസ് മെയ്സ് ഫോർഡറാണ് നല്ലത്. ഏറ്റവും നല്ല ഫോർഡർ മെയ്സ് ആണ്. കാരണം ഡെവലപ്ഡ് കൺട്രീസിലെല്ലാം ഇത് ഉപയോഗിക്കുന്നത് മെയ്സ് ആണ്. കാരണം നല്ല മധുരമുള്ളതാണ്, നല്ല എനർജി പ്രൊവൈഡിങ് ആണ്, നല്ല രീതിയിൽ അതിനെ പശുവിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, ഇമ്മ്യൂണിറ്റിയും കൂട്ടാൻ പറ്റുന്ന ഒരിതാണ്. പക്ഷേ നമുക്ക് നിർഭാഗ്യവശം നമുക്ക് അത്രയും സ്ഥലമില്ലാത്തത് കൊണ്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഹൈബ്രിഡ് നേപ്പറാണ്. അതിൻ്റെ ഫോർഡർ റിക്വയർമെൻ്റ് അല്ലെങ്കിൽ റഫേജ്
1: റിക്വയർമെൻ്റ് പാലിൻ്റെ ഗുണമേന്മ വർദ്ധിക്കാനും ഇത്തരം
0: ഉറപ്പായിട്ടും
1: വളരെ
0: ബീറ്റാ കാരോട്ടിൻ്റെ അളവ് കൂടും, ആൻറ്റി ഓക്സിഡൻ്റ് കണ്ടൻറ്റ് കൂടും, ഈ പറഞ്ഞ രോഗങ്ങൾ വരാതെ നോക്കും. പശു ഹാപ്പി ആവും. പശു ഹാപ്പി ആവണമെങ്കിൽ നല്ലതുപോലെ നല്ല പുല്ലുണ്ടായിരിക്കണം. ഹാപ്പി പശു ആണെങ്കിൽ അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല, കംഫർട്ടായിട്ടിരിക്കുകയാണെങ്കിൽ.
1: അതുപോലെ തന്നെ നമുക്ക് മഴക്കാലത്ത് കൂടുതലായിട്ടുള്ള പുല്ലുൽപാദനമൊക്കെ ഉണ്ടായാൽ അത് നമുക്ക്
0: കൺവേർട്ട് ചെയ്യാൻ പറ്റും
1: വരൾച്ച കാലത്തേക്ക് മാറ്റി സൂക്ഷിക്കാനും അതിനൊക്കെയുള്ള സംവിധാനങ്ങൾ
0: ഉണ്ട്. സൈലേജ് മെക്കാനിസം ഉണ്ട്. സൈലേജ് നമ്മളിപ്പം തൈര് പാല് തൈരാക്കുന്നത് പോലെ പുല്ലിനെ നമുക്ക് സൈലേജാക്കി മാറ്റാൻ പറ്റും. അത് എന്നിട്ട് അത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അത് 3 ആഴ്ച ഒരു അനേറോബിക് ആയിട്ട് ഫെർമെൻറ്റേഷൻ ചെയ്ത് അതിന് പ്രത്യേക ടെക്നിക്കുണ്ട്. അത് കുറച്ച് സ്കില്ലുള്ള ഏരിയ കാര്യമാണ്. പക്ഷേ അത് ആ സ്കില്ല് കറക്റ്റായിട്ട് നമ്മളത് കാണും. അപ്പം നമുക്കറിയാം തൈര് പലതരത്തിലുള്ള തൈരുണ്ട്. പുളി കൂടിയതുണ്ട്, പുളി കുറഞ്ഞതുണ്ട്, അല്ലെങ്കിൽ നല്ല ടേസ്റ്റ് ഉള്ളതുണ്ട്. പല ടൈപ്പാണ് തൈരിൻ്റെ രുചി. അതേപോലെ തന്നെ ഈ സൈലേജാക്കി മാറ്റുമ്പം അതിന് പ്രോപ്പറായിട്ട് അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ പ്രോപ്പർ എൻവയോൺമെൻറ്റ് മീൻസ് എൻഫെർമെൻറ്റേഷൻ റിയാക്ഷൻ നടന്നില്ലെങ്കിൽ ഇത് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് ഈ സൈലേജ് മേക്കിംഗ്. നമ്മളിപ്പോഴും പറയും സൈലേജ് ആക്കാമാക്കാമെന്ന് പറയുമെങ്കിലും, പക്ഷേ ഇംപ്രോപ്പറായിട്ടുള്ള സൈലേജ് മേക്കിംഗ് കാരണം ആ ടെക്നോളജി നമ്മൾ കേരളത്തിൽ അങ്ങനെ വൈഡ്ലി അഡോപ്റ്റഡ് അല്ല. കാരണം അതങ്ങനെ ശരിയായ രീതിയിൽ ആ ഒരു സൈലേജ് മേക്കിംഗ് നടക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നല്ല രീതിയിൽ
1: എന്തുകൊണ്ടാണ്, അതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടാണ്?
0: സ്കില്ലിലും പിന്നെ നമ്മളെ എൻവയോൺമെന്റിന്റെ പ്രശ്നമുണ്ട്. നമ്മൾ അതിനകത്ത് എന്തൊക്കെ ചേർക്കണമെന്നുള്ളതുകൊണ്ട് നമ്മളത് പ്രോപ്പറായിട്ട് അതാണ് അനറോബിക് ഫെർമെൻറ്റേഷൻ നടക്കുന്നുള്ള ഉറപ്പുവരുത്തണം. പലപ്പോഴും നമ്മൾ ഇത്രയും ഉണ്ടെങ്കിൽ പോലും നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ ക്ലൈമറ്റ് ഒരു വലിയ ഫാക്ടറാണ്. എന്തൊക്കെ ചെയ്യുന്നു പറഞ്ഞാലും നമുക്ക് അതിൻ്റെ ക്ലൈമറ്റ് ആ പറഞ്ഞ തെർമോ ന്യൂട്രൽ സോൺ 20-24 ഡിഗ്രി സെൻറ്റിഗ്രേഡ് തെർമോ ന്യൂട്രൽ സോൺ കൊടുത്താൽ മാത്രമേ എത്ര കഴിവുള്ള പശുവിനും അല്ലെങ്കിൽ എത്ര ഉൽപ്പാദനക്ഷമതയുള്ള പശുവിനും ആ പാൽ ഉൽപ്പാദനം തരാൻ പറ്റുള്ളൂ. നമ്മൾ എന്ത് തീറ്റ കൊടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടോ, ബാക്കി എന്ത് കൊടുത്തെന്ന് പറഞ്ഞിട്ടോ കാര്യമില്ല. ആ എൻവയോൺമെൻറ്റ്, ആ കൂളർ എൻവയോൺമെൻറ്റ് കിട്ടും. അതുപോലെ തന്നെ ഈ സൈലേജ് മേക്ക് ചെയ്യുന്നതിനും അതിനൊരു പ്രോപ്പർ എൻവയോൺമെൻറ്റ്, സൈലോസിൽ പ്രോപ്പർ എൻവയോൺമെൻറ്റ് ഇല്ലെങ്കിൽ ഈ സൈലേജ് നശിച്ചു പോകും. ആ നശിച്ച സൈലേജ് കൊടുത്തു കഴിഞ്ഞാൽ പശുവിനും ആരോഗ്യം പ്രശ്നമാകുകയുള്ളൂ, ചില പശു കഴിക്കുക പോലും ഇല്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, കാരണം ഒരു പുവർ ക്വാളിറ്റി സൈലേജ്. ഇപ്പോൾ TMR വന്നപ്പോൾ ഇതാണ് സംഭവിച്ചത്. എല്ലാം നല്ലതാണ്, പക്ഷേ ഈ പറഞ്ഞതിൻ്റെ ക്വാളിറ്റി അസസ് ചെയ്യാൻ നമുക്ക് ഒരു മാർഗ്ഗം വരും. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഫീഡ് ആക്ട് ബില്ല് ഇപ്പോൾ ഉടനെ തന്നെ അത് എനാക്ട് ആയിട്ടുണ്ട്. അതൊന്ന് പ്രാവർത്തികമാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ തീറ്റയിലുണ്ടാകുന്ന മീൻസ് അഡൾട്രേഷനോ എന്തെങ്കിലും വലിയ ചലനങ്ങളോ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഈസി ആയിട്ട് പറ്റും.
1: അപ്പോൾ അതുപോലെ തന്നെ ഈ ഇപ്പോൾ ഈ രോഗങ്ങൾ ഉള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ പശുക്കളുടെ, ഇപ്പോൾ ഏത് മൃഗങ്ങളുടെ ആയാലും അതിൻ്റെ വാസസ്ഥലം സുരക്ഷിതമാവുക, ആരോഗ്യപരമാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളിവിടെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, അപ്പോൾ ഈ ഇങ്ങനെ ഈ തൊഴുത്തുകളൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് ആവശ്യത്തിലുള്ള കാറ്റും വെളിച്ചവും ഒക്കെ കിട്ടത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനമായിരിക്കുന്നെങ്കിൽ അത് വളരെ ആരോഗ്യകരമായിരിക്കും
0: ഉറപ്പായിട്ടും.
1: അത് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞു തൊഴുത്തിൽ, ഞാൻ മുമ്പ് പറഞ്ഞ ഒരു പോയിന്റാണ്, നമ്മൾ കയറി ചെല്ലുമ്പോൾ നമുക്ക് നിൽക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള തൊഴുത്തായിരിക്കണം, ഒരു സ്മെല്ലുണ്ടാകരുത്, അല്ലെങ്കിൽ ആ ഓവർ സ്മെൽ ഉയർത്തി നിൽക്കണം. നമ്മൾ പല പശുക്കളിലും നമ്മൾ കുനിഞ്ഞാണ് പല ഷെഡുകളിലും കയറുന്നത്. നല്ല ഉയർച്ച ഉണ്ടാവണം, നല്ല വായു സഞ്ചാരമാകണം, പറ്റുമെങ്കിൽ ലൈറ്റ് ബാക്ക് സൈഡിൽ അടിക്കുന്ന രീതിയിൽ അതിൻ്റെ മിസ് ഒരു പുറവശത്തെങ്കിലും സൺലൈറ്റ് കിട്ടുന്ന രീതിയിൽ, ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കണമെന്ന് പറയുന്നത്, കാരണം അത് വലിയ ഇതാണ്. ഈ വൈകുന്നേരത്തിൽ സൺലൈറ്റ് അതിൻ്റെ തൊഴുത്തിൻ്റെ ഡങ് പിറ്റിൻ്റെ സൈഡിൽ അടിക്കാൻ പറ്റുന്നതാണെങ്കിൽ കുറേയൊക്കെ നാച്ചുറൽ ഡിസ്ഇൻഫെക്ഷൻ നടക്കും. പിന്നെ പറ്റുന്നെങ്കിൽ ഫാൻ ഉണ്ടെങ്കിൽ, ഇപ്പോൾ കേരളത്തിലെ കാലത്ത് ഫാൻ ഇട്ട് കൊടുക്കുക, ചിലർ മിസ്റ്റ് അപ്ലൈ ചെയ്യുന്നവരുണ്ട്. പിന്നെ തൊഴുത്തിൻ്റെ ഷെഡ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ എന്താണ്, ഈ GI ഷീറ്റ് ആണെങ്കിൽ ചില കുറഞ്ഞ് നമുക്ക് ചെയ്യാം. ഇപ്പം പണ്ടൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഓല മേഞ്ഞതാണ് ഏറ്റവും ബെസ്റ്റ്, അതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഓല മേയുന്ന ഓല കിട്ടാൻ അതിനെക്കാട്ടി വില കൂടുതലാണ്. അത് മാത്രമല്ല അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു കോസ്റ്റ് കൂടുതലാണ്. നല്ല പൊക്കത്തിൽ നല്ല പൈപ്പിട്ട് നല്ല രീതിയിൽ GI ഷീറ്റ് ഇട്ട് ചെയ്യുക, നല്ല രീതിയിൽ വായു സഞ്ചാരം ഉള്ള രീതിയിലാക്കുക. ഈ പറഞ്ഞ പോലെ എല്ലാം ചാണകം പെട്ടെന്ന് പോകുന്ന തരത്തിൽ മൂത്രമൊഴിച്ചൽ പെട്ടെന്ന് സ്ലാൻഡ് ഒരു 1:21 ആ ഒരു രീതിയിൽ സ്ലാൻഡ് ഉണ്ടാക്കുക. ഒരു 1.5-1 meter വീതി നീളത്തിൽ അതിന് നിൽക്കാൻ വേണ്ടിയുള്ള ഒരു സ്ഥലം സൗകര്യം ഉറപ്പുവരുത്തുക. പിന്നെ തറയിൽ നമ്മൾ ഗ്രിപ്പ് കിട്ടുന്ന, കാലിന് പ്രശ്നമാണ് എല്ലാ പശുക്കൾക്കും. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സറ വരുന്നത് കൊണ്ട്, ഈ റൂമൽ അസലോസിസ് വരുന്നത് കൊണ്ട് കാലിൽ ലാമിനേറ്റിസ് ഉണ്ടാകുകയാണ്. എല്ലാ പശുക്കളും കാല് വയ്യാതാണ് നടക്കുന്നത്. അപ്പോൾ അത് കാലിനൊരു ഉറപ്പ് കൊടുത്താൽ വേണ്ടി റബ്ബർ മാറ്റ് നമുക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ മാക്സിമം ഉണങ്ങി പശു നിൽക്കുന്ന റബ്ബർ മാറ്റ് കൊടുക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ അതിന് ഒരു എക്സസൈസ് പറ്റുമെങ്കിൽ ഇടയ്ക്ക് നിറക്കി നടത്തുക. പലപ്പോഴും പല പശുക്കളെയും ആ കെട്ടിയ സ്ഥലത്ത് തന്നെയാണ് മാസങ്ങളോളം നിൽക്കുന്നത്. കാരണം ഞാനത് ഒരു ബ്ലെയിമായിട്ട് പറഞ്ഞ, സ്ഥലം ഉണ്ടാവില്ല ആൾക്കാർക്ക്, വളർത്തുന്നവർ വളരെ സാധാരണപ്പെട്ട കർഷകരാണ്. അപ്പോൾ ആ സാഹചര്യങ്ങളിൽ നമ്മൾ പറ്റുന്ന സ്ഥലമൊക്കെ അതിനെയൊക്കെ ഒന്ന് നടത്താൻ പറ്റുന്ന എക്സസൈസ് കൊടുത്താൽ തന്നെ അതിന് ഒരു അസുഖങ്ങളല്ല. കാരണം ഞങ്ങൾക്ക് യൂണിവേഴ്സിറ്റിക്ക് കോലാലമുണ്ട്, ഒരു ഫാമുണ്ട്, അവിടെ ഈ പറഞ്ഞ പോലെ ഡിസ്റ്റോക്കിയോ ഡിസീസുകൾ വളരെ കുറവാണ്. കാരണം പശുവിനെ ഗ്രേസ് ചെയ്യാൻ വിടും, അതിങ്ങനെ അയച്ച് നടക്കുന്നത് കൊണ്ടും അത്യാവശ്യം നടന്ന് ഗ്രേസ് ചെയ്യുന്നത്. കാരണം എല്ലാ പശുക്കൾക്കും അതിൻ്റെ ഒരു സ്വാതന്ത്ര്യം വേണമല്ലോ. നമ്മളാരൊക്കെ ഇതിനെ കെട്ടിയിടുക എന്ന് വെച്ചാൽ തന്നെ അപ്പം തന്നെ അതിൻ്റെ ഹാപ്പിനെസ് പോയി കഴിയും, അല്ലെങ്കിൽ അതിൻ്റെ കംഫർട്ട് പോയി കഴിയും. അപ്പോൾ കംഫർട്ടായിട്ട് നിന്നാൽ തന്നെ അസുഖങ്ങൾ വരാതെ വരും. അപ്പോൾ ഈ ഷെഡ് എന്ന് പറയുന്നത് അതിനൊരു എന്താണ്, ജയിലാക്കി മാറ്റരുത്, ജയിലല്ല, അതിന് സെല്ലാക്കി മാറ്റരുത് ഷെഡ്. അതിന് മാക്സിമം കംഫർട്ടാക്കുന്ന രീതിയിലുള്ള ഷെഡായിരിക്കണം. പിന്നെ കർഷകർ അവരുടെ സാമ്പത്തികമനുസരിച്ച് അത് ചെയ്യാൻ പറയാൻ നമുക്കിപ്പം നിർവാഹമുള്ള, നമുക്ക് പറയാം അങ്ങനെ ചെയ്യണം തുറന്നു വിടണം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും സാധാരണ കർഷകരോട് പോയി പറയാൻ പറ്റില്ല, പറയുന്നതിന് അതിനൊരു ലിമിറ്റുണ്ട്.
1: ഓക്കെ, അപ്പം ഡോക്ടർ സൂചിപ്പിക്കുകയുണ്ടായി 24 മണിക്കൂറും പശുവിന് വെള്ളം ആവശ്യമുള്ളതാണ്. അപ്പോൾ പലർക്കും സംശയമുണ്ട്, ഈ പശുവിനെ ദിവസേന കുളിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ?
0: പശുവിനെ ഇപ്പോൾ പറയുന്നത് നമ്മൾ വെള്ളം ഒരുപാട് ഒഴിച്ച് കുളിപ്പിക്കേണ്ട കാര്യമില്ല. എന്നാൽ ഒരുപാട് ചാണകം നിൽക്കുകയാണെങ്കിൽ നമ്മൾ ചിലപ്പം ബ്രഷ് ചെയ്താലും, ബ്രഷ് ചെയ്താനാണ് ഏറ്റവും നല്ലത്. മീൻസ് ബ്രഷ് വെച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ രക്തയോട്ടം കൂടുകയും അത് അതിന് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. ബ്രഷിംഗ് എന്ന് വെച്ചാൽ അതിനൊരു വളരെ എന്താണ്, ഒരു ഹാപ്പിനെസ് കൊടുക്കുന്നൊരു സാധനമാണ്. കാരണം നമ്മൾ ഹൈടെക് ഫാമിലെല്ലാം ഈ ബ്രഷ് സ്ക്രാച്ച് ചെയ്യാൻ വേണ്ടി ഒരു സ്ക്രബ്ബർ വെച്ചിട്ടുണ്ട്. എല്ലാ പശുക്കളും പോയി അവിടെ നിന്ന് അത് സ്ക്രബ് ചെയ്യും. അപ്പോൾ അതിനൊരു ബ്ലഡ് സർക്കുലേഷൻ, അതോടൊപ്പം അത് വൃത്തിയാകുകയും ചെയ്യും. അപ്പോൾ ഈ ചിലപ്പോൾ ഈ ബാക്ക് സൈഡിൽ, അതായത് അകിടിൻ്റെ സമയത്ത് ചിലത് നമ്മൾ മാനുവലി തന്നെ ചെയ്യേണ്ടി വരും. നമ്മൾ ഒരാൾ കാരണം അത്ര പെട്ടെന്ന് ചാണകം പോവില്ല, അത് വൃത്തിയാക്കാൻ വേണ്ടി ചിലപ്പം ഉണങ്ങി പിടിച്ചിരിക്കുന്ന ചാണകങ്ങൾ പെട്ടെന്ന് പോകണില്ല. അങ്ങനെയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകുന്നതിൽ തെറ്റില്ല, പക്ഷേ ബേസിക്കലി കഴുകുന്ന കുളിപ്പിക്കണമെന്ന് പറയുന്നതിൽ ഒരു ഇതില്ല, അങ്ങനെ ഒരു ഇതില്ല,
1: നിർബന്ധമില്ല. അതുപോലെ തന്നെ ഈ തൊഴുത്തിൽ ഈ നിർത്തി കുളിപ്പിച്ചിട്ട് അവിടെ നനഞ്ഞു കിടക്കുന്നതും
0: ആശാസ്യമല്ല. പലപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ, നമ്മൾ പശുവിൻ്റെ വയറ്റിനുള്ളിൽ വെള്ളം വേണം, പുറത്തുണങ്ങിക്കിടക്കണം. ഈ ഒരു പോളിസി നമ്മൾ അല്ലെങ്കിൽ ഈ ഒരു ആ ഒരു രീതിയിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അസുഖം വരില്ല. ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ കൊടുക്കുക, ഷെഡും പരിസരവും ഉണങ്ങിൽ കിടക്കുക. പക്ഷേ നമ്മുടെ കാലാവസ്ഥ ഇപ്പം മഴക്കാലമാണെങ്കിൽ നമുക്കത് പറയാൻ പറ്റില്ല. എങ്കിലും പറ്റുന്ന രീതിയിൽ വെള്ളമില്ലാതെ നോക്കിക്കഴിഞ്ഞാൽ, പുറത്ത് വെള്ളമില്ലാതെ നോക്കിക്കഴിഞ്ഞാൽ കാലിൻ്റെ കുളമ്പിനായാലും ഇപ്പം റബ്ബർ മാറ്റൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് പൊങ്ങി നിൽക്കും, അപ്പോൾ വെള്ളത്തിൽ ഡയറക്റ്റ് കോൺടാക്ട് വരില്ല. അപ്പോൾ അങ്ങനെ ഉണങ്ങി നിന്ന് കഴിഞ്ഞാൽ തന്നെ ഈ അസുഖങ്ങളൊന്നും വരില്ല എന്ന് നമുക്ക് ഏകദേശം ഉറപ്പിക്കാം.
1: ഓക്കെ, ഇപ്പം നമ്മുടെ പരിപാടിയുടെ സമയം ഏകദേശം അവസാനിക്കുകയാണ്. അവസാനമായിട്ട് നമ്മുടെ ക്ഷീര കർഷകരോട് എന്താണ് പറയാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട്?
0: നമുക്കറിയാം നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്ന ഒരു സമയമാണ് ഈ രോഗങ്ങൾ നമ്മളെപ്പോലെ തന്നെ. അപ്പോൾ ഈ രോഗം വരാതെ നോക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ പറയാൻ പറ്റുന്നത്. വന്നാൽ ആ വരുന്നതിന് ആ നിമിഷം തന്നെ ആക്ട് ചെയ്യുക, ഏറ്റവും എത്രയും പെട്ടെന്ന് തന്നെ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ വെറ്റിനറി ഡോക്ടറെ കണ്ട് നമ്മളതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക, അതിന് ശരിയായ രീതിയിലുള്ള ആഹാരം കൊടുക്കുക, നല്ല രീതിയിൽ മീൻസ് വെള്ളം കൊടുക്കുക, ഷെഡും പരിസരവും വൃത്തിയായിട്ട് സൂക്ഷിക്കുക, പറ്റുന്ന സമയങ്ങളെല്ലാം ഡിസിൻഫെക്റ്റൻ്റ് ഉപയോഗിച്ച് വൃത്തിയാക്കുക, പുല്ല് പച്ച പുല്ല് അടിസ്ഥാനപരമായിട്ട് എപ്പോഴും കിട്ടുന്നതിൽ കഴിവതും കൊടുക്കുക, പശുവിനെ ഹാപ്പി കംഫർട്ടാക്കി നിർത്താൻ നോക്കുക. നമ്മളെപ്പോലെ തന്നെ പശുവിനെ കണക്കാക്കുക. ഒന്നും പറയാൻ പറ്റാത്തത് കൊണ്ടാണ് അത്, ഒന്നും പറയാത്തതെന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അത് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ അത് പറയേണ്ടി വരും.
1: ഓക്കെ, അപ്പം ഈ പരിപാടിയിൽ പങ്കെടുത്ത ഇന്ന് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയ ഡോക്ടർ കെ ലാലുവിന് ആകാശവാണിയുടെ പേരിൽ ശ്രോതാക്കളുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. നമസ്കാരം.
0: നമസ്കാരം.
2: കറവ പശുക്കളിലെ പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കെ ലാലു. സ്റ്റുഡിയോയിൽ അദ്ദേഹത്തോടൊപ്പം പങ്കെടുത്തത് ജി സന്തോഷ് കുമാർ. ഈ പരിപാടിയുടെ സാങ്കേതിക സഹായം ബിജു കോലോത്, ബിജു നെയ്യാറ്റിൻകര. സ്റ്റുഡിയോയിൽ എം നിസാമുദ്ദീൻ, ആർ രാജേശ്വരി. ഹരിതം ഹെലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി സമാപിക്കുന്നു.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഇന്ത്യയിലെ ടെലികോം മേഖലയുടെയും ഡിജിറ്റൽ കണക്ടിവിറ്റിയുടെയും പരിണാമത്തിന് ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് വേദിയായിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 10-ാമത് ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. അതിരുകളില്ലാത്ത വളർച്ച എന്നതാണ് ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന്റെ പ്രമേയം. ഇന്നലെ ആരംഭിച്ച 4 ദിവസത്തെ പരിപാടി ടെലികോം വകുപ്പും സെല്ലുലാർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും ചേർന്നാണ് സംഘടിപ്പിക്കുന്നത്. ലോക്നായക് ജയപ്രകാശ് നാരായണന്റെ ചരമവാർഷിക ദിനത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ജയപ്രകാശ് നാരായണന്റെ ജീവിതദർശനം പ്രചോദനത്തിന്റെ ഉറവിടമാണെന്ന് അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ദേശീയപാത 66 നാട്ടിക ടോൾ നിർത്തിവയ്ക്കാൻ മന്ത്രി പി കെ ബഷീർ നിർദ്ദേശം നൽകി. റോഡിന്റെ പണി പൂർത്തിയാവാത്ത സാഹചര്യത്തിൽ ടോൾ തുടങ്ങിയാൽ ഗതാഗത കുരുക്കുണ്ടാകുമെന്ന കളക്ടറുടെയും പോലീസിന്റെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ടോൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ മന്ത്രി നിർദ്ദേശം നൽകിയത്. വനംവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് ആരംഭിച്ച വന്യജീവി വാരാഘോഷം ഇന്ന് സമാപിക്കും. തിരുവനന്തപുരത്തെ വനംവകുപ്പ് ആസ്ഥാനത്ത് നടക്കുന്ന സമാപന സമ്മേളനം ഉച്ചകഴിഞ്ഞ് പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ രാജേഷ് രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. മഴക്കുറവ് സംഭവിച്ച സാഹചര്യത്തിൽ രണ്ടാം വിളക്കൃഷി ഇറക്കുന്നതിൽ വ്യക്തത തേടി പാലക്കാട് ജില്ലയിലെ കർഷകർ. ഡാമുകളിലെ ജലനിരപ്പ് കുറവാണെന്നതും ഒന്നാം വിള തന്നെ മലമ്പുഴ അടക്കം ഡാമുകൾ തുറക്കേണ്ടി വന്നതുമാണ് കർഷകരെ ആശങ്കയിലാക്കിയത്. കാലിക്കറ്റ് സർവകലാശാല വനിതാ വിഭാഗം ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ആതിഥേയരായ കോഴിക്കോട് ദേവഗിരി സെന്റ് ജോസഫ്സ് കോളേജ് വിജയികളായി. തുടർച്ചയായി 5-ാം വർഷമാണ് ദേവഗിരി കിരീടം നിലനിർത്തുന്നത്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ഈ സീസണിലെ ആദ്യ മത്സരത്തിൽ ജംഷഡ്പൂരിൽ കേരളം ജാർഖണ്ഡിനെ നേരിടും. ഒഡീഷ, ബംഗാൾ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഡൽഹി സർവീസസ് എന്നിവരടങ്ങുന്ന ഗ്രൂപ്പിലാണ് കേരളം ഇത്തവണ മത്സരിക്കുന്നത്.

ശാസ്ത്രലോകം. ശാസ്ത്രലോകത്തിൽ ഇന്ന് സസ്യരാസഘടകങ്ങളുടെ വിസ്മയ ലോകം. പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക് ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്.

0: സസ്യ രസതന്ത്ര വിഭാഗം സീനിയർ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ രമേഷ് കുമാർ കെ ബി നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
1: പ്രകൃതിയിലെ ഏറ്റവും വിസ്മയകരമായ രാസവസ്തു നിർമ്മാണശാലകളിലൊന്നാണ് സസ്യലോകം. സസ്യങ്ങളുടെ നിലനിൽപ്പിനും പരിസ്ഥിതിയുമായുള്ള ഇടപെടലുകൾക്കും വേണ്ടിയാണ് പ്രധാനമായും സസ്യങ്ങൾ വൈവിധ്യമാർന്ന രാസസംയുക്തങ്ങൾ നിർമ്മിക്കുന്നത്. ഒരു സസ്യത്തിന്റെ ഗുണഗണങ്ങൾ പ്രധാനമായും അതിലെ രാസഘടകങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മളൊരു നാരങ്ങ വായിൽ വയ്ക്കുമ്പോൾ പുളിപ്പ് അനുഭവപ്പെടുന്നത് അതിലടങ്ങിയിരിക്കുന്ന സിട്രിക് ആസിഡ് മൂലമാണ്. കുരുമുളകിനെ എരിവ് പൈപ്പരിൻ എന്ന ആൽക്കലോയിഡ് അതിലടങ്ങിയിരിക്കുന്നതിനാലാണ്. റോസാ പുഷ്പത്തിന് മനം മയക്കുന്ന ഗന്ധം, അതിൽ നിന്നും പുറത്തേക്ക് വരുന്ന ബാഷ്പശീലമുള്ള ഫിനൈലീതയിൽ ആൽക്കഹോൾ, ജെറാനിയോൾ എന്നീ ടെർപ്പിനോയിഡ് സംയുക്തങ്ങൾ മൂലമാണ്. അതുപോലെ തന്നെ ഒരു പുഷ്പത്തിന്റെ വർണ്ണഭംഗിക്ക് കാരണം ആന്തോസയാനിൻസ് എന്ന സസ്യരാസഘടകമാണ്. ഔഷധ സസ്യങ്ങളുടെ ഔഷധ ഗുണത്തിനും കാരണം ഇതുപോലെയുള്ള സസ്യരാസഘടകങ്ങളാണ്. മനുഷ്യരാശി പണ്ടുമുതലേ വസ്ത്രം, പാർപ്പിടം, ഭക്ഷണം തുടങ്ങിയ പ്രാഥമിക ആവശ്യങ്ങൾക്ക് സസ്യങ്ങളെ ആശ്രയിച്ചിരുന്നു. തുടർന്ന് സസ്യ ഉൽപ്പന്നങ്ങളായ പശകൾ, എണ്ണകൾ, റെസിൻസ്, സുഗന്ധദ്രവ്യങ്ങൾ എന്നിവ ഉപയോഗിക്കുവാൻ തുടങ്ങി. ശാസ്ത്രം വികസിച്ചു വന്നതോടെ സസ്യങ്ങളിൽ നിന്നും അവയുടെ ഗുണങ്ങൾക്കാധാരമായ രാസഘടകങ്ങൾ വേർതിരിച്ചെടുക്കുവാൻ കഴിഞ്ഞു. വൈവിധ്യമാർന്ന ഇത്തരം സസ്യ രാസപദാർത്ഥങ്ങളെക്കുറിച്ച് പഠിക്കുന്ന രസതന്ത്ര ശാഖയാണ് സസ്യരസതന്ത്രം അഥവാ ഫൈറ്റോകെമിസ്ട്രി. പ്രകൃതിദത്ത രാസഘടകങ്ങൾ എന്നത് ചെടികളിൽ നിന്നും മറ്റു ജന്തുജാലങ്ങളിൽ നിന്നും സൂക്ഷ്മജീവികളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നവയാണ്. പ്രകൃതിദത്ത രാസഘടകങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് സസ്യരാസഘടകങ്ങൾ. ഇതുവരെ നടത്തിയ ശാസ്ത്രീയ പഠനങ്ങളിലൂടെ 200,000+ സസ്യരാസഘടകങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പ്രകാശ സംശ്ലേഷണത്തിൽ നിന്നാരംഭിക്കുന്ന ഏതാനും ജൈവ സംശ്ലേഷണ പാതകളിലൂടെയാണ് സസ്യങ്ങൾ അസാധാരണമായ രാസവൈവിധ്യം സൃഷ്ടിക്കുന്നത്. പുറകോട്ട് നോക്കുമ്പോൾ ഏകദേശം 350 കോടി വർഷങ്ങൾക്ക് മുൻപാണ് ആദ്യമായി പ്രകാശ സംശ്ലേഷണ ബാക്ടീരിയകൾ ഉടലെടുത്തതെന്ന് കാണാം. തുടർന്നുണ്ടായ പരിണാമങ്ങളിലൂടെ നാം ഇന്ന് കാണുന്ന ഏകദേശം 400,000+ വരുന്ന സസ്യവൈവിധ്യത്തിൽ എത്തി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഓരോ സസ്യത്തിലും കാണപ്പെടുന്ന വൈവിധ്യമാർന്ന രാസഘടകങ്ങൾ ഈ 350 കോടി വർഷങ്ങളുടെ പരിണാമത്തിലൂടെ ഉരുത്തിരിഞ്ഞു വന്നതാണ്. ഒരു സസ്യം എന്നേക്കുമായി ഇല്ലാതാകുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന വൈവിധ്യമാർന്ന കോടിക്കണക്കിന് വർഷങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞ രാസഘടകങ്ങൾ കൂടി എന്നേക്കുമായി ഇല്ലാതാവുകയാണ്. ഔഷധങ്ങളായും മറ്റും ഉപയോഗിക്കാവുന്ന ഇത്തരം രാസഘടകങ്ങൾ ആധുനിക പരീക്ഷണശാലകളിൽ നിർമ്മിക്കുക ഇന്നും എളുപ്പമല്ല. സസ്യങ്ങളിൽ നടക്കുന്ന ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി നിർമ്മിക്കപ്പെടുന്ന സസ്യരാസഘടകങ്ങളെ പ്രധാനമായും പ്രൈമറി മെറ്റാബോളൈറ്റ്സ്, സെക്കൻഡറി മെറ്റാബോളൈറ്റ്സ് എന്നിങ്ങനെ രണ്ടായി തിരിക്കാം. ഇതിൽ പ്രൈമറി മെറ്റാബോളൈറ്റ്സ് സസ്യങ്ങളുടെ നിലനിൽപ്പിനാധാരമായ അന്നജം, കാർബോഹൈഡ്രേറ്റ്സ്, കൊഴുപ്പുകൾ, അമിനോ ആസിഡ്സ്, പ്രോട്ടീനുകൾ എന്നിവയാണ്. സസ്യങ്ങൾക്കാവശ്യമായ ഊർജം, ജനിതക വിവരങ്ങൾ, ഘടനാവിധാനം എന്നിവയ്ക്ക് വേണ്ടി ഇവ എല്ലാ സസ്യങ്ങളിലും കാണപ്പെടുന്നു. എന്നാൽ സെക്കൻഡറി മെറ്റാബോളൈറ്റ്സ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കൂടുതലും ചുറ്റുപാടുകളോടുള്ള ഇടപെടലുകൾക്ക് വേണ്ടിയാണ്. ആൽക്കലോയിഡുകൾ, ടെർപ്പിനോയിഡുകൾ, ഫിനോളിക് സംയുക്തങ്ങൾ എന്നിവയാണ് പ്രധാന സെക്കൻഡറി മെറ്റാബോളൈറ്റ്സ്. ഇവ പ്രധാനമായും രോഗകാരികളായ സൂക്ഷ്മജീവികളെ അകറ്റാനും പരാഗണകാരികളായ ഷഡ്പദങ്ങളെ ആകർഷിക്കുന്നതിനും മറ്റുമാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. സസ്യരസതന്ത്ര ഗവേഷണത്തിൽ ആദ്യം സസ്യഭാഗങ്ങൾ വേർതിരിച്ച് അവയിൽ നിന്നും അനുയോജ്യമായ ലായകങ്ങൾ ഉപയോഗിച്ച് ആവശ്യമായ ഘടകങ്ങൾ ലയിപ്പിച്ചെടുക്കുകയും ക്രോമാറ്റോഗ്രാഫിക് സാങ്കേതിക വിദ്യകളിലൂടെ അവയെ വേർതിരിച്ച് ശുദ്ധീകരിക്കുകയും തുടർന്ന് സ്പെക്ട്രോസ്കോപ്പിക് രീതികളിലൂടെ അവയുടെ രാസഘടന നിർണയിക്കുകയും ചെയ്യുന്നു. രാസഘടകങ്ങൾ ലയിപ്പിച്ചെടുക്കുന്ന പ്രക്രിയയിൽ ഹെക്സേൻ, ക്ലോറോഫോം, അസറ്റോൺ, ഈഥൈൽ അസറ്റേറ്റ്, മെഥനോൾ, എഥനോൾ എന്നിങ്ങനെ വിവിധ തരം ലായകങ്ങൾ ഉപയോഗിക്കുന്നു. സിലിക്ക ജെൽ ഉപയോഗിച്ചുള്ള കോളം ക്രോമാറ്റോഗ്രാഫി, തിൻലെയർ ക്രോമാറ്റോഗ്രാഫി എന്നിവയാണ് പ്രധാനമായും സംയുക്തങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത്. ഇപ്രകാരം വേർതിരിച്ച ശുദ്ധമായ സംയുക്തങ്ങളെ അൾട്രാവയലറ്റ് വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി, ഇൻഫ്രാറെഡ്, രാമൻ, ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പി, മാസ് സ്പെക്ട്രോമെട്രി എന്നിങ്ങനെയുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് രാസഘടന നിർണ്ണയിക്കുന്നു. ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചയോടെ വളരെയധികം സമയമെടുത്തിരുന്ന ഇത്തരം പരമ്പരാഗത രീതികൾക്ക് പകരം കൂടുതൽ കൃത്യതയും വേഗതയും നൽകുന്ന നൂതന സാങ്കേതിക വിദ്യകൾ പ്രചാരത്തിലായി. ഗ്യാസ് ക്രോമാറ്റോഗ്രാഫി, മാസ് സ്പെക്ട്രോമെട്രി, ലിക്വിഡ് ക്രോമാറ്റോഗ്രാഫി, മാസ് സ്പെക്ട്രോമെട്രി തുടങ്ങിയ ഒന്നിലധികം സാങ്കേതിക വിദ്യകൾ ഒരുമിച്ചു ചേരുന്ന ഉപകരണങ്ങൾ വിശകലനം കൂടുതൽ എളുപ്പമാക്കുന്നു. ഇപ്രകാരം സസ്യങ്ങളിലെ വൈവിധ്യമാർന്ന രാസഘടകങ്ങളെ വിശകലനം ചെയ്യുവാനുള്ള നൂതന സാങ്കേതിക വിദ്യകളും ഉപകരണങ്ങളും പാലോടുള്ള ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക് ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സസ്യരസതന്ത്ര വിഭാഗത്തിൽ ലഭ്യമാണ്. ഇത്തരം വൈവിധ്യമാർന്ന രാസ സംയുക്തങ്ങളെ ഇന്ന്

0: ഔഷധങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ, ഭക്ഷ്യചേരുവകൾ, വർണകങ്ങൾ, ന്യൂട്രാസ്യൂട്ടിക്കൽസ്, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ജൈവ ഇന്ധനങ്ങൾ, ജൈവ കീടനാശിനികൾ തുടങ്ങിയ മേഖലകളിൽ ഉപയോഗിക്കുന്നു. സസ്യരാസഘടകങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രധാനപ്പെട്ടതാണ് ഔഷധമായി ഉപയോഗിക്കുന്ന സസ്യരാസഘടകങ്ങൾ. നാം ഇന്ന് ഉപയോഗിക്കുന്ന ആധുനിക മരുന്നുകളിൽ ഏകദേശം പകുതിയും പ്രകൃതിദത്ത രാസഘടകങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് സസ്യരാസഘടകങ്ങളിൽ നിന്നുമാണ് ഉരുത്തിരിഞ്ഞത്. അർബുദത്തിനെതിരെ ഉപയോഗിക്കുന്ന വിൻക്രൈസ്റ്റിൻ, വിൻബ്ലാസ്റ്റിൻ എന്നീ ഔഷധങ്ങൾ ഉഷമലരി എന്ന ചെടിയിൽ നിന്നാണ് ലഭിക്കുന്നത്. ടാക്സോൾ, ടാക്സസ് ബ്രേവ്ഫോളിയ എന്ന വൃക്ഷത്തിൽ നിന്നും, കാംഡോത്തെസിൻ, കാംഡോത്തെക്ക അക്യൂമിനേറ്റ എന്ന ചെറുവൃക്ഷത്തിൽ നിന്നും ലഭിക്കുന്നു. മനുഷ്യചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യരെ മരണത്തിൽ നിന്നും രക്ഷിച്ച ഒരു ദിവ്യ ഔഷധമാണ് സിങ്കോണ വൃക്ഷത്തിന്റെ തൊലിയിൽ നിന്നും വേർതിരിച്ചെടുത്ത മലേറിയയ്ക്കെതിരെ ഉപയോഗിക്കുന്ന ക്വിനൈൻ എന്ന ആൽക്കലോയിഡ്. ആർട്ടിമിസിൻ എന്ന മലേറിയയ്ക്കെതിരെ ഉപയോഗിക്കുന്ന ഔഷധവും ആർട്ടിമിസിയ അനുവ എന്ന സസ്യത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. രക്തസമ്മർദ്ദം കുറയ്ക്കാനും മാനസിക പിരിമുറുക്കം ലഘൂകരിക്കാനും ഉപയോഗിച്ചിരുന്ന ഔഷധമാണ് സർപ്പഗന്ധിയിൽ കാണുന്ന റിസർപ്പൈൻ. ഇന്ന് വേദന സംഹാരിയായും മറ്റും വളരെയേറെ ഉപയോഗിക്കുന്ന ആസ്പിരിൻ എന്ന ഔഷധത്തിന്റെ തുടക്കം സാലിക്സ് ആൽബ എന്ന വൃക്ഷത്തിൽ നിന്നാണ്. മുന്തിരിയിൽ കാണപ്പെടുന്ന റെസ്വറാട്രോൾ, മഞ്ഞളിലെ കുർക്കുമിൻ, ക്യാരറ്റിലെ കരോട്ടിനോയിഡ്, തക്കാളിയിലെ ലൈക്കോപ്പീൻ എന്നിവ ജൈവകോശങ്ങളിലെ അനാവശ്യമായ ഓക്സിഡേഷനെ ചെറുക്കുന്ന ആന്റി ഓക്സിഡന്റുകളാണ്. വിഷസസ്യങ്ങളുടെ ദുരുപയോഗം അടുത്ത കാലത്ത് വളരെ ചർച്ച ചെയ്യപ്പെടുന്നു. ആൽക്കലോയിഡുകൾ, കാർഡിയോഗ്ലൈക്കോസൈഡുകൾ, സൈനോജനിക് രാസഘടകങ്ങൾ, ഓക്സലേറ്റുകൾ എന്നിവയാണ് പ്രധാനപ്പെട്ട വിഷകരമായ സസ്യരാസഘടകങ്ങൾ. സോക്രട്ടീസിനെ മരണശിക്ഷയ്ക്ക് വിധേയമാക്കിയത് ഹെംലോക്ക് എന്ന വിഷസസ്യത്തിന്റെ സത്ത് കുടിപ്പിച്ചിട്ടാണ്. കൊനൈൻ എന്ന ആൽക്കലോയിഡാണ് ഹെംലോക്കിലെ വിഷരാസഘടകം. അരളിച്ചെടിയിൽ കാണപ്പെടുന്ന ഒലിയാൻഡ്രിൻ എന്ന കാർഡിയോഗ്ലൈക്കോസൈഡ് മരണ കാരണമായേക്കാം. അതുപോലെ ഒതളക്കായിലെ വിഷരാസഘടകമാണ് സെർബറിൻ എന്ന കാർഡിയോഗ്ലൈക്കോസൈഡ്. ആര്യവേപ്പിൽ നിന്നും ലഭിക്കുന്ന അസിഡറാക്റ്റിൻ, പുകയില ചെടിയിൽ നിന്നും ലഭിക്കുന്ന നിക്കോട്ടിൻ, ക്രൈസാന്തമം ചെടിയിൽ നിന്നും ലഭിക്കുന്ന പൈറത്രിൻ എന്നിവ ജൈവ കീടനാശിനികളായി ഉപയോഗിക്കുന്നു. സസ്യങ്ങളിൽ നിന്നും ലഭിക്കുന്ന വർണ്ണ രാസപദാർത്ഥങ്ങളായ ആന്തോസയാനിൻസ്, ബെറ്റാലിൻസ്, കരോട്ടിനോയിഡ്സ് എന്നിവ വലിയ തോതിൽ ഭക്ഷ്യ, ഔഷധ, സൗന്ദര്യവർദ്ധക മേഖലകളിൽ ഉപയോഗിക്കുന്നു. ട്രൈഗ്ലിസറൈഡ് എന്ന വിഭാഗത്തിൽ വരുന്ന സസ്യരാസ സംയുക്തങ്ങളാണ് വെളിച്ചെണ്ണ, പാമോയിൽ, സൂര്യകാന്തി എണ്ണ എന്നിങ്ങനെയുള്ള സസ്യ എണ്ണകളിൽ കാണുന്നത്. ട്രൈഗ്ലിസറൈഡിന്റെ ഘടനയിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് എണ്ണകളുടെ ഗുണഗണങ്ങളിൽ മാറ്റം വരുന്നു. നാം പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന പുന്നയ്ക്ക, മരോട്ടി, കാട്ടുജാതി, ഉങ്ങ്, കരിങ്ങാട്ട പോലെയുള്ള പല എണ്ണക്കുരുക്കളും ഇന്ന് വിസ്മൃതിയിലാണ്. പകരം ഇന്ന് നമ്മൾ പാമോയിൽ, സൂര്യകാന്തി എണ്ണ തുടങ്ങിയ ഭൂരിഭാഗം എണ്ണകളും ഇറക്കുമതി ചെയ്യുന്നു. ബൊട്ടാണിക് ഗാർഡനിൽ നടന്ന ഒരു പഠനം സൂചിപ്പിക്കുന്നത് നാം ഇന്ന് ഉപയോഗിക്കാതെ കളയുന്ന നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന കുടംപുളിയുടെ കുരുവിൽ ഏകദേശം 35% വരെ ഭക്ഷ്യയോഗ്യമായ എണ്ണ അടങ്ങിയിരിക്കുന്നു എന്നാണ്. ബാഷ്പശീലമുള്ള സസ്യരാസഘടകങ്ങളാണ് സുഗന്ധ സസ്യങ്ങൾക്കും പൂക്കൾക്കും വശ്യഗന്ധങ്ങൾ നൽകുന്നത്. കർപ്പൂരത്തിലെ കാംഫർ, ഇഞ്ചിപ്പുല്ലിലെ സിട്രാൽ, യുക്കാലി ഇലയിലെ സീനിയോൾ, പനിക്കൂർക്കയിലെ മെന്തോൾ, റോസാ പുഷ്പത്തിലെ ഫിനൈലീതയിൽ ആൽക്കഹോൾ ജെറാനിയോൾ, കറുവപ്പട്ടയിലെ സിനമാൽഡിഹൈഡ്, ഗ്രാംബൂവിലെ യൂജിനോൾ, നാരങ്ങയിലെ ലിമോണിൻ എന്നിവ ഇത്തരം ബാഷ്പശീലമുള്ള സസ്യരാസഘടകങ്ങൾക്കുദാഹരണങ്ങളാണ്. നാം ഇന്നുപയോഗിക്കുന്ന പെർഫ്യൂമുകൾ ഉൾപ്പെടെയുള്ള സുഗന്ധങ്ങളിൽ കൂടുതലും ഇത്തരം സസ്യജന്യമായ ബാഷ്പശീല തൈലങ്ങൾ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. പുതുമഴയുടെ വശ്യമായ ഗന്ധം നമുക്ക് പരിചിതമാണല്ലോ. വരണ്ട മണ്ണിൽ കാണപ്പെടുന്ന സ്ട്രെപ്റ്റോമൈസസ് ബാക്ടീരിയകൾ മഴത്തുള്ളി ഏൽക്കുമ്പോൾ പുറത്തുവിടുന്ന ജിയോസ്മിൻ എന്ന രാസവസ്തുവാണ് ഈ ഗന്ധത്തിനാധാരം. മണ്ണിന്റെ ഇത്തരം ഗന്ധം മിട്ടിക്ക അത്തർ എന്ന പേരിൽ ഇന്ത്യയുടെ സുഗന്ധ കേന്ദ്രമായ കനൌജിൽ നിർമ്മിക്കുന്നുണ്ട്. വെയിലേറ്റ് ചൂടായ മണ്ണ് വാറ്റി എടുത്താണ് അവിടെ വിലയേറിയ ഈ ഗന്ധം നിർമ്മിക്കുന്നത്. ബൊട്ടാണിക് ഗാർഡനിൽ നടന്ന ഗവേഷണത്തിൽ ഒരു സസ്യത്തിൽ നിന്നും ജിയോസ്മിൻ എന്ന ഈ രാസവസ്തു ലഭിക്കുകയും അതിനെ ആധാരമാക്കി പുതുമഴയുടെ ഗന്ധം വളരെ കുറഞ്ഞ ചെലവിൽ പുനഃസൃഷ്ടിക്കുകയും ചെയ്തു. കൂടാതെ കുരുമുളകിൽ നിന്നുള്ള പൈപ്പരിൻ, മുളകിൽ നിന്നുള്ള ക്യാപ്സിസിൻ, ഇഞ്ചിയിൽ നിന്നുള്ള ജിഞ്ചറോൾ, വാനില ചെടിയിൽ നിന്നുള്ള വാനിലിൻ എന്നിവ ഭക്ഷ്യ രുചിക്കു വേണ്ടിയുള്ള ചേരുവകളായി ഉപയോഗിക്കുന്നു. ഇതിൽ കുരുമുളക് നമ്മുടെ രാജ്യത്തിന് വളരെയധികം വിദേശ നാണ്യം നേടിത്തരുന്ന ഒരു സുഗന്ധ വ്യഞ്ജനമാണ്. കുരുമുളകിന്റെ ജന്മദേശം പശ്ചിമഘട്ട മലനിരകളാണ്. സാധാരണ കുരുമുളകിൽ എരിവിനാധാരമായ പൈപ്പരിൻ എന്ന സംയുക്തം ഏകദേശം 5% വരെ അടങ്ങിയിരിക്കുന്നു. എന്നാൽ ബൊട്ടാണിക് ഗാർഡനിൽ നടന്ന ഗവേഷണത്തിൽ അഗസ്ത്യ വന മേഖലയിൽ നിന്നും കണ്ടെത്തിയ ഒരു പുതിയ കുരുമുളകിനത്തിൽ 10% പൈപ്പരിൻ അടങ്ങിയിരിക്കുന്നതായി കണ്ടെത്തി. കൂടാതെ നാരങ്ങയുടെ നേരിയ നറുമണവും ഇതിനുണ്ട്. ഇതുകൂടാതെ കർപ്പൂരം വളരെയധികം അടങ്ങിയിരിക്കുന്ന ഒരു കർപ്പൂര മരവും പശ്ചിമഘട്ട വനങ്ങളിൽ നിന്നും കണ്ടെത്തുകയുണ്ടായി. നമ്മുടെ കാടുകളിൽ നിന്നും സസ്യരസതന്ത്രത്തിന്റെ സഹായത്തോടെ ഇനിയും ഇത്തരം നിരവധി കണ്ടുപിടുത്തങ്ങൾ നടത്താൻ കഴിയും. വൈവിധ്യമാർന്ന ഇത്തരം സസ്യരാസഘടകങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള സസ്യാധിഷ്ഠിത വ്യവസായ സംരംഭങ്ങൾക്ക് ഇന്ന് വലിയ തോതിൽ പ്രസക്തിയുണ്ട്. പണ്ടുകാലം മുതൽ തന്നെ ഭാരതം, വിശേഷിച്ചു പശ്ചിമഘട്ടവും മലബാർ പ്രദേശവും, ഔഷധ സുഗന്ധ സസ്യങ്ങൾക്കും അവയുടെ വ്യാപാരത്തിനും പേരുകേട്ടതായിരുന്നു. ഇന്നും കൊച്ചിയും പരിസര പ്രദേശവും സസ്യാധിഷ്ഠിത വ്യവസായത്തിൽ മുന്നിട്ട് നിൽക്കുന്നു. സുഗന്ധ വ്യഞ്ജനങ്ങളിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ലോകത്തിലെ തന്നെ മുൻപന്തിയിൽ നിൽക്കുന്ന പല വ്യവസായ സംരംഭങ്ങളും ഇവിടെ കാണാം. പശ്ചിമഘട്ട മേഖലയിൽ മാത്രം ഏകദേശം 7500 സസ്യങ്ങൾ കണ്ടുവരുന്നു. അവയിൽ ഏകദേശം 1250 എണ്ണം ഇവിടെ മാത്രം കാണപ്പെടുന്ന ദേശജന്യ സസ്യങ്ങളാണ്. എന്നിരുന്നാലും ഇത്തരം ദേശജന്യ സസ്യങ്ങളിൽ വളരെ കുറച്ചു മാത്രമേ ഇതുവരെ പഠനങ്ങൾക്ക് വിധേയമായിട്ടുള്ളൂ. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ സമീപകാല മുന്നേറ്റങ്ങളെ പ്രയോജനപ്പെടുത്തി സസ്യ രസതന്ത്രജ്ഞർ ഇന്ന് പരിസ്ഥിതി ശാസ്ത്രം, ജൈവ സാങ്കേതിക വിദ്യ, വൈദ്യശാസ്ത്രം, നാനോ ടെക്നോളജി, നിർമ്മിത ബുദ്ധി തുടങ്ങി വിവിധ വിജ്ഞാന ശാഖകളുമായി സഹകരിച്ച് ഗവേഷണം നടത്തിവരുന്നു. ഇതിലൂടെ പ്രകൃതിയുടെ നിഗൂഢതകൾ അനാവരണം ചെയ്യുന്നതോടൊപ്പം മനുഷ്യക്ഷേമത്തിനുപകരിക്കുന്ന പുതുമയാർന്ന കണ്ടെത്തലുകൾക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്നു.
1: സസ്യരാസ ഘടകങ്ങളുടെ വിസ്മയലോകം. പാലൂട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക് ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സസ്യ രസതന്ത്ര വിഭാഗം സീനിയർ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ രമേഷ് കുമാർ കെ ബി നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. ശാസ്ത്രലോകം സമാപിക്കുന്നു.
2: പൂജ വരെയല്ലേ, വീട്ടിലേക്ക് കുറച്ച് പുതിയ വിളക്കുകളൊക്കെ വാങ്ങണം.
3: വിളക്ക് മാത്രമല്ല, കുക്ക് വെയർസും ഹോം ഡെക്കേഴ്സും ഒക്കെ വാങ്ങാം. അത് മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ വിലയിലും ഡിസ്കൗണ്ട്. എം ആർ പി ഹോം നീഡ്സ് ബ്രാസ് മേള അടിപൊളി. 5000 രൂപയ്ക്ക് മോൾ ഷോപ്പ് ചെയ്താൽ ആകർഷകമായ ക്യാഷ് ഡിസ്കൗണ്ട്. ഈ ഓഫർ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 20 വരെ. കണ്ടീഷൻ സപ്ലൈ. എം ആർ പി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
4: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
5: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
6: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
7: നിനക്ക് ഞാൻ ഓണസമ്മാനമായി കാറ് തന്നാലോ എന്ന് ആലോചിക്കാം.
8: ആര്യശാല സുബയ്യ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാർ കേട്ടു.
9: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. 1st ടാറ്റാ ടിയാഗോ കാർ, 2nd ടി വി എസ് ഇ സ്കൂട്ടർ, 3rd റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
8: സുബയ്യ ജ്വല്ലറി, ആര്യശാല.
10: കൊല്ലത്ത് കൊല്ലൊന്നായി
11: എന്തായാലും കെ കെ ജയുടെ വരവ് പൊളിച്ചു.
12: കൊല്ലം ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ 1st വാർഷികത്തോടനുബന്ധിച്ച് ഒക്ടോബർ 18 മുതൽ 21 വരെ വമ്പൻ ഓഫറുകൾ.
13: പഴയ സ്വർണം മാറ്റി വാങ്ങുമ്പോൾ 1000 രൂപ അധിക മൂല്യം. നഖാസ്, ആന്റിക്, ചെട്ടിനാർ, ടർക്കിഷ് കളക്ഷനുകൾക്ക് പണിക്കൂലി 6.9% മുതൽ.
14: 1 lakh rupees ഡയമണ്ട് വാങ്ങുമ്പോൾ ഗോൾഡ് കോയിൻ സമ്മാനം. 5 pavana മുകളിലുള്ള ഓരോ പർച്ചേസിനും ഒരു സ്വർണ്ണ മോതിരം സമ്മാനം. അന്നേ ദിവസങ്ങളിൽ മൂക്കുകുത്തുന്നവർക്ക് വെള്ളി മുകുത്തി സൗജന്യം. ഒപ്പം ഉറപ്പായ സമ്മാനങ്ങളും.
13: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ആർ പി മോൾ, ഗ്രൗണ്ട് ഫ്ലോർ, കൊല്ലം.
1: ചലച്ചിത്ര ഗാനങ്ങൾ. പ്രേക്ഷണതാക്കളെ, ആദ്യ ഗാനത്തിലേക്ക്. ചിത്രം അബ്രഹാം ലിങ്കൺ, രചന ബാലചന്ദ്രൻ ചുള്ളിക്കാട്, സംഗീതം ഔസേപ്പച്ചൻ, ഗായകൻ മധു ബാലകൃഷ്ണൻ.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
2: ഫാം ടു സിറ്റി
3: എല്ലാ ബുധനാഴ്ചകളിലും വൈകുന്നേരം 6:50
2: ഫാം ടു സിറ്റി. മറക്കാതെ കേൾക്കുക ഫാം ടു സിറ്റി.
4: ചിത്രം ടേക്ക് ഇറ്റ് ഈസി. രചന നിർവഹിച്ചത് പി കെ ഗോപി. സംഗീതം പകർന്നത് രാജേഷ് ബാബു. ഗായിക സിതാര.

0: പഴയ സ്വർണം മാറ്റി വാങ്ങുമ്പോൾ 1000 രൂപ അധിക മൂല്യം. നഖാസ് ആന്റിക് ചെട്ടിനാർ ടർക്കിഷ് കളക്ഷനുകൾക്ക് പണിക്കൂലി 6.9% മുതൽ.
1: 1,00,000 രൂപയ്ക്ക് ഡയമണ്ട് വാങ്ങുമ്പോൾ ഗോൾഡ് കോയിൻ സമ്മാനം. 5 പവന് മുകളിലുള്ള ഓരോ പർച്ചേസിനും ഒരു സ്വർണ്ണ മോതിരം സമ്മാനം. അന്നേ ദിവസങ്ങളിൽ മൂക്കുകുത്തുന്നവർക്ക് വെള്ളി മുക്കുത്തി സൗജന്യം. ഒപ്പം ഉറപ്പായ സമ്മാനങ്ങളും.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ആർ പി മോൾ, ഗ്രൗണ്ട് ഫ്ലോർ, കൊല്ലം.
2: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
3: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
4: ഗോപി സുന്ദറിന്റെ സംഗീത സംവിധാനത്തിൽ സിതാരയും സുദീപ് കുമാറും പാടിയ ഗാനം ചിത്രം മിസ്റ്റർ ഫ്രോഡ്.

0: ആകാശവാണി അനന്തപുരി FM 101.9. സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്. ഇപ്പോൾ പ്രകാശധാര.
1: കാഴ്ച പ്രശ്നങ്ങളും തലവേദനയും നേത്രരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ വീണ വിശ്വം സംസാരിക്കുന്നു.
2: ഒരു വ്യക്തിയുടെ ദൈനംദിന ജീവിതത്തെ ദുഷ്കരമാക്കുന്ന ഒരു പ്രധാന രോഗലക്ഷണമാണ് തലവേദന. ഇത് കണ്ണുകളുടെയോ തലയിലെ മറ്റു പല അവയവങ്ങളുടെയോ രോഗലക്ഷണമാകാം. അതുകൊണ്ട് തന്നെ എത്രയും നേരത്തെ തലവേദനയുടെ കാരണം കണ്ടുപിടിച്ച് ചികിത്സിക്കേണ്ടത് അത്യാവശ്യമാണ്. ആദ്യം ഞാൻ നേത്രവൈകല്യങ്ങൾ കാരണമുള്ള തലവേദനയെക്കുറിച്ച് സംസാരിക്കാം. ഹ്രസ്വദൃഷ്ടി അഥവാ ഷോർട്ട് സൈറ്റ്, ദീർഘദൃഷ്ടി അഥവാ ലോങ് സൈറ്റ്, അസ്റ്റിഗ്മാറ്റിസം എന്നീ പല കാഴ്ച വൈകല്യങ്ങൾ കൊണ്ടും തലവേദന അനുഭവപ്പെടാം. കാഴ്ചയുടെ തെളിച്ചക്കുറവ്, കണ്ണുകൾക്ക് ക്ഷീണം, വായിക്കുമ്പോൾ കണ്ണുകളിൽ വെള്ളം നിറയൽ, കണ്ണ് കഴപ്പ് എന്നിവ മറ്റു ലക്ഷണങ്ങളാണ്. കണ്ണിലെ സുതാര്യമായ നേത്രപടലം അല്ലെങ്കിൽ കോർണിയയുടെ ആകൃതിയിലും കണ്ണിന്റെ വലിപ്പത്തിലും ജന്മനാ ഉള്ള ചില വ്യത്യാസങ്ങളാണ് കാഴ്ച വൈകല്യങ്ങൾക്ക് കാരണം. ഇത് സാധാരണ കുട്ടിക്കാലത്ത് തന്നെ പ്രകടമായി തുടങ്ങും. കുട്ടി കളിക്കോപ്പുകളും പുസ്തകങ്ങളും മുഖത്തോട് ചേർത്ത് പിടിച്ചു നോക്കുക, TV വളരെ അടുത്തുപോയി കാണുക, കണ്ണുകൾ ചെറുതാക്കി പിടിച്ചു നോക്കുക, തല ചരിച്ചു നോക്കുക എന്നിവ കാഴ്ച വൈകല്യങ്ങളുടെ ലക്ഷണങ്ങളാകാം. ചെറുപ്പകാലത്ത് ഇത്തരം കാഴ്ച വൈകല്യങ്ങൾ പരിഹരിക്കാതെ പോകുമ്പോൾ മടിയൻ കണ്ണ് അല്ലെങ്കിൽ ആംബ്ലിയോപ്യ എന്ന അവസ്ഥയിലേക്ക് പോയേക്കാം. ഒരു നേത്രരോഗ വിദഗ്ധന്റെ മേൽനോട്ടത്തിൽ വിശദമായ പരിശോധന ചെയ്ത് കൃത്യമായ പവറിലുള്ള കണ്ണട ഉപയോഗിക്കേണ്ടത് തെളിഞ്ഞ കാഴ്ച ലഭിക്കുന്നതിനും കണ്ണിന്റെ ആരോഗ്യപൂർണമായ വളർച്ചയ്ക്കും വളരെ അത്യാവശ്യമാണ്. ഇതിന് ആശുപത്രിയിൽ വെച്ച് കണ്ണുകളിൽ തുള്ളിമരുന്നൊഴിച്ച് കൃഷ്ണമണി അഥവാ പ്യൂപ്പിൾ വികസിപ്പിച്ച് കണ്ണിന്റെ ഉള്ള പരിശോധിപ്പിക്കേണ്ടതുണ്ട്. ദീർഘകാലമായി കണ്ണട ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളിൽ കൃത്യമായ ഇടവേളകളിൽ കണ്ണുകൾ പരിശോധിപ്പിച്ച് പവർ മാറിയിട്ടുണ്ടോ എന്ന് നോക്കേണ്ടതും അത്യാവശ്യമാണ്. ഇത്തരം അവസ്ഥയിലും ഒരു വ്യക്തിക്ക് തലവേദന ഉണ്ടായേക്കാം. ഹ്രസ്വദൃഷ്ടി അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ്, ജന്മനാ തന്നെ കണ്ണിന്റെ നാഡീപടലമായ റെറ്റിനയിൽ ചില വൈകല്യങ്ങൾ ഉണ്ടാക്കാം എന്ന കാരണത്താലും ഇത്തരം പരിശോധന ഒഴിച്ചുകൂടാനാവാത്തതാണ്. കൂടാതെ ദീർഘകാലത്തെ ഉപയോഗത്താൽ കണ്ണടയുടെ ചില്ലികൾക്ക് ഉണ്ടാകുന്ന തേയ്മാനം, വളവ്, കണ്ണടയുടെ ഘടനയുടെ കേടുപാടുകൾ എന്നിവയും തലവേദനയുടെ കാരണമാകാം. മധ്യവയസ്സിൽ കണ്ണുകളെ ബാധിക്കുന്ന മറ്റൊരു കാഴ്ച വൈകല്യമാണ് വെള്ളെഴുത്ത് അഥവാ പ്രസ്ബയോപ്യ. കണ്ണിനുള്ളിലെ ലെൻസിന്റെ ഫോക്കസിംഗ് പ്രാവർത്തികമാക്കുന്നത് ലെൻസിലെ സിലിയറി മസിൽസ് ആണ്. 40 വയസ്സിനോടടുക്കുമ്പോൾ ഈ സിലിയറി മസിൽസിന്റെ പ്രവർത്തനക്ഷമത കുറയുന്നു. ലെൻസിന്റെ ഫോക്കസ് ചെയ്യാനുള്ള കഴിവ് കുറയുന്നതിനാൽ അടുത്തുള്ള വസ്തുക്കൾ വ്യക്തമായി കാണാൻ സാധിക്കില്ല. വെള്ളെഴുത്ത് 40 വയസ്സോടെ തുടങ്ങുകയും പിന്നീട് മെല്ലെ മെല്ലെ കൂടി വരികയും ചെയ്യുന്നു. അടുത്തുള്ള വസ്തുക്കളുടെ മാത്രം ഫോക്കസിംഗ് എബിലിറ്റി കുറയുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രാരംഭഘട്ടത്തിലൊക്കെ കണ്ണുകൾ ഏറെ ആയാസപ്പെടുന്നു.

വരുത്തി വായിക്കാൻ ശ്രമിക്കുന്നത് സാധാരണമാണ്. ഇത് കണ്ണിന് വേദന, തലവേദന, ക്ഷീണം എന്നീ ലക്ഷണങ്ങൾക്ക് കാരണമായേക്കാം. ഏറെ നേരം മൊബൈൽ ഉപയോഗമുള്ളവരിലും കമ്പ്യൂട്ടർ ജീവനക്കാരിലും വെള്ളെഴുത്തിന്റെ ലക്ഷണങ്ങൾ ഏറെ പ്രകടമായേക്കാം. അതുപോലെ തന്നെ സ്വർണപ്പണി, കാർപെൻട്രി എന്നീ സൂക്ഷ്മമായ ജോലികൾ ചെയ്യുന്നവരിലും വെള്ളെഴുത്തിന്റെ ലക്ഷണങ്ങൾ ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കാം. 40 വയസ്സോടെ കണ്ണുകൾക്കുണ്ടാകുന്ന ഈ കാഴ്ചക്കുറവ് ഡോക്ടറെ കാണിച്ച് പരിശോധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. വെള്ളെഴുത്ത് കണ്ണട ഉപയോഗിച്ച് പരിഹരിക്കാവുന്നതാണ്. വായന, മുഖത്തിന് അടുത്തുള്ള ജോലികൾ എന്നിവ ചെയ്യുമ്പോൾ വെള്ളെഴുത്തിന്റെ കണ്ണട ധരിക്കണം. മെല്ലെ കൂടി വരുന്ന രോഗമായതിനാൽ വെള്ളെഴുത്ത് 6 മാസം കൂടുമ്പോൾ പരിശോധിപ്പിച്ച് ശരിയായ കണ്ണട ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. കണ്ണട പലതരത്തിൽ തിരഞ്ഞെടുക്കാം. ദൂരക്കാഴ്ചയെ ബാധിക്കാത്ത അവസ്ഥ ആയതിനാൽ അടുത്തുള്ള ജോലികൾക്ക് മാത്രമായി വെള്ളെഴുത്തിന്റെ നിയർ വിഷൻ ഗ്ലാസസ് ഉപയോഗിക്കാം. നേരത്തെ തന്നെ കണ്ണട ഉപയോഗിക്കുന്നവരിലും എപ്പോഴും കണ്ണട വെച്ചുകൊണ്ട് നടക്കാൻ ആഗ്രഹിക്കുന്നവരിലും ബൈഫോക്കൽസ് അല്ലെങ്കിൽ പ്രോഗ്രസീവ് ഗ്ലാസസ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. കമ്പ്യൂട്ടർ ജോലികൾ ചെയ്യുന്നവരിലും പ്രോഗ്രസീവ് ഗ്ലാസസ് വളരെ ഉപയോഗപ്രദമാണ്. ഗ്ലോക്കോമ, നേത്രാന്തര പാളിയായ റെറ്റിനയിൽ നിന്നുള്ള നാഡീകോശങ്ങൾ കണ്ണിന്റെ പ്രധാന നാഡിയായ ഒപ്റ്റിക് നെർവ് വഴിയാണ് തലച്ചോറിലേക്ക് എത്തുന്നത്. ഒപ്റ്റിക് നാഡിയെ ബാധിക്കുന്ന ഒരു സങ്കീർണമായ നേത്രരോഗമാണ് ഗ്ലോക്കോമ. ഈ അവസ്ഥയിൽ പലപ്പോഴും ലക്ഷണങ്ങൾ കുറവായിരിക്കും. ചിലപ്പോൾ ലക്ഷണം ഒന്നും തന്നെ ഉണ്ടാകണമെന്നില്ല. എന്നിരുന്നാലും പലരിലും തലവേദന ഒരു ലക്ഷണമായി കാണുന്നു. സാധാരണ കണ്ണുകൾക്കുള്ളിൽ നിരന്തരം അക്വസ് ഹ്യൂമർ എന്ന ദ്രാവകം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ ദ്രാവകം കണ്ണിനുള്ളിലെ പ്രത്യേക സംവിധാനങ്ങൾ വഴി കണ്ണിനു പുറത്തേക്ക് നിരന്തരം ഒഴുകിപ്പോകുന്നത് വഴിയാണ് കണ്ണിനുള്ളിലെ മർദ്ദം ഒരു പ്രത്യേക പരിധിക്കുള്ളിൽ നിലനിന്നു പോകുന്നത്. ഈ സംവിധാനങ്ങൾ തടസ്സപ്പെടുമ്പോഴും അക്വസ് ദ്രാവകത്തിന് കണ്ണിനു പുറത്തേക്ക് പോകാൻ കഴിയാതെ വരുമ്പോഴും കണ്ണിനുള്ളിലെ മർദ്ദം വർദ്ധിക്കുന്നു. ഇത് ഒപ്റ്റിക് നാഡിക്ക് കേടുപാട് വരുത്തുകയും കാലക്രമേണ നാഡീകോശങ്ങളെ നശിപ്പിച്ചു കളയുകയും ചെയ്യും. ഒപ്റ്റിക് നെർവ് നശിക്കുന്നതനുസരിച്ച് ക്രമേണ കാഴ്ച നശിക്കുകയും പിന്നീട് ഇത് പൂർണ്ണമായ അന്ധതയിലേക്ക് നയിക്കുകയും ചെയ്തേക്കാം. ഒരു നേത്രരോഗ വിദഗ്ധന്റെ സമഗ്രമായ പരിശോധനയിൽ ഗ്ലോക്കോമ കണ്ടുപിടിക്കാം. ഗ്ലോക്കോമ ഉള്ളതായി സംശയമുള്ളവരിൽ മറ്റു ചില ടെസ്റ്റുകൾ ഡോക്ടർ നിർദ്ദേശിക്കാം. കണ്ണിന്റെ പ്രഷർ നിർണയിക്കുന്നതിനു പുറമെ ഒപ്റ്റിക് നെർവിന്റെയും കണ്ണിന്റെ മുൻഭാഗത്തിന്റെയും സൂക്ഷ്മഘടന വിലയിരുത്തലും ആവശ്യമായി വന്നേക്കാം. ഇതിന് നൂതനമായ പല പരിശോധനകളും ലഭ്യമാണ്. 40 വയസ്സിന് ശേഷമാണ് ഗ്ലോക്കോമ സാധാരണ ബാധിക്കുന്നതായി കാണുന്നത്. ഇതുകൊണ്ട് തന്നെ 40 വയസ്സിന് ശേഷം എല്ലാ വർഷവും ഒരു സമഗ്രമായ നേത്ര പരിശോധന അത്യാവശ്യമാണ്. ജനിതക കാരണങ്ങൾ ഉള്ളതിനാൽ രോഗത്തിന്റെ കുടുംബചരിത്രം ഉള്ളവരിൽ ഇത് കൂടുതലായി കാണപ്പെടുന്നു. ഇതുകൂടാതെ പ്രമേഹ രോഗമുള്ളവർ, കണ്ണിൽ നീർക്കെട്ടോ പരിക്കുകളോ ഉണ്ടായിട്ടുള്ളവർ, സ്റ്റിറോയിഡ് മരുന്നുകൾ ദീർഘകാലം ഉപയോഗിച്ചിട്ടുള്ളവർ എന്നിവരിലും ഈ രോഗം കൂടുതലായി കാണപ്പെടുന്നു. തക്ക സമയത്ത് രോഗനിർണയം നടത്തി ചികിത്സിച്ചാൽ ഗ്ലോക്കോമ ബാധിച്ച കണ്ണുകളെ സംരക്ഷിക്കാൻ സാധിക്കും. ഗ്ലോക്കോമയുടെ ഒരു പ്രധാന ലക്ഷണമായ ഉയർന്ന ഐ പ്രഷർ നിയന്ത്രിക്കാൻ മരുന്നുകൾ സഹായകമാണ്. ചില സന്ദർഭങ്ങളിൽ ലേസർ ചികിത്സ ആവശ്യമായേക്കാം. ചിലപ്പോൾ സർജറി വേണ്ടി വന്നേക്കാം. ഇത് രോഗത്തിന്റെ കാഠിന്യവും കണ്ണിന്റെ അവസ്ഥയും അടിസ്ഥാനമാക്കി നേത്രരോഗ വിദഗ്ധൻ നിർദ്ദേശിക്കും. ഏറ്റവും പ്രധാനം, ഡോക്ടർ നിർദ്ദേശിക്കും പ്രകാരം കൃത്യമായുള്ള മരുന്നുപയോഗവും രോഗത്തിന്റെ തീവ്രതയനുസരിച്ച് നിരന്തരമായ വിലയിരുത്തലും നിയന്ത്രണവുമാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ജീവിതശൈലിയിൽ കാര്യമായ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് ഡിജിറ്റൽ സ്ക്രീൻ ഉപയോഗത്തിനുണ്ട്. ഇന്ന് ഓഫീസിൽ കമ്പ്യൂട്ടർ ജോലി ചെയ്യുന്ന പലരും ദിവസവും 8 മുതൽ 10 മണിക്കൂർ വരെ മോണിറ്ററിന് മുന്നിൽ ചിലവിടുന്നവരാണ്. പലപ്പോഴും ജോലിക്ക് ശേഷം വീട്ടിൽ വന്നാലും മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ വീണ്ടും ഉപയോഗിക്കാറുമുണ്ട്. അത്രമേൽ അവിഭാജ്യ ഘടകമായി മാറിക്കഴിഞ്ഞു ഇന്ന് പലരുടെയും ജീവിതത്തിൽ ഇത്തരം ഉപകരണങ്ങൾ. എന്നാൽ ഇവയുടെ അമിതമായ ഉപയോഗം പല ജീവിതശൈലി രോഗങ്ങൾക്കും വഴിവെക്കുന്നു. തലവേദന, കണ്ണ് കഴപ്പ്, കണ്ണുകളിൽ നിന്നും വെള്ളമൊലിക്കൽ, കണ്ണുകൾക്ക് ക്ഷീണം, വരൾച്ച എന്നിവ കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോമിന്റെ ലക്ഷണങ്ങളാണ്. ഇവ കൂടാതെ കഴുത്ത് വേദന, തലകറക്കം എന്നീ പ്രശ്നങ്ങളും ഉണ്ടാകാം. ഏറെ നേരം കമ്പ്യൂട്ടർ സ്ക്രീനിൽ നോക്കുന്നതിനാൽ കണ്ണുകളിൽ ഉണ്ടാകുന്ന ആയാസവും കമ്പ്യൂട്ടർ സ്ക്രീനിൽ നിന്നുള്ള രശ്മികൾ കണ്ണിൽ പതിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളും കണ്ണിന് ദോഷകരമാണ്. ശ്രദ്ധയോടെ മോണിറ്ററിൽ തന്നെ നോക്കി ജോലി ചെയ്യുന്നതിനാൽ കണ്ണ് ഇമ വെട്ടുന്നത് കുറയുന്നത് കൊണ്ട് കണ്ണിൽ വരൾച്ചയും ഉണ്ടാകുന്നു. അധിക സമയം കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് എന്നിവ ഉപയോഗിക്കുന്നവർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ജോലിക്കിടയിൽ അല്പസമയം കണ്ണുകൾക്ക് വിശ്രമം കൊടുക്കുക. ജോലിക്കിടയിൽ തന്നെ ചെറിയ ഇടവേളകളിൽ ഇത് ചെയ്യാവുന്ന

0: അതേയുള്ളൂ. ദൂരേക്ക് നോക്കിയിരിക്കുന്നത് കണ്ണുകളുടെ ക്ഷീണം കുറയ്ക്കും. അല്പസമയം കണ്ണുകൾ അടച്ച് വെറുതെ ഇരിക്കുന്നതും നല്ലതാണ്. ബോധപൂർവം ഇടയ്ക്കിടെ ഇമ വെട്ടുന്നത്, അതായത് വളണ്ടറി ബ്ലിങ്കിംഗ് ശീലിക്കാം. ഇത് കണ്ണുകൾക്കുള്ളിൽ കണ്ണുനീർ പടരുന്നതിന് സഹായിക്കും. നേത്രപടലത്തിന് പുറത്തുള്ള കണ്ണുനീർപ്പാളിയുടെ ബലം കണ്ണിൽ വരൾച്ച ഉണ്ടാകാതെ കണ്ണിനെ സംരക്ഷിക്കുന്നു. മറ്റു ചില പ്രശ്നങ്ങൾ കൊണ്ടും തലവേദന ഉണ്ടാകാം. തലച്ചോറിനെ ബാധിക്കുന്ന രോഗങ്ങളായ മെനിഞ്ചൈറ്റിസ്, തലയ്ക്കുള്ളിലെ ട്യൂമറുകൾ, മൈഗ്രെയിൻ, സൈനസൈറ്റിസ്, ടെൻഷൻ എന്നിവ ഇവയിൽ ചിലതാണ്. ഇത്തരത്തിൽ പല കാരണങ്ങളാലും തലവേദന ഉണ്ടാകാം എന്നതിനാൽ നീണ്ടുനിൽക്കുന്ന തലവേദനയുള്ളപ്പോൾ എത്രയും വേഗം ഡോക്ടറുടെ പരിശോധന നിർബന്ധമാണ്.
1: കാഴ്ച പ്രശ്നങ്ങളും തലവേദനയും നേത്രരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ വീണ വിശ്വം സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: പ്രിയ ശ്രോതാക്കളെ, വീണ്ടും ഇതാ ചലച്ചിത്ര ഗാനങ്ങളിലേക്ക്. ഗായികമാർ ചിത്രയും ഗായത്രിയും ചിത്രം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. രചന കൈതപ്രം, സംഗീതം ഇളയരാജ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
3: സച്ചിൻ വാര്യർ പാടിയ ഗാനം ചിത്രം 10:30 AM ലോക്കൽ കോൾ. രചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ജി എസ് ടി കൌൺസിലിന്റെ 57-ാമത് യോഗം ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടങ്ങി. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അധ്യക്ഷത വഹിക്കുന്ന യോഗം ജി എസ് ടി സംബന്ധമായ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നടപടികൾ സുഗമമാക്കുന്നതിനും നയപരമായ പരിഷ്കാരങ്ങൾ ചർച്ച ചെയ്യും. ഗാർഹിക പീഡനം തടയുന്നതിനും അതിജീവിതകൾക്ക് സുരക്ഷയും പിന്തുണയും ഉറപ്പാക്കുന്നതിനും കേരള പോലീസ് സ്പീക്കപ്പ് എന്ന പേരിൽ പ്രത്യേക ദൌത്യസേന രൂപീകരിച്ചു. IG അജിതാഭീഗത്തിനാണ് ചുമതല. കേരള പോലീസ് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സൈബർ സെക്യൂരിറ്റി സമ്മേളനമായ കൊക്കൂൺ 2026 നാളെ കൊച്ചിയിൽ ആരംഭിക്കും. 20 സാങ്കേതിക സെഷനുകളിലായി 200 വിദഗ്ധർ കൊക്കൂൺ കോൺഫറൻസിൽ പങ്കെടുക്കും. ദേശീയപാത 66 നാട്ടിക ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ മന്ത്രി PK ബഷീറിന്റെ നിർദ്ദേശം. കൊടുങ്ങല്ലൂർ കപ്രിക്കാട് സർവീസ് റോഡ് പണി പൂർത്തിയാകാത്ത സാഹചര്യത്തിലാണിത്. BJP കേരളം പ്രഭാരിയായി ചുമതലയേറ്റ കർണാടക രാജ്യസഭാ MP ഡോ. നാഗരാജ, കേരളം സഹപ്രഭാരി ഡോ. വെങ്കടേശൻ എന്നിവർക്ക് തിരുവനന്തപുരം മാരാർജി ഭവനിൽ സ്വീകരണം നൽകി. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇരുവരെയും ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. തിരുവനന്തപുരം നഗരസഭാ രജിസ്റ്ററിൽ കൌൺസിലർ R സുഗതന്റെ ഒപ്പ് വ്യാജമായി ഇട്ടെന്ന ആരോപണത്തിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്ത് മേയർ VV രാജേഷ്. LDF കൌൺസിലർ SP ദീപകിനെതിരെയാണ് കേസ്. 5 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് ഹർജി. സ്വാതന്ത്ര്യസമരസേനാനി സോഷ്യോവാസുവിന്റെ നിര്യാണത്തിൽ മന്ത്രി TC അനുശോചിച്ചു. കോഴിക്കോട് ചെറുവണ്ണൂരിൽ രാവിലെയായിരുന്നു 103-ക്കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. സംസ്ഥാനത്ത് ശക്തമായ മഴ സാധ്യതയിൽ. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പിന്റെ മഞ്ഞ ജാഗ്രത. നാളെ 8 ജില്ലകളിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.

0: കുറഞ്ഞ വിലയിലും ഡിസ്കൗണ്ടിലും വാങ്ങാം. 5000 രൂപയ്ക്ക് മുകളിൽ ഷോപ്പ് ചെയ്തപ്പോ എനിക്കും കിട്ടി ഡിസ്കൗണ്ട്.
1: ഈ ഓഫർ September 28 മുതൽ October 20 വരെ. കണ്ടീഷൻ സപ്ലൈ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: പൂവച്ചൽ ഖാദറിന്റെ രചന, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം, എസ് ജാനകിയുടെ സ്വരം, ചിത്രം ചാമരം.

നടുവേദനയ്ക്ക് വേണ്ടി മാത്രം ഒരിടം നവോദയ ഫിസിയോതെറപ്പി ആൻഡ് സ്പൈൻ ക്ലിനിക്. നടുവേദനയ്ക്കും കഴുത്തുവേദനയ്ക്കും EMTT, ലേസർ, ഡീകംപ്രഷൻ തെറപ്പി ഉൾപ്പെടെയുള്ള നൂതന ചികിത്സകളുമായി നവോദയ ഫിസിയോതെറപ്പി ആൻഡ് സ്പൈൻ ക്ലിനിക്. വീട്ടിലെത്തി ചികിത്സ നൽകുന്ന ഹോം കെയർ ഫിസിയോതെറപ്പി സർവീസും ലഭ്യമാണ്. കഴക്കൂട്ടം, കൊല്ലം

0: 4 9 6 7 7 8 3 4 4.
1: യേശുദാസ് പാടിയ ഗാനം ചിത്രം വീണപൂവ്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീത സംവിധാനം വിദ്യാധരൻ.

0: കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
1: ആ പറഞ്ഞത് 100% കറക്റ്റ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
3: ആന്റിക് ചേട്ടനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
5: ഒരുവട്ടം കൂടിയിൽ ഇനിയൊരു യുഗ്മഗാനം കേൾക്കാം നമുക്ക്. യേശുദാസും ജാനകിയും പാടിയതാണ്. ചിത്രം ഇതാ ഒരു ധിക്കാരി. രചന പൂവച്ചൽ ഖാദർ, സംഗീതം ഏറ്റിയുമാർ.

0: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
1: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാണ്.
2: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
4: ഭരതൻ രചന നിർവഹിച്ച ഗാനം ചിത്രം ചിലമ്പ്. ഔസേപ്പച്ചന്റെ സംഗീതത്തിൽ ഈ ഗാനം പാടിയത് ചിത്ര.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൌൺലോഡ് ചെയ്യുക.
1: സമയം ഒരു മണി കഴിഞ്ഞ് 30:51. പ്രേക്ഷകർ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി അനന്തപുരി FM 101.9. ഒരു വട്ടം കൂടി തുടരുകയാണ്. അടുത്ത ഗാനമിത ചിത്രപാടിയതാണ്. ചിത്രം ഗൗരി ശങ്കരം. ഗാനരചന ഗിരീഷ് പതഞ്ചേരി. സംഗീത സംവിധാനം

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
4: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
5: ചിത്രം നീ എത്ര ധന്യ. ഗാനരചയിതാവ് ONV കുറുപ്പ്, സംഗീത സംവിധായകൻ ദേവരാജൻ, ഗായിക മാധുരി.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജക കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: നൌഷാദ് സംഗീത സംവിധാനം നിർവഹിച്ച ഗാനം ചിത്രം ധ്വനി. രചന യൂസഫലി കേച്ചേരി, ഗായകർ യേശുദാസും പി. സുശീലയും.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: യേശുദാസ് പാടിയ ഗാനം ചിത്രം ഈപ്പുഴയും കടന്ന്. രചന നിർവഹിച്ചത് ഗിരീഷ് പത്തഞ്ചേരി, സംഗീതം പകർന്നത് ജോൺസൺ.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: ഗാനരചന കെ ജയകുമാർ, സംഗീത സംവിധാനം രവീന്ദ്രൻ, ചിത്രം നീലക്കടമ്പ്, ഗായിക ചിത്ര.

0: പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ 1980 മുതൽ 2010 വരെയുള്ള വർഷങ്ങളിലെ ചലച്ചിത്ര ഗാനങ്ങളുമായി എത്തിയ ഒരു വട്ടം കൂടി പൂർണ്ണമാകുന്നു. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 2 മണി.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: രാജ്യത്തെ ടെലികോം മേഖലയിലുണ്ടായ വിപ്ലവകരമായ പരിഷ്കരണങ്ങൾ ജനങ്ങൾക്കേറെ പ്രയോജനം ചെയ്യുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 10th ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ ഇന്ത്യ വൻ മുന്നേറ്റം കൈവരിച്ചതായി കേന്ദ്രമന്ത്രി JP നദ്ദ. ക്ഷയരോഗത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിൽ കൂടുതൽ ജനപങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുള്ള ജോഷ് ടീമുകളുടെ ദേശീയതല ഉദ്ഘാടനം ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നിർവഹിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. 2 ദിവസത്തെ സ്റ്റുഡന്റ്സ് ലീഡേഴ്സ് കോൺക്ലേവിന് തിരുവനന്തപുരത്ത് തുടക്കമായി. നിയമസഭാ ഹാളിൽ നടക്കുന്ന പരിപാടി മുഖ്യമന്ത്രി VD സതീശൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ദേശീയപാതാ വികസനം ഉൾപ്പെടെ വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ സംബന്ധിച്ച് മുഖ്യമന്ത്രി VD സതീശൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ സഹകരണത്തോടെ റോഡ്, ഗതാഗത, അടിസ്ഥാന സൌകര്യ വികസനത്തിന് പദ്ധതികൾക്ക് നിർണായക തീരുമാനങ്ങൾ കൂടിക്കാഴ്ചയിൽ സ്വീകരിച്ചതായി മുഖ്യമന്ത്രി സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. വ്യോമയോദ്ധാക്കളിലാണ് ഇന്ത്യൻ വ്യോമസേനയുടെ യഥാർത്ഥ കരുത്ത് കുടികൊള്ളുന്നതെന്ന് എയർ ചീഫ് മാർഷൽ AP സിംഗ് ഗാസിയാബാദിലെ ഹിൻഡൻ എയർബേസിൽ വ്യോമസേനാ ദിനാഘോഷ പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അന്തരിച്ച ബോളിവുഡ് നടൻ നാനാ പടേക്കറിന്റെ സംസ്കാരം വൈകിട്ട് 4 ഔദ്യോഗിക ബഹുമതികളോടെ പൂനെയിൽ നടത്തും. ഹൃദയാഘാതത്തെ തുടർന്ന് ഗോവയിലെ വസതിയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു 75-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. നവരാത്രി പൂജയോടനുബന്ധിച്ച് ശുചീന്ദ്രം 300-അംഗ ദേവീ വിഗ്രഹം ക്ഷേത്രത്തിൽ നിന്ന് പ്രയാണം ആരംഭിച്ചു. പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്നും നാളെ തേവാരക്കെട്ടിൽ സരസ്വതി ദേവി, വെളിമര കുമാരസ്വാമി, 300-അംഗ ദേവി എന്നീ വിഗ്രഹങ്ങളുമായി ഘോഷയാത്ര കേരളത്തിലേക്ക് തിരിക്കും. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് T20 5 മത്സര പരമ്പരയിലെ 2nd മത്സരം നാളെ റാഞ്ചിയിൽ വൈകിട്ട് 7 മത്സരം. പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 5 മണിക്ക്.
1: ആ പെൺകുട്ടി നീയായിരുന്നെങ്കിൽ നാടകം. രചന DP PS. ശബ്ദം നൽകുന്നവർ മഹേഷ് RG, തിരുമല രാമചന്ദ്രൻ, തമലം ശ്രീകുമാർ, സിനി സുനിൽ, ദുർഗാരാജു, കാരേറ്റ് ജയകുമാർ, സെലിൻ KV, ഷീജ ശശിധരൻ, ബിജു കല്ലുവാതുക്കൽ. സംവിധാനം VS ഉണ്ണികൃഷ്ണൻ.
2: ആതിരെ, ആതിരെ.
3: എന്താ ഗോപിയേട്ടാ?
2: നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട്.
3: വിവാഹം കഴിഞ്ഞിട്ട്
2: ഇങ്ങോട്ട് നോക്കാതിരെ.
3: ദാ നോക്കിയിരിക്കുന്നു. ഇനി പറഞ്ഞാട്ടെ.
2: നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ടേ നാളെ 1 വർഷം തികയാണ്.
3: എല്ലാം ഓർത്തോണ്ടിരിക്കുക കൊച്ചു കള്ളൻ. ഗോപിയേട്ട, എത്ര ദിവസമായി നമ്മളൊന്ന് പുറത്തു പോയിട്ട്.
2: അത് പിന്നെ ഒരു പഴഞ്ചൊല്ല് ഓർത്തുപോയി. അലക്ക് കഴിഞ്ഞിട്ട് വേണം അലക്കുകാരന് കല്യാണം കഴിക്കാൻ.
3: അതുപോലെയാണോ ഞാൻ?
2: എന്റെ ആദരക്കുട്ടി അങ്ങനെയല്ല.
3: തമാശകള ഗോപിയേട്ട. എനിക്ക് ഞാൻ പറയട്ടെ?
2: ധൈര്യമായിട്ട് പറഞ്ഞോ.
3: എനിക്ക് എന്റേതായിട്ടുള്ള

0: കൊച്ചു കൊച്ചു കൊറേ ആഗ്രഹങ്ങളുണ്ട്.
1: ആ അത് പറഞ്ഞാലല്ലേ അറിയൂ.
0: ഗോപിയേട്ടാ, എനിക്ക് മനോഹരമായ കൊറേ പെയിന്റിങ്സ് വേണം. നമ്മുടെ മുറിക്കുള്ളിലും ദാ ഇവിടെ ഈ ഡൈനിങ് ഹാളിലും ഒക്കെ തൂക്കാനാ. നല്ല ഭംഗിയായിരിക്കും അല്ലേ ഗോപിയേട്ടാ?
1: ഇത്രയേ ഉള്ളൂ?
0: ആ ഞാൻ എന്ത് പറഞ്ഞാലും ഗോപിയേട്ടനൊരു ചിരിയാ.
1: ഞാൻ പിന്നെ എന്ത് വേണം, കരയണോ?
0: പിന്നെ നമുക്കിവിടെ എല്ലാം ചുറ്റിക്കറങ്ങാനേ.
1: ചുറ്റിക്കറങ്ങാനോ?
0: അതായത് എന്റെ ഗോപിയേട്ടന്റെ അടുത്തിരുന്ന് നമുക്ക് രണ്ടുപേർക്കും മാത്രം സിറ്റിയിലൊക്കെ പോയി ഒന്ന് കറങ്ങാന്നാ ഞാൻ ഉദ്ദേശിച്ചത്.
1: ആ അതെനിക്കും തോന്നാതിരുന്നില്ല. അതുകൊണ്ട്
0: അതുകൊണ്ട് നമുക്കൊരു കൊച്ചു കാറ് വാങ്ങണം.
1: എന്റെ ആദരക്കുട്ടി, നിന്റെ ആഗ്രഹത്തിനെതിരായിട്ട് ഞാൻ എപ്പോഴെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ? ഉടനെ നമുക്കൊരു കാറ് വാങ്ങാം. എന്താ എന്നാലേ, എനിക്കും ചില ആഗ്രഹങ്ങളുണ്ട്. പറയട്ടെ.
2: ആതിരമോളെ, ആതിരമോളെ.
0: എന്തോ അച്ഛാ? അച്ഛൻ എന്തിനാ വിളിച്ചേ?
2: മോളെ കുറച്ച് ചൂട് വെള്ളം വേണം മോളെ.
0: പിന്നെന്താ, ഇപ്പൊ തരാ അച്ഛാ. ആ അച്ഛാ കുടിച്ചോളൂ. അങ്ങനെ
2: മോളെ, നിന്നെ ദൈവം അനുഗ്രഹിക്കും.
0: അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇതെന്റെ കടമയല്ലേ അച്ഛാ. അച്ഛൻ ഇനി ഇവിടെ കിടന്നോളൂ. എന്താ ഗോപിയേട്ടാ അച്ഛന്റെ?
1: എന്ത് പറഞ്ഞാലും അച്ഛൻ അച്ഛൻ.
0: ഗോപിയേട്ടാ, അച്ഛന് നമ്മളല്ലാതെ വേറെ ആരാ ഉള്ളത്? അതെന്താ ഗോപിയേട്ട മനസ്സിലാക്കാത്തെ?
1: ഒക്കെ ശരിയാ ആതിരേ, നമുക്കൊരു ജീവിതം വേണ്ടേ?
0: എല്ലാം എനിക്കറിയാം ഗോപിയേട്ട.
1: എന്നിട്ടാണോ
0: ഗോപിയേട്ടൻ എന്താ കാര്യങ്ങൾ മനസ്സിലാക്കാത്തത്? അച്ഛന് പ്രായം ഏറെയായി, പരസഹായം ഇല്ലാതെ ഒന്നും ചെയ്യാനാവില്ലെന്ന കാര്യം ഗോപിയേട്ടൻ എന്തേ മറന്നു കളയുന്നു?
1: എന്റെ ആതിരേ, ഒന്നും മറക്കുന്നതല്ല, ജീവിതം ജീവിക്കുവാനുള്ളതാണെന്ന് കൂടി നീ ഓർക്കുന്നത് നല്ലതാ.
0: ഗോപിയേട്ട, എന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അമ്മയുടെ വേർപാടിൽ അച്ഛനാകെ തളർന്നിരിക്കുക, മാനസികമായും ശാരീരികമായും.
1: അതെ അതെ.
0: എന്റെ ഗോപിയേട്ടനെ വിഷമിപ്പിക്കാനല്ല ഞാനീ പറഞ്ഞത്. എന്താ പെണുങ്ങിയോ?
1: ഏ ഇല്ല അതെ, ഞാൻ ഞാൻ പലതും ആലോചിച്ചു പോയി.
0: എല്ലാം ശരിയാവും ഗോപിയേട്ട, സമയം ഒരുപാടായി, വാ നമുക്ക് കിടക്കാം. അച്ഛൻ നേരത്തെ ഉണർന്നോ?
2: ഇല്ല മോളെ, ഇന്നലെ ഞാൻ ഒട്ടും ഉറങ്ങിയില്ല.
0: അയ്യോ എന്താ അച്ഛാ, സുഖമില്ലേ? അച്ഛന് ഡോക്ടറെ കാണിച്ച് മരുന്ന് വാങ്ങി തരട്ടെ?
2: അതെല്ലാം മോക്ക് വലിയ ബുദ്ധിമുട്ടാവില്ലേ?
0: ഗോപിയേട്ടാ, ഗോപിയേട്ടാ.
1: എന്താ അതിരെ, അച്ഛൻ എന്തു പറ്റി?
0: അച്ഛന് തീരെ സുഖമില്ല ഗോപിയേട്ടാ, പെട്ടെന്ന് നമുക്ക് ഡോക്ടറെ കാണിക്കണം. അച്ഛാ ദാ ഈ ഷർട്ട് ഇട്ടേ. നമുക്ക് ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങാം. ആ മെല്ലെ എണീറ്റേ വരൂ അച്ഛ.
3: ആ അച്ഛൻ എന്ത് പറ്റി? ഏ ദേ ഇവിടെ ഒന്ന് കിടത്തിക്കേ, ഞാനൊന്ന് നോക്കട്ടെ.
0: അമ്മയുടെ വേർപാടിന് ശേഷം അച്ഛൻ എന്നും അസുഖ ഡോക്ടർ, ആഹാരം കഴിക്കാനും വലിയ താല്പര്യമില്ല.
3: ഇപ്പൊ ഞാനൊരു ഇഞ്ചക്ഷൻ കൊടുക്കാം. അല്ല, നല്ല പനിയുണ്ടല്ലോ. ദാദാ ഈ മരുന്ന് പുറമേ നിന്നൊന്ന് വാങ്ങിട്ടു വാ, ന്യൂമോണിയയുടെ ലക്ഷണമാ കാണുന്നത്.
0: അയ്യോ ഡോക്ടർ.
3: ആ പേടിക്കാനൊന്നുമില്ലെന്നേ, മരുന്ന് കൊടുത്ത് ഭേദമാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അച്ഛന്റെ പ്രായം കൂടി നോക്കണമല്ലോ. സിസ്റ്റർ ദേ ആ ഇഞ്ചക്ഷന്റെ മരുന്നും കൊടുത്തെ. ആ കൈങ്ങ് കാണിക്കേ. സാരമില്ല സാരമില്ല, അച്ഛനിവിടെ അപ്പൊ നേരം കിടന്നോളൂ. എന്താ ആ എന്തായാലും രണ്ട് ദിവസത്തേക്ക് അച്ഛനെ ഇവിടെ ഈ ക്ലിനിക്കിൽ അഡ്മിറ്റ് ചെയ്യുന്നതാ നല്ലത്.
0: എന്നാൽ അങ്ങനെ ആവട്ടെ ഡോക്ടർ, ഇപ്പോ അച്ഛന് നല്ല പനിയുണ്ട് ഡോക്ടർ.
3: പനി അങ്ങ് മാറിക്കോളൂ, ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടല്ലോ, പേടിക്കാനൊന്നുമില്ല.
2: നിങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ടായല്ലേ.
0: അച്ഛൻ അങ്ങനെ ഒന്നും പറയല്ലേ, അച്ഛനൊന്നും ഉണ്ടും വിഷമിക്കണ്ട, ഞങ്ങളില്ലേ അച്ഛനോടൊപ്പം എന്തിനും ഏതിനും.

0: രണ്ടു മൂന്ന് ദിവസം നമ്മൾ ഒരുപാട് വിഷമിച്ചു പോയി അല്ലേ ഗോപിയേട്ട?
1: ആ ആശുപത്രി എന്നൊക്കെ പറയുമ്പോ അങ്ങനെയാ. മൂന്നാല് ദിവസം ആയില്ലേ നീ ഓഫീസിൽ പോയിട്ട്?
0: ആ
1: എന്താ അല്ല ഇന്നും പോകുന്നില്ലെന്നുണ്ടോ?
0: ഗോപിയേട്ട, അച്ഛന്റെ ഈ നില കണ്ടിട്ട്.
1: അച്ഛന്റെ കാര്യം നോക്കാൻ ഞാനൊരു ഹോം നേഴ്സിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്.
0: ഹോം നേഴ്സ് നോക്കിയാ ശരിയാവില്ല ഗോപിയേട്ട.
1: എന്താ ശരിയാകാത്തത്?
0: അച്ഛനിപ്പോ എല്ലാത്തിനും ഒരു നിർബന്ധ ബുദ്ധിയാ. ചിലപ്പോ കൊച്ചു കുട്ടികളെ പോലെയാ. എന്തോ എനിക്ക് പേടി തോന്നുന്നു ഗോപിയേട്ട.
1: ഒന്നുമില്ല, അച്ഛന്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ പ്രാപ്തിയുള്ള ഒരു ഹോം നേഴ്സിനെയാണ് ഞാൻ ഏർപ്പാടാക്കിയത്.
0: എന്താച്ചാ? ദാ വരുന്നു. അച്ഛാ എന്തിനാ വിളിച്ചത്?
2: ഞാനിപ്പോ എവിടാ മോളെ?
0: നമ്മുടെ വീട്ടില്. എന്താച്ചാ?
2: നമ്മുടെ വീടോ? അപ്പോ നീ എവിടുന്നാ?
0: അയ്യോ അച്ഛാ, ഞാൻ അച്ഛന്റെ മോളല്ലേ.
1: ആതിരേ
0: ഗോപിയേട്ടാ, അച്ഛൻ എന്തൊക്കെ പറയുന്നത്?
1: അച്ഛാ അച്ഛൻ എണീക്കണ്ട, ഇവിടെ ഇരുന്നാട്ടെ.
0: ഇവിടെ ഇരിക്കച്ചാ.
2: ഞാൻ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? ഞാൻ രാധമ്മയെ നോക്കിയിട്ട് വരാം, അവളെ കാണാനില്ലല്ലോ.
0: അച്ഛാ അമ്മ, അമ്മ ഇവിടെ.
2: അവള് പിന്നെ എവിടെ പോയി? ഇതാ വന്നല്ലോ രാധമ്മ.
0: അച്ഛാ ഇത് അടുത്ത വീട്ടിലെ വാസന്തി ചേച്ചിയാ.
3: മോളെ എന്ത് പറ്റി അച്ഛന്?
0: എനിക്കറിയില്ല വാസന്തി ചേച്ചി, ഇന്ന് രാവിലെ മുതൽ ഇങ്ങനെയാ. പരസ്പര ബന്ധമില്ലാതെ ഓരോന്ന് പറയുന്നു. എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു ചേച്ചി.
3: കരയാതെ മോളെ, നമുക്ക് അച്ഛനെ നല്ലൊരു ഫിസിഷ്യനെ കാണിക്കണം. ഏതാണ്ട് മറവി രോഗത്തിന്റെ ലക്ഷണമാന്നാ തോന്നുന്നത്.
0: അയ്യോ അങ്ങനെ പറയല്ലേ ചേച്ചി.
1: ആതിരേ
0: എന്താ ഗോപിയേട്ട, ഇനി നമുക്ക് അച്ഛനെ ഏത് ഡോക്ടറെ കാണിക്കാം?
1: കരയാതെ, നീ കരഞ്ഞാ പിന്നെ.
3: നിങ്ങള് ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നാലോ, അച്ഛനെ നമുക്കൊരു നല്ല ഡോക്ടറെ കാണിക്കാം.
0: ഹലോ.
4: ഹലോ ആതിരേ.
5: എന്താടി നീ കരയാണോ? എന്ത് പറ്റി? നീ എന്താ മൂന്നാല് ദിവസമായിട്ട് ജോലിക്ക് വരാത്തത്?
0: അതെ ലതികെ, ഇവിടെ അച്ഛന് തീരെ സുഖമില്ല. അച്ഛനോടൊപ്പം ഞങ്ങൾ ആശുപത്രിയിലായിരുന്നു.
4: നീ കരയാതെ ആതിരെ, സമാധാനിക്ക്, നമുക്ക് എന്തെങ്കിലും ചെയ്യാം.
0: അച്ഛനെ മറ്റൊരു ഡോക്ടറെ കാണിക്കാൻ ഇറങ്ങുവാ. എനിക്ക് കുറച്ച് ദിവസത്തെ അവധി വേണോന്ന് ഡയറക്ടറോട് നീ ഒന്ന് പറയണേ.
4: അതെല്ലാം ഞാൻ പറഞ്ഞോളാം, ലീവിന്റെ കാര്യല്ലേ.
0: വലിയ ഉപകാരം ലതികെ.
4: എന്നാ ശരി.
1: ആതിരെ കാർ എത്തിക്കഴിഞ്ഞു. അച്ഛൻ എണീറ്റെ. മെല്ലെ മെല്ലെ ഞാൻ പിടിക്കാം. കാറിലേക്ക് കയറിക്കേ.
0: അച്ഛാ ഞാനും കൂടി വരുന്നുണ്ട്.
2: നീയും വരുന്നുണ്ടോ? നിനക്കും അസുഖം?
0: എനിക്കും ഡോക്ടറെ കാണണം അച്ഛാ. ആ അച്ഛന്റെ ഈ കാലെടുത്ത് നേരെ വെച്ചേ. അങ്ങനെ
6: ആരാ ബാലകൃഷ്ണപിള്ള?
0: എന്റെ അച്ഛനാ ഡോക്ടർ.
6: അച്ഛനെന്താ അസുഖം?
0: ഡോക്ടർ കഴിഞ്ഞ ആഴ്ചയിൽ അച്ഛനൊരു പനി വന്നു. രണ്ടു ദിവസം ക്ലിനിക്കിലെ ചികിത്സയിലായിരുന്നു. അതിനുശേഷം ഞങ്ങൾ വീട്ടിൽ വന്നു. ഇന്ന് വെളുപ്പിലെ മുതൽ അച്ഛന്.
6: കരയാതെ അച്ഛന്റെ രോഗവിവരങ്ങൾ പറയൂ.
1: ഡോക്ടർ ഇപ്പോ അച്ഛൻ പരസ്പര ബന്ധമില്ലാതെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുക.
6: നിങ്ങൾ?
0: എന്റെ ഹസ്ബൻഡാ ഡോക്ടർ.
6: അതെയോ? ആ അച്ഛൻ ഇവിടെ കിടത്തി. സിസ്റ്ററേ.
7: എന്താ ഡോക്ടർ?
6: ഏയ് നിങ്ങൾ വിഷമിച്ചിട്ട് കാര്യമില്ല. നിങ്ങളുടെ അച്ഛന് മറവി രോഗം അഥവാ അൽഷിമേസ് എന്ന രോഗം ബാധിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കേണ്ടത്.
0: അയ്യോ ഡോക്ടർ.
6: സമാധാനിക്ക് സമാധാനിക്ക്. അതായത് ഈ രോഗം പിടിപെടുന്നവർക്ക് ക്രമേണ ഓർമ്മശക്തി കുറഞ്ഞു വരും. കുറെ കഴിയുമ്പോൾ പൂർണ്ണമായിട്ടും ഓർമ്മ നഷ്ടപ്പെടുകയും ചെയ്യും. ഇതാ ഈ രോഗത്തിന്റെ രീതി.
0: ഡോക്ടർ ഈ അസുഖത്തിന് ചികിത്സയില്ലേ?
6: ഈ രോഗം ചികിത്സിച്ച് പൂർണ്ണമായും ഭേദമാക്കാൻ കഴിയില്ല. ഈ മറവി രോഗത്തിന് ഉത്തമമായ ചികിത്സാവിധി കണ്ടുപിടിക്കാൻ വൈദ്യശാസ്ത്രം ഇപ്പോഴും ഗവേഷണ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ
0: ഈ അസുഖത്തിന് മറ്റു മരുന്നുകൾ എന്തെങ്കിലും?
6: ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കും.

0: ക്ഷമയോടും വളരെ സ്നേഹത്തോടും ആത്മാർത്ഥതയോടും കൂടിയുള്ള പരിചരണം മാത്രമാണ് ഈ രോഗത്തിന് ഇപ്പോൾ സ്വീകാര്യമായിട്ടുള്ള ചികിത്സാവിധി.
1: നിങ്ങൾ ആരോടാ സംസാരിക്കുന്നത്?
2: അച്ഛാ, ഇത് അച്ഛനെ ചികിത്സിക്കുന്ന ഡോക്ടർ.
1: ചികിത്സിക്കാൻ വേണ്ട അസുഖങ്ങളൊന്നും എനിക്ക് ഇല്ലല്ലോ. ഉണ്ടോ?
0: അദ്ദേഹത്തെ ശല്യപ്പെടുത്തണ്ട, നമുക്ക് അദ്ദേഹത്തിന്റെ ദിനചര്യകൾ നോക്കാം.
2: അച്ഛന് യാതൊരു ആഹാരത്തോടും താല്പര്യമില്ല ഡോക്ടർ. മിക്കപ്പോഴും ചൂടുവെള്ളം തായോ എന്ന് ചോദിക്കും. വെള്ളം കുടിച്ചിട്ട് അടുത്ത മാത്രയിൽ പരിഭവം പറിച്ചില്ല. എനിക്ക് ഇച്ചിരി വെള്ളം പോലും തന്നില്ലല്ലോ എന്നും മറ്റ് എന്റെ അച്ഛന്റെ സ്ഥിതി.
0: ഏയ്, സമാധാനിക്ക്. ഈ അവസരത്തിൽ നിങ്ങളും കൂടി പരിഭ്രമിച്ചാലോ? ധൈര്യമായിരിക്കും, അച്ഛന് തൽക്കാലം കൊടുക്കാൻ ചില മരുന്നുകൾ തരാം.
3: അതിരെ ആരാ നോക്കിക്കേ?
2: ആ, കൊറിയറുകാരനാണോ?
4: അതെ മാഡം, ഇതാ ആണ്ടെ, ഇവിടെ ഒരു ഒപ്പിട്ടെ.
2: ഗോപിയേട്ടാ, രാവിലെ തന്നെ കൊറിയർ ഗോപിയേട്ടനുള്ളതാ.
3: ആ, ഇങ്ങ് തന്നേ.
2: ഗോപിയേട്ടന്റെ ഓഫീസിൽ നിന്നാണല്ലോ.
3: ആ അതെ. You are requested to report the headquarters urgently.
2: ഗോപിയേട്ട, ഈ സന്ദർഭത്തിൽ തന്നെ ദേവ എന്തിനു നമ്മളെ ഇങ്ങനെ പരീക്ഷിക്കുന്നു?
3: അതിരെ, നീ എന്താ ഇങ്ങനെ? നീ തളരാൻ പാടില്ല. നീ തളർന്നാൽ.
2: ഇല്ല ഗോപിയേട്ട, ഞാൻ തളരില്ല. ഈ പരീക്ഷണങ്ങളെല്ലാം ഞാൻ നേരിടുക തന്നെ ചെയ്യും. എന്റെ അച്ഛന്റെ കാര്യം ഓർക്കുമ്പോ.
5: ആതിര മോളെ.
2: ആ വാസന്തി ചേച്ചിയോ?
5: എന്താ മോളെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു, എന്തു പറ്റി? അച്ഛനെന്താ പറ്റിയേ?
2: അച്ഛനെ ഡോക്ടറെ കാണിച്ചു ചേച്ചി, മരുന്നുകളൊക്കെ കൊടുക്കാൻ തുടങ്ങി. അതല്ല ചേച്ചി, എന്റെ ദുഃഖം ഞാൻ ആരോട് പറയാൻ?
5: നീ ഇങ്ങനെ കരഞ്ഞാലോ, എല്ലാത്തിനും നമുക്ക് സമാധാനം ഉണ്ടാക്കാം.
2: ചേച്ചി, ഗോപിയേട്ടന് ഉടനെ അദ്ദേഹത്തിന്റെ ഹെഡ് ഓഫീസിൽ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യണം.
5: എന്റെ ഗുരുവായൂരപ്പ, എന്തായി കേൾക്കുന്നത്? തൽക്കാലം പോകാതിരിക്കാൻ എന്തെങ്കിലും വഴി?
3: ചേച്ചി, ഞാൻ ഡിഫൻസിന്റെ ഓഫീസിലാ ജോലി ചെയ്യുന്നത്. എന്റെ ഓഫീസിൽ ഇങ്ങനെയാ, എത്താൻ പറഞ്ഞാൽ ഉടൻ എത്തണം.
2: ഗോപിയേട്ടാ, അപ്പോ
3: അതിരെ ഞാനൊരു ഹോം നേഴ്സിനെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? അവരെ ഉടനെ വിളിച്ചു വരുത്താം. കരയാതെ മോളെ.
1: എന്താ അവിടെ? ആരൊക്കെയാ ഇത്? രാധമ്മ എത്തിയല്ലോ.
2: അയ്യോ അച്ഛാ, അച്ഛൻ ഇങ്ങനെ ചാടി എണീറ്റ മറിഞ്ഞു വീഴും. അത് അമ്മയല്ല അച്ഛാ, അടുത്ത വീട്ടിലെ വാസന്തി ചേച്ചിയാ. ഞാൻ എന്ത് ചെയ്യും ദൈവമേ?
3: അതിരെ, എനിക്ക് മടങ്ങിപ്പോകാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അച്ഛന്റെ കാര്യത്തിൽ ഞാനൊരു മാർഗം പറയട്ടെ?
2: പറഞ്ഞോളൂ.
3: നമുക്ക് അച്ഛനൊരു വൃദ്ധസദനത്തിലാക്കാം. അതിനുള്ള എല്ലാ ചെലവുകളും ഞാൻ നോക്കാം.
2: ഗോപിയേട്ട, എന്റെ അച്ഛനെ വൃദ്ധസദനത്തിലോ അഗതി മന്ദിരത്തിലോ കൊണ്ട് തള്ളേണ്ട കാര്യമില്ല.
3: ഞാൻ ഉദ്ദേശിച്ചത്.
2: അതെ, അത് തന്നെ. എന്റെ ജീവനുള്ളിടത്തോളം കാലം ഞാൻ എന്റെ അച്ഛനെ പരിചരിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യും. പോകാനുള്ളവർക്ക് പോകാം.
3: ആതിരെ, എനിക്ക് അച്ഛനോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല പറയുന്നത്. നമുക്കും ജീവിക്കണ്ടേ? പറഞ്ഞത് മനസ്സിലാക്കുന്നുണ്ടോ?
2: എന്റെ അച്ഛനെ ചൊല്ലി ഗോപിയേട്ടൻ വിഷമിക്കണ്ട. ആർക്ക് വേണമെങ്കിലും മടങ്ങിപ്പോവാം.
3: നീ നിന്റെ അച്ഛനെ ശുശ്രൂഷിച്ചിരുന്നോ? പറഞ്ഞാലും മനസ്സിലാവില്ല.
2: എന്റെ അമ്മയുടെ വേർപാടിന് ശേഷം എത്ര പെട്ടെന്ന് എന്റെ അച്ഛൻ.
3: ആതിരെ,
2: വൃദ്ധമന്ദിരത്തിലോ അഗതി മന്ദിരത്തിലോ കൊണ്ട് ഉപേക്ഷിക്കേണ്ട ആളല്ല എന്റെ അച്ഛൻ. അച്ഛന്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കും. ഇതിൽ മറ്റാരുടെ ഉപദേശം എനിക്ക് ആവശ്യമില്ല.
3: ഓ, ഉറച്ച തീരുമാനമാണോ?
2: അതെ, ഉറച്ച തീരുമാനം തന്നെയാ.
3: എന്നാൽ അങ്ങനെ ആട്ടെ.
2: ആരാ?
6: മാഡം, ഞാൻ ഹോം നേഴ്സാണ്. ആതിര മാഡത്തിന്റെ വീടല്ലേ?
2: അതെ, കയറി വരൂ. പേരെന്താന്നാ പറഞ്ഞത്?
6: എന്റെ പേര് ശാന്തി എന്നാണ് മാഡം.
2: ശാന്തി, അച്ഛന്റെ രോഗവിവരമെല്ലാം നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ.
6: ഗോപിസാർ എല്ലാം വ്യക്തമായി പറഞ്ഞു തന്നു.
2: എന്റെ അച്ഛന് വളരെ സ്നേഹത്തോടും ക്ഷമയോടും ആത്മാർത്ഥതയോടും കൂടിയുള്ള ശുശ്രൂഷയാണ് വേണ്ടത്. അച്ഛന് ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരും, ചിലപ്പോൾ വലിയ നിർബന്ധം കാണിച്ചൊന്നും വരും. അതെല്ലാം കണ്ട് ക്ഷമയോടുകൂടിയാ പരിചരിക്കേണ്ടത്. ശാന്തിക്ക് മനസ്സിലാവുന്നുണ്ടോ?
6: എല്ലാം മനസ്സിലായി മാഡം.
2: അച്ഛൻ ഒരു കാര്യം തന്നെ പലതവണ ചോദിച്ചു എന്ന് വരും. ചിലപ്പോ ആരും കാണാതെ ഇറങ്ങി പുറത്തു പോയിന്നിരിക്കും. അതെല്ലാം സ്വബോധത്തോടെ ചെയ്യുന്നതല്ല. അതുകൊണ്ട് ശാന്തിയുടെ പൂർണമായ ശ്രദ്ധ എപ്പോഴും അച്ഛന്റെ മേൽ ഉണ്ടായിരിക്കണം കേട്ടോ.
6: തീർച്ചയായും ഉണ്ടായിരിക്കും മാഡം.
2: എന്നെ പൊന്നുപോലെ വളർത്തിയത് എന്റെ അച്ഛനും അമ്മയും.
6: മാഡം, അമ്മച്ചി.
2: അതിനുശേഷം അച്ഛൻ ആ ഷോക്കിൽ നിന്ന് ഇതുവരെ മോചിതനായിട്ടില്ല. ശാന്തി, നമ്മൾ വർത്തമാനം പറഞ്ഞിരുന്നത് കൊണ്ട് സമയം പോയതറിഞ്ഞില്ല. അയ്യോ, അച്ഛൻ, അച്ഛൻ എവിടെ?
7: ഇത് നിങ്ങളുടെ അച്ഛനല്ലേ?
2: അയ്യോ, എന്റെ അച്ഛൻ. അച്ഛ, ദേഹമെല്ലാം മുറിഞ്ഞിരിക്കുന്നല്ലോ.
7: അവിടെ റോഡിൽ മറിഞ്ഞു വീണതാ. ഭാഗ്യത്തിന് ഞങ്ങൾ കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിലേ വാഹനങ്ങൾ ചീരിപ്പായുന്ന
2: സമയമാ. ഇവിടെ കിടക്ക് ശാന്തി, പെട്ടെന്ന് വാ.
6: മാഡം, മാഡം ഇങ്ങോട്ട് മാറിക്ക്. കൈയും കാലും എല്ലാം മുറിഞ്ഞല്ലോ മാഡം. സാരമില്ല, ഞാൻ ഇപ്പൊ ഡ്രസ് ചെയ്യാം. മാഡം വിഷമിക്കാതിരിക്കേ.
2: എങ്ങനെ വിഷമിക്കാതിരിക്കേ ശാന്തി? ഇതെല്ലാം കാണാൻ ഞാൻ മാത്രം. അച്ഛ, അച്ഛൻ എന്ത് പണിയായി കാണിച്ചത്? ഇത് എന്തൊരു പരീക്ഷണ എന്റെ ദൈവമേ. ഹലോ,
8: ആതിരയാണോ?
2: അതെ.
8: ആ, ഇത് ഓഫീസിൽ നിന്നാണ് കേട്ടോ. നിങ്ങൾ കുറെ ദിവസങ്ങളായിട്ട് ലീവിലാണല്ലേ. ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയപ്പെടുത്തുന്നു. ഒന്നുകിൽ ആതിര ഡ്യൂട്ടിക്ക് ഉടൻ ജോയിൻ ചെയ്യണം, അല്ലെങ്കിൽ ജോലി രാജിവെച്ചോ.
2: അതെ സർ, അച്ഛന് തീരെ സുഖമില്ലാത്ത.
8: അതല്ല നിങ്ങളുടെ കാര്യങ്ങൾ. ഈ ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാവുന്നതിലധികം ആനുകൂല്യങ്ങൾ ഞങ്ങൾ നൽകി കഴിഞ്ഞു. ഇനി അത് നടക്കില്ല.
1: ആരാടി എന്റെ കട്ടിലിൽ വെള്ളം എടുത്ത് ഒഴിച്ചു?
2: കുടിക്കാൻ വെച്ചിരുന്ന വെള്ളം എടുത്ത് കട്ടിലിൽ ഒഴിച്ചോ?
6: സാരമില്ല മാഡം, ഇങ്ങോട്ട് മാറിക്കേ, ഞാൻ വൃത്തിയാക്കിക്കൊള്ളാം. പ്രായമായ അച്ഛനല്ലേ, സാരമില്ല. ഇതെല്ലാം നമ്മൾ ക്ഷമയോട് സഹിച്ചേ മതിയാവൂ.
2: എല്ലാം കൊണ്ട് സഹി കെട്ടു. ഓഫീസറുടെ ശകാരം ഒരു വശത്ത്, ഗോപിയേട്ടന്റെ പിണങ്ങിപ്പോക്ക് മറ്റൊരു വശത്ത്.
9: ആരാ?
0: ഞാൻ ഡോക്ടർ ഭാസ്കര മേനോൻ.
2: നമസ്കാരം ഡോക്ടർ.
0: നമസ്കാരം
2: ഡോക്ടർ. ഇരിക്കണം.
0: മിസ്റ്റർ ഗോപി ഡൽഹിയിൽ നിന്ന് പല പ്രാവശ്യം വിളിച്ചിരുന്നു. ഞാനിങ്ങനെ വീട്ടിൽ പോയി പേഷ്യൻസിനെ നോക്കാറില്ല, ബട്ട് മിസ്റ്റർ ഗോപി എന്റെ ക്ലോസ് ഫ്രണ്ടാണ്. ആ, അച്ഛൻ എന്തിയേ?
2: അച്ഛൻ മുറിയിലുണ്ട് ഡോക്ടർ. വരൂ ഡോക്ടർ.
0: ബാലകൃഷ്ണപിള്ള, എന്നെ അറിയുമോ? ഏ, ഇതെന്താ കട്ടിലെല്ലാം നനഞ്ഞിട്ടുണ്ടല്ലോ.
2: ഓരോ സമയം കഴിയുന്തോറും അച്ഛൻ എന്താ ചെയ്യുന്നതെന്ന് അച്ഛൻ അറിയുന്നില്ല ഡോക്ടർ. ഞാൻ വല്ലാത്തൊരു പ്രതിസന്ധിയിലാ ഡോക്ടർ.
0: കുട്ടി, ഇതെല്ലാം നമ്മൾ ക്ഷമയോടെ സഹിച്ചേ പറ്റൂ. ഞാൻ ആദ്യം പറഞ്ഞത് ഓർക്കുന്നില്ലേ, വളരെ ക്ഷമയോടുള്ള പരിചരണം മാത്രമാണ് നമുക്ക് ഈ രോഗിക്ക് കൊടുക്കുവാനുള്ളത്. ആതിരയുടെ അച്ഛൻ അറിഞ്ഞുകൊണ്ട് കാണിക്കുന്ന വികൃതികളല്ല ഇതൊന്നും. ഇതെന്താ അച്ഛന്റെ ദേഹമെല്ലാം മുറിവ് കാണുന്നുണ്ടല്ലോ.
2: അത് ഞങ്ങളാരും കാണാതെ അച്ഛൻ പുറത്തിറങ്ങി പോയപ്പോ.
0: ഞാൻ പ്രത്യേകം പറഞ്ഞത് ഓർക്കുന്നില്ലേ, ഇവരറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല ഇതൊന്നും. പുറത്തിറങ്ങിപ്പോയാലുണ്ടാകുന്ന അപകടങ്ങളെപ്പറ്റി ചിന്തിക്കാനുള്ള കഴിവ് പോലും ഇവർക്ക് നഷ്ടപ്പെട്ടിരിക്കുക. ഇത്തരത്തിലുള്ള രോഗികളെ ശുശ്രൂഷിക്കുന്നതിൽ നാം അതീവ ശ്രദ്ധ പുലർത്തിയേ മതിയാവും.
2: ഡോക്ടർ, എന്റെ അച്ഛൻ ഇപ്പൊ വല്ലാതെ ക്ഷീണിതനാണ്. പരസഹായം കൂടാതെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല.
0: പരസഹായം എപ്പോഴും ഇവർക്ക് കൂടിയേ തീരൂ.
2: ഭക്ഷണം കൊടുത്ത അത് വായ്ക്കുള്ളിൽ തന്നെ വെച്ചേക്കും, ഇറക്കത്തില്ല.
0: അതെ, ആഹാരം ചവച്ച് കഴിക്കാനുള്ളതാണെന്ന കാര്യം ഇവർക്കറിയില്ല. അതും മറന്നു പോകുന്നു. അച്ഛന് കൊടുക്കുന്ന ആഹാരം ലിക്വിഡ് രൂപത്തിലാക്കി വായ്ക്കുള്ളിൽ ഒഴിച്ചു കൊടുക്കുന്നതാണ് അഭികാമ്യം.
2: ഇനി അങ്ങനെ ചെയ്യാം ഡോക്ടർ.
6: മാഡം, പോസ്റ്റ്മാൻ രജിസ്ട്രേഡ് കത്തുമായി വന്നു നിൽക്കുന്നു, വാങ്ങട്ടെ.
2: ആ, ഇങ്ങ് തന്നേക്ക്. എവിടെയാ ഒപ്പിടേണ്ടത്? ഓഫീസിൽ നിന്നാണല്ലോ. മാഡം, തുടർച്ചയായി താങ്കൾ അൺഓതറൈസ്ഡ് ലീവ് എടുത്തതുകൊണ്ട് താങ്കളെ പല പ്രാവശ്യം ഈ ഓഫീസിൽ നിന്ന് താക്കീത് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അതിന് നിങ്ങൾ റെസ്പോണ്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് താങ്കൾ ജോലിയിൽ നിന്നും

0: പിരിച്ചു വിട്ടുകൊണ്ടുള്ള ഓർഡർ ഇതിനോടൊപ്പം അയക്കുന്നു. എന്റെ ദൈവമേ.
1: ശാന്തി
2: മാഡം, എന്തു പറ്റി? ഇതാ ഇവിടെ ഇരിക്കൂ മാഡം.
0: എനിക്ക് എനിക്ക് കുടിക്കാൻ ഇത്തിരി വെള്ളം.
2: ഇതാ ഇതാ ഈ വെള്ളം കുടിച്ചേ. അയ്യോ മാഡം, വല്ലാതെ വീർക്കുന്നല്ലോ. ഞാൻ ഡോക്ടറെ വിളിക്കാം.
0: വേണ്ട ശാന്തി, ഈ ക്ഷീണം മാറിക്കോളും. എന്റെ അച്ഛനെ ശുശ്രൂഷിക്കുന്നതുകൊണ്ട് ജോലിയല്ല, ഈ ലോകം തന്നെ എനിക്ക് നഷ്ടപ്പെട്ടാലും ഞാൻ അധൈര്യപ്പെടില്ല. എനിക്കെല്ലാം എല്ലാമായി എന്റെ അച്ഛനാ വലുത്.
2: മാഡം വിഷമിക്കാതിരിക്കെ, എല്ലാത്തിനും സമാധാനം ഉണ്ടാകും. ഈ അവസരത്തിൽ മാഡത്തിന് കൂടി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അച്ഛന്റെ കാര്യം കഷ്ടത്തിലാവില്ലേ? അതുകൊണ്ട് സമാധാനമായിട്ടിരിക്കെ.
0: ദൈവമേ.
3: എന്തു പറ്റി അതിന് മോളെ?
0: വസന്തി ചേച്ചി, എന്റെ ഈ ജന്മം ആർക്കും വേണ്ടാത്ത ഒന്നായി പോയല്ലോ.
3: എന്താ മോളെ ഇത്? നീ കരയല്ല വേണ്ടത്, എല്ലാം ധൈര്യമായിട്ട് നേരിടണം. ദൈവം നിന്നോടൊപ്പമുണ്ട്.
0: എന്റെ എല്ലാ ധൈര്യവും എല്ലാം എല്ലാമായ ഗോപിയേട്ടനായിരുന്നു. ഈ ഘട്ടത്തിൽ എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ആരുമില്ലാതെ പോയി ചേച്ചി.
3: സമാധാനിക്കും മോളെ, ആരുമില്ലാത്തവർക്ക് ജഗദീശ്വരൻ ഉണ്ടാവുമെന്ന് കേട്ടിട്ടില്ലേ?
0: ആ ജഗദീശ്വരൻ പോലും എന്നെ കൈവിട്ടു ചേച്ചി.
3: ചേച്ചേ അങ്ങനെ പറയല്ലേ, ഒരിക്കലും അങ്ങനെ ആവില്ല.
2: മാഡം ഇത് അച്ഛൻ എണീറ്റ് പോകാൻ ഭാവിക്കുന്നു.
0: അച്ഛ, അച്ഛൻ എന്ത് വേണം?
4: എന്റെ രാധമ്മയുടെ
0: അച്ഛൻ ദൈവീതൊന്നും ഇവിടെ കിടക്ക്.
2: മാഡം ഞാൻ അച്ഛനെ നോക്കിക്കോളാം.
0: അച്ഛ, അച്ഛൻ ഇവിടെ കിടന്നേ.
4: ഞാൻ അല്പം ഒന്ന് കിടക്കാം, ഒന്ന് മയങ്ങ.
0: മെല്ലെ തലക്കട്ടിലിൽ ഇടിക്കല്ലേ. എന്താ അച്ഛ, അച്ഛന്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുകയാണല്ലോ.
3: മോളെ അച്ഛൻ സൗകര്യമായിട്ട് കിടക്കട്ടെ, ഇപ്പോഴൊന്നും ഓർമ്മപ്പെടുത്താതെ.
0: ചേച്ചി അച്ഛന്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു.
3: ശേ അത് സാരമില്ല മോളെ, അച്ഛൻ ഉറങ്ങാനുള്ള ഭാവമാണ് കാണുന്നത്. മോളെ അതിരെ അച്ഛൻ സമാധാനമായിട്ട് ഉറങ്ങട്ടെ, എന്നാ ഞാനൊന്ന് ഇറങ്ങിയിട്ട് വരാം.
0: ശരി ചേച്ചി.
3: അല്ല ആരണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ.
0: ആ ലതികെ.
5: ആതിരെ, എന്ത് പറഞ്ഞ് നിന്നെ സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. നമ്മുടെ ഓഫീസിൽ നിന്ന് മറ്റു പലരും നിന്നെ കാണാൻ വരുന്നുണ്ട്. ഈ അവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമടി?
0: ആര് പറഞ്ഞിട്ടും കാര്യമില്ല ലതികെ, എല്ലാം എന്റെ വിധിയാന്ന് കരുതി ഞാൻ സ്വയം സമാധാനിക്കാൻ ശ്രമിക്കുക.
5: ആ ഡയറക്ടർ ഒരു മൂർഖൻ തന്നെയാ. നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ഞങ്ങളെല്ലാം കേണപേക്ഷിച്ചു, പക്ഷേ ഒടുവിൽ അയാളത് ചെയ്തു. ദ്രോഹി.
0: അനുഭവിക്കേണ്ടത് അനുഭവിച്ചല്ലേ മതിയാവൂ ലതികെ. നിങ്ങളെ പോലുള്ളവരുടെ സാന്ത്വനം മാത്രം ഇപ്പൊ എനിക്കൊരു ആശ്വാസം.
5: ഞങ്ങളെല്ലാം നിന്നെപ്പറ്റി പറയാത്ത ദിവസങ്ങളില്ല അതിരെ. നമ്മുടെ ഓഫീസില് എല്ലാവർക്കും നിന്നോട് അത്രയ്ക്ക് സ്നേഹ.
0: ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ലതികെ.
5: ഞാൻ ഇറങ്ങട്ടെ.
2: മാഡം ഒരു കാറ് വന്നു, ആരാണാവോ? അയ്യോ മാഡം, ഗോപി സാർ വന്നു.
0: എന്റെ ഗോപിയേട്ടൻ എത്തിയോ?
6: അതിരെ എന്താ ഇത്, കരയുകയാണോ?
0: എനിക്ക് കരയാനല്ലേ പറഞ്ഞിട്ടുള്ളൂ, എന്റെ ജീവിതകാലം മുഴുവനും.
6: ആര് പറഞ്ഞു? ഇനി അതിരെ ഒരിക്കലും കരയാൻ ഞാൻ അനുവദിക്കില്ല. വാ നമുക്ക് അച്ഛനെ കാണാം.
0: അച്ഛാ ഇത് ആരാ വന്നേന്ന് നോക്കിയേ. അച്ഛനിപ്പോ ഒന്നുമേ അറിയില്ല, ആരെ മനസ്സിലാവുകയില്ല, ആഹാരം പോലും കഴിക്കാതെയായി.
6: എനിക്കറിയല്ലേ അതിരെ, അച്ഛന്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ നിന്നോടൊപ്പം ഞാനും ഉണ്ട്. നീ സമാധാനമായിരിക്കേ.
0: എന്റെ ജീവിതത്തിൽ സന്തോഷിക്കാനോ സമാധാനിക്കാനോ എനിക്കിതുവരെ സാധിച്ചിട്ടില്ല. ഒരു ജോലി ഉണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടു.
6: ആ എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഞാൻ ജോലി സ്ഥലത്ത് പോയിട്ട് ഒരു ദിവസം പോലും എനിക്ക് സമാധാനമായിട്ട് ജോലി ചെയ്യാൻ സാധിച്ചിട്ടില്ല. കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്ന എന്റെ ആതിര കുട്ടിയാണ് എപ്പോഴും ഞാൻ കാണുന്നത്. അതുകൊണ്ട്
0: അതുകൊണ്ട്
6: ഞാൻ VRS എടുത്തു.
0: ഗോപിയേട്ടാ.
6: അതെ അതിരെ, ജോലി വേറെയും കിട്ടും, എന്നാൽ മനുഷ്യജീവിതം ഒരിക്കലല്ലേ ഉള്ളൂ. അതുകൊണ്ട് വാർദ്ധക്യത്തിൽ വേദനിക്കുന്ന അച്ഛനെ നമുക്ക് ആശ്വസിപ്പിക്കാം.
0: ഗോപിയേട്ടാ.

0: അധികത്താലും വയ്യായ്കയിലും വേദനിക്കുന്ന പിതാവിനെ എല്ലാം ഉപേക്ഷിച്ച് ശുശ്രൂഷിക്കുന്ന എത്ര സ്ത്രീകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. എന്റെ ആതിര സ്ത്രീ സമൂഹത്തിന് തന്നെ ഒരു മാതൃകയാണ്.
1: അതെ ഗോപിയേട്ട, പദവിയും പത്രാസും എല്ലാം വേണ്ടെന്ന് വെച്ച് ഞങ്ങളുടെ രക്ഷയ്ക്കായി ഓടിയെത്തിയ എന്റെ ഗോപിയേട്ടനെ എത്ര കണ്ട് ആരാധിച്ചാലും മതി വരില്ല.
0: നാം ഒന്ന് മനസ്സിലാക്കണം, വാർദ്ധക്യം ഒരു ശാപമല്ല, അതുപോലെ രോഗവും. മനുഷ്യ ജീവിതത്തിൽ ഇതെല്ലാം സംഭവ്യമാണ്.
1: അച്ഛാ, ദാ ഈ പാൽ കുടിച്ചേ.
0: ഇങ്ങ് തരൂ അതിരെ. അച്ഛാ ഇതാ ഈ പാല് കുടിച്ചേ. ആ അങ്ങനെ.
2: ആ പെൺകുട്ടി നീയായിരുന്നെങ്കിൽ നാടകം സമാപിക്കുന്നു. രചന ദീപ്തി പി എസ്. ശബ്ദം നൽകിയവർ മഹേഷ് ആർ ജി, തിരുമല രാമചന്ദ്രൻ, തമലം ശ്രീകുമാർ, സിനി സുനിൽ, ദുർഗാരാജു, കാരേറ്റ് ജയകുമാർ, സെലിൻ കെ വി, ഷീജ ശശിധരൻ, ബിജു കല്ലുവാതുക്കൽ. സംവിധാനം വി എസ് ഉണ്ണികൃഷ്ണൻ. സംവിധാന സഹായം സുഷമ അനിൽ, വി എൻ ദീപ.
3: കരുണാസായി മനോയാനം എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
5: എന്നും രാവിലെ 10:30.
4: പ്രായോജകർ
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
6: പ്രിയശ്രോതാക്കളെ, ആകാശവാണി അനന്തപുരി FM 101.9, സമയം 2 കഴിഞ്ഞ 30:53. വീണ്ടും ഇതാ ചലച്ചിത്ര ഗാനങ്ങളിലേക്ക്. ഈ ഗാനം യേശുദാസും സതീഷ് ബാബു, സുനന്ദ എന്നിവർ പാടിയതാണ്. ചിത്രം എന്നെന്നും കണ്ണേട്ടന്റെ. രചന കൈതപ്രം, സംഗീതം ജെറി അമൽദേവ്.

0: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30 പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: ഗാനരചന പഴവിള രമേശൻ, സംഗീത സംവിധാനം രവീന്ദ്രൻ, ഗായകർ യേശുദാസും ചിത്രയും, ചിത്രം അങ്കിൾ ബണ്ണ്.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ചലച്ചിത്ര ഗാനങ്ങൾ പൂർണ്ണമാകുന്നു. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 2 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.

തിരിപ്പൂക്കൾ തമിഴ് ചലച്ചിത്രഗാനം. ആദ്യം ഹരിഹരന് മഹാലക്ഷ്മി പാടിയ ഗാനം, ചിത്രം പ്രിയമാനവളെ, സംഗീതം എസ് എ രാജ്കുമാർ.

0: മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ചിത്രം പിറ്റമകൻ, പളനി ഭാരതിയുടെ വരികൾക്ക് ഇളയരാജയുടെ ഇണം, ഗായകൻ ശ്രീറാം പാർത്ഥസാരഥി.

0: നമസ്കാരം. ഹലോ പ്രിയഗീതത്തിൽ നിങ്ങളോട് കൂടെയുള്ളത് ഞാൻ ഗാനരചയിതാവ് രാജീവ് ആലങ്കൽ. 1993 എൻ്റെ 19-ാമത്തെ വയസ്സിൽ ചേർത്തല ശൈലജയുടെ മാന്ത്രികക്കരടി എന്ന ഒരു നാടകത്തിൽ പാട്ടെഴുതിയാണ് ഞാൻ രംഗത്ത് വരുന്നത്. ഒരു പാട്ടെഴുത്തുകാരനാകാൻ പറ്റിയ പ്രായമൊന്നുമില്ല എന്ന് ഞാൻ പറയുമ്പോൾ അവസരങ്ങൾ കിട്ടാൻ ആ പ്രായം ഒരുപാട് ബുദ്ധിമുട്ടിച്ചു എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഉത്സവപ്പറമ്പിൽ നിലാവുള്ള രാത്രികളിൽ നമ്മൾ കേൾക്കുന്ന ഒത്തിരി പേരുകളുമായി സഹകരിക്കാൻ നാടകരംഗം എന്നെ സഹായിച്ചു. എം കെ അർജുന മാസ്റ്റർ, അതുപോലെ കുമരകം രാജപ്പൻ, ഫ്രാൻസിസ് വലപ്പാട്, വൈപ്പിൻ സുരേന്ദ്രൻ, കലവൂർ ബാലൻ, ആലപ്പി വിവേകാനന്ദൻ, വലിയ വലിയ ആൾക്കാരുമായിട്ടൊക്കെ സഹകരിക്കാനുള്ള ഭാഗ്യമുണ്ടായി. അരങ്ങിൽ നമ്മളെ വിസ്മയിപ്പിച്ച മഹാപ്രതിഭകൾ നമ്മുടെ സഹപ്രവർത്തകരായി. അങ്ങനെയാണ് സിനിമയിൽ പാട്ടെഴുതുന്നതിന് മുമ്പുള്ള എൻ്റെ ഒരു ജീവിതം തുടങ്ങുന്നത്. ഒരുപക്ഷേ KPC ഒഴിച്ച് കാളിദാസ കലാകേന്ദ്രം ഉൾപ്പെടെയുള്ള എല്ലാ സമിതികൾക്കും പാട്ടെഴുതാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ കോളർ ആരാ നോക്കാം. നമസ്കാരം.
1: നമസ്കാരം സാർ.
0: ഹലോ, പ്രിയഗീതത്തിലേക്ക് സ്വാഗതം.
1: താങ്ക് യു.
0: ആരാ വിളിക്കുന്നത്?
1: ഞാൻ സാറിന്റെ അടുത്ത പ്രദേശത്തുള്ള ഒരാളാണ്.
0: അതാരാണ്?
1: മാരാരിക്കുളത്തിൽ നിന്നാണ്.
0: മാരാരിക്കുളത്തിന് തൊട്ടടുത്താണ് എന്റെ ഗ്രാമമായ കടക്കരപ്പള്ളി.
1: അറിയാം.
0: അപ്പൊ മാരാരിക്കുളത്തിൽ നിന്ന് ഒരു ബസ് പിടിച്ചാൽ ഒരു 20-25 മിനിറ്റ് ഉണ്ടെങ്കിൽ ആലങ്കിൽ ജംഗ്ഷനിൽ എത്തും.
1: ഇറങ്ങി ഞാൻ കണ്ടിട്ടുണ്ട് ആലങ്കിൽ ജംഗ്ഷനിലൊക്കെ ബസ് ഇരിക്കുമ്പോ.
0: ഓ, എന്നെ കണ്ടിട്ടുണ്ടല്ലേ.
1: സാറിന്റെ ഏരിയ ആണല്ലോ എന്നൊക്കെ ഓർത്തിരുന്നു.
0: ഏതായാലും
1: സാറിന്റെ പാട്ടുകൾ ഒത്തിരി ഇഷ്ടമാണ്. കാരണം ഗൃഹാതുരത തങ്ങി നിൽക്കുന്ന ഒരു പാട്ടാണ്. ഹൃദയ ബന്ധങ്ങളുടെ ഊഷ്മളതയുള്ള ഒരു
0: പാട്ടാണ്.
1: ഒരുപാട് ലളിത ഗാനങ്ങൾ.
0: പിന്നെ അങ്ങനെയൊക്കെ എഴുതപ്പെടാനുള്ള കാരണം, എത്രയൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും വീടാണ് ഒരാളുടെ ഏറ്റവും വലിയ അഭയം എന്നുള്ളതുകൊണ്ടാണ്.
1: അതെ അതെ.
0: ഞാൻ കഴിഞ്ഞ ദിവസം ചൈനയിലേക്കൊരു യാത്ര നടത്തി. അതിനു മുമ്പ് ഫേസ്ബുക്കിൽ ആ യാത്രയ്ക്കൊരു കുറിപ്പ് എഴുതിയത് രണ്ട് ഒരു കവിതയിലാണ്. ആ കവിത ഇങ്ങനെയാണ്: പുറപ്പെട്ടോടും മുമ്പ് തിരിച്ചിങ്ങെത്താനായി ഇപ്പുരയുണ്ടെന്നതാണ് ഏത് യാത്രയ്ക്കും കൃതാർത്ഥത എന്നാണ്. നമ്മൾ പുറപ്പെട്ട് ഓടുവാണ്, പക്ഷെ തിരിച്ചു വരാനൊരു വീടുണ്ടെന്നുള്ളതാണ് എല്ലാ യാത്രയുടെയും സന്തോഷം.
1: അപ്പൊ
0: തിരിച്ചു വരാൻ നമുക്കൊരു നാടുണ്ട്, വീടുണ്ട് അല്ലേ? നമ്മുടെ നാട് ചേർത്തല അല്ലെങ്കിൽ കരപ്പുറം, ആലപ്പുഴ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു വൈകാര്യത ഇല്ലേ? ഏറ്റവും മഹാന്മാരായ ഒത്തിരി പേർ ജീവിച്ച നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്, വയലാറും എസൽപുരവും.
1: വയലാർ സാറിനെ കുറിച്ചൊക്കെ കുറച്ച് ഓർമ്മകൾ എഴുതിയിരുന്നു, ഞാൻ വായിച്ചിരുന്നു.
0: ഓ, വയലാർ എനിക്ക് വല്ലാത്ത വൈകാരികമായ നെഞ്ചു കീറി പാടി പണ്ടൊരു പൊന്മുളം തണ്ട് എന്നാണ് ഞാൻ വയലാറിനെ വിശേഷിപ്പിച്ചത്.
1: വയലാറിന്റെ പരിപാടി സാറിന്റെ ഫോട്ടോയൊക്കെ ഞാൻ കണ്ടിരുന്നു ചേർത്തല വെച്ച്. പിന്നെ ഞാൻ എഴുതും.
0: ഓ,
1: എനിക്ക് ആകാശവാണിയിൽ വന്ന് രണ്ടു മൂന്ന് കവിതകളൊക്കെ അവതരിപ്പിക്കാൻ അവസരം എനിക്ക് ആകാശവാണി തന്നിട്ടുണ്ട് കേട്ടോ.
0: വളരെ സന്തോഷം. ആകാശവാണി വലിപ്പ ചെറുപ്പങ്ങളില്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ച മഹിതമായ ഒരു പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ്.
1: വലിയൊരു മാധ്യമം.

0: മാധ്യമമാണ്. ഒരു സിനിമ പോലും കാണാത്ത ഒത്തിരി പേർ ഞങ്ങളെയൊക്കെ തിരിച്ചറിയുന്നത് ആകാശമാണ് ഞങ്ങളുടെ പേര് പറയുന്നതുകൊണ്ടാണ്.
1: അതെ, സാറിന്റെ ലളിതഗാനങ്ങൾ മതി സാർ, എന്താണ് തിരിച്ചു പോകാനാവാത്ത വഴിയിൽ തളിർത്ത പൂമരും കൗമാരും.
0: ഓ എന്റെ ദൈവമേ, ആ പാട്ടൊക്കെ ഞാൻ മറന്നു.
1: പുഴ പോലെ ദൂരെ ഒഴുകി പോയി പറയാതെ എന്നുടെ ബാല്യം, മഴ പോലെ പെയ്തു തോർന്നുപോയി അഴകുള്ളൊരാ നല്ല കാലം. ഞാൻ ലളിതഗാനങ്ങളുടെ ഒരു ആരാധികയാണ്. അതുപോലെ എഞ്ചുവടിത്താളിൽ
0: ആ പാട്ട് ഇഷ്ടമാണല്ലേ. എഞ്ചുവടിത്താളിൽ, എഞ്ചുവടിത്താളിൽ ഞാൻ പണ്ട് സൂക്ഷിച്ചു മഞ്ജു മയിൽ പീലിത്തുണ്ട്. ഞാൻ എഴുതിയിട്ട് മറന്ന പാട്ടുകളൊക്കെ എന്നോട് പറയുമ്പോ എനിക്ക് വല്ലാത്ത ഒരു നെടുവീർപ്പിടും.
1: വെള്ളോട്ട് വളയിട്ട കണ്ണാടി മുല്ല് മിണ്ടാത്തത് എന്താണ്.
0: ഞാനതൊക്കെ എഴുതിയപ്പോഴേ മറന്നതാണ്. പക്ഷെ അതാണ്, എന്നിൽ നിന്ന് പറന്നുപോയ കിളികളെ നിങ്ങൾ താലോലിക്കുന്നു. ഒരുപാട് പേര് സിനിമാ പാട്ടിനേക്കാൾ എന്നെ തിരിച്ചറിയുന്നത് സാമവേദം നാവിലുണർത്തിയ സ്വാമി അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുകയെ ഇത്രയോ സിനിമാ പാട്ട് എഴുതിയിട്ടും ആ ഒരു ഭക്തിഗാനം. ഇപ്പൊ ഒരുപക്ഷെ ഞാൻ എഴുതിയിട്ട് എന്റെ ഹൃദയത്തിൽ അത്രയൊന്നും തങ്ങി നിൽക്കാതെ നിങ്ങളിലേക്ക് പറന്നുപോയതാണ്. ഞാൻ പറത്തുവിട്ട കിളിയാണ്, തിരിച്ചു വരരുത് എന്നാണ് ആഗ്രഹം. കാര്യം എനിക്ക് വേണ്ടിയല്ലല്ലോ ഞാൻ എഴുതിയത്. അപ്പോ അതെ, അപ്പൊ ഏതായാലും വിളിച്ചതിൽ സന്തോഷം. എന്റെ ഒത്തിരി പാട്ടുകൾ ഹൃദയത്തിലുള്ള ഒരാളോട് സംസാരിച്ചു എന്നുള്ളത് എന്റെ ജീവിതത്തിൽ
1: ഏറ്റവും.
0: ഓ, ഇത്രയും വയസ്സുള്ള ഒരാൾ എന്റെ ഒരുപക്ഷെ ഞാൻ മറന്നുപോയ പാട്ടുകൾ ഹൃദയത്തിൽ കൊണ്ടാടുന്ന ഒരാളാണ് എന്ന തിരിച്ചറിവ്, എഴുതിയതൊന്നും വിഫലമായില്ല എന്നൊരു തിരിച്ചറിവിലേക്കാണ് എന്നെ എത്തിക്കുന്നത് കേട്ടോ.
1: തീർച്ചയായും.
0: ഓ, രാജശേഖരൻ ചേട്ടൻ എനിക്ക് ആദ്യ അവസരം നൽകിയ കനകസിംഹാസനം എന്ന ചിത്രത്തിലെ പ്രിയതമേ ശകുന്തള എന്ന പാട്ടുണ്ട്. ഗാനഗന്ധർവനോടൊപ്പം കെ എസ് ചിത്ര എന്ന മലയാളത്തിന്റെ വാനമ്പാടി പാടിയ പാട്ടാണ്. എം ജയേന്ദ്രന്റെ ഈണമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ്. അതെ അതെ.
1: ഓക്കെ,
0: ശരി ശരി,
1: സന്തോഷം.

0: ഗാനരചയിതാവ് രാജീവ് ആലുങ്കൽ പങ്കെടുക്കുന്ന ഹലോ പ്രിയ ഗീതം തുടരുന്നു.
1: പാട്ടെഴുത്തിന്റെ ഈ 34-ാമത്തെ വർഷം ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ എനിക്ക് വളരെ അഭിമാനത്തോടെ പറയാൻ കഴിയും, എന്റെ തലമുറയിൽ മറ്റാർക്കും സഹകരിക്കാൻ കഴിയാത്ത അത്ര അവസര സൗഭാഗ്യങ്ങളിലൂടെയാണ് ഞാൻ കടന്നുപോയത് എന്ന്. ആദ്യമായി 93-ൽ ഒരു പ്രൊഫഷണൽ നാടകത്തിൽ പാട്ടെഴുതി തുടങ്ങിയ എനിക്ക് 97-ൽ ഓഡിയോ കാസറ്റ് രംഗത്ത് ഒരവസരം ലഭിച്ചു. എന്റെ നാട്ടുകാരനായ ജോണി സാഗരികയാണ് എനിക്ക് അതിനുള്ള അവസരം തന്നത്. അത്തം എന്നായിരുന്നു ആ ഓണപ്പാട്ടിന്റെ പേര്. പ്രശസ്ത ബംഗാളി സംഗീത സംവിധാനായ ജയന്ത ബോസിന്റെ ഈണത്തിൽ ഉഷാ ഉദുപ്പും കെ ജി മാർക്കോസും ഒക്കെയാണ് ആ പാട്ട് പാടിയത്. തുടർന്ന് തരംഗിണി ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ ഓഡിയോ കാസറ്റ് കമ്പനികൾക്കും സഹകരിക്കാൻ കിട്ടിയ, ഒരുപാട് താമസം ഇല്ലാതെ തന്നെ 2003-ൽ ഒരു മോഹൻലാൽ ചിത്രത്തിലെ എല്ലാ പാട്ടുകളും എഴുതി എനിക്ക് രംഗത്ത് വരാൻ കഴിഞ്ഞു. ആ ചിത്രത്തിന്റെ പേരാണ് ഹരിഹരൻ പിള്ള ഹാപ്പിയാണ്. സ്റ്റീഫൻ ദേവസിയുടെ ഈണത്തിൽ പിറന്ന 6 പാട്ടുകളും ഇപ്പോഴും എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് തിങ്കൾ നിലാവിൽ, മുന്തിരി വാവേ, അങ്ങനെയുള്ള പാട്ടുകളൊക്കെ. നമസ്കാരം, ഹലോ പ്രിയതയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം സാർ.
1: എവിടുന്ന് വിളിക്കുന്നു?
2: മംഗലത്ത് പോണം, ബാലരാമപുരത്തടുത്ത്.
1: എന്താ പേര് ചേച്ചിയുടെ?
2: ബിന്ദു.
1: ആ ബിന്ദു ചേച്ചി എന്ത് ചെയ്യുന്നു?
2: നെയ്ത്താണ്.
1: അപ്പൊ ഇങ്ങനെ നെയ്യുന്നതിനിടയ്ക്ക് പിന്നെ ആകാശവാണിയിലൂടെ പാട്ട്
2: വിളിച്ചതാണ്.
1: അപ്പൊ ആകാശവാണിയിലൂടെ പാട്ട് കേട്ട് 1000 ചിറകോടെ മനസ്സിനെ പറത്ത് വിട്ടിട്ട് ഇങ്ങനെ നെയ്യും അല്ലേ? അത് വലിയൊരു ആനന്ദമാണത്. എത്ര പുസ്തകം വായിച്ചാലും കിട്ടാത്ത വല്ലാത്തൊരു അനുഭൂതി ഒരു പാട്ട് കൊണ്ട് ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ അതെ അതെ അതെ. ഓരോ പാട്ടിലും നമ്മുടെ എന്തൊക്കെയോ ജീവിതാനുഭവങ്ങൾ നമ്മളറിയാതെ എഴുതി വെച്ചിട്ട് പോയിരിക്കുകയാണ് മഹാന്മാരായ എഴുത്തുകാർ. അതിന് ഈണത്തേൻ പുരട്ടിയ ഒരുപാട് സംഗീത സംവിധായകര്. നമുക്കൊരിക്കലും ഈ പാട്ടുകളെ മാറ്റിക്കൊണ്ട് നമുക്കൊരു ജീവിതം സങ്കല്പിക്കാനാവോ? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതെങ്കിലും ഒരു പാട്ട് കേൾക്കുമ്പോൾ ഇനി ഉണ്ടാവില്ല, നമുക്ക് അത്തരം ഒരു പുഷ്കലകാലം ഇനി ഉണ്ടാവില്ല എന്ന് പരിഭവപ്പെടുന്നവരോട് തർക്കിക്കാനാവില്ല. കാര്യം ഓരോരുത്തരുടെയും ജീവിതം അവരവരുടേതായ തന്നെ പ്രത്യേകതയുള്ളതുകൊണ്ട്
2: ഇവിടെ
1: സുഖമായിരിക്കുന്നു, വളരെ സുഖമായിരിക്കുന്നു.
2: ഇപ്പൊ
1: പുതിയ സിനിമകൾ ഒരുപാട്. ഇപ്പൊ നാദൃശ്യ സംവിധാനം ചെയ്ത മാജിക് മഷ്റൂം എന്ന് പറയുന്ന ഒരു പുതിയ സിനിമയിൽ എഴുതിയായിരുന്നു. ശുക്ര എന്ന് പറഞ്ഞ സിനിമ ഇത്തവണ ഒരു 5-6 സിനിമകൾ റിലീസായി. എന്റെ സിനിമാ പാട്ടിന്റെ 25-ാമത്തെ വർഷമാണിത്. 150-ഓളം സിനിമകളിൽ എഴുതിയതിൽ കുറേ നല്ല പാട്ടുകളൊക്കെ എഴുതാൻ കഴിഞ്ഞു എന്നാണ് എന്റെ വിശ്വാസം. അതൊക്കെ യേശുദാസും ജയേന്ദ്രനും സുജാതയും ചിത്രയൊക്കെ പാടി. അതെ അതെ അതെ അതെ. അപ്പൊ ഏതായാലും നെയ്യുന്നതിനിടയ്ക്ക് ഇങ്ങനെ പാട്ട് കേട്ട് ചിലപ്പോൾ എല്ലാ മനുഷ്യർക്കും ഓരോരോ വേവലാതികളും
2: പിന്നെ ഒരുപാട്
1: അതെല്ലാം മറക്കും. അതെല്ലാം മറക്കും. ജീവിതത്തിലെ എല്ലാം മറന്നുകളയാൻ ഉള്ള ഒരു കാലത്തിന്റെ മരുന്നാണ് പാട്ട്. ജീവിതത്തിലെ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടാവും, പക്ഷെ ആ പ്രശ്നങ്ങളെ കുറച്ചൊക്കെ മറക്കാനും കുറച്ചൊക്കെ പ്രതീക്ഷകളോടെ ജീവിക്കാനും നമുക്ക് ഒരു പാട്ട് ആവശ്യമാണ്. ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
2: ആര്യയിലുള്ള പാട്ടാണ് വേണ്ടത് സാറിന്റെ.
1: അത് ശരി, അത് ശരി. ഓക്കെ ഓക്കെ. ആര്യ കാൽനൂറ്റാണ്ടാകാൻ പോണ അല്ലു അർജുനൻ എന്ന നടനെ ആ പാട്ട് എഴുതുമ്പോഴും ആ പാട്ടിന്റെ സീൻ കണ്ടുകൊണ്ട് എഴുതുമ്പോഴും ഒന്നും മലയാളിയൊക്കെ അറിയില്ലായിരുന്നു. മലയാള നടനേക്കാൾ കൂടുതൽ ജനപ്രിയനായി പിന്നീട് അല്ലു അർജുൻ മാറി. ഇപ്പോഴത്തെ കോളേജ് കുട്ടികൾ യുവത ജനിക്കുന്നതിന് മുമ്പ് ഞാൻ എഴുതിയ പാട്ട് ഇപ്പോഴും ആഘോഷിക്കുകയാണ്. ഏതോ പ്രിയരാഗം, എൻ പ്രേമത്തിന് കോപം കാണും, അങ്ങനെ ഒരുപാട് പാട്ട്. അപ്പൊ ആര്യയിലെ ഏതോ പ്രിയരാഗം മുളി എന്ന് പറയുന്ന ഒരു പാട്ട്. അപ്പൊ ആ പാട്ട് കേൾക്കുമ്പോഴൊക്കെ ഒരുപാട് ഓർമ്മകൾ എനിക്കുണ്ട്. കാര്യം വേറൊരു ഭാഷയിൽ പിറന്ന പാട്ട് ആ ഭാഷയിലെ അർത്ഥങ്ങളൊന്നും അറിയാൻ പാടില്ലാതെ മലയാളികൾക്കരിച്ചതിന്റെ ഒരു വിജയമാണെന്നാണ് എന്റെ

0: വിശ്വാസം. അതൊരു ട്രാൻസ്ലേഷൻ അല്ല, തർജ്ജിമയല്ലായിരുന്നു. അതുകൊണ്ടാണ് ആ പാട്ട്. എന്റെ മോൻ ഡിഗ്രി സെക്കൻഡ് ഇയർ ആയി, അച്ഛനും അമ്മയൊന്നും ഇല്ല, അനിയനുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. ഇപ്പോ ചേർത്തലയിലാണ് താമസം. വീട്ടിലാരൊക്കെയാ ഉള്ളത്?
1: വീട്ടില് ഒരു മോയ്, മോന്റെ ഭാര്യയും ഭർത്താവും. ഭർത്താവിന്റെ പേര് ജോൺ, മോന്റെ പേര് ജീവനി, മോളെ പേര് ഗ്രീഷ്മ.
0: ഓ, അപ്പൊ ജോണിനോടും ഗ്രീഷ്മയോടും ജീവനിനോടും ഒക്കെ രാജീവാലിംഗൽ എന്ന ഈ സ്നേഹമുള്ള സുഹൃത്തിന്റെ അന്വേഷണം പറയണം.
1: തീർച്ചയായും പറയാം.
0: നമുക്കപ്പോ ഏതോ പ്രിയരാഗം മൂളി എന്ന പാട്ട് കേൾക്കാം. കേൾക്കാം, ശരി.

0: നമസ്കാരം, ഹലോ, പ്രിയതയിലേക്ക് സ്വാഗതം.
1: നമസ്കാരം സാറേ, ഞാൻ നേരത്തെ വിളിക്കുക, നേരത്തെ കുടങ്ങാവൾ എന്ന് പറയുന്ന സ്ഥലം.
0: ഓ ശരി ശരി ശരി, എന്താ പേരെന്ന്?
1: പേര് ജോൺകുമാർ.
0: ജോൺകുമാർ. ഓ, ഞാൻ ആദ്യമായിട്ടാണ് ജോൺ കുമാർ എന്ന് പറഞ്ഞ ആളെ കേൾക്കുന്നത്. ജോൺ എന്ന് പറയുന്ന ഒരുപാട് പേര് എന്റെ സുഹൃത്തുക്കളായിട്ട് തന്നെയാണ്, പക്ഷെ ജോൺ കുമാർ എന്ന് പറഞ്ഞ ഒരാളെ, ആ ജോൺ കുമാർ, തോമസ് കുമാർ എന്നൊക്കെ പറഞ്ഞ ആൾക്കാര് അപൂർവമായ ആൾക്കാരാ. എന്ത് ചെയ്യുവാണ് ജോണേട്ടൻ?
1: ഞാൻ
0: ശരി ശരി ശരി, ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കാം, ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായകൻ ആരാണ്? സംശയമുണ്ടാവല്ലേ. അപ്പൊ ഞാൻ വേറൊരു ചോദ്യം ചോദിച്ചു, ഒരു പാട്ടെഴുത്തുകാരൻ എന്ന രീതിയിൽ ചോദിക്കുകയാണ്, ജോണേട്ടന്റെ കാലഘട്ടത്തിൽ ജോണേട്ടനെ ഏറ്റവും സ്വാധീനിച്ച ഗാനരചയിതാവ്
1: ആരായിരുന്നു?
0: അതെ അതെ, ഫിലോസഫിക്കൽ ആയിട്ട് പാട്ടുകളൊക്കെ അദ്ദേഹം എഴുതിയ കാലത്തേക്കാൾ ചർച്ച ചെയ്യപ്പെടുകയും ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്ന ഇപ്പോഴാണ്. ഏകദേശം 50 വർഷങ്ങൾക്ക് മുമ്പൊക്കെ എഴുതിയ അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ അക്കാലത്ത് ആഘോഷിക്കപ്പെട്ടതിനേക്കാളും തിരിച്ചറിഞ്ഞതിനേക്കാളും ഗംഭീരമായി അന്ന് ജനിക്കാത്ത ഒരു തലമുറ ആഘോഷിക്കുകയും അദ്ദേഹത്തെ ആചാര്യനായി ഹൃദയത്തിൽ കൊണ്ടാടുകയും ചെയ്യുന്നുണ്ടല്ലോ. അതെ അതെ അതെ. ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? ഓ, എന്താ നല്ല ഒരു പാട്ട്! ഇതൊരു വാടക വീടാണ് നമ്മുടെ ജീവിതേ. അത് എഴുത്തച്ഛൻ രാമായണത്തിൽ പറയുന്നുണ്ട്, പാന്ധർ പെരുവഴി അമ്പലം തന്നിൽ താന്തരായി കൂടി വിയോഗം വരും പോലെ. പാന്ധരാണ്, നമ്മളെല്ലാവരും യാത്രക്കാരാണ്. ഓരോ പെരുവഴി അമ്പലത്തിലും മുറിയെടുത്ത് താന്തരായി കൂടി വിയോഗം വരികയാണ്. നമ്മള് നമ്മുടെ വിശ്രമമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിരിഞ്ഞു പോകുന്നത് പോലെ മാത്രമാണ് ജീവിതം. അതെ അതെ അതെ അതെ അതെ. അപ്പോൾ ഇതൊരു ചെറിയ ഒരു ഇടത്താവളം മാത്രമാണ് ഭൂമിയെന്നും മരണത്തിന് മുമ്പുള്ള സാധ്യതയാണെന്നും ആ സാധ്യത സ്നേഹത്തോടെ ഉപയോഗിക്കണമെന്നുള്ള ഓർമ്മപ്പെടുത്തൽ ആ പാട്ട് നമുക്ക് നൽകുന്നുണ്ട്. ഒരു അനശ്വര ഗാനമാണ്, കാലാതിവൃത്തിയായ ഗാനമാണ്. പിന്നെ പ്രത്യേകിച്ച് ജോണേട്ടൻ്റെയൊക്കെ ഒരു ബാല്യകൗമാരങ്ങൾ അത്തരം പാട്ടുകളിലൂടെയാണ് പുഷ്കലമായതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അല്ലേ. നമുക്ക് ആ പാട്ട് കേൾക്കാം, വാടക വീടൊഴിഞ്ഞു.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി,
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
3: ഗാനരചയിതാവ് രാജീവ് ആലുങ്കൽ പങ്കെടുക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
4: സിനിമാ പാട്ട് എഴുതുമ്പോ കവിത എഴുതുന്ന സ്വാതന്ത്ര്യവും ഒന്നും ലഭിക്കില്ല എന്ന് പലരും പരിഭവം പറയാറുണ്ട്. പക്ഷേ സിനിമാ പാട്ട് നമ്മുടെ ആത്മ സംവേദനമല്ലാത്തതുകൊണ്ട്, ഒരുപക്ഷെ നമ്മുടെ ആത്മനിവേദനമല്ലാത്തതുകൊണ്ട് അത്തരമൊരു പരിഭവത്തിന് അർത്ഥമില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ വിശദീകരണം. കവിത എൻ്റെ മാനസികാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ് എങ്കിൽ കൂടി പാട്ട് മറ്റൊരാളുടേതാണ്, മറ്റൊരു കഥാപാത്രത്തിൻ്റെ ആത്മവികാരങ്ങളാണ്, അത് എന്നിലൂടെ കടന്നു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിൽ ലഭിച്ച ട്യൂണിനൊപ്പിച്ച് പാട്ടെഴുതുമ്പോഴും അതിൻ്റെ സാധ്യതയെ വളരെ ഗംഭീരമായി ഉപയോഗിക്കാനുള്ള ഒരു ടൈപ്പ് ഓഫ് എഞ്ചിനീയറിംഗ് പഠിക്കുക എന്നുള്ളതാണ് ഒരു ഗാനരചയിതാവ്, സിനിമാ പാട്ടെഴുത്തുകാരൻ ആദ്യമേ ചിന്തിക്കേണ്ടത്. എല്ലാ പരിമിതികളെയും അതിജീവിക്കുവാൻ ഉള്ള ഒരു കൗശലം പാട്ടെഴുത്തുകാരനുണ്ടാവണം. അതുകൊണ്ട് തന്നെ ട്യൂണിനൊപ്പിച്ച് പാട്ടെഴുതുമ്പോൾ, ഞാൻ എഴുതിയ 135-ലേറെ സിനിമകളിൽ എനിക്ക് ആദ്യം എഴുതാൻ കഴിഞ്ഞത് ഇനിയും കൊതിയോടെ കാത്തിരിക്കാം, ഞാനെന്ന് യേശുദാസ് പാടിയ ഭാര്യ ഒന്ന് മക്കൾ മൂന്ന് എന്ന ചിത്രത്തിലെ പാട്ട് മാത്രമാണ് ആദ്യം ഒന്ന് എഴുതാൻ കഴിഞ്ഞത്. ബാക്കിയെല്ലാം ട്യൂണിനൊപ്പിച്ചാണ്. ചട്ടക്കാരിയിലെ നിലാവേ നിലാവേ, മല്ലൂസിംഗിലെ കാക്കാമലയിലെ, അതുപോലെ തന്നെ റോമൻസിലെ അർത്തുങ്കല പള്ളിയിൽ ചെന്നിട്ടിന്, ഒരു മരുഭൂമി കഥയിലെ ചെമ്പകവല്ലികളിൽ, കുട്ടനാടൻ മാർപ്പാപ്പയിലെ പാട്ട്, ആനക്കടലിലെ പാട്ട്, ഹാപ്പി വെഡ്ഡിങ്ങിലെ പാട്ട്, ഏറ്റവും പുതിയ ചിത്രമായ മാജിക് മൺഷൂം എന്ന നാദൃശ്യ ചിത്രത്തിലെ പാട്ട്, ഇതെല്ലാം ട്യൂണിന് ഒപ്പം എഴുതിച്ചതാണ്. പക്ഷെ ട്യൂണിനൊത്ത് പാട്ട് എഴുതിയത് കൊണ്ട് ഒരു വല്ലാത്ത വൈമനസ്യമോ അല്ലെങ്കിൽ വിമുഖതയോ ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടൊരു പോരായ്മയുള്ളതായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല. ഒരു ട്യൂൺ കേൾക്കുമ്പോൾ തന്നെ അതിനനുയോജ്യമായ ഒരു വാക്ക് കണ്ടെത്തുന്നത് എങ്ങനെയാണ് എന്ന് പലരും ചോദിക്കാറുണ്ട്. ട്യൂണ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ഒരു പദം. ഒരു ഉദാഹരണം വളരെ വ്യക്തമായി പറയുകയാണെങ്കിൽ, തന്ന തന്ന എന്നൊരു ട്യൂണിട്ടാൽ ദൂരെ ദൂരെ എന്ന് എഴുതരുത്. കാര്യം ആ പദത്തിൽ തന്നെ മെല്ലെ മെല്ലെ എന്ന പോലെ ഒരു പദം വേണമെന്ന് ആ ട്യൂൺ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ട്യൂൺ ആവശ്യപ്പെടുന്നത് പോലെ എഴുതുക എന്നുള്ളതാണ്. പാട്ടെഴുതുമ്പോൾ ചിന്തിക്കേണ്ട ഒരുപാട് വേറെ കാര്യങ്ങളുമുണ്ട്. ആരാധനായ ഗിരീഷ് പുത്തഞ്ചേരി സാർ പറഞ്ഞതുപോലെ പാട്ടെഴുത്തുകാരൻ ഒരു പരകായ പ്രവേശനം നടത്തുകയാണ്. വിഡ്ഢിക്ക് വേണ്ടിയും വേദാന്തിക്ക് വേണ്ടിയും തവളപ്പെടുത്തക്കാരന് വേണ്ടിയും അയാൾ എഴുതേണ്ടി വരും. മൂന്നും മൂന്ന് തരത്തിലാണല്ലോ. വയലാറ് പണ്ട് ശബരിമലയിൽ തങ്ക സൂര്യോദയം എന്ന് എഴുതിയ അതേ മാസത്തിലോ അതേ ദിവസത്തിലോ ആണ് ശബരിമലയിലും കല്ല്, ശക്തീശ്വരത്തിലും കല്ല്, തിരുപ്പതി മലയിലും കല്ല്, തിരുച്ചന്ദ്രൂരിലും കല്ല്, കല്ലിനെ പൂജിക്കുന്നവരെ നിങ്ങൾ കൽപ്പണിക്കാരെ മറക്കരുത് എന്ന് എഴുതിയത്. അത് രണ്ട് കഥാപാത്രങ്ങളുടെ ആത്മവികാരങ്ങളാണ്. അപ്പോൾ അത്തരത്തിൽ ഗാനരചയിതാവ് അയാളുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്താനല്ല, അയാൾ സമീപിക്കുന്ന സാഹചര്യങ്ങളെ നീതിപൂർവം സമർത്ഥമായി ഉപയോഗിക്കാനാണ് ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടതെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം.
5: ഹലോ പ്രിയതിലേക്ക് സ്വാഗതം.
6: സുഖം
5: തന്നെ. ആരാ വിളിക്കുന്നേ?
6: ഗുണശീലൻ.
5: ഗുണശീലൻ ചേട്ടന് നമസ്കാരം.
6: നമസ്കാരം.
5: പുതിയ സിനിമകള് ഇറങ്ങാൻ പോകുന്നത് ചേർത്തലയിലെ ചാരങ്കാട്ട് ഫിലിംസ് എന്ന് പറഞ്ഞൊരു ഫിലിംസ്, സറാഫസ് എന്ന് പറഞ്ഞൊരു പുതിയ സിനിമ ഇറങ്ങുന്നു. ആശാ ശരത്തിന്റെ ഒരു അമ്മ വേഷമാണ്. അപ്പൊ ആ അമ്മയെ കുറിച്ചുള്ള ഒരു നല്ല പാട്ട് ഇന്നലെ എഴുതി കഴിഞ്ഞേ ഉള്ളൂ. അത് ശ്രീ വിജയ് യേശുദാസ് പാടാനിരിക്കുന്നു. അതിൻ്റെ എം ജി ശ്രീകുമാറിന്റെ അയ്യപ്പ ഗാനങ്ങളുടെ റെക്കോർഡിംഗ് കഴിഞ്ഞു. ഏത് പാട്ടാണ് ഗുണശേഖരന്റെ വേണ്ടത്? വടക്കം പാട്ടുകളൊക്കെ ആലപ്പുഴയിലാണ് പിറന്നത്. ഉദയ സ്റ്റുഡിയോ ഒരിക്കലും മറക്കാനാവില്ല. അതിന്റെ കഥയും തിരക്കഥയും ഒക്കെ എഴുതിയ ശാരംഗവാണി ചേട്ടനെ മറക്കാനാവില്ല, കുഞ്ചാക്കോ മുതലാളിയെ മറക്കാനാവില്ല, വയലാറിന്റെ താവളമായിരുന്നു. നമുക്ക് ആ കാലഘട്ടത്തിൽ ആരെയും മറക്കാനാവില്ല. കാര്യം അവരെല്ലാരും നമ്മുടെ വീട്ടിലെ ആരൊക്കെയോ ആണ് അവരിപ്പോഴും. പഴയ പാട്ടുകളുടെ മൂല്യം നമുക്ക് പറഞ്ഞറിയിക്കാനാവാത്തൊരു മൂല്യമുണ്ട് അതിനൊരു. പഴയ പാട്ടുകൾക്കൊരു അഴകാഴങ്ങൾ ഉണ്ട്, അഴകാഴം, അഴകിന്റെ ഒരു ആഴമുള്ള പാട്ടാണ് എല്ലാ പാട്ടും. നമുക്ക് പുത്തൂരം വീട്ടിൽ ജനിച്ച ആ പാട്ടൊന്ന് കേൾക്കാം. വടക്കൻ പാട്ടുകളുടെ എല്ലാ തരത്തിലുമുള്ള ഒരു ഗരിമയുള്ള പാട്ടാണ്. പുത്തൂരം വീട്ടിൽ ജനിച്ചവരെല്ലാം പൂപോലെ അഴകുള്ളവരായിരുന്നു അല്ലേ?
7: നിച്ചോരെല്ലാം പുലരായിരുന്നു
6: വളർന്നരല്ല
7: അംഗം ജയിച്ചവരായിരുന്നു.
4: ശരി ശരി.

0: രചയിതാവ് രാജീവ് ആലുങ്കൽ പങ്കെടുക്കുന്ന ഹലോ പ്രിയ ഗീതം തുടരുന്നു.
1: ഹലോ,
2: നമസ്കാരം. ആരാണ്? ഹലോ പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരമുണ്ട്.
2: നമസ്കാരമുണ്ട്.
1: ഓച്ചറ പ്രയാറിൽ നിന്നും. പ്രയാർ രാമചന്ദ്രൻ നായരാണ്.
2: അറിയാം, ഞാൻ പ്രയാർ സ്കൂളിൽ വന്നായിരുന്നു.
1: പ്രയാർ സ്കൂളിൽ വന്നിട്ടുണ്ടായിരുന്നു.
2: പ്രയാർ സ്കൂളിൽ രണ്ടു പ്രാവശ്യം വന്നിരുന്നു.
1: അവിടാണ് ഞാൻ പഠിച്ചത്.
2: പിന്നെ എനിക്ക് ആ പ്രദേശമായിട്ടൊക്കെ വലിയ വൈകാരിക ബന്ധമുണ്ട്. ഇച്ചിലൂടെ അടുത്ത കുമാരനാശാൻ അന്ത്യവിശ്രമം കൊള്ളുന്ന പല്ലനയിൽ ഞാൻ 5 വർഷം ചെയർമാനായിരുന്നു സർക്കാർ സ്മാരകത്തിന്റെ. എന്റെ വീട് ചേർത്തലയാണ്. ചേർത്തലയിലെ അർത്തുങ്കൽ റൂട്ടിലെ ഒരു ആലുങ്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അതാണ് എന്റെ പേരിന്റെ കൂടെയുള്ള രാജീവ് ആലുങ്കൽ. അപ്പൊ നമ്മളൊക്കെ ആലപ്പുഴക്കാരാണ്. പ്രയാർ പ്രഭാകർ സാറിനെ വലിയ സ്നേഹമായിരുന്നു എനിക്ക്. വളരെ അനുഗ്രഹീതനായ ഒരു പ്രഭാഷകനായിരുന്നു. അതുപോലെ തന്നെ പ്രയാർ ഗോപാലകൃഷ്ണ സാറിനോടും എനിക്ക് വലിയ സ്നേഹമാണ്. ഇവർ രണ്ടുപേരും അല്ലാതെ എന്നെ വാത്സല്യപൂർവ്വം പരിഗണിച്ചിട്ടുണ്ട്.
1: പ്രയാർ ഗോപാലകൃഷ്ണൻ
2: ബന്ധുവാണല്ലേ. ഇപ്പൊ ഏത് പാട്ടാണ് ഇഷ്ടമെന്ന് അങ്ങയുടെ ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല. ഒരു പാട്ടിന്റെ പുഷ്കല കാലത്ത് ബാല്യവും കൗമാരവും യൗവനവും ഒക്കെ കഴിച്ചുകൂട്ടിയ ഒരാളോട് ഏത് കാലത്തെ പാട്ടാണ് ഇഷ്ടമെന്നൊരു ചോദ്യത്തിന് അർത്ഥമില്ല.
1: എനിക്ക് അങ്ങയുടെ രചന വളരെ ഇഷ്ടമാണ്.
2: ഓ, ഇപ്പോ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് വളരെ പുതിയൊരു കാലത്ത് ജീവിച്ച എന്റെ പാട്ടുകളും കൂടി ഇഷ്ടമാണെന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്.
1: വളരെ വളരെ ഇഷ്ടമാണ്. ശ്രീകുമാരൻ തമ്പിസാറിന്റെ, അതുപോലെ വയലാറിന്റെ, നമ്മുടെ
2: മങ്കമ്പോ ഗോപാലകൃഷ്ണൻ സാറ്, ചുനക്കര രാമൻകുട്ടി, കാവാലം സാറ്, ആലപ്പുഴയിൽ തന്നെ ജീവിച്ച കുറെ മഹാഗാനരചിതാക്കളുണ്ട്. വയലാർ സാറ് തൊട്ട് ആദ്യത്തെ ഗാനരചിതാവ് ബാലൻ എന്ന സിനിമയിലെ 26 പാട്ട് എഴുതിയ മുതുകുളം രാഘവൻപിള്ള സാറാണ്.
1: മുതുകുളം രാഘവൻപിള്ള സാറ്, അയ്യോ, അത് ഗാനരചന തന്നല്ല.
2: അദ്ദേഹം കഥയും തിരക്കഥയും സംഭാഷണവും
1: എഴുതിയിട്ടുണ്ട് അദ്ദേഹം.
2: അദ്ദേഹത്തിന്റെ നാട്ടിലൊരു സ്കൂളുണ്ട്. ആ സ്കൂളിന്റെ 100-ാം വാർഷികത്തിന് കഴിഞ്ഞ ആഴ്ച പോയായിരുന്നു. അതെ, ഞാൻ അവിടെയൊക്കെ ഒരുപാട് ഫംഗ്ഷൻ വരുന്നുണ്ട്. ഇപ്പൊ പിന്നെ കരുനാഗപ്പള്ളിയിലും ഹരിപ്പാടും ഒക്കെ പല പല ഫംഗ്ഷൻ നിരന്തരമായി വന്നായിരുന്നു.
1: എനിക്ക് പിന്നെ അങ്ങനെ ഹരിഹരൻ പിള്ള ഹാപ്പി ആണെന്നുള്ള സിനിമയിലൊക്കെ രചന വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്.
2: എന്റെ ആദ്യ സിനിമയാണത്.
1: ആദ്യ സിനിമയാണ് മോഹൻലാലിന്റെ ആ പാട്ട്.
2: അതെ, മോഹൻലാലിന്റെ ആദ്യ ഒരു മോഹൻലാൽ ചിത്രത്തിലെ എല്ലാ പാട്ടുകളും എഴുതി സിനിമയിൽ വരാൻ കഴിഞ്ഞത് സന്തോഷം. ആ പാട്ടുകൾ എഴുതിയിട്ട് 25 വർഷം തികയാണ്. അപ്പൊ 25 വർഷത്തിന് ഇങ്ങേ അറ്റത്ത് ആ പാട്ട് ഒരാൾ ആവശ്യപ്പെടുകയും ആ പാട്ടുകൂടി ഹൃദയത്തിലുള്ള ഒരാളെയൊക്കെ ഇങ്ങനെ എന്താ പറയുന്ന ആത്മബന്ധത്തിലേക്ക് എത്താൻ കഴിഞ്ഞ സമയമാണിത്.
1: അതെ അതെ അതെ. ഹരിഹരൻപിള്ള ആദ്യമാണെന്നുള്ള സിനിമയിലെ എല്ലാ പാട്ടും നല്ല മനോഹരമായ.
2: അതെ അതെ അതെ. അപ്പൊ പിന്നെ ഹരിഹരൻപിള്ളയിലെ ആ പാട്ട് നമുക്ക് കേൾക്കാം. അപ്പൊ ഏതായാലും വിളിച്ചതിലും പരിചയപ്പെട്ടതിലും ഒക്കെ സന്തോഷം.
1: എനിക്കും വളരെ വളരെ സന്തോഷം.
2: അങ്ങ് ആവശ്യപ്പെട്ട ഹരിഹരൻപിള്ള ഹാപ്പിയാണ് ചിത്രത്തിലെ എന്റെ ആദ്യത്തെ സിനിമാ പാട്ട്, തിങ്കൾ നിലാവിൽ മഞ്ഞൾ നിലാവിൽ എന്ന ഭാവഗായകൻ ജയേന്ദ്രനും സുജാത ചേച്ചിയും കൂടെ പാടിയ പാട്ടാണ്. നമുക്ക് ആ പാട്ട് കേൾക്കാം.
1: താങ്ക് യു സാർ.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനരചയിതാവ് രാജീവ് ആലുങ്കൽ പങ്കെടുത്ത ഹലോ പ്രിയ ഗീതം. നിർവഹണം ഫഹദ് റാസ. നിർവഹണ സഹായം ഷിബിന അൻവർ. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം.

0: കാതിൽ ഒരു പാട്ട്. പ്രേക്ഷകരെ, 4 മണി മുതൽ 5 മണി വരെ കാതിലൊരു പാട്ട്. പ്രിയഗാനങ്ങൾ കേൾക്കുവാനായി പ്രേക്ഷകർ വിളിച്ചോളൂ. 4 മണി മുതൽ 5 മണി വരെ 9495964312 എന്ന നമ്പറിൽ, മറ്റൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496556321. കാതിലൊരു പാട്ട്, 4 മണി മുതൽ 5 മണി വരെ.
1: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 8 വേൾഡ് സൈറ്റ് ഡേ അഥവാ ലോക കാഴ്ച ദിനം. കാഴ്ചയുടെ പ്രാധാന്യത്തെക്കുറിച്ചും കാഴ്ച നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും പൊതുജനങ്ങളിൽ അവബോധം നൽകുന്നതിനു വേണ്ടിയാണ് ആഗോളതലത്തിൽ ഇത്തരത്തിലൊരു ദിനാചരണം നടത്തിവരുന്നത്. കാഴ്ചയുടെ പ്രാധാന്യത്തെക്കുറിച്ചും കണ്ണുകളുടെ സംരക്ഷണത്തിൽ നാം എത്രത്തോളം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതിനെക്കുറിച്ചും സംസാരിക്കുന്നു തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ഓഫ്താൽമോളജി വിഭാഗം കൺസൾട്ടന്റായ ഡോക്ടർ അനിത ബീനു.
2: റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. അന്ധത ഉൾപ്പെടെയുള്ള കാഴ്ച വൈകല്യങ്ങളിൽ ലോകശ്രദ്ധ വരുത്തുവാനായി ലോകാരോഗ്യ സംഘടനയും ഇന്റർനാഷണൽ ഏജൻസി ഫോർ പ്രിവെൻഷൻ ഓഫ് ബ്ലൈൻഡ്നെസ്സും ചേർന്ന് ആഗോളതലത്തിൽ എല്ലാ വർഷവും ഒക്ടോബറിലെ 2ാമത്തെ വ്യാഴാഴ്ച ലോക കാഴ്ച ദിനമായി ആചരിക്കുന്നു. ഈ വർഷം ഒക്ടോബർ 8 നാം വേൾഡ് സൈറ്റ് ഡേ ആചരിക്കുന്നു. ലവ് യുവർ ഐസ്, നിങ്ങളുടെ കണ്ണുകളെ സ്നേഹിക്കുക അല്ലെങ്കിൽ കരുതുക എന്നതാണ് ഈ ദിനത്തിന്റെ സന്ദേശം. അന്ധത ഒരു വ്യക്തിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ, സമൂഹവുമായുള്ള ഇടപെടൽ, സ്കൂൾ തൊഴിലവസരങ്ങൾ എന്നിങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു. അന്ധത ഒരു രാജ്യത്തിന്റെ ഉൽപാദനക്ഷമതയെയും കാര്യമായി ബാധിക്കുന്നു. ഇന്ത്യയിൽ 48 മുതൽ 50 ലക്ഷം വരെ ആളുകൾക്ക് പൂർണ്ണ അന്ധതയും 7 കോടിയിലധികം ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള കാഴ്ച വൈകല്യങ്ങളും ഉണ്ട്. ഇതിൽ 93% അന്ധതയും 97% കാഴ്ച വൈകല്യങ്ങളും പൂർണ്ണമായും ഒഴിവാക്കാവുന്നതാണ്. അതായത് പ്രിവെന്റബിൾ ബ്ലൈൻഡ്നെസ്, അതായത് തുടക്കത്തിൽ തന്നെയുള്ള ലളിതവും ചിലവ് കുറഞ്ഞതുമായ ചികിത്സകളിലൂടെ ഇവ തടയാനോ ഭേദമാക്കാനോ കഴിയും. എല്ലാ പ്രായത്തിലുള്ള വ്യക്തികളെയും കണ്ണിന്റെ പ്രശ്നങ്ങൾ ബാധിക്കാം. ആദ്യമായി നമുക്ക് കുട്ടികളിലെ കാഴ്ചക്കുറവുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുട്ടികളിൽ പ്രധാനമായി 3 തരത്തിലുള്ള കാഴ്ചക്കുറവുകൾ ഉണ്ട്. 1 മയോപ്പിയ, 2 ഹൈപ്പർമെട്രോപ്പിയ, 3 എസ്റ്റിഗ്മാറ്റിസം. മയോപ്പിയ എന്ന് വെച്ചാൽ അടുത്തുള്ള വസ്തുക്കൾ കുട്ടി വ്യക്തമായി കാണാൻ സാധിക്കും, എന്നാൽ അകലെയുള്ളവ മങ്ങിക്കാണുന്നു. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ മൊബൈൽ, കമ്പ്യൂട്ടർ എന്നിവയുടെ അമിത ഉപയോഗം കാരണം കുട്ടികളിൽ മയോപ്പിയ കൂടുതലായി കണ്ടുവരുന്നു. കുട്ടികൾ പുറത്തുപോയി കളിക്കാതെ വീടുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്നത് കാരണം സ്വാഭാവിക സൂര്യപ്രകാശത്തിന്റെ കുറവ് അവർക്കുണ്ടാകുന്നു. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നമ്മുടെ കണ്ണിലെ റെറ്റിനയിൽ ഡോപ്പമീൻ എന്നൊരു രാസവസ്തു ഉൽപ്പാദിക്കപ്പെടുന്നു. ഇത് നമ്മുടെ കണ്ണുകളെ അമിതമായി നീളം വയ്ക്കുന്നത് തടയുന്നു. കുട്ടികൾ വീടിനുള്ളിൽ തന്നെ ഇരിക്കുമ്പോൾ ഐബോളിന് നീളം കൂടുകയും അത് മയോപ്പിയ എന്ന കാഴ്ച വൈകല്യത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, വീടുകളിലെയും ക്ലാസ് മുറികളിലെയും കൃത്രിമ വെളിച്ചം സൂര്യപ്രകാശത്തിന്റെ അത്രയും തീവ്രതയുള്ളതല്ല. കണ്ണിന്റെ ആരോഗ്യത്തിന് പുറത്തുനിന്നുള്ള സ്വാഭാവിക വെളിച്ചം നമുക്ക് അത്യാവശ്യമാണ്. കുട്ടികൾ വീടിനുള്ളിൽ തന്നെ ഇരിക്കുമ്പോൾ ദൂരെയുള്ള വസ്തുക്കളിലേക്ക് അവർ നോക്കുന്നില്ല. അവരുടെ കാഴ്ച എപ്പോഴും കുറഞ്ഞ അകലത്തിലുള്ള വസ്തുക്കളിൽ മാത്രമായി ചുരുങ്ങുന്നു. പുറത്തുപോയി കളിക്കുമ്പോൾ മാത്രമാണ് അവർ ദൂരെയുള്ള പക്ഷികളെയോ മരങ്ങളെയോ ഒക്കെ നോക്കുന്നത്. ഇത് കണ്ണിന്റെ പേശികൾക്ക് ആവശ്യമായ വ്യായാമം നൽകുകയും കാഴ്ചശക്തി നിലനിർത്തുവാൻ സഹായിക്കുകയും ചെയ്യുന്നു. പിന്നീട് അമിതമായ ഡിജിറ്റൽ സ്ക്രീൻ ഉപയോഗം കാരണം കുട്ടികൾ കണ്ണിനോട് വളരെ അടുപ്പിച്ചു വെച്ച് ഡിജിറ്റൽ സ്ക്രീൻസ് ഉപയോഗിക്കുന്നു. ഇത് കാരണം കണ്ണിന് ആയാസമുണ്ടാക്കുകയും മയോപ്പിയ വരാനുള്ള സാധ്യത ഇരട്ടിയാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് നാം നമ്മുടെ കുട്ടികളെ ദിവസവും കുറഞ്ഞത് 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ പുറത്തുപോയി കളിക്കാൻ പ്രോത്സാഹിപ്പിക്കണം. സ്ക്രീൻ ടൈം നിജപ്പെടുത്തണം. 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സ്ക്രീൻ പൂർണ്ണമായും ഒഴിവാക്കുക. മുതിർന്ന കുട്ടികൾക്ക് 1 ദിവസം 2 മണിക്കൂറിൽ കൂടുതൽ സ്ക്രീൻ ടൈം നൽകരുത്. കുട്ടികളിൽ കാണുന്ന മറ്റു കാഴ്ചക്കുറവുകളായ ഹൈപ്പർമെട്രോപ്പിയ, എസ്റ്റിഗ്മാറ്റിസം. ഹൈപ്പർമെട്രോപ്പിയ എന്ന

0: അവസ്ഥയിൽ അകലെയുള്ള വസ്തുക്കൾ കുട്ടിക്ക് വ്യക്തമായി കാണാം. അടുത്തുള്ളവയോ പുസ്തകത്തിലെ അക്ഷരങ്ങളോ കാണാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. അസ്റ്റിഗ്മാറ്റിസം എന്ന കണ്ടീഷനിൽ കുട്ടിയുടെ കണ്ണിലെ നേത്രപടലത്തിന്റെ ആകൃതിയിലുള്ള വ്യത്യാസം കാരണം പ്രകാശം പല ദിക്കുകളിലേക്ക് ചിതറിപ്പോകുന്നു. അതുകൊണ്ട് കുട്ടിക്ക് അടുത്തുള്ളതും അകലെയുള്ളതുമായ കാഴ്ചകൾ മങ്ങിക്കാണുന്നു. കുട്ടികൾ ഒരിക്കലും അവരുടെ കാഴ്ചക്കുറവിനെ കുറിച്ച് നമ്മളോട് പറയാറില്ല. കാരണം അവർ കാണുന്നത് സാധാരണ രീതിയിലല്ല എന്ന് അവർക്ക് മനസ്സിലാക്കാൻ ഉള്ള തിരിച്ചറിവില്ല, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളിൽ. അതുകൊണ്ട് ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നാം 6 മാസം മുതൽ 12 മാസം മുതലും പ്രീ സ്കൂൾ കുട്ടികൾക്ക് 3 വയസ്സിനും 5 വയസ്സിനും ഇടയിലും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് എല്ലാ വർഷവും കാഴ്ച പരിശോധന നടത്തേണ്ടതാണ്. കൃത്യമായ പരിശോധനയിലൂടെ മാത്രമേ അവർ ശരിയായി കാണുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പുവരുത്തുവാൻ സാധിക്കുകയുള്ളൂ. കുട്ടിക്കാലത്ത് ഒരു കണ്ണിന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വികസിക്കാതെ പോകുന്ന ഒരു അവസ്ഥയാണ് ആംബ്ലിയോപ്യ അല്ലെങ്കിൽ ലേസി ആയി. ഒരു കണ്ണിന് സാധാരണ കാഴ്ച ഉള്ളതിനാൽ കുട്ടികൾക്ക് കാഴ്ചക്കുറവ് ഉള്ളതായി തോന്നില്ല. കുട്ടി എപ്പോഴും ഒരു കണ്ണ് മാത്രം അടച്ചു പിടിക്കുകയോ തിരുമുകയോ ചെയ്യുക, നോക്കുമ്പോൾ തല ഒരു വശത്തേക്ക് ചരിച്ചു പിടിക്കുക, കോങ്കണ്ണ് വരിക, ഇവ കണ്ടാൽ കാഴ്ച പരിശോധന എത്രയും വേഗം ചെയ്യുക. 7 വയസ്സ് മുതൽ 8 വയസ്സ് വരെയാണ് നമ്മുടെ കാഴ്ചശക്തി വികസിക്കുന്നത്. ഈ പ്രായത്തിനുള്ളിൽ ആംബ്ലിയോപ്യ കണ്ടെത്തി ചികിത്സിച്ചാൽ 100% കാഴ്ച തിരിച്ചു പിടിക്കാം. 14 വയസ്സ് കഴിഞ്ഞാൽ ആംബ്ലിയോപിക് ഐയുടെ കാഴ്ചശക്തി വീണ്ടെടുക്കാൻ കഴിയില്ല. കാഴ്ചക്കുറവിന് പരിഹാരമായ കൃത്യമായ പവർ ഉള്ള കണ്ണടകൾ നൽകുകയും അവ എല്ലാ സമയവും ഉപയോഗിക്കുവാനും നാം കുട്ടികളെ ശീലിപ്പിക്കണം. കുളിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും മാത്രമേ കണ്ണടകൾ മാറ്റിവെക്കാവൂ. കുട്ടികളിൽ കാണുന്ന മറ്റൊരു പ്രധാന അവസ്ഥ എന്നാൽ വൈറ്റമിൻ എയുടെ അഭാവം മൂലമുള്ള നിശാന്തതയാണ്, അതായത് നൈറ്റ് ബ്ലൈൻഡ്നെസ്. വെളിച്ചം കുറയുമ്പോഴോ രാത്രിയാകുമ്പോഴോ കുട്ടിക്ക് കാഴ്ച പൂർണ്ണമായും മങ്ങുന്നു. കണ്ണിന്റെ വെളുത്ത നിറത്തിൽ ചാരനിറത്തിലുള്ള ബൈറ്റോട്ട് സ്പോട്സ് കാണുന്നു. കണ്ണ് കൂടുതൽ വരണ്ടു പോകുകയും കണ്ണുനീരിന്റെ ഉൽപ്പാദനം കുറയുകയും ചെയ്യുന്നു. രോഗം ഗുരുതരമാകുമ്പോൾ നേത്രപടലം അലിഞ്ഞു പോകുന്ന അവസ്ഥ അല്ലെങ്കിൽ കെരറ്റോ മലേഷ്യയിലേക്ക് ഇത് എത്തുന്നു. വൈറ്റമിൻ എയുടെ അഭാവം കൊണ്ടുള്ള കാഴ്ചക്കുറവ് പരിഹരിക്കാൻ ചെറിയ കുട്ടികൾക്ക് നാം മുലപ്പാൽ നൽകുക. മുലപ്പാലിൽ ധാരാളം വൈറ്റമിൻ എ ഉണ്ട്. മുതിർന്ന കുട്ടികൾക്ക് വൈറ്റമിൻ എ അടങ്ങിയ വസ്തുക്കൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, അതായത് ചീര, മുരിങ്ങയില, പപ്പായ, മാമ്പഴം, തക്കാളി, മുട്ട, മീൻ എന്നിവ. യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി നൽകി വരുന്ന 9 മെഗാഡോസ് വൈറ്റമിനെ കുട്ടികൾക്ക് കൃത്യമായി നൽകുക, അതായത് 9 മാസം മുതൽ 5 വയസ്സ് വരെ കുട്ടികൾക്ക് ഇവ നൽകുക. അടുത്തതായി യുവാക്കളിൽ കാണുന്ന പ്രധാനമായ കാഴ്ച പ്രശ്നങ്ങൾ. ഡിജിറ്റൽ സ്ക്രീനിന്റെ ഉപയോഗം കൂടുതലായി ഉള്ളതുകൊണ്ട് യുവാക്കളിൽ കൂടുതലായി ഡിജിറ്റൽ ഐ സ്ട്രെയിൻ എന്ന അവസ്ഥ ഉണ്ടാകുന്നു, അതായത് കണ്ണുകൾക്ക് അനുഭവപ്പെടുന്ന ഭാരം അല്ലെങ്കിൽ ക്ഷീണം, കണ്ണുവേദന, തലവേദന, കണ്ണെരിച്ചിൽ, ചൊറിച്ചിൽ, കാഴ്ച മങ്ങൽ, ചുവപ്പ്, കഴുത്ത്, തോള്, പുറംവേദന എന്നിവയാണ് ഇവയുടെ ലക്ഷണങ്ങൾ. ഡിജിറ്റൽ ഐ സ്ട്രെയിൻ കുറയ്ക്കാനായി നാം 20-20-20 നിയമം ഫോളോ ചെയ്യുക, അതായത് ഓരോ 20 മിനിറ്റ് തോറും സ്ക്രീൻ ഉപയോഗത്തിന് ശേഷം 20 സെക്കൻഡ് നേരം 20 അടി അകലത്തിലേക്കുള്ള ഒരു വസ്തുവിലേക്ക് നോക്കുക, കണ്ണ് ചിമ്മുക, പിന്നെ സ്ക്രീനിലേക്ക് മടങ്ങി വരിക. സ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ നാം ബോധപൂർവം കണ്ണ് ചിമ്മാൻ ശ്രമിക്കുക. ഇത് കണ്ണ് വരണ്ടു പോകാതിരിക്കാൻ സഹായിക്കും. സ്ക്രീന് ക്രമീകരിക്കുക, അതായത് സ്ക്രീൻ കണ്ണിന്റെ നിരപ്പിൽ നിന്നും അല്പം താഴെയായോ ഐ ലെവലിലോ 1 കൈ അകലം ദൂരത്തിൽ വയ്ക്കുക. സ്ക്രീനിൽ നിന്നുള്ള വെളിച്ചം തടയുന്ന ബ്ലൂ കട്ട് ഗ്ലാസസ് ഉപയോഗിക്കുകയും ലൂബ്രിക്കേറ്റിംഗ് തുള്ളിമരുന്നുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്നത് വഴി ഡിജിറ്റൽ ഐ സ്ട്രെയിൻ കുറയ്ക്കാം. ജോലി സ്ഥലങ്ങളിൽ കണ്ണിനുണ്ടാകുന്ന അപകടങ്ങൾ യുവാക്കളിൽ കൂടുതലായി കാണുന്നു, അതായത് കണ്ണിന് ഉണ്ടാകുന്ന മുറിവുകൾ, ക്ഷതങ്ങൾ എന്നിവ. വ്യവസായശാലകളിൽ ജോലി ചെയ്യുന്നവർ, ഗ്രൈൻഡിംഗ്, വെൽഡിംഗ് എന്നീ ജോലികളിൽ ഏർപ്പെടുന്നവർ നിർബന്ധമായും സേഫ്റ്റി കണ്ണടകൾ ഉപയോഗിക്കണം. സേഫ്റ്റി കണ്ണടകൾ വിത്ത് സൈഡ് ഷീൽഡ്സ് ഉപയോഗിക്കണം. ഫേസ് ഷീൽഡുകളുടെ ഉപയോഗവും കണ്ണുകൾക്ക് സംരക്ഷണം അവർക്ക് നൽകും. എല്ലാ വ്യവസായശാലകളിലും ഒരു എമർജൻസി ഐ വാഷ് സ്റ്റേഷൻ ഉണ്ടായിരിക്കണം. ആസിഡ് അല്ലെങ്കിൽ ആൽക്കലി പോലുള്ള രാസവസ്തുക്കൾ കണ്ണിൽ വീണാൽ ഉടനടി കണ്ണുകളെ 20 മുതൽ 30 മിനിറ്റ് വരെ ശുദ്ധമായ വെള്ളം കൊണ്ട് കഴുകുകയും ഒരു നേത്രരോഗ വിദഗ്ധന്റെ സഹായം തേടുകയും ചെയ്യണം. നിങ്ങളുടെ കണ്ണുകളിൽ എന്തെങ്കിലും വീണാൽ ഒരിക്കലും കണ്ണുകൾ തിരുമരുത്. തിരുമിയാൽ അത് നേത്രപടലത്തിൽ ചെറിയ മുറിവുകൾ ഉണ്ടാക്കും. ഇവ അണുബാധയേറ്റാൽ പിന്നീട് അത് നേത്രപടലത്തിൽ വ്രണങ്ങളായി രൂപപ്പെടുകയും നേത്രപടലത്തിലെ വ്രണങ്ങൾ പിന്നീട് നേത്രപടല അന്ധത അല്ലെങ്കിൽ കോർണിയൽ ബ്ലൈൻഡ്നെസ്സിലേക്ക് നയിക്കാം. മുതിർന്നവരിൽ കാണുന്ന കാഴ്ച പ്രശ്നങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, പ്രധാനമായും അവോയ്ഡബിൾ ബ്ലൈൻഡ്നെസ്സിൽ മുതിർന്നവരിൽ കാണുന്ന ഏറ്റവും പ്രധാനമായ അവസ്ഥ തിമിരം അല്ലെങ്കിൽ കാറ്ററാക്റ്റ് ആണ്. ചികിത്സിച്ചു മാറ്റാവുന്ന അന്ധതയുടെ ഏറ്റവും സാധാരണമായ കാരണം തിമിരമാണ്. കണ്ണിനുള്ളിലെ സ്വാഭാവിക ലെൻസ് ക്രമേണ മങ്ങുന്ന അവസ്ഥയാണ് തിമിരം. തിമിരം ബാധിച്ച ലെൻസിന് പകരം പുതിയ കൃത്രിമ ലെൻസ് വെച്ച് പിടിപ്പിക്കുന്നു. ഏകദേശം 15 മുതൽ 20 മിനിറ്റ് നീളുന്ന ലളിതവും ചിലവ് കുറഞ്ഞതുമായ ശസ്ത്രക്രിയ വഴി ഇത് നമുക്ക് പൂർണ്ണമായും ഭേദമാക്കാം. രണ്ടാമത്തേത് തിരുത്തപ്പെടാത്ത കാഴ്ച വൈകല്യങ്ങൾ, അതായത് അൺകറക്റ്റഡ് റിഫ്രാക്റ്റീവ് എറേഴ്സ്. കുട്ടികളിൽ എന്നതുപോലെ മുതിർന്നവരിലും വിവിധ തരം കാഴ്ച വൈകല്യങ്ങളുണ്ട്. കൃത്യമായ പവറുള്ള കണ്ണടകളോ കോണ്ടാക്ട് ലെൻസുകളോ ലഭ്യമല്ലാത്തതുകൊണ്ട് പലരും കാഴ്ചയില്ലാത്ത അവസ്ഥയിൽ ജീവിക്കുന്നു. മൂന്നാമത്തേത് ഡയബറ്റിക് റെറ്റിനോപ്പതി, അതായത് ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം എന്നിവ നമ്മുടെ കാഴ്ചയെ ബാധിക്കുന്നു. പ്രമേഹം നമ്മുടെ കണ്ണിലെ ചെറിയ രക്തക്കുഴലുകളെ തകരാറിലാക്കുന്നു. പ്രമേഹമുള്ളവർ രക്തത്തിലെ പഞ്ചസാരയുടെ അളവും രക്തസമ്മർദ്ദവും കൃത്യമായി നിയന്ത്രിക്കണം. ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപ് തന്നെ നാം വർഷത്തിലൊരിക്കൽ കാഴ്ച ഞരമ്പ് പരിശോധന നടത്തേണ്ടതാണ്, അതായത് ഡയലേറ്റഡ് ഐ സ്ക്രീനിങ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ 90% ഡയബറ്റിക് റെറ്റിനോപ്പതി കൊണ്ടുള്ള അന്ധതയും നമുക്ക് ഒഴിവാക്കാനാകും. ടൈപ്പ് 1 ഡയബറ്റീസ് രോഗബാധിതർ രോഗനിർണയം നടത്തി 5 വർഷത്തിന് ശേഷം ഒരു ഡയലേറ്റഡ് ഐ എക്സാമിനേഷൻ നടത്തണം. ടൈപ്പ് 2 രോഗബാധിതർ പ്രമേഹമുണ്ടെന്ന് തിരിച്ചറിയുന്ന ഉടൻ തന്നെ ആദ്യത്തെ സ്ക്രീനിങ് നടത്തണം. കാരണം രോഗമുണ്ടെന്ന് അറിയുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇവരിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുതലായിരിക്കും. മുതിർന്നവരിൽ കരുതുന്ന മറ്റൊരു അസുഖമാണ് ഗ്ലോക്കോമ, അതായത് കണ്ണിനുള്ളിലെ മർദ്ദം അല്ലെങ്കിൽ ഇൻട്രാ ഓക്കുലർ പ്രഷർ കൂടുകയും കാഴ്ച നൽകുന്ന ഒപ്റ്റിക് നാർ അല്ലെങ്കിൽ ഒപ്റ്റിക് നാഡിയെ സ്ഥിരമായി അത് നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഗ്ലോക്കോമ. ഗ്ലോക്കോമയ്ക്ക് രോഗലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണില്ല. മാത്രമല്ല ഗ്ലോക്കോമ കാരണം നഷ്ടപ്പെടുന്ന കാഴ്ച ഒരിക്കലും തിരിച്ചു കിട്ടില്ല. ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയെ നാം കാഴ്ചയുടെ നിശബ്ദ കൊലയാളിയായി അറിയപ്പെടുന്നു. ഇത് യാതൊരു മുന്നറിയിപ്പോ രോഗലക്ഷണങ്ങളോ ഇല്ലാതെ പുരോഗമിക്കുന്നു. വശങ്ങളിലെ കാഴ്ച അല്ലെങ്കിൽ പെരിഫറൽ വിഷൻ പൂർണ്ണമായും നഷ്ടപ്പെടുന്നതുവരെ രോഗികൾ ഇത് തിരിച്ചറിയുന്നില്ല. ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ എന്ന അവസ്ഥയിൽ പെട്ടെന്നുണ്ടാകുന്ന കാഴ്ചയുടെ ഒരു അടിയന്തര അവസ്ഥയാണ് ഒഫ്താൽമിക് എമർജൻസി, അതായത് കണ്ണിനുള്ളിലെ മർദ്ദം അതിവേഗം വർദ്ധിക്കുകയും അടിയന്തര ചികിത്സ നൽകിയില്ലെങ്കിൽ അന്ധതയ്ക്ക് കാരണമാകുകയും ചെയ്യും. ഗ്ലോക്കോമ ബാധിച്ച അന്ധരുടെ എണ്ണം ഇന്ന് സമൂഹത്തിൽ കൂടുതലാണ്. കാരണം വൈകിയുള്ള രോഗനിർണയമാണ്. 50% രോഗബാധിതരും ഈ രോഗമുണ്ടെന്ന് അറിയുന്നില്ല. ഗ്ലോക്കോമ ഒരിക്കൽ ബാധിച്ച ആളുകൾക്ക് മരുന്നുകൾ കൃത്യമായി ഉപയോഗിക്കേണ്ടതുണ്ട്. ഗ്ലോക്കോമ നിയന്ത്രണത്തിനുള്ള തുള്ളി മരുന്നുകൾ ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കണം. ഈ മരുന്നുകൾ നിത്യേനയുള്ള കാഴ്ച പെട്ടെന്ന് മെച്ചപ്പെടുത്തുന്നില്ല. അവ ഭാവിയിലെ കാഴ്ച നിലനിർത്താൻ മാത്രമാണ് സഹായിക്കുന്നത്. മാത്രമല്ല ചില മരുന്നുകൾ രോഗികൾക്ക് കണ്ണിൽ പുകച്ചിലുണ്ടാക്കുന്നു. അത് കാരണം രോഗികൾ മരുന്നുകളുടെ ഉപയോഗം നിർത്തലാക്കുന്നു. പാരമ്പര്യമായി ഗ്ലോക്കോമ രോഗമുള്ളവർ, പ്രമേഹം, ഹൈ മയോപ്യ, കണ്ണിന് ക്ഷതമേറ്റിട്ടുള്ളവർ എന്നിവർ എല്ലാവരും ഒരു വർഷം മുതൽ 2 വർഷത്തിലൊരിക്കൽ ഗ്ലോക്കോമ സ്ക്രീനിങ് നിർബന്ധമായും ചെയ്യേണ്ടതാണ്. നേത്രപടല അന്ധത അല്ലെങ്കിൽ കോർണിയൽ ബ്ലൈൻഡ്നസ്, നേത്രപടലത്തിനുണ്ടാകുന്ന അണുബാധ, വൈറ്റമിൻ എയുടെ കുറവ്, മുറിവുകൾ എന്നിവ നേത്രപടല അന്ധതയ്ക്ക് കാരണമാകുന്നു. നേത്രപടലം മാറ്റിവെക്കൽ, കോർണിയൽ ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമാണ് ഇതിനുള്ള ചികിത്സ. എന്നാൽ മരണശേഷം ദാനം ചെയ്യപ്പെടുന്ന കണ്ണുകളുടെ ലഭ്യത കുറവ് കാരണം ഇന്ത്യയിൽ ഒട്ടനവധി ആളുകൾ നേത്രപടല അന്ധത കാരണം ബുദ്ധിമുട്ടുന്നു. നേത്രദാനം പ്രോത്സാഹിപ്പിക്കുകയും പ്രാവർത്തികമാക്കുകയും വഴി അന്ധത അനുഭവിക്കുന്ന 2 വ്യക്തികളെ ഇരുട്ടിന്റെ ലോകത്തിൽ നിന്ന് നമുക്ക് വെളിച്ചത്തിലേക്ക് നയിക്കാൻ പറ്റും. മേൽ പറഞ്ഞ കാര്യങ്ങളിൽ നാം ഓരോരുത്തരും ശ്രദ്ധ ചെലുത്തുകയും അവ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്താൽ മാത്രമേ പ്രിവെന്റബിൾ ബ്ലൈൻഡ്നെസിന്റെ തോത് കുറയ്ക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കാഴ്ചയുടെ പ്രാധാന്യത്തെക്കുറിച്ച് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ഒഫ്താൽമോളജി വിഭാഗം കൺസൾട്ടന്റായ ഡോക്ടർ അനിത ബിനു നടത്തിയ പ്രഭാഷണം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: ക്ഷയരോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്ന അസുഖമാണ്. 2 ആഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ചുമ, വിട്ടുമാറാത്ത പനി, ഭാരക്കുറവ്, വിശപ്പില്ലായ്മ, രക്തം കലർന്ന കഫം എന്നിവ ക്ഷയരോഗ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങളുള്ളവർ കഫ പരിശോധന നടത്തി ക്ഷയരോഗമല്ലെന്ന് ഉറപ്പുവരുത്തണം. അത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ക്ഷയരോഗ നിർണയവും ചികിത്സയും സൗജന്യമാണ്. നമുക്ക് പൊരുതാം ക്ഷയരോഗത്തിനോട്. കൈകോർക്കാം ക്ഷയരോഗമുക്ത കേരളത്തിനായി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

കാതിലൊരു പാട്ട്. തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, പരസ്പരം സംവദിക്കുവാനും പ്രിയ ഗാനങ്ങൾ കേൾക്കുവാനുമായി വേഗം വിളിച്ചോളൂ അനന്തപുരി എഫമ്മിലേക്ക്. നമ്പറുകൾ ഇതാ: 9495964321, മറ്റൊരു നമ്പർ 9496556321, ഒരു നമ്പർ കൂടി 9496596321. ഈ ഒരു മണിക്കൂർ നേരം നമുക്ക് ഒരുമിച്ച് ആസ്വദിക്കാം കാതിലൊരു പാട്ട്.

0: ആദ്യത്തെ ശ്രോതാവ് ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, കാതലൊരു പാട്ടിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ?
1: ഹലോ, ഞാൻ നേമത്തുനിന്നാണ്, ഗീത.
0: ഗീത, എന്ത് ചെയ്യുന്നു?
1: ഞാൻ ഹൗസ് വൈഫ് ആണ്.
0: ഹൗസ് വൈഫ് ആണ്. അനന്തപുരി FM-ന്റെ സ്ഥിരം ശ്രോതാവാണോ?
1: അതെ.
0: ഏത് പരിപാടിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം?
1: എനിക്ക് മനോയാനം, കാലം സാക്ഷി, പ്രകാശധാര, ഓർമ്മച്ചെപ്പ്, നിശാസിരസി, അങ്ങനെയൊക്കെ. ഇപ്പൊ പിന്നെ കഥാപ്രസംഗം ഒന്നും കേൾക്കാറില്ല കേട്ടോ.
0: കഥാപ്രസംഗം ഇഷ്ടാണല്ലേ?
1: ഓ,
0: ഓക്കെ. അപ്പൊ ഇന്നിപ്പോ ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് ചന്ദനച്ചോലയിലെ ഹൃദയം മറന്നു എന്നാണ് കുട്ടിന്റെ എന്നുള്ള പാട്ട്.
0: ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ?
1: കേക്കാം.
0: ദാ പാട്ടിലേക്ക്.

0: അടുത്ത ശ്രോതാവ് ആരാണെന്ന് നമുക്ക് നോക്കാം. ഹലോ, കാതിലൊരു പാട്ടിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ?
1: ഹലോ, എന്റെ പേര് സീന.
0: ആ സീന, എവിടെ നിന്ന് വിളിക്കുന്നു?
1: ഞാൻ കണ്ടച്ചറ താനിക്ക് നോക്കിന്ന്. താനിക്ക് നോക്കിന്ന് ഒരു പാട്ട് പറഞ്ഞിട്ടുണ്ട് അന്ന എന്ന സിനിമയിൽ.
0: ഏത് ജില്ലയിലാണിത്?
1: അഞ്ചാലുംമൂട് വരും, കൊല്ലം അഞ്ചാലുംമൂട്. അഞ്ചാലുംമൂട് കണ്ടച്ചറ താനിക്ക് നോക്കി.
0: ഓക്കെ ഓക്കെ. എന്ത് ചെയ്യുന്നു സീന? എന്ത് ചെയ്യുന്നു?
1: ഇല്ല, വീട്ടമ്മയാ. പിന്നെ ഹസ്ബൻഡ് ഉണ്ട്, ഹസ്ബൻഡ് സുഖമില്ലാതിരിക്കുക. അത് റേഡിയോയുടെ ഒരു ആളായിരുന്നു, ഇപ്പം സംസാരിക്കാനായിട്ട് ബുദ്ധിമുട്ടാ. പിന്നെ ഒരു മോനുണ്ട്, മോളെ വിവാഹം ഒക്കെ കഴിഞ്ഞ് പിന്നെ ഒരു മോനുണ്ട്. മോളെ പേര് ഐശ്വര്യ, മരുമോന്റെ പേര് സിബിൻ, കൊച്ചുമോന്റെ പേര് ഇവാൻ.
0: അദ്ദേഹം കിടപ്പിലാണെങ്കിലും ആകാശവാണിയുടെ പരിപാടികളൊക്കെ കേൾക്കാറുണ്ടോ?
1: ഭയങ്കര ഇഷ്ടമാണ് റേഡിയോ എന്ന് പറഞ്ഞാൽ. ജീവനാണ് അതിലുള്ള എല്ലാ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പാടുമായിരുന്നു പഴയ റേഡിയോയിലൊക്കെ.
0: അതെ അല്ലേ.
1: അങ്ങനെ ഒരു സ്റ്റോപ്പ് പോലൊക്കെ വന്ന് ഇപ്പൊ രണ്ടു വർഷമായി. ഇപ്പൊ ഒരുപാട് മാറ്റമുണ്ട്.
0: ഉണ്ട്. ഇപ്പൊ പാട്ടുകൾ കേട്ട് കിടക്കും അല്ലേ?
1: ആ പാട്ടെല്ലാം കേട്ട് ഇരിക്കും. ഇവിടെ പലത്ത ലാൻഡ് മാനിലായിരുന്നു, ഇപ്പൊ നമ്മുടെ നാട്ടിലുണ്ട്.
0: അപ്പൊ
1: വയ്യാതെ അങ്ങനെ
0: ഇരിക്കും. ആ പാട്ട് ഒന്നുകൂടെ പറയാ, ഏത് പാട്ടാ വേണ്ടേ? അന്ന എന്ന സിനിമയിലെ യവന കഥയിലെ. അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ?
1: ആദ്യമായിട്ട് വിളിക്കുക.

0: കെ ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
1: ആ പറഞ്ഞത് 100% കറക്റ്റ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
3: ആന്റിക് ചേട്ടിനാട് നാഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിളായി, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: കാതിലൊരു പാട്ടിലേക്ക് അടുത്ത ശ്രോതാവ് വിളിച്ചിട്ടുണ്ട്, അദ്ദേഹം ആരാണെന്ന് നോക്കാം. ഹലോ, നമസ്കാരം.
5: നമസ്കാരം മാഡം.
4: കാതിലൊരു പാട്ടിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ?
5: സ്വാഗതം. ഞാൻ കൊല്ലം ജില്ല നിലമ്പേൽ കൈതോളന്ന് യൂസഫ്.
4: യൂസഫ് എന്ത് ചെയ്യുന്നു?
5: ഞാൻ കുറച്ചുകാലം ഗൾഫിലേക്കായിരുന്നു, പിന്നെ വന്ന ചെറിയൊരു ഫാമൊക്കെ തുടങ്ങി. ഇപ്പൊ ഒന്നൊന്നര വർഷം കൊണ്ട് സുഖമില്ലാതെ നട്ടലിന്റെ ഓപ്പറേഷൻ ചെയ്ത് വീട്ടിൽ അങ്ങനെ
4: ഇരിക്കുന്നത്.
5: ജീവൻ.
4: അതെ അതെ. രാവിലെ മുതൽ രാത്രി വരെ കേൾക്കാറുണ്ടോ?
5: രാവിലെ സുഭാഷ് പിന്നെ ഇതുകൊണ്ട് എല്ലാം കേൾക്കും.
4: ഏറ്റവും കൂടുതൽ പാട്ടുകളാണോ ഇഷ്ടം അതോ മറ്റു പരിപാടികളാണോ ഇഷ്ടം?
5: അല്ലല്ല, കൂടുതലും പാട്ടുകളും പിന്നെ നാടകം എല്ലാം കേൾക്കും. പിന്നെ പ്രഭാത വേരിയൊക്കെ നല്ല എല്ലാം കൊള്ളാം. റേഡിയോ ഹെൽത്ത് എല്ലാം കൊള്ളാം. എല്ലാം നല്ല പരിപാടിയാണ്. ഒന്നിനകത്ത് വെച്ചാൽ വാർത്ത കേൾക്കും. എല്ലാം എല്ലാം ഒന്നിനകത്ത് വെച്ചാൽ നമ്മളെ കുട്ടി ടി വി ഇല്ല മാഡം, ഞാൻ റേഡിയോ. ഞാൻ 10 വർഷം മുമ്പേ ആ ഒരു ടേപ്പ് റെക്കോർഡ് കൊണ്ട് വന്ന ടേപ്പ് റെക്കോർഡ്, ഇപ്പൊ റേഡിയോ ഉള്ളു.
4: റേഡിയോയുടെ കൂട്ടുകാരനാണ്. അപ്പൊ
5: അല്ല, 10-ാമത്തെ വർഷം എന്റെ മൂത്ത ജ്യേഷ്ഠനുള്ളപ്പോഴേ നമ്മളെ റേഡിയോ, ഞാൻ ഗൾഫിൽ പോണേ മുമ്പേ വീട്ടിലുണ്ടായിരുന്നു. റേഡിയോ കമ്പനിയായിരുന്നു ജ്യേഷ്ഠ ജോലി.
4: അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
5: ഇന്ന് പപ്പയുടെ സ്വന്തം അപ്പൂസില് എൻ പൂവേ നിൻ പൂവേ ആരീരാരം പൂവേ. എന്റെ മോള കൊച്ചിന്റെ ബർത്ത്ഡേ ആയിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ കറണ്ട് ഇല്ലാതെ വിളിക്കാൻ പറ്റിയില്ല.
4: എന്താ കുട്ടിയുടെ പേര്?
5: 1-ാം തീയതി മുഹമ്മദ് ഹാരിസ്. ഞാൻ വിളിക്കുന്ന നാദർഷ.
4: എത്ര വയസ്സായി കുട്ടിക്ക്?
5: ആദ്യ ബർത്ത്ഡേ. ഞാൻ ഓർമ്മിച്ചപ്പോ എല്ലാം കേക്കും. പിന്നെ സന്ദേശകാലം എല്ലാം കേക്കും. പിന്നെ അയക്കാനായിട്ട് എന്റെ സാധാ മൊബൈലാ ഇരിക്കുന്നത്. പറഞ്ഞാൽ പിള്ളേർക്ക് പുതിയ പാട്ട്, എനിക്ക് പുതിയ പാട്ട് അങ്ങനെ ഇഷ്ടമല്ല.
4: അപ്പൊ നമുക്ക് കുഞ്ഞു വാവയ്ക്ക് വേണ്ടിയിട്ട് പപ്പയുടെ സ്വന്തം അപ്പൂസിലെ ഇൻപൂവേ എന്നുള്ള പാട്ട് കേൾക്കാം. അപ്പൊ പാട്ടിലേക്ക് പോയാലോ?
5: ശരി മാഡം.
4: ഓക്കെ, അപ്പൊ വിളിച്ചാലും സന്തോഷം.
5: സന്തോഷം മാഡം. നന്ദി.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: അടുത്ത ശ്രോതാവ് ആരാണെന്ന് നോക്കാം. ഹലോ, കാതിലൊരു പാട്ടിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നേ?
2: ഞാൻ സുദർശനൻ.
1: ആ സുദർശനൻ, എവിടെ നിന്ന് വിളിക്കുന്നു?
2: പുതുക്കോട്. പുതുക്കോട്.
1: പുതുക്കോട്. എവിടെയായത് സ്ഥലം?
2: കൊട്ടാരക്കര. കൊല്ലം ജില്ല.
1: കൊല്ലം ജില്ല, കൊട്ടാര. ഇന്നെല്ലാം കൊല്ലം ജില്ലക്കാരാണ്. എന്ത് ചെയ്യുന്നു? കൺസ്ട്രക്ഷൻ വർക്കാണ്. ഓക്കെ, അവിടെ തന്നെയാണോ? ഈ കൊട്ടാരക്കര തന്നെയാണോ വർക്ക്?
2: ആ, നമുക്ക് കൊട്ടാരക്കര ഈ മേഖല നമ്മുടെ വീട് അടുത്തൊരു 10 കിലോമീറ്റർ അകത്താണ്.
1: ദൂരേക്ക് പോകാറില്ല അല്ലേ? അടുത്തുള്ള വർക്കുകൾ മാത്രമാണ് ചെയ്യാറ്. കൂടുതലും ആ ഒരു മേഖലയെ കേന്ദ്രീകരിച്ച് തന്നെയാണ് അല്ലേ വർക്കിന് പോവാറ്?
2: ഓക്കെ.
1: അപ്പോ പിന്നെ ആകാശവാണി അനന്തപുരി എഫ് എമ്മിന്റെ സ്ഥിരം ശ്രോതാവാണോ?
2: ആകാശവാണി എന്ന് പറയുമ്പം വാൽവ് സെറ്റ് പണ്ടുള്ള സമയം മുതൽ റേഡിയോ പരിപാടി, അതായത് 3 മീറ്റർ വലിയ ഉയരമുള്ള
1: സ്റ്റാൻഡിന്റെ ഏകദേശം എത്ര വർഷമായിട്ടുണ്ട് അപ്പൊ ആകാശവാണിയുടെ ശ്രോതാവായിട്ട്?
2: അതായത് ഒരു 72 വർഷമായി.
1: അതെ അല്ലേ?
2: 72 കാലഘട്ടം മുതൽ കേൾക്കാൻ തുടങ്ങിയതാ.
1: ഓ, അപ്പൊ ഒരു 50 മുകളിൽ വർഷങ്ങളായി. 54-55 വർഷത്തോളായി അല്ലേ? ഓ അതെ അല്ലേ. ഓ, അപ്പൊ ആർട്ടിസ്റ്റ് കൂടിയാണ്.
2: ആകാശവാണി
1: അല്ലേ?
2: ആകാശവാണി. അത് വൈലം വീട് പരിപാടി ഉൾപ്പെടുത്താന്ന് തോന്നുന്നു പ്രക്ഷേപണം ചെയ്തത്.
1: ഓക്കെ ഓക്കെ. അത് എത്ര വർഷമായിട്ടുണ്ട്? എത്ര വർഷം മുൻപാണത്?
2: 74.
1: ആ 74, അപ്പോഴും 52 വർഷമായി. എന്തായാലും വളരെ സന്തോഷം നമ്മുടെ നമുക്കതൊരു സന്തോഷമാണല്ലോ അല്ലേ ആകാശവാണിയിൽ കൂടെ. നമ്മുടെ ശബ്ദം നമ്മള് അതെ അതെ സ്ഥിരമായിട്ട് കേട്ടോണ്ടിരിക്കുന്ന ഒരു മാധ്യമം, അതിൽ കൂടി നമ്മുടെ ശബ്ദം വരുമ്പോ നമുക്കൊരു പ്രത്യേക സന്തോഷമാണല്ലോ അല്ലേ. അപ്പൊ ഇന്ന് ഇന്ന് ആ കാതിലൊരു പാട്ടിലൂടെ ഏത് പാട്ടാണ് കേൾക്കാൻ ഇഷ്ടം?
2: പഴയ സിനിമ താറാവ് എന്ന് പറയുന്ന സിനിമ ഉണ്ട് പണ്ടത്തെ, അതില് തക്കതി മുണ്ടൻ താറാവ്, തടുക്ക് മുട്ടും താറാവ്,
1: യേശുദാസൻ കല്യാണി മേനോനും പാടിയ ഗാനം അല്ലേ.
2: പാടിയ പാട്ടാണ് അതിങ്ങനെ. ഇപ്പൊ 7 മാസം പ്രായമുള്ള ഒരു കൊച്ചുപോനുണ്ട്. അതിന് മൂത്താളെ നേരത്തോട്ട് കഴിഞ്ഞാൽ 2 മാസം മുമ്പ് സംസാരിച്ചായിരുന്നു.
1: അതെ അല്ലേ. യേശുദാസ് തന്നെ സംഗീതം കൊടുത്ത ഒരു ഗാനമാണ്, യേശുദാസ് സ്വന്തം സംഗീതത്തിൽ പാടിയ ഗാനമാണ് ഒ.എൻ.വി. കുറുപ്പിന്റെ വരികൾ. അപ്പൊ വിളിച്ചതിൽ വളരെ സന്തോഷം. വീണ്ടും വിളിക്കുക. ഓക്കെ, അപ്പൊ പാട്ടിലേക്ക് പോയാലോ.

0: കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
1: ആ പറഞ്ഞത് 100% കറക്റ്റ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
3: ആന്റിക് ചേട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: നമുക്ക് അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ, നമസ്കാരം, കാതിലൊരു പാട്ടിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ?
5: നമസ്കാരം മാഡം, ഞാൻ വന്നിട്ട് പാറശ്ശാല ഐര.
4: ഓക്കെ, പാറശ്ശാല ഐര അല്ലേ?
5: അതെ അതെ, ഞാൻ ഇടയ്ക്ക് വിളിക്കുന്നുണ്ട്.
4: അതെ അല്ലേ, ആ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. കന്യാകുമാരി ജില്ല. ഓക്കെ,
5: തിരുവനന്തപുരം
4: ജില്ല തന്നെ, സോറി, പാറശ്ശാല. ഓക്കെ,
5: അതെ, നമ്മുടെ പാറശ്ശാല കഴിഞ്ഞിട്ട് കളിക്കുന്നില്ല.
4: ആ, കളിക്കവള.
5: അതെ അതെ അതെ.
4: പിന്നെ എന്താ ചെയ്യുന്നു?
5: ഞാൻ വന്നിട്ട് ഗുജറാത്തിലായിരുന്നു, പിന്നെ ഇപ്പൊ ഇവിടെ വന്നിട്ട് ഒരു സ്റ്റോർ നടത്തുകയാണ്. പിന്നെ പിന്നെ ഫേസ്ബുക്കിൽ ലൈവ് ചെയ്യുന്നുണ്ട്, ക്ഷേത്രത്തിലെല്ലാം പ്രഭാഷണം ചെയ്യുന്നുണ്ട്.
4: ഓ, പ്രഭാഷകൻ കൂടിയാണ്.
5: ശരി, അതെ അതെ അതെ, പ്രഭാഷകനും കവിയും ഗായകനും. അപ്പൊ ഒരു പാട്ട് പാടാം.
4: ആ, പാടിക്കോളൂ, പാടിക്കോളൂ.
5: ദൈവ മക്കൾ കന്നം കൊടുത്താൽ, ദൈവം മനുഷ്യർ കന്നജലം, ദൈവ മക്കൾ കന്നം കൊടുത്താൽ, ദൈവം മനുഷ്യർ കന്നജലം നൽകും. ഞാൻ ഇതുപോലെ ലോകത്തിന് അത്യാവശ്യമായിട്ടുള്ള പാട്ടുകളും, അതെ അതെ, കഴിഞ്ഞ പ്രാവശ്യം പാടിയത് പിന്നെ ഓംകാര കാക്ക വന്നു കീഴന്നത്തിനായി പുണ്യം തന്നു ഉയർന്നുപോയി, അതിപ്പോ എന്റെ പൗത്രൻ പാടിക്കൊണ്ട് നടക്കാണ് ആ പാട്ട്.
4: തത്വചിന്താപരമായിട്ടുള്ള പാട്ടുകളാണ് പാടാറല്ലേ?
5: അതെ അതെ അതെ അതെ, നമ്മുടെ ലോകം അങ്ങനെ തത്വമൊന്നും ഇല്ലാതെ വന്നിരിക്കല്ലേ.
4: ലോകത്തെല്ലാവർക്കും സമാധാനം ഉണ്ടാവട്ടെ അല്ലെ. അപ്പൊ നമുക്ക് ഏത് പാട്ടാ ഇന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്?
5: നമുക്കിന്ന് ഏഴര പൊന്നാന പുറത്തെഴുന്നള്ളും, അതാ
4: ഏറ്റുമാനൂരപ്പ. ഓക്കെ, അക്കരപ്പച്ച സിനിമയില് പി മാധുരി പാടിയ പാട്ട്, വയലാർ രാമവർമ്മയുടെ വരികൾ, ദേവരാജന്റെ സംഗീതം. അപ്പൊ നമുക്ക് ആ പാട്ട് കേട്ടാലോ?
5: ശരി ശരി.
4: അപ്പൊ വിളിച്ചതിൽ വളരെ സന്തോഷം. വീണ്ടും വിളിക്കുക പാട്ടിലേക്ക്.
5: താങ്ക് യു.

0: ആണോ അതോ?
1: മെലോഡിയസ് ആയിട്ടുള്ളത് ആണ് കൂടുതൽ ഇഷ്ടം. പിന്നെ താരാട്ടുപാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്.
0: താരാട്ടുപാട്ടുകൾ ഇഷ്ടം. അങ്ങനെ ഫാസ്റ്റ് നമ്പേഴ്സ് പുതിയ സോങ്സ് ഒന്നും അത്ര ഇഷ്ടമില്ല അല്ലേ? കൂടുതലും പഴയ പാട്ടുകളാണോ ഇഷ്ടം?
1: പഴയ പാട്ടുകളാണ്, അതാ കേൾക്കാനും രസം.
0: പഴയ പാട്ടുകൾ എന്ന് പറയുമ്പോൾ ഏത് വർഷമാണ്, ഏകദേശം ഏത് വർഷത്തെ പാട്ടുകളാണ്?
1: അങ്ങനെയില്ല, എനിക്ക് അറിയാം, ഞാൻ കേട്ടിട്ടുള്ള എല്ലാ പഴയ പാട്ടുകളും മെലോഡി ആയിട്ടുള്ള എല്ലാം ഇഷ്ടമാണ്.
0: എല്ലാം ഇഷ്ടമാണ് അല്ല, ഈ 60കൾ 70കൾ 80കൾ
1: ആ അപ്പോഴത്തെ പാട്ടൊക്കെ കേൾക്കാം, അതിനൊക്കെ ഒരു മീനിങ് ഉണ്ടല്ലോ.
0: അങ്ങനത്തെ പാട്ടുകളാണ് ഇഷ്ടം അല്ലേ? പൊതുവെ എല്ലാവർക്കും അവരുടെ ഒരു സ്കൂൾ കോളേജ് കാലഘട്ടത്തിലുള്ള പാട്ടുകളായിരിക്കും നമ്മുടെ ഹൃദയത്തിൽ സ്പർശിക്കുന്ന ഗാനങ്ങൾ. പൊതുവെ എല്ലാവർക്കും ആ ഒരു ഘട്ടത്തിലുള്ള പാട്ടുകളായിരിക്കും. പുതിയ തലമുറ വരുമ്പോഴും അങ്ങനെയാണല്ലോ, അവർക്ക് അവർ കേട്ട് വളർന്ന പാട്ടുകളായിരിക്കും കൂടുതൽ ഇഷ്ടം.
1: ഓക്കെ, എനിക്കൊരു മോനുണ്ട് 4ാം ക്ലാസ്സിൽ പഠിക്കുന്നത്, അയാൾക്ക് ഇപ്പോഴത്തെ പാട്ടുകളാണ് ഏറ്റവും പ്രിയം.
0: ആ അതാണ്.
1: ഇളയ ഒരാളും കൂടെ ഉണ്ട്, 8 മാസമായി.
0: 8 മാസമായി അല്ലേ? ആ എന്താ പേര്, കുട്ടികളുടെ പേരെന്താ?
1: മൂത്താള് ഇഷാൻ ഷൈജു, ഇളയാള് ഇയാൻ ഷൈജു.
0: ഇയാൻ ഷൈജു. ഓക്കെ ഓക്കെ. അപ്പോ ഏത് പാട്ടാ ഇന്ന് വേണ്ടത്?
1: ഞാൻ മോന്റെ കൊടുക്കാം.
0: ആ കൊടുത്തോളൂ.
2: ഹലോ
0: ഹലോ, ഇതാരാ സംസാരിക്കുന്നേ?
2: എന്റെ പേര് ഇഷാൻ ഷൈജു.
0: ആ ഇഷാൻ ഷൈജു, ഇഷാൻ ഷൈജു ആണോ 4ാം ക്ലാസ് പഠിക്കുന്നേ? ആ ഏത് സ്കൂളിലാ?
2: VLPS
0: ഇടയം അല്ലേ? ഓക്കെ. അപ്പൊ പാട്ടുകളെ ഒരുപാട് പാട്ട് കേൾക്കാറുണ്ടോ?
2: ആ ഒരുപാട് സിനിമ പാട്ടും പാട്ടുകളും ഒക്കെ ഞാൻ കേൾക്കാറുണ്ട്.
0: സിനിമ കാണാറുണ്ടോ? കാണും അല്ലേ?
2: പുതിയ
0: ഏത് കാണും?
2: ദിവസവും സിനിമ കാണും.
0: ദിവസവും സിനിമ കാണും. അപ്പൊ സ്കൂളിൽ പോണ്ടേ?
2: സ്കൂളിൽ പോയി ഹോംവർക്ക് ചെയ്ത് വൈകിട്ട് കാണും.
0: വൈകിട്ട് വീട്ടിലിരുന്ന് TVയിൽ കാണും അല്ലേ? ലാപ്ടോപ്പിൽ കാണും. മിടുക്കൻ. അപ്പോ നല്ല മിടുക്കനായിട്ട് പഠിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാണ് എന്റർടൈൻമെന്റ് അല്ലേ? തിയേറ്ററിൽ പോയി കാണാറുണ്ടോ ഫിലിംസ്? തിയേറ്ററിൽ പോയി കാണാറുണ്ടോ? സിനിമാ തിയേറ്ററിൽ പോകാറുണ്ടോ അതോ
2: ലാപ്ടോപ്പ്?
0: വാപ്പ വരുമ്പോ പോവും അല്ലേ? ഓക്കെ. വാപ്പ എവിടെയാ? സൗദി അറേബ്യയിലെ. അപ്പൊ വാപ്പ ലീവിന് വരുമ്പോ മോനെ കൊണ്ടുപോകും അല്ലേ? മനസ്സിലായി മനസ്സിലായി. ഓക്കെ, അപ്പൊ എന്തായാലും മിടുക്കനായിട്ട് പഠിക്കൂ, സിനിമകളൊക്കെ കാണൂ, പാട്ടുകൾ കേൾക്കൂ. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത് പറയൂ. AR സിനിമയിലെ അങ്ങ് വനക്കോണില് അല്ലേ? വൈക്കം വിജയലക്ഷ്മി പാടിയ പാട്ടാണോ? മനു മഞ്ജിത്തിന്റെ വരികള്, ദീപു നാനൻ തോമസിന്റെ സംഗീതം. അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ, ഇനി നമുക്ക് പിന്നീട് സംസാരിക്കാം. അപ്പൊ വിളിച്ചതിന് ഒരുപാട് സന്തോഷം. അപ്പൊ പാട്ട് കേൾക്കാം. ഓക്കെ
2: ഓക്കെ.

0: കാതിലൊരു പാട്ടിലെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം നമുക്ക്. ഹലോ, നമസ്കാരം, സ്വാഗതം കാതിലൊരു പാട്ടിലേക്ക്. ആരാ വിളിക്കുന്നത്?
1: നമസ്കാരം, എന്റെ പേര് ബാലസുബ്രഹ്മണ്യം. തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം താലൂക്കിൽ കല്ലിയൂർ പഞ്ചായത്തിലാണ് താമസിക്കുന്നത്. എന്റെ സ്വന്തം സ്ഥലം ഇവിടെ അല്ല. എന്റെ സ്വന്തം സ്ഥലം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ 73 നമ്പർ വാർഡാണ് എന്റെ ജന്മ സ്ഥലം. എനിക്കത് വളർന്നത് വെച്ചാൽ കല്ലിയൂർ പഞ്ചായത്തിൽ. അത് പ്രേക്ഷകരത് മനസ്സിലാക്കിയത് 73 നമ്പർ വാർഡ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ 73 നമ്പർ വാർഡ്. അത് പ്രേക്ഷകര് അത് മനസ്സിലാക്കട്ടു. ഇവിടെ ഒരാള് പറഞ്ഞു, ഞാൻ ഒരാള് പറഞ്ഞു ഞാൻ സ്ഥിരം റേഡിയോയുടെ ശ്രോതാവാണെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ ഞാൻ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്തെന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ ഇപ്പഴും ചോദിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഒന്ന്. രണ്ടാമത് എല്ലാരും പറയും ഞാൻ എന്റെ വീട്ടില് 4 റേഡിയോ ഉണ്ട്, 5 റേഡിയോ ഉണ്ട്. ഞാൻ റേഡിയോ ഇല്ലാത്ത സമയത്ത് ഒരു എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ ആയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, റേഡിയോ നമ്മൾ പിന്ന് വലിച്ചിട്ട കമ്പി ഉണ്ടല്ലോ, പിന്നെ വലിച്ചു കിട്ടുന്നു ആ കമ്പിയും പഴയ ലാൻഡ് ഫോണിന്റെ റിസീവർ ഉണ്ടല്ലോ ചെവിക്ക് വെക്കുന്ന ഭാഗം, ഡയഫ്രം എന്ന് പറയും അതും, പിന്നെ ഹൈഎഫ് എന്ന് പറഞ്ഞ ചെറിയ ഇലക്ട്രോണിക് എക്യൂപ്മെന്റ് ഉണ്ട്, അത് ഉപയോഗിച്ച് ഞാൻ റേഡിയോ കേട്ടിട്ടുള്ള പാർട്ടിയാണ്. അന്ന് എന്റെ വീട്ടിൽ UMS എന്ന് പറഞ്ഞ ഒരു റേഡിയോ ഉണ്ടായിരുന്നു, അത് വാല്യൂ റേഡിയോ. കംപ്ലൈന്റ് ആയപ്പോ ഞാൻ അങ്ങനെ റേഡിയോ തിരുവനന്തപുരം ആകാശവാണിയുടെ പരിപാടി 1985 കാലഘട്ടത്തിൽ കേട്ടിട്ടുള്ള ആളാണ്.
0: സ്ഥിരം ശ്രോതാവാണ് അല്ലേ?
1: ഇന്ന് മുതലല്ല, എനിക്ക് 8 മുതൽ ഞാൻ റേഡിയോ കേൾക്കുന്ന ഒരാളാണ്. എന്റെ വീട്ടിലുള്ള UMS എന്ന് പറഞ്ഞ ഒരു വാല്യൂ റേഡിയോ, ഞാൻ അന്ന് ശ്രീലങ്കയുടെ 3:30 അന്ന് ശ്രീലങ്ക ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന ശ്രീലങ്ക മലയാള പ്രോഗ്രാം ഉണ്ട് വൈകിട്ട് 3:30-4 അതൊക്കെ കേൾക്കുമായിരുന്നു. ഇപ്പോഴും ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പവറൊക്കെ കുറച്ചിട്ട് രാജീവ് ഗാന്ധി വകവുമായിട്ട് ബന്ധപ്പെട്ട് അവർ കുറച്ചു കളഞ്ഞു. പിന്നെ ഞാൻ ഇതിനു മുമ്പ് ഞാൻ ഇതിനു മുമ്പ് ചോദിച്ചു രവി മന്മദൻ എന്നൊരു ചിത്രത്തിൽ ഒരു ഗാനം ഇരുന്നു അന്ന്.
0: ഇന്നിപ്പോ ഏത് പാട്ടാ കേൾക്കേണ്ടത്? മുൻപ് വിളിച്ചിട്ടുണ്ട്, വിളിക്കാറുണ്ട് അല്ലേ?
1: എനിക്ക് അനാവരണം എന്ന ചിത്രത്തില് കിം കിം കിം കിം ഒരു പാട്ടുള്ള യേശുദാസും മാധുരിയും
0: പാടിയത് വലാറാമവർമ്മയുടെ വരികള്, ദേവരാജന്റെ സംഗീതം.
1: ആ പാട്ടാണ്.
0: അപ്പൊ നമുക്ക് ആ പാട്ട് കേട്ടാലോ? അപ്പൊ വിളിച്ചാൽ ഒരുപാട് സന്തോഷം. ഇനിയും വിളിക്കാം. ഓക്കെ, അപ്പൊ പാട്ടിലേക്ക്.

0: അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ, നമസ്കാരം, കാതലൊരു പാട്ടിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നേ?
1: നമസ്കാരം, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. തൃശ്ശൂരിൽ നിന്ന് വിജയൻ.
0: തൃശ്ശൂരിൽ നിന്ന് വിജയൻ അല്ലേ? തൃശ്ശൂർ എവിടെയാ, ഏതാ സ്ഥലം?
1: തൃശ്ശൂര് ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്നത് ചാലക്കുടിയിലാണ്.
0: ചാലക്കുടിയിലാണ്
1: വീട്. പുതുക്കാട് പോയിട്ട് മുപ്പളിയെന്ന് പറയുക.
0: ആ, മുപ്പളിയം പുതുക്കാട് അല്ലേ? ഓക്കെ, എന്ത് ചെയ്യുന്നു?
1: ഞാൻ സർവീസ് സെന്റർ ജോലി ചെയ്യണ.
0: സർവീസ് സെന്റർ അല്ലെ? എന്തിന്റെ സർവീസിങ്ങാ? എയർ കണ്ടീഷൻ. ഓക്കെ, ഇത് ആകാശവാണി സ്ഥിരമായിട്ട് കേൾക്കാറുണ്ടോ? എഫ് എം ആണോ കേൾക്കാറ്?
1: നല്ല ക്ലിയർ ആണ്. ഞാൻ മൊബൈലിലാണ് കേൾക്കുന്നത്.
0: അതെ,
1: നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. ആ, എനിക്ക് ഇഷ്ടം പഴയ ഗാനങ്ങളാണ് കൂടുതലും. പഴയ ഗാനങ്ങൾ ഇതിലാ വരുന്നത് കൂടുതലും കേൾക്കുന്നു. പിന്നെ ഞാൻ പറയുന്നത് തൃശ്ശൂരിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, നമുക്ക് തിരുവനന്തപുരം വട്ടത്തിൽ കിട്ടി.
0: അതെല്ലേ, അപ്പൊ അത് സന്തോഷം. പിന്നെ സർവീസ് സെന്റർ ആയതുകൊണ്ട് നമുക്ക് ജോലി ചെയ്യുന്നതിനൊരു ഒരു സുഖമുണ്ടല്ലേ? പാട്ടുകൾ കേട്ടോണ്ട് ജോലി ചെയ്യുമ്പോ കുറച്ചും കൂടി
1: അതാണ്.
0: അപ്പൊ നമുക്ക് കുറച്ചും കൂടി നമ്മുടെ ജോലി ആയാസരഹിതമാക്കും അല്ലേ പാട്ടുകൾ? അങ്ങനെ ഒരു സൗകര്യം കൂടി ഉണ്ട്. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: രാജു റഹീം സിനിമയിലെ വർമ്മ ചിത്രത്തിന്റെ വിഭാവം, നമ്മുടെ ആർ കെ ദാമോദരന്റെ.
0: ആ, ആർ കെ ദാമോദരന്റെ വരികളും എം കെ അർജുനന്റെ സംഗീതം. യേശുദാസ് പാടിയതല്ലേ?
1: അതെ അതെ.
0: അപ്പൊ വിളിച്ചതിൽ വളരെ സന്തോഷം. അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോയാലോ?
1: എനിക്ക് കിട്ടിയതിന് വളരെ സന്തോഷം.
0: വളരെ സന്തോഷം. ഇനി വിളിക്കൂ, ഇനി വിളിക്കൂ. ഓക്കെ, സന്തോഷം. പാട്ടിലേക്ക്.

0: കാതിലൊരു പാട്ടിലേക്ക് അവസാനത്തെ ശ്രോതാവാണ് ഇന്ന്. ആരാണെന്ന് നോക്കാം. ഹലോ, നമസ്കാരം, സ്വാഗതം കാതിലൊരു പാട്ടിലേക്ക്. ആരാ വിളിക്കുന്നത്?
1: നമസ്കാരം മേഡം.
0: ആരാ വിളിക്കുന്നേ?
1: വസന്ത, ബാലരാമപുരത്തുനിന്ന്.
0: ബാലരാമപുരത്തുനിന്ന് വസന്ത, ഏത് പാട്ടാ വേണ്ടെന്ന് പറയോ.
1: ശാന്തനത്തിലെ പാട്ട് ഉണ്ണി വാവാ എന്നുള്ള പാട്ട് വേണം.
0: എന്ത് ചെയ്യുന്നു?
1: നെയ്ത്താണ്.
0: നെയ്ത്ത്? ഓ, ഹാൻഡ് ടെക്സ് അല്ലേ, കൈത്തറി. ആ, വളരെ സന്തോഷം. എത്ര വർഷമായി ഈ മേഖലയിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? നാൽപ്പത് വർഷം അല്ലേ. നമുക്ക് മനോഹരമായ മുണ്ടും നേരിയതും അല്ലേ, കേരള മുണ്ടും ഒക്കെ ഭംഗിയോടെ നെയ്ത് തരുന്ന ഒരാളാണ്. വളരെ സന്തോഷം. ഓണക്കാലത്തും വിഷുക്കാലത്തും നമ്മുടെ മലയാളികളുടെ എല്ലാ ആഘോഷ സമയങ്ങളിലും നമ്മൾ നന്ദിപൂർവ്വം ഓർക്കുന്നതാണ്. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. ഇനിയൊരു അവസരത്തിൽ കൂടുതൽ നമുക്ക് സംസാരിക്കാം. ഇന്നിപ്പോ സമയം തീരുകയാണ്. അപ്പോ പാട്ടിലേക്ക് പോയാലോ? വിളിച്ചതിൽ സന്തോഷം.
1: ശരി,
0: ഇതേ പാട്ടിലേക്ക്.

0: പ്രിയ ശ്രോതാക്കളെ, കാതിലൊരു പാട്ട് തത്സമയ ഫോണിൻ പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാകുകയാണ്. ഇന്നീ പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും ആകാശവാണി അനന്തപുരി എഫ്എമ്മിന്റെ നന്ദി. കിട്ടാത്തവർ പരിഭവിക്കരുത്, വീണ്ടും വീണ്ടും വിളിക്കുക. ഇന്ന് നിങ്ങൾക്കൊപ്പം കാതിലൊരു പാട്ടുമായി ഉണ്ടായിരുന്നത് ഷാൽമ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: ബാലരാമപുരം സുബയ്യ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജ്വല്ലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
4: ഫേസ് പാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ എം നസിയ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
0: ആകാശവാണി അനന്തപുരി എഫ്എം 101.9.
5: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വിദ്യാഭ്യാസം, സർക്കാർ സേവനങ്ങൾ, ആരോഗ്യ സുരക്ഷ എന്നിവ ജനങ്ങളിലെത്തിക്കാൻ ഡിജിറ്റൽ കണക്ടിവിറ്റി വലിയ ഗുണം ചെയ്തെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 10th ഇന്ത്യ

മൊബൈൽ കോൺഗ്രസ് പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. കാറ്റിൽ നിന്നുള്ള ഊർജ്ജ ഉൽപാദനത്തിന് പൂർണ്ണ പിന്തുണ നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ഊർജ്ജമന്ത്രി പ്രഹ്ലാദ് ജോഷി. ആയുഷ് സേവന മേഖല സ്ത്രീകളുടെ പ്രധാന തൊഴിൽ സ്രോതസ്സായി വളർന്നുവരുന്നതായി ആയുഷ് മന്ത്രാലയം. ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വെൽനസ് സെന്ററുകൾ ഉൾപ്പെടെയുള്ള മേഖലകളിൽ 50% അധികമാണ് സ്ത്രീ പ്രാതിനിധ്യമെന്നും മന്ത്രാലയം. ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ഡോക്ടർമാർക്ക് സമ്മാനങ്ങളും മറ്റ് ആനുകൂല്യങ്ങളും നൽകുന്നതിന് നിയമപരമായ നിയന്ത്രണം ആവശ്യമാണോ എന്ന് പരിശോധിക്കാൻ 3-അംഗ സമിതി രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതിയുടെ നിർദ്ദേശം. കാരുണ്യ ആരോഗ്യ പദ്ധതികൾക്കായി 600 കോടി രൂപയുടെ അധിക ഫണ്ട് അനുവദിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ക്ലെയിമുകൾ തീർപ്പാക്കുന്നതിന് 307.10 കോടി രൂപയുടെ അധിക അനുമതിയും കാരുണ്യ ബെനവലന്റ് ഫണ്ടിന് 293.62 കോടി രൂപയുമാണ് അനുവദിച്ചത്. സ്പായുടെ മറവിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇതിനായി DGP ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി. സംസ്ഥാനത്ത് 100 ദിവസം കൊണ്ട് 10,000-ത്തിലധികം പട്ടയങ്ങൾ വിതരണം ചെയ്തതായി മന്ത്രി AP അനിൽകുമാർ. തൃശൂർ നാട്ടികയിലെ ടോൾ പിരിവ് നിർത്തിവയ്ക്കാൻ നിർദ്ദേശം നൽകി പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ. ഗതാഗത കുരുക്ക് ഉണ്ടാക്കുന്നുവെന്ന SPയുടെയും കളക്ടറുടെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിർദ്ദേശം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്നും 9 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യത. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 6 മണിക്ക് കേൾക്കാം.

ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യമായി ഈര എന്ന ചിത്രത്തിലെ ഗാനമാണ്. ഈ ഗാനത്തിൻ്റെ വരികൾ ഹരിനാരായണൻ, സംഗീതം ഗോപി സുന്ദർ, പാടിയത് വിജയ് യേശുദാസും മൃദുല വാര്യരും.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: കഥ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ, പാടിയത് ആശാ മേനോൻ.

0: നിനക്ക് ഞാൻ ഓണ സമ്മാനമായി കാർ തന്നാലോ എന്ന് ആലോചിക്കാം.
1: ആര്യശാല സുബയ്യ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാർ കിട്ടും.
2: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടി വി എസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
1: സുബയ്യ ജ്വല്ലറി ആര്യശാല.
3: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
4: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
5: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
6: വയലാർ സരസ്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതം. ഒരുവൻ എന്ന ചിത്രത്തിൽ മഞ്ജരിയും ഔസേപ്പച്ചനും പാടിയത്.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: നിറം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
1: ആ പറഞ്ഞത് 100% കറക്റ്റ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
3: ആന്റിക് ചേട്ടനാട് നാഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: രാജീവ് ഗോവിന്ദന്റെ വരികൾക്ക് നാദിർഷയുടെ സംഗീതം. ചിത്രയും റിമി ടോമിയും മാജിക് മഷ്റൂംസ് എന്ന ചിത്രത്തിൽ പാടിയത്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
2: എന്നിട്ടും എന്ന ചിത്രത്തിനു വേണ്ടി ജാസി ഗിഫ്റ്റും ജോൾസിനെയും പാടിയ ഗാനം. ഗാനരചന കൈതപ്രം, സംഗീതം ജാസി ഗിഫ്റ്റ്.

0: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു?
1: രണ്ട് പവന് കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ, മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
2: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8891765534.
3: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
4: കമ്പോളം എന്ന ചിത്രത്തിലെ ഗാനം ബിജു തിരുമല, SV വെങ്കടേഷ് കൂട്ടുകെട്ടിൽ ചിത്രപാടിയത്.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: മണ്ണ് സമ്പുഷ്ടമായാലേ കൃഷി ഫലസമൃദ്ധമാവുകയുള്ളൂ. കൃഷിയിൽ മണ്ണിന്റെ ആരോഗ്യം പരമപ്രധാനമാണ്. യഥാവിധി മണ്ണ് സംരക്ഷിക്കുന്ന കർഷകരെ സംബന്ധിച്ച് കൃഷി എപ്പോഴും വിജയം തന്നെയാണ്. മണ്ണിനെ സമ്പുഷ്ടമാക്കാൻ ജൈവ സൂക്ഷ്മാണുക്കളുടെ പ്രയോഗം അത്യന്താപേക്ഷിതമാണ്. പരിസ്ഥിതി സൗഹൃദമായ ഇത്തരം സൂക്ഷ്മാണുക്കളുടെ പ്രയോഗം മണ്ണിന്റെ ആരോഗ്യത്തെ നിലനിർത്തുന്നു, ഒപ്പം വിഷവിമുക്തമായ ഭക്ഷ്യ ഉത്പന്നങ്ങളും ലഭ്യമാക്കുന്നു. ഇന്ന് നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു അഭിമുഖം കേൾക്കാം. പരിസ്ഥിതി സൗഹാർദ്ദ രോഗനിയന്ത്രണം ജൈവിക മാർഗത്തിലൂടെ. ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ സസ്യരോഗശാസ്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കൃഷ്ണപ്രിയ പി ജെ. ഒപ്പം പങ്കെടുക്കുന്നത് ഫാം ഇൻഫർമേഷൻ ബ്യൂറോയിലെ വീഡിയോ പ്രൊഡക്ഷൻ വിഭാഗം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീമതി ജെഫിൻ ജെ എസ്.
1: ജൈവിക രീതിയിലുള്ള പരിസ്ഥിതി സൗഹൃദ രോഗനിയന്ത്രണ മാർഗങ്ങളാണല്ലോ ഇപ്പോൾ നമ്മുടെ കർഷകർ കൂടുതലായി അവലംബിച്ചു വരുന്നത്. അപ്പൊ അതിന്റെ പ്രാധാന്യം എന്താണ്, അതിനെക്കുറിച്ചൊന്ന് വിശദമാക്കാമോ?
2: കർഷകർക്ക് വിളവിനെ സാരമായി ബാധിക്കുന്ന ഒന്നാണ് ചെടികളുടെ രോഗങ്ങൾ മൂലമുണ്ടാകുന്ന വിളനഷ്ടം. ക്രമാതീതമായ രാസവസ്തുക്കളുടെ ഉപയോഗം പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും മറ്റു ജീവജാലങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കീടരോഗങ്ങളുടെ പുനരാവിർഭവത്തിനും അവയുടെ പ്രതിരോധശേഷി കൂടുന്നതിനുമൊക്കെ കാരണമാകുന്നുണ്ട്. പരിസ്ഥിതി സൗഹാർദ്ദപരമായ രോഗനിയന്ത്രണത്തിന് അതിനാൽ ഏറെ പ്രാധാന്യമുണ്ട്. സസ്യരോഗങ്ങളെ ഫലപ്രദമായി നിയന്ത്രിക്കുവാനും ചെടികളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുവാനും ഉതകുന്ന സൂക്ഷ്മാണുക്കളുടെ ഉപയോഗം ജൈവ കൃഷിരീതിയിലും സംയോജിത കൃഷിരീതിയിലും വളരെ പ്രധാനമാണ്. വിളകളുടെ രോഗനിയന്ത്രണത്തിനു വേണ്ടി, അതായത് കുമിൾ രോഗങ്ങളെയും ബാക്ടീരിയൽ രോഗങ്ങളെയും ചെറുക്കാൻ സഹായിക്കുന്ന നിരവധി മിത്രാണുക്കൾ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്.
1: ഇപ്പൊ മാഡം പറഞ്ഞല്ലോ, നമ്മുടെ കാർഷിക സർവകലാശാലയിൽ നിന്ന് സൂക്ഷ്മാണുക്കൾ പുറത്തിറക്കിയിട്ടുണ്ടെന്ന്. പ്രധാനപ്പെട്ട സൂക്ഷ്മാണുക്കൾ ഏതൊക്കെയാണ്?
2: ഒന്നാമതായി ട്രൈക്കോഡർമ. കേരളത്തിൽ സസ്യരോഗ നിയന്ത്രണത്തിനു വേണ്ടി വ്യാപകമായി ഇന്ന് കർഷകർ ഉപയോഗിച്ചു വരുന്ന മിത്ര സൂക്ഷ്മാണുവാണ് ട്രൈക്കോഡർമ. മണ്ണിൽ വളരെ വേഗം പ്രവർത്തിക്കുന്ന ഈ മിത്ര കുമിൾ സസ്യരോഗങ്ങൾക്ക് കാരണമായ മണ്ണിലൂടെ പകരുന്ന കുമിളുകളായ ഫൈറ്റോഫ്തോറ, പിത്തിയം, ഫ്യുസേറിയം എന്നിവയെ നശിപ്പിക്കുകയും മണ്ണ് ജൈവ സമ്പുഷ്ടമാക്കി തീർക്കുകയും ചെയ്യുന്നു. ചെടികളുടെ വേരുപടലത്തിന് ചുറ്റുമുള്ള മണ്ണിൽ താമസമാക്കുന്ന ഈ കുമിൾ കൈറ്റിനേസ്, സെലുലോസ്, ഗ്ലൂക്കോസ് തുടങ്ങിയ എൻസൈമുകൾ ഉൽപ്പാദിപ്പിച്ച് രോഗം നിയന്ത്രിക്കുന്നു. മണ്ണിലുള്ള ജൈവവസ്തുക്കളുടെ അഴുകലിനെ സഹായിക്കുകയും അതിലടങ്ങിയിട്ടുള്ള പോഷകങ്ങൾ ചെടികൾക്ക് ലഭ്യമാക്കാനും മണ്ണിന്റെ ഘടന, ചേരുവ എന്നിവ വർദ്ധിപ്പിക്കാനും ട്രൈക്കോഡർമ സഹായിക്കുന്നു. പച്ചക്കറി ഇനങ്ങളിൽ കാണുന്ന വാട്ടരോഗം, അഴുകൽ, വേരുചീയൽ തുടങ്ങി നിരവധി രോഗങ്ങൾക്ക് ട്രൈക്കോഡർമ ഉപയോഗപ്രദമാണ്. ട്രൈക്കോഡർമ ഉൽപ്പാദിപ്പിക്കുന്ന ട്രൈക്കോഡർമിൻ, വിസറിൻ തുടങ്ങിയ ആന്റിബയോട്ടിക്കുകൾ സസ്യരോഗങ്ങൾക്ക് കാരണമാകുന്ന ബാക്ടീരിയകളെ പൂർണ്ണമായും നശിപ്പിക്കാൻ പ്രാപ്തമാണ്.
1: ട്രൈക്കോഡർമയുടെ ഉപയോഗരീതികൾ എന്തൊക്കെയാണ്?
2: ചുണ്ണാമ്പ് പദാർത്ഥത്തിൽ അടങ്ങിയ മിശ്രിതമായാണ് ട്രൈക്കോഡർമ മാർക്കറ്റിൽ ലഭിക്കുന്നത്. ദ്രാവക രൂപത്തിലും പൊടി രൂപത്തിലും ഇവ ലഭ്യമാണ്. ട്രൈക്കോഡർമയുടെ ഉപയോഗരീതികൾ ഏതൊക്കെയാണെന്നാണല്ലോ ചോദിച്ചത്. ഒന്നാമതായി വിത്തുപചരണം. ഒരു കിലോഗ്രാം വിത്തിന് 10 ഗ്രാം ട്രൈക്കോഡർമ ഒരു ലിറ്റർ വെള്ളത്തിൽ 1 മുതൽ 2 മണിക്കൂർ കുതിർത്ത് വച്ച ശേഷം ഉപയോഗിക്കാം. ട്രൈക്കോഡർമ ചാണകത്തിൽ സമ്പുഷ്ടീകരിച്ച് നമുക്ക് ഉപയോഗിക്കാം. സമ്പുഷ്ടീകരിച്ച ട്രൈക്കോഡർമയുടെ മിശ്രിതം 2 ആഴ്ച കഴിയുമ്പോൾ വെള്ളപ്പൂപ്പലും പച്ചരേണുക്കളും കൊണ്ട് നിറഞ്ഞിരിക്കും. ഇത് ആവശ്യാനുസരണം എല്ലാ സസ്യങ്ങൾക്കും വളമായി നൽകാം. സാധാരണ മണ്ണിൽ ചേർക്കുന്നതിനും ഇത് ഉപയോഗിക്കാം.
1: ഇപ്പൊ പറഞ്ഞല്ലോ, ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ചിട്ടാണ് മണ്ണിൽ ഉപയോഗിക്കുന്നതെന്ന്. അതെങ്ങനെയാണ് ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിക്കുന്നത്?
2: മണ്ണിൽ ചേർക്കുമ്പോൾ ട്രൈക്കോഡർമ വംശവർദ്ധനവ് നടത്തി വേണം ഉപയോഗിക്കാൻ. ഇതിന് ജൈവമാധ്യമം ആവശ്യമാണ്. 1 കിലോഗ്രാം ട്രൈക്കോഡർമ, 9 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, 90 കിലോഗ്രാം ചാണകപ്പൊടി എന്നിവയുമായി നല്ലതുപോലെ കലർത്തി നേരിയ നനവോടെ 1 അടി ഉയരമുള്ള കൂനകളാക്കി ഇടണം. ഇത് ചാക്കുകൊണ്ടോ ന്യൂസ് പേപ്പർ കൊണ്ടോ മൂടണം. ഇത് കൃഷിസ്ഥലത്തെ തണലിലോ ഷെഡിലോ ചെയ്യാവുന്നതാണ്. നേരിയ ഈർപ്പം നിലനിർത്തണം. ഒരാഴ്ച കഴിഞ്ഞ് മിശ്രിതത്തെ നല്ലപോലെ ഇളക്കി വീണ്ടും കൂനകളാക്കി മൂടിവെക്കണം.

0: വീണ്ടും ഒരാഴ്ച കഴിയുമ്പോൾ ഈ മിശ്രിതം ട്രൈക്കോഡർമയുടെ വെള്ള പൂപ്പലും പച്ച രേണുക്കളും കൊണ്ട് നിറഞ്ഞിരിക്കും. ഇത് ആവശ്യാനുസരണം എല്ലാ സസ്യങ്ങൾക്കും വളമായി നൽകാം.
1: ട്രൈക്കോഡർമ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്?
0: ട്രൈക്കോഡർമ ഉപയോഗിക്കുമ്പോൾ രാസകുമിൾനാശിനികൾ, കളനാശിനികൾ എന്നിവയോടൊപ്പം ചേർത്ത് ഉപയോഗിക്കരുത്. ഇങ്ങനെ ചെയ്താൽ ഗുണത്തേക്കാളേറെ മണ്ണിനത് ദോഷമായി ഭവിക്കും. ചാരം കലർത്തി ഉപയോഗിക്കരുത്. ട്രൈക്കോഡർമ വെള്ളം ചേർത്ത് ഉപയോഗിക്കാം, എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം അത് കുഴമ്പ് രൂപത്തിൽ ആകരുത്. ഇങ്ങനെ ചെയ്യുന്നത് വഴി വായുസഞ്ചാരം ഉള്ളിൽ എത്താതെ വരും. ഇത്രയും കാര്യങ്ങളാണ് ട്രൈക്കോഡർമ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
1: ട്രൈക്കോഡർമയെപ്പറ്റി ഇപ്പോൾ വിശദമായി പറഞ്ഞല്ലോ. അപ്പോൾ ഇത് കൂടാതെ കർഷകർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റ് സൂക്ഷ്മാണുക്കൾ ഏതൊക്കെയാണ്?
0: ട്രൈക്കോഡർമ കൂടാതെ ജൈവിക നിയന്ത്രണത്തിനുതകുന്ന ഒരു ബാക്ടീരിയയാണ് സ്യൂഡമോണാസ്. സർവ്വരോഗസംഹാരി എന്നാണിത് അറിയപ്പെടുന്നത്. ദ്രാവക രൂപത്തിലും ഖരരൂപത്തിലും മാർക്കറ്റിൽ ഇവ ലഭ്യമാണ്. നിർമ്മിച്ച് 6 മാസത്തിനകം ഉപയോഗിക്കേണ്ടതിനാൽ ഉൽപ്പാദന തീയതി വളരെ പ്രധാനമാണ്. ചൂട് കുറവുള്ള സമയത്തും അല്ലെങ്കിൽ വൈകുന്നേരവും ഉപയോഗിക്കുന്നതാണ് അഭികാമ്യം. തേങ്ങാവെള്ളവുമായി ചേർത്ത് ഉപയോഗിക്കുന്നത് കൂടുതൽ ഫലപ്രദമാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ബ്ലീച്ചിംഗ് പൗഡർ, കുമിൾനാശിനികൾ, രാസവളങ്ങൾ, ആന്റിബയോട്ടിക്കുകൾ എന്നിവയോടൊപ്പം സ്യൂഡോമോണാസ് ഫ്ലൂറസൻസ് ഉപയോഗിക്കരുത്. ചാരവുമായി ചേർത്തും ഉപയോഗിക്കരുത്. മറ്റു രാസവസ്തുക്കൾ ഉപയോഗിച്ച സ്പ്രേയർ കഴുകി ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കണം. ഉപയോഗിക്കുമ്പോൾ മാസ്കും ഗ്ലൗസും ധരിക്കുന്നത് അഭികാമ്യമാണ്. സ്യൂഡോമോണാസിന്റെ ഉപയോഗം ചെടികൾക്ക് രോഗപ്രതിരോധശേഷി നൽകുകയും ചെടികളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഇതൊരു റൂട്ടിംഗ് ഹോർമോണായും പ്രവർത്തിക്കുന്നു. കൂടാതെ നിമാവിരകളെ നശിപ്പിക്കുന്നതിനുള്ള ശേഷിയും സ്യൂഡോമോണാസ് ഫ്ലൂറസൻസിന് ഉണ്ട്.
1: ട്രൈക്കോഡർമയുടെ ഉപയോഗരീതി പോലെ തന്നെയാണോ സ്യൂഡോമോണസിന്റെയും ഉപയോഗരീതി, അതോ വ്യത്യാസമാണോ?
0: ട്രൈക്കോഡർമയെ അപേക്ഷിച്ച് സ്യൂഡോമോണാസ് ഫ്ലൂറസൻസ് ഉപയോഗിക്കുമ്പോൾ നേരിയ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഏതൊക്കെയാണ് അതിന്റെ ഉപയോഗരീതികൾ എന്ന് ഞാൻ പറയാം. ഒന്നാമതായി, വിത്ത് ഉപചരണത്തിന് അത് ഉപയോഗിക്കും. സ്യൂഡോമോണാസ് ഉപയോഗിക്കും. 10 ഗ്രാം സ്യൂഡോമോണാസ് ഫ്ലൂറസൻസ് 1 കിലോഗ്രാം വിത്തിന് എന്ന തോതിൽ നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ കമ്പുകൾ വേര് പിടിപ്പിക്കുന്നതിനായി സ്യൂഡോമോണാസ് ഫ്ലൂറസൻസിന്റെ ലായനിയിൽ മുക്കിവയ്ക്കാം. 25 ഗ്രാം സ്യൂഡോമോണാസ് ഫ്ലൂറസൻസ് 75 മില്ലിലിറ്റർ വെള്ളത്തിൽ 20 മിനിറ്റ് മുക്കിവച്ചതിനു ശേഷം കമ്പുകൾ വേര് പിടിപ്പിക്കുന്നതിനായി ഉപയോഗിക്കാം. സ്യൂഡോമോണാസ് ഫ്ലൂറസൻസ് മണ്ണിലും ചേർത്ത് കൊടുക്കാം. അതായത് 20 ഗ്രാം സ്യൂഡോമോണാസ് ഫ്ലൂറസൻസ് 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ഉപയോഗിക്കാം. അതേപോലെ സ്യൂഡോമോണാസ് ചെടിയിലും തളിച്ചു കൊടുക്കാം. 10 ഗ്രാം സ്യൂഡോമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ചെടിയിൽ തളിച്ചു കൊടുക്കാവുന്നതാണ്. ട്രൈക്കോഡർമയ്ക്കും സ്യൂഡോമോണാസ് ഫ്ലൂറസൻസിനും പുറമേ PGPR മിക്സ് 2, അതേപോലെ മൈക്കോറൈസ, ഇവ രണ്ടും കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത 2 പ്രധാനപ്പെട്ട സൂക്ഷ്മാണുക്കളാണ്. PGPR മിക്സ് 2 എന്താണെന്ന് നോക്കാം. വിളകളുടെ രോഗ നിയന്ത്രണത്തിന് വളരെ ഫലപ്രദമായ മറ്റൊരു സൂക്ഷ്മാണുക്കൂട്ടാണ് PGPR മിക്സ് 2. സ്യൂഡോമോണാസ് ഫ്ലൂറസൻസ്, ബാസിലസ് സബ്റ്റിലസ് എന്നിവയുടെ മിശ്രിതമാണ് PGPR മിക്സ് 2. കുമിൾ, ബാക്ടീരിയ രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിന് അഭികാമ്യമാണ് PGPR മിക്സ് 2. 2% വീര്യത്തിൽ PGPR മിക്സ് 2 ലായനി ഇലകളിൽ തളിക്കുകയും മണ്ണിൽ ഒഴിക്കുകയും ചെയ്യാം. കേരളത്തിലെ മണ്ണുകൾക്ക് അനുയോജ്യമായ മറ്റൊരു സൂക്ഷ്മാണുവാണ് മൈക്കോറൈസ അഥവാ വേഴ്സിക്കുലാർ ആർബസ്കുലാർ മൈക്കോറൈസ. സസ്യങ്ങളുടെ വേരിനുള്ളിലും പുറമേയുമായി അഭേദ്യമായ ബന്ധത്തിൽ കഴിയുന്ന കുമിളാണിത്. മണ്ണിൽ ലഭ്യമായ ഫോസ്ഫറസ്, പുറമേ നൈട്രജൻ, പൊട്ടാസ്യം തുടങ്ങിയ മൂലകങ്ങളും വെള്ളവും ധാരാളം ആഗിരണം ചെയ്യുന്നതിന് ചെടികളെ ഇവ സഹായിക്കുന്നു. മണ്ണിൽ കാണുന്ന ഉപദ്രവകാരികളായ കുമിളുകളിൽ നിന്നും നിമാവിരകളിൽ നിന്നും സസ്യങ്ങളെ വാം സംരക്ഷിക്കുന്നു. വാം അഥവാ മൈക്കോറൈസ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ സസ്യവളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു.
1: മൈക്കോറൈസയുടെ ഉപയോഗരീതി അപ്പോ എങ്ങനെയാണ്?
0: മൈക്കോറൈസ മിശ്രിതം ഉപയോഗിച്ച് നമുക്ക് വിത്തുപചാരം ചെയ്യാം. അതായത് 250 മില്ലിലിറ്റർ വെള്ളത്തിൽ 500 ഗ്രാം മൈക്കോറൈസ മിശ്രിതം കലർത്തി കുഴമ്പ് രൂപത്തിലാക്കുക. വിത്തിൽ പറ്റിപ്പിടിക്കുന്നതിന് 10% ശർക്കരയും ചേർക്കുക. കഞ്ഞിവെള്ള കുഴമ്പ് ഉപയോഗിക്കുന്നതും നല്ലതാണ്. ചാക്കിൽ പരത്തി തണലിൽ ഉണക്കി നനവുള്ള മണ്ണിൽ വിതയ്ക്കുക. അതേപോലെ 500 ഗ്രാം മൈക്കോറൈസ മിശ്രിതം 2.5 ലിറ്റർ വെള്ളത്തിൽ 20 മിനിറ്റ് മുക്കിവച്ചും ഉപയോഗിക്കാം. മണ്ണിൽ മൈക്കോറൈസ മിശ്രിതം ഉപയോഗിക്കുമ്പോൾ 25 ഗ്രാം മൈക്കോറൈസ മിശ്രിതം വേരുപടലത്തിനടുത്തായി നൽകണം. ഇപ്പോൾ പ്രതിപാദിച്ച എല്ലാ സൂക്ഷ്മാണുക്കളും കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വിവിധ കോളേജുകളിലും റിസർച്ച് സ്റ്റേഷനിലും ലഭ്യമാണ്. ഇതിനു പുറമെ പിറിഫോംസ്പോറ ഇൻഡിക്ക, ബാസിലസ് മുതലായ സൂക്ഷ്മാണുക്കൾ ഉപയോഗിച്ചുള്ള രോഗപ്രതിരോധ മാർഗങ്ങളുടെ പ്രാഥമിക പഠനങ്ങൾ കേരള കാർഷിക സർവകലാശാലയിൽ നടന്നുവരുന്നു.

പരിസ്ഥിതി സൌഹാർദ്ദ രോഗനിയന്ത്രണം ജൈവിക മാർഗത്തിലൂടെ. ഈ വിഷയത്തെ അധികരിച്ചുള്ള ഒരു അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. ഈ അഭിമുഖത്തിൽ പങ്കെടുത്ത് സംസാരിച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ സസ്യരോഗശാസ്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കൃഷ്ണപ്രിയ PJ. ഒപ്പം പങ്കെടുത്തത് ഫാം ഇൻഫർമേഷൻ ബ്യൂറോയിലെ വീഡിയോ പ്രൊഡക്ഷൻ വിഭാഗം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീമതി ജെഫിൻ JS.

0: കേരള കർഷകൻ, കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും.
1: കേരള കർഷകൻ, ഓരോ ലക്കവും കൃഷി അറിവുകളുടെ വിഭവ സമൃദ്ധിയുമായി നിങ്ങളുടെ കൈകളിലെത്തുന്നു.
0: കേരള കർഷകൻ ഇപ്പോൾ ഓൺലൈനിലും വരിസംഖ്യ അടയ്ക്കാവുന്നതാണ്.
1: വെബ്സൈറ്റ് www.fibkerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഫോൺ 0471231458.
0: കേരള കർഷകൻ, മലയാളത്തിലെ ആദ്യ കൃഷി മാസിക.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
1: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേലയാണ് ഇതുവരെ കേട്ടത്.
2: ലംഹേ സ്പോൺസർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ആകാശവാണി അനന്തപുരി FM 101.9.
4: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: വിദ്യാഭ്യാസം, സർക്കാർ സേവനങ്ങൾ, ആരോഗ്യ സുരക്ഷ എന്നിവ ജനങ്ങളിലെത്തിക്കാൻ ഡിജിറ്റൽ കണക്ടിവിറ്റി വലിയ ഗുണം ചെയ്തെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 10th ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. ഔഷധ നിർമ്മാണ കമ്പനികൾ ഡോക്ടർമാർക്ക് സമ്മാനങ്ങളും മറ്റ് ആനുകൂല്യങ്ങളും നൽകുന്നതിന് നിയമപരമായ നിയന്ത്രണം ആവശ്യമാണോ എന്ന് പരിശോധിക്കാൻ 3-അംഗ സമിതി രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതിയുടെ നിർദ്ദേശം. 2026 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം കനേഡിയൻ എഴുത്തുകാരി ആൻ കാർസന്. ക്ലാസിക്കൽ ശൈലിയോട് ചേർന്ന് നിന്ന് സമകാലിക സാഹിത്യത്തിന് വൈവിധ്യമാർന്ന സംഭാവനകൾ നൽകിയതിനാലാണ് പുരസ്കാരം. സ്പായുടെ മറവിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇതിനായി DGP ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി. സംസ്ഥാനത്ത് 100 ദിവസം കൊണ്ട് 10,000-ത്തിലധികം പട്ടയങ്ങൾ വിതരണം ചെയ്തതായി മന്ത്രി AP അനിൽകുമാർ. രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് പരിഹാരമായി കൊച്ചി തേനി ദേശീയപാതയിൽ കരിങ്ങാച്ചിറ മുതൽ തിരുവാങ്കുളം വരെ 14 മീറ്റർ വീതിയിൽ റോഡ് നവീകരിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. സംസ്ഥാനത്ത് വോട്ടർ പട്ടിക പുതുക്കുന്നതിനായി സംസ്ഥാന വ്യാപകമായി പ്രത്യേക എൻറോൾമെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കും. ഈ മാസം 15 മുതൽ 31 വരെ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്നും 9 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യത. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി കേൾക്കാം രാത്രി 8:00.

ആകാശവാണി അനന്തപുരി FM 101.9 ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഇന്ന് 6:20 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, ശേഷം സന്ധ്യാഗീതം തുടരും. 6:50 വയലും വീടും. കൂടുതൽ വരുമാനത്തിന് ഓരോ ജലാശയങ്ങളിലെ കൂടുമത്സ്യ കൃഷി. ഡോക്ടർ PA വികാസ് സംസാരിക്കുന്നു. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സംഗീത സുധ ശ്രേയസ് നാരായണൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. 10:30 നിഷാ സുരഭി. 11:00 സുഭാഷിതം ഡോക്ടർ ജോൺ ടി എബ്രഹാം തേവരേത്ത് അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. 11:05 മുതൽ വിവിധ് ഭാരതി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം പ്രൊഫസർ KRC പിള്ള നൂറനാട് അവതരിപ്പിക്കുന്നു. 6:02 അറിയിപ്പിനെ തുടർന്ന് 9:00 വരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, ജി കുമാരപിള്ള എഴുതിയ ഹൃദയോത്സവം എന്ന കവിത, ആലാപനം അജയൻ പി ജയരാജ്, ഉദയഗീതം VM കുട്ടിയും സംഘവും പാടിയത് പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്. 7:15 ആരണ്യകം ആയുരാരോഗ്യം, ഗ്രാമകേരളം, തൊഴിൽ ദർശനം, നല്ല മലയാളം. 7:55 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്കു ചുറ്റും. ബാലരാമപുരം സുബ്ബയ്യ ജൂവലേഴ്സ് നോവൽ സഞ്ചാരം രാവിലെ 8:30. ഇതിൽ ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 165 ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൌഖ്യം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങളും. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില, ശേഷം സഞ്ചാരി തുടരും. 11:02 ഉച്ചയ്ക്ക് 12:50, 2:30 വൈകുന്നേരം 5:02, രാത്രി 7:20 എന്നീ സമയങ്ങളിൽ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 11:30 തിരയിപ്പൂക്കൾ, 12:02 നവമാധുരി, 12:40 പ്രകാശധാര. ഫേസ് പാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ എം നസിയ സംസാരിക്കുന്നു. 1:02 പ്രണയഗീതങ്ങൾ, 2:02 വെള്ളി വെളിച്ചം, 2:45 ലംഹേ സ്പോൺസർഡ് പരിപാടി, 3:00 ഹലോ സന്ദേശഗാനം, 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി, 4:00 മഴവില്ല് വിവിധ ഭാഷാ ചലച്ചിത്രഗാന പരിപാടി, 5:45 പണ്ട്. 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ കൊക്കോ ഇനങ്ങളും സവിശേഷതകളും ഡോക്ടർ മിനിമോൾ JS സംസാരിക്കുന്നു. 9:00 ഗസൽ, 9:30 സംഗീത സുധ, KS ഗോപാലകൃഷ്ണൻ പുല്ലാങ്കുഴലിൽ വായിച്ച കൃതികൾ. 10:30 നിഷാ സുരഭി, 11:00 സുഭാഷിതം പ്രൊഫസർ KRC പിള്ള നൂറനാട് അവതരിപ്പിച്ചത്. 11:05 മുതൽ വിവിധ് ഭാരതി റിലേ. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥ അറിയിപ്പ് ശ്രദ്ധിക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 34.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.8 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 30.8 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തി.

അടുത്ത കൂടിയ താപനില 33.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.1 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 29 മില്ലിമീറ്റർ. അറിയിപ്പുകൾ കഴിഞ്ഞു.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഗമനം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഗാനരചന ബിജു തിരുമല, സംഗീതം ഔസേപ്പച്ചൻ.

0: കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
1: ആ പറഞ്ഞത് 100% കറക്റ്റ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
3: ആന്റിക് ചേട്ടനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിളായി, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
5: രാത്രിമഴ എന്ന ചിത്രത്തിൽ ഹരിഹരൻ പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് കൈതപ്രം, സംഗീതം രമേശ് നാരായണൻ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: പൂജ വരെയല്ലേ, വീട്ടിലേക്ക് കുറച്ച് പുതിയ വിളക്കുകളൊക്കെ വാങ്ങണം.
2: വിളക്ക് മാത്രമല്ല, കുക്ക്വെയർസും ഹോം ഡെക്കേഴ്സും ഒക്കെ വാങ്ങാം. അത് മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ വിലയിലും ഡിസ്കൗണ്ട്. എം ആർ പി ഹോം നീഡ്സ് ബ്രാസ് മേള അടിപൊളി. 5000 രൂപയ്ക്ക് മുകളിൽ ഷോപ്പ് ചെയ്താൽ ആകർഷകമായ ക്യാഷ് ഡിസ്കൗണ്ട്. ഈ ഓഫർ September 28 മുതൽ October 20 വരെ. കണ്ടീഷൻ സപ്ലൈ. എം ആർ പി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സന്ധ്യാഗീതം കേൾക്കാം. ഇന്നാദ്യം യേശുദാസ് പാടിയ ഒരു ഗാനം കേൾക്കാം. ഗാനരചന KB വസന്തകുമാർ, സംഗീതം കൊച്ചിൻ ചിദംബരനാഥ്.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. 57-ാമത് ജി എസ് ടി കൌൺസിൽ യോഗം ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്നു. ജി എസ് ടി ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്ന അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഒഴിവാക്കി ജി എസ് ടി കൌൺസിൽ. സ്പായുടെ മറവിൽ നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ സംസ്ഥാനത്ത് ശക്തമായ പോലീസ് നടപടി കൈക്കൊള്ളുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ്

0: കാരുണ്യ ആരോഗ്യ പദ്ധതികൾക്കായി 600 കോടി രൂപയുടെ അധിക ഫണ്ട് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. സാഹിത്യത്തിനുള്ള 2026 നൊബേൽ പുരസ്കാരം കനേഡിയൻ എഴുത്തുകാരി ആൻ കാഴ്സന്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് T20 പരമ്പരയിലെ 2 മത്സരം നാളെ. വാർത്തകൾ വിശദമായി. 57-ാമത് GST കൌൺസിൽ യോഗം ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു. GST നിരക്കുകളിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ലെന്ന് ധനമന്ത്രി യോഗശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. GST ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്ന അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഒഴിവാക്കാൻ GST കൌൺസിൽ ശുപാർശ ചെയ്തതായും ശ്രീമതി നിർമ്മലാ സീതാരാമൻ അറിയിച്ചു. പ്രോസിക്യൂഷൻ നടപടികൾക്കുള്ള തുകയുടെ പരിധി 1 കോടി രൂപയിൽ നിന്ന് 5 കോടിയായും ഉയർത്തി. വൈകി റിട്ടേൺ സമർപ്പിക്കൽ, തെറ്റായ വിവരങ്ങൾ നൽകൽ, നികുതി കുടിശ്ശിക വരുത്തൽ എന്നിവയ്ക്ക് ഇനി മുതൽ റിക്കവറി നടപടികളും പലിശയും ആനുപാതികമായ പിഴയും മാത്രമായിരിക്കും ഈടാക്കുക. 10,000 രൂപയോ അതിൽ കുറവോ തുകയുള്ള വിഷയങ്ങളിൽ ഇനി മുതൽ നികുതിദായകർക്ക് നോട്ടീസ് അയക്കില്ലെന്നും ധനമന്ത്രി വ്യക്തമാക്കി.
1: കൌൺസിൽ റെക്കമെൻഡ് റിമൂവിംഗ് അറസ്റ്റ് പവേഴ്സ് അണ്ടർ GST. കൌൺസിൽ റെക്കമെൻഡ് റേസിംഗ് ദ പ്രോസിക്യൂഷൻ ത്രെഷോൾഡ് ഫ്രം 1 crore ടു 5 crores. സോ പ്രോസിക്യൂഷൻ ഇസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ ഫോർ എനിത്തിങ് ബിലോ 1 crore. ടിൽ നൗ ദാറ്റ്സ് ബീൻ ദ ത്രെഷോൾഡ്. നൗ ഇറ്റ്സ് ടേക്കൻ അപ് ടു 5 crores. എനിത്തിങ് ബിലോ 5 crores, നോ പ്രോസിക്യൂഷൻ.
0: സ്പായുടെ മറവിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നടപടികളുണ്ടാകുമെന്നും ഇതിനായി DGP ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സ്പായുടെ മറവിൽ തട്ടിപ്പുകളും ലൈംഗിക അതിക്രമങ്ങളും ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന സംഭവങ്ങളും ഉണ്ടാവുന്നതായി പരാതി ലഭിക്കുന്നുണ്ടെന്നും ഇത്തരം കാര്യങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കാരുണ്യ ആരോഗ്യ പദ്ധതികൾക്കായി 600 കോടി രൂപയുടെ അധിക ഫണ്ട് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ക്ലെയിമുകൾ തീർപ്പാക്കുന്നതിന് 307 കോടി രൂപയും കാരുണ്യ ബലവന്റ് ഫണ്ടിന് 203 കോടിയുമാണ് അനുവദിച്ചത്. പദ്ധതിക്ക് വകയിരുത്തിയ 592 കോടി രൂപയുടെ ബജറ്റ് വിഹിതത്തിന് പുറമെയാണ് അധിക തുക. 94-ാമത് ഇന്ത്യൻ വ്യോമസേനാ ദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. രാജ്യത്തിന് മാതൃകാപരമായ സേവനം നൽകുന്ന വ്യോമസേനയുടെ ധീരതയും കൃത്യതയാർന്ന പ്രവർത്തനശേഷിയും ഓപ്പറേഷൻ സെന്തൂറിൽ ഉൾപ്പെടെ വ്യക്തമായിരുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തും ധീരതയും ജനങ്ങളിൽ സുരക്ഷിതത്വ ബോധം വളർത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും തെറ്റുതിരുത്തുന്നതിനുമായി സംസ്ഥാന വ്യാപകമായി പ്രത്യേക എൻറോൾമെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കും. ഈ മാസം 15 മുതൽ 31 വരെ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകൾ ഇതിനായി പ്രവർത്തിക്കും. ഇത് മുൻപ് നിലവിലുണ്ടായിരുന്ന അധിക ഡിക്ലറേഷൻ ഒഴിവാക്കിയതിനാൽ അപേക്ഷകർ ഫോറം 6 മാത്രം സിറ്റിസൺ സർവീസ് പോർട്ടൽ അല്ലെങ്കിൽ വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് വഴി സമർപ്പിച്ചാൽ മതിയാകും. തുടർ പരിശോധനകൾക്കായി ബൂത്ത് ലെവൽ ഓഫീസർമാർ വീടുകളിലെത്തും. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് ഭക്തർക്ക് സുഗമവും സുരക്ഷിതവുമായ സൌകര്യങ്ങൾ ഒരുക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പും ജില്ലാ ഭരണകൂടങ്ങളും പൂർണ്ണ സജ്ജമാണെന്ന് മന്ത്രി KM ഷാജി. തീർത്ഥാടന മുന്നൊരുക്കം വിലയിരുത്തുന്നതിനായി തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളെയും വകുപ്പ് മേധാവികളെയും ഉൾപ്പെടുത്തി നടത്തിയ അവലോകന യോഗത്തിന് അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. സാഹിത്യത്തിനുള്ള 2026 നൊബേൽ പുരസ്കാരം കനേഡിയൻ എഴുത്തുകാരി ആൻ കാഴ്സന്. ക്ലാസിക്കൽ സാഹിത്യരീതിയും സമകാലിക ശൈലിയും കൂട്ടിയിണക്കിയ ശക്തമായ രചനാരീതിയാണ് പുരസ്കാരം നേടിക്കൊടുത്തത്. കവി, വിവർത്തക എന്നീ നിലകളിൽ ഏറെ ശ്രദ്ധേയാണ് 76-കാരിയായ ആൻ കാഴ്സൺ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. 2023 പാർലമെന്റ് പാസാക്കിയ നാരീശക്തി വന്ദന അധിനിയത്തെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. ഫെഡറൽ സംവിധാനത്തിന്റെ എല്ലാ തലങ്ങളിലും സ്ത്രീകളുടെ തുല്യമായ പ്രാതിനിധ്യം ഉറപ്പാക്കാനാണ് നാരീശക്തി വന്ദന അധിനിയത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും 33% സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യാൻ ഇതിൽ വ്യവസ്ഥ ചെയ്യുന്നു. രാജ്യത്തെ വനിതകളെ ശാക്തീകരിക്കുന്നതിൽ നിർണായകമായ ചുവടുവയ്പ് കൂടിയാണിത്. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനം ഈ മാസം 12 മുതൽ 29 വരെ നടക്കും. 9 ദിവസമാണ് സമ്മേളന കാലയളവിൽ സഭ ചേരുക. തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി ശുചീന്ദ്രത്ത് നിന്ന് പുറപ്പെട്ട 300-അംഗ വിഗ്രഹ എഴുന്നള്ളത്ത് നാളെ പത്മനാഭപുരത്ത് എത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി നാളെ പത്മനാഭപുരം കൊട്ടാരത്തിൽ തിരുവിതാംകൂർ മഹാരാജാവിന്റെ ഉടവാൾ കൈമാറ്റം നടക്കുന്നതോടെ വിഗ്രഹ ഘോഷയാത്രയ്ക്ക് തുടക്കമാകും. നാളെ രാത്രി തമിഴ്നാട് കുഴിത്തുറ മഹാദേവ ക്ഷേത്രത്തിലെത്തി അവിടെ വിഗ്രഹങ്ങളെ ഇറക്കി പൂജ നടത്തും. മറ്റന്നാൾ കുഴിത്തുറ ക്ഷേത്രത്തിൽ നിന്ന് യാത്ര തിരിച്ച്

0: ഉൾപ്പെടുത്തി ജില്ലാ സ്പീഷീസ് പ്രഖ്യാപനം നടത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: ജില്ലാ പുഷ്പമായി നീലക്കുറിഞ്ഞിയെയും വൃക്ഷമായി കാട്ടുപൂവരശിനെയും പൈതൃക വൃക്ഷമായി സ്വർണ്ണപ്പന്നലിനെയും തിരഞ്ഞെടുത്തു. വരയാടാണ് ഇടുക്കി ജില്ലയുടെ മൃഗം. വെള്ളവയറൻ ഷോളക്കിളി ജില്ലാ പക്ഷിയും ആനമുടി ഇലത്തവള ജില്ലാ ഉഭയജീവിയും മലനീർനായ ജില്ലാ ജലജീവിയുമാണ്. വാൽപൊട്ടൻ മൺപാമ്പ്, കുയിൽ മത്സ്യം, പളനിഗിരി ശൃംഗൻ സർപ്പം, മലനിഴൽ തുമ്പി എന്നിവയാണ് പട്ടികയിലുള്ള മറ്റ് ജീവിവർഗ്ഗങ്ങൾ. പ്രകൃതിയുടെയും ആവാസ വ്യവസ്ഥയുടെയും സന്തുലിതാവസ്ഥ നിലനിർത്താൻ ലക്ഷ്യമിട്ടാണ് ഈ പ്രഖ്യാപനം നടത്തിയതെന്ന് അധികൃതർ പറഞ്ഞു.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 7 ജില്ലകളിലും നാളെ 9 ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ കാപ്പൽ മുതൽ പുഴയൂർ വരെയുള്ള തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ. റാഞ്ചിയിൽ വൈകിട്ട് 7 മണിക്കാണ് മത്സരം ആരംഭിക്കുക. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലാണ്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ നിലവിലെ ജേതാക്കളായ കണ്ണൂർ വാരിയേഴ്സും ഫോഴ്സ കൊച്ചിയും നാളെ കണ്ണൂരിൽ ഏറ്റുമുട്ടും. രാത്രി 7:30 മുതൽ കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ കനത്ത ഇടിവ്. സെൻസസ് 1045 പോയിന്റും നിഫ്റ്റി 371 പോയിന്റും നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 1,09,680 രൂപയും ഗ്രാമിന് 13,710 രൂപയുമാണ് ഇന്നത്തെ വില. തിരുവനന്തപുരം ചിറയൻകീഴിൽ സജി എന്ന യുവാവിനെ പോലീസുകാർ മൃഗീയമായി മർദ്ദിച്ചുകൊന്ന സംഭവം നാടിന്റെ മനസാക്ഷിയെ ഒലിച്ചിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ക്രമസമാധാന പാലനം നടത്തേണ്ട പോലീസ് തന്നെ കൊലയാളികളായി മാറുന്ന കാഴ്ചയാണ് യുഡിഎഫ് ഭരണത്തിന് കീഴിൽ സംസ്ഥാനത്ത് അരങ്ങേറുന്നതെന്നും പ്രതിപക്ഷ നേതാവ് വിമർശനം ഉയർത്തി. സംസ്ഥാന സർക്കാരിനെതിരെ ബിജെപിയുടെ നേതൃത്വത്തിൽ ബഹുജന പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്ന് പാർട്ടി നേതൃത്വം. എൽഡിഎഫ് സർക്കാരിന്റെ ആവർത്തനം തന്നെയാണ് യുഡിഎഫ് സർക്കാരെന്നും തിരുവനന്തപുരത്ത് ചേർന്ന നേതൃയോഗങ്ങൾക്ക് ശേഷം പാർട്ടി ജനറൽ സെക്രട്ടറിമാരായ എം ടി രമേശ്, എസ് സുരേഷ്, ശോഭാ സുരേന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതുമായി ബന്ധപ്പെട്ട സേവാജ്യോതി യാത്ര കേരളത്തിൽ മികച്ച രീതിയിൽ സംഘടിപ്പിച്ചതായും ശ്രീ എം ടി രമേശ് വ്യക്തമാക്കി. പായിപ്ര ഗ്രാമപഞ്ചായത്ത് അംഗം വിജി പ്രഭാകറിനെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യയാക്കി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഗ്രാമപഞ്ചായത്ത് അംഗമായി തുടരുന്നതിനും 6 വർഷത്തേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനും വിലക്ക് ബാധകമാകും. പ്രധാന വാർത്തകൾ വീണ്ടും. 57-ാമത് ജി എസ് ടി കൌൺസിൽ യോഗം ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്നു. ജി എസ് ടി ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്ന അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഒഴിവാക്കി ജി എസ് ടി കൌൺസിൽ. സ്പായുടെ മറവിൽ നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ സംസ്ഥാനത്ത് ശക്തമായ പോലീസ് നടപടി കൈക്കൊള്ളുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കാരുണ്യ ആരോഗ്യ പദ്ധതികൾക്കായി 600 കോടി രൂപയുടെ അധിക ഫണ്ട് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. സാഹിത്യത്തിനുള്ള 2026 നൊബേൽ പുരസ്കാരം കനേഡിയൻ എഴുത്തുകാരി ആൻ കാഴ്സന. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, സന്ധ്യാഗീതം തുടരുന്നു. യത്തീം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം MS ബാബുരാജ്.

0: وسلم صلى الله عليه وسلم صلى الله عليه وسلم.
1: കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
2: ആ പറഞ്ഞത് 100% കറക്റ്റ്.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
4: ആന്റിക് ചേട്ടിനാട് നാഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
3: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: ഒരു ഗാനം കൂടി. ടി കെ ആർ ഭദ്രന്റെ വരികൾ, ദക്ഷിണാമൂർത്തിയുടെ സംഗീതം, യേശുദാസ് പാടിയത്.

0: പ്രിയ വയലും വീടും ശ്രോതാക്കളെ,
1: നിങ്ങൾ മറ്റുള്ളവർക്ക് നല്ലതാഗ്രഹിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് മടങ്ങിവരും. ഇതാണ് പ്രകൃതി നിയമം. ഈ നല്ല വാക്കുകളോടെ നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. അതിനു മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്നറിയണ്ടേ? ചോദ്യം ഇതാണ്: ശുദ്ധജല മത്സ്യകൃഷിക്ക് അനുയോജ്യമായ കാർപ്പ് മത്സ്യങ്ങളെ പ്രേരിത പ്രജനനം വഴി ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് സമയത്താണ്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം.
2: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
3: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
2: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
3: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
2: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
1: ജലാശയങ്ങളെ വെറുതെ നോക്കിക്കാണാതെ അവയെ വരുമാനത്തിന്റെ ഉറവിടങ്ങളാക്കി മാറ്റാം. കായലുകളും കുളങ്ങളും മറ്റനുയോജ്യമായ ജലാശയങ്ങളും ശാസ്ത്രീയമായി ഉപയോഗപ്പെടുത്തി മത്സ്യകൃഷി നടത്തുന്നതിലൂടെ ചെറുകിട കർഷകർക്കും സംരംഭകർക്കും മികച്ച അധിക വരുമാനം നേടാനാകും. അതിൽ ഏറെ ശ്രദ്ധേയമായ ഒരു കൃഷിരീതിയാണ് കൂടു മത്സ്യകൃഷി. ജലാശയത്തിന്റെ നടുവിൽ പ്രത്യേക വലക്കൂടുകൾ സ്ഥാപിച്ച് അതിനുള്ളിൽ മത്സ്യങ്ങളെ വളർത്തുന്ന രീതിയാണ് കൂടു മത്സ്യകൃഷി. പരമ്പരാഗത കുളമത്സ്യകൃഷിയേക്കാൾ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ മത്സ്യങ്ങളെ വളർത്താൻ കഴിയും എന്നതാണ് ഈ രീതിയുടെ പ്രധാന പ്രത്യേകത. കൂടുതൽ വരുമാനത്തിന് ഒരു ജലാശയത്തിലെ കൂടു മത്സ്യകൃഷി എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്താം? ഇതേക്കുറിച്ച് സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ സയന്റിസ്റ്റായ ഡോക്ടർ വികാസ് പി എ സംസാരിക്കുന്നു.
4: പൊതു ജലാശയങ്ങളിൽ മത്സ്യകൃഷി ചെയ്യാൻ അനുയോജ്യമായിട്ടുള്ള രീതിയാണ് കൂടു മത്സ്യകൃഷി. ഒരു ജലാശയങ്ങളിലാണ് കൂടുതലായും മത്സ്യകൃഷി ചെയ്തു വരുന്നത്. ശുദ്ധജലാശയങ്ങളിലും ചെയ്യുന്നുണ്ട്, എങ്കിലും കൂടുതൽ ലാഭകരമായി ചെയ്യുന്നത് ഒരു ജലാശയങ്ങളിലാണ്. ഇതിനുള്ള പ്രധാന കാരണം ഒരു ജലാശയങ്ങളിൽ വളർത്തുന്ന മത്സ്യങ്ങൾക്ക് അധിക വില കിട്ടും എന്നുള്ളതാണ്. ഉദാഹരണത്തിന് കരിമീൻ, കാളാഞ്ചി, ചെമ്പല്ലി, വറ്റ തുടങ്ങിയ മീനുകളെ നമുക്ക് ഈ ഒരു ജലാശയങ്ങളിൽ വളർത്താം. സ്വാഭാവികമായിട്ടും അതിനൊരു വിപണിയിൽ മൂല്യമുള്ളതുകൊണ്ട് അതിന് കൂടുതൽ വില കിട്ടും, വിറ്റഴിക്കാൻ പ്രയാസമില്ല. ഉൽപ്പാദന ചെലവ് താരതമ്യേന ശുദ്ധജലാശയത്തിൽ വളർത്തുന്നതിനും ഒരു ജലാശയത്തിൽ വളർത്തുന്നതിനും ഏകദേശം ഒപ്പമായിരിക്കും. അപ്പം അതുകൊണ്ട് കൂടുതൽ വില കിട്ടും എന്നുള്ളതിനാൽ ഒരു ജലാശയങ്ങളാണ് കൂടു മത്സ്യകൃഷി കൂടുതലായിട്ട് ചെയ്യുന്നത്. പിന്നെ ഡാമുകളിലും പാറമടകളിലെല്ലാം കൂടു മത്സ്യകൃഷി ചെയ്യുന്നുണ്ട്, പക്ഷെ അത് വലിയ തോതിൽ ചെയ്യുന്നില്ല. വലിയ തോതിൽ ചെയ്യാനായിട്ട് എപ്പോഴും അനുയോജ്യം ഇത്തരത്തിലുള്ള വലിയ പൊതുജലാശയങ്ങളായിട്ടുള്ള കായലുകളാണ്. എന്താണ് കൂടു മത്സ്യകൃഷി എന്ന് നോക്കാം. അത് പൊതുജലാശയങ്ങൾ, കടൽ, കായൽ, പുഴകൾ, ഡാമുകൾ, അങ്ങനെയുള്ള അതിവിസ്തൃതമായ ജലാശയങ്ങൾ. സാധാരണ രീതിയിൽ മത്സ്യകൃഷി ഒരു തരത്തിലും ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ്. കാരണം കടലിൽ നമ്മൾ മീനിട്ട് വളർത്താൻ പ്രായോഗികമല്ല, പുഴയിൽ വളർത്താൻ പ്രായോഗികമല്ല, കായലുകളിലും പ്രായോഗികമല്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിലവിലുള്ള ആ അത്തരം ജലസ്രോതസ്സുകളിൽ നമ്മളൊരു സുരക്ഷിതമായിട്ടുള്ള മത്സ്യം വളരുന്നൊരു അനുയോജ്യം ആയ രീതി നമ്മൾ നിർമ്മിക്കുകയാണ്. ഉദാഹരണത്തിന് നമ്മൾ കിളികളെല്ലാം കൂട്ടിലിട്ട് വളർത്തുന്നു, അല്ലെങ്കിൽ കോഴീനെ കോഴിക്കൂട്ടിലിട്ട് വളർത്തുന്നു, അതുപോലെ മീനെ നമ്മൾ കൂട്ടിലിട്ട് വളർത്തുന്നു. അപ്പോൾ കൂട് വെള്ളത്തിലായിരിക്കണം എന്നുള്ളതുകൊണ്ട് നമുക്ക് അതിന് വേണ്ട ചില സാങ്കേതിക കാര്യങ്ങൾ നോക്കണം. ഒരു വലകളാണ് നമ്മൾ അതിന് ഉപയോഗിക്കുക. അതിനകത്ത് പല ആൾക്കാരും പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട്. പലപ്പോഴും ഇരുമ്പിൻ്റെ കണ്ണികൊണ്ട്, സ്റ്റീലിൻ്റെ കണ്ണികൊണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ കണ്ണികൊണ്ട്, അതൊന്നും പക്ഷേ അത് ഒരു തരത്തിലും ഇതുവരെ ലാഭകരമായി ഞാൻ കണ്ടിട്ടില്ല. അത് ചെയ്യാതിരിക്കാൻ നല്ലതെന്ന് ആദ്യമേ പറയട്ടെ. അതിന് ഏറ്റവും അനുയോജ്യം ഹൈ ഡെൻസിറ്റി പോളിയെത്തിൻ എന്ന്, അല്ലെങ്കിൽ നമ്മൾ കിണർ വല എന്നൊക്കെ പറഞ്ഞ നീല നിറത്തിലുള്ള വല തന്നെയാണ്. അത്തരത്തിലുള്ള വല കൊണ്ട് നമ്മളൊരു കൂടാണ് ഉണ്ടാക്കി ആ കൂട്ടിൽ മീനെ നിക്ഷേപിക്കുക, അതാണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത്. ഇനി അങ്ങനെ നമ്മളൊരു വല ഒരു സമചതുരാകൃതിയിൽ ഉണ്ടാക്കി നമ്മുടെ വീടുകളിലെല്ലാം കൊതുക് വല നമ്മൾ കട്ടിലിന് മുകളിൽ കിടക്കുന്ന പോലെ അതിന് തലതിരിച്ചിട്ടാൽ വെള്ളത്തിലിട്ടാൽ എങ്ങനെ ഇരിക്കും, അതാണ് അതിൻ്റെ ഒരു വലയുടെ രൂപം എന്ന് പറയുന്നത്. വല ഇട്ടാൽ സ്വാഭാവികമായിട്ട് അതൊരു ഷേപ്പ് ഉണ്ടാവില്ല, വല പൊന്തി കിടക്കും, വല ഒഴുകിപ്പോവും. അപ്പോൾ അതിന് ഷേപ്പായി നിൽക്കുന്നതിനായിട്ട് അതിനൊരു ഫ്രെയിം കെട്ടി അതിനുള്ളിൽ ഇറക്കി അങ്ങനെ ഫ്രെയിമിൽ കെട്ടി നിൽക്കുമ്പോഴാണ് അത് കറക്റ്റായിട്ട് വലിഞ്ഞ് നിൽക്കുകയും വലയുടെ രൂപം ഉണ്ടാവുകയും ചെയ്യുക. അടുത്തതായിട്ട് ഈ ഫ്രെയിം വെള്ളത്തിൽ പൊന്തി കിടക്കണമെങ്കിൽ അതിന് വേണ്ട പൊന്തുകൾ ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ പൊന്തുകളും അതിന് ഫ്രെയിമും അതിനു വേണ്ടിയുള്ള വലകളും കൂടി എല്ലാം കൂടിയ ഒരു സാധനത്തിനാണ് നമ്മൾ കൂട് എന്ന് പറയുന്നത്. ആർക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാവുന്നതാണ്, പ്രത്യേകിച്ച് വലിയ സാങ്കേതിക വിദ്യ ഒന്നുമില്ല. ഇങ്ങനെ ഉണ്ടാക്കിയ ഈ കൂടുകളിൽ വലയുടെ കണ്ണികൾ നമ്മൾ തീരുമാനിക്കും, ഏത് മീനെയാണ് ഇടാൻ പോകുന്നത്, അതിനനുസരിച്ചുള്ള ചെറിയ കണ്ണികൾ ഉപയോഗിക്കും, അതിനകത്ത് മീനിടും, മീൻ വേണ്ട തീറ്റ കൊടുക്കും, വളർത്തും, വിളവെടുക്കും. ഇത്ര ഉള്ളതിൻ്റെ ഒരു അടിസ്ഥാനമായിട്ട് രീതി. എങ്കിലും ഇത് പൊതുജലാശയങ്ങളിലോ അല്ലെങ്കിൽ തുറന്ന ജലാശയങ്ങളോ ആയതിനാൽ ഈ വല എപ്പോഴും ഏതെങ്കിലും ഞണ്ട് കടിച്ചോ അല്ലെങ്കിൽ ആമ കടിച്ചോ വല പൊട്ടി മീനെല്ലാം പുറത്തു പോകും. അപ്പോൾ അത് പൊട്ടാതിരിക്കാൻ അതിന് ചുറ്റും നമ്മളൊരു ഒരു സംരക്ഷിതമായിട്ട് വേറൊരു തരത്തിലുള്ള വലയും കൂടി ഇടും. അത് കുറച്ചും കൂടി കട്ടി കൂടിയ വലയായിരിക്കും. അങ്ങനെ കട്ടി കൂടിയ വല ഇടുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഒരു വല പൊട്ടിയാലും മറ്റേ വലയിൽ മീൻ ഉണ്ടാവും. ഇതാണ് അതിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. ഇനിയിപ്പോൾ നമ്മൾ പല സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ പല തരത്തിലുള്ള ഷേപ്പിലുള്ള കൂടുകൾ കാണാം. അപ്പോൾ അതിന് പ്രത്യേക തരത്തിലുള്ള എന്തെങ്കിലും ഷേപ്പ് ഉണ്ടോ? അങ്ങനെ ഷേപ്പില്ല. കാരണം നമുക്ക് നമ്മളുടെ സാഹചര്യം അനുസരിച്ച് ഏത് തരത്തിലുള്ള കൂട് മത്സ്യകൃഷി വേണമെങ്കിലും ചെയ്യാം. കേരളത്തിലെ കൂട് മത്സ്യകൃഷിയുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ 2005 കോട്ടപ്പുറം കായലിൽ കോട്ടപ്പുറം ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയും കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് കുഫോസ് ന്യൂസിലൻഡ് 84 ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് അവരെല്ലാം ഫണ്ട് ചെയ്തിട്ട് ഒരു പ്രോജക്റ്റ് ചെയ്തിരുന്നു. ആ സമയത്ത് കൂടിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് 5 മീറ്റർ നീളം, 2 മീറ്റർ വീതിയും, 2.5 മീറ്റർ ആഴമായിരുന്നു. പക്ഷേ ഇപ്പം നിങ്ങൾ പല സ്ഥലത്തും പോയി നോക്കിക്കഴിഞ്ഞാൽ ആ ചെയ്യുന്ന കർഷകർ തന്നെ അവർ കൂടിൻ്റെ വലിപ്പം മാറ്റി 4 മീറ്റർ നീളം, 4 മീറ്റർ വീതി, 3 മീറ്റർ ആഴം, പല സ്ഥലത്തും പല തരത്തിലാണ്. ഇപ്പോൾ ഏറ്റവും അധികം ആളുകൾ ഉപയോഗിക്കുന്ന കൂടിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് 4 മീറ്റർ നീളം, 4 മീറ്റർ വീതിയും, 3 മീറ്റർ ആഴമാണ്. ആ GI പൈപ്പ് ഉപയോഗിച്ച് നമ്മൾ സ്ക്വയറായിട്ടുള്ള ഷേപ്പ് ഉണ്ടാക്കും. അതിനകത്താണ് വല കെട്ടിയിടുക. വല എന്ന് പറയുമ്പോൾ 2 തരത്തിലുള്ള വല ഉണ്ടെന്ന് പറഞ്ഞു, ഉൾവലയും പുറംവലയും. ഉൾവല എന്ന് പറയുമ്പോൾ മീൻ കുഞ്ഞുങ്ങളുടെ വലിപ്പം കുറവായതിനാൽ നമ്മൾ മീൻ ഉൾ

ഉൽവിളകളുടെ കണ്ണി വലുപ്പവും കുറവായിരിക്കും. അതിന് വലയ്ക്ക് ഇങ്ങനെ രണ്ട് തരത്തിൽ പറയും, അതിൻ്റെ കണ്ണികളുടെ കനവും അതിൻ്റെ അകലവും. കണ്ണി എന്ന് പറയുന്നത് തിക്നെസ്, ഇപ്പോൾ 1 mm തിക്നെസ് ഉള്ളത് അതാണെങ്കിൽ നമ്മൾ കുഞ്ഞ് തീരെ ചെറിയ കുഞ്ഞുങ്ങളിടുമ്പോൾ കുഞ്ഞുങ്ങളുടെ വലിപ്പത്തിനനുസരിച്ചാണ് പലതരത്തിൽ വലകൾ മാർക്കറ്റിൽ കിട്ടും. 1 mm തിക്നെസ്സും 16 mm വലിപ്പമുള്ളതും അല്ലെങ്കിൽ 1.5 mm 20 mm അങ്ങനെ മീനിൻ്റെ വലിപ്പം അനുസരിച്ചാണ് നമ്മൾ ഇടുക. സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്നത് 1.5 mm തിക്നെസ്സും 20 mm കണ്ണി വലിപ്പമുള്ള വല ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 10 cm മുകളിലുള്ള കളാഞ്ചിനിയോ അല്ലെങ്കിൽ 10 cm മുകളിലുള്ള കരിമീനിയോ നമുക്ക് ഇടാവുന്നതാണ്. ആ മീനുകൾ അതിനുള്ളിൽ പുറത്ത് പോകില്ല. അതിന് ചുറ്റും പുറകിലിടുന്ന വല കുറച്ച് കട്ടി കൂടുതലായിരിക്കും, 2 mm കനവും 40 mm മെഷും. അപ്പോൾ അത് ഒരു പ്രൊട്ടക്റ്റീവായിട്ട് കിടക്കും. ഇങ്ങനെ ഒരു കൂട്ടിൽ നമുക്ക് 500 കളാഞ്ചി 200 കരിമീന് ഇടാം. ആ നല്ല ഒഴുക്കുള്ള ജലാശയമാണ്. ഇനി ഒഴുക്ക് കുറവുള്ള കുമ്പളങ്ങി പോലെയുള്ള അല്ലെങ്കിൽ കായൽ ആഴക്കുറവുള്ള കായലൊക്കെ അല്ല അത്ര മീൻ ഇടാൻ പറ്റില്ല. അവിടെ നമുക്ക് വല്ലപ്പോൾ ഒരു 100 കരിമീനും ഒരു 200 കളാഞ്ചി അങ്ങനെ ഇടാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിനെല്ലാത്തിനും ആശ്രയിച്ചിട്ട് വെള്ളത്തിൻ്റെ ഗുണനിലവാരം ആ സ്ഥലത്തിൻ്റെ ആഴമൊക്കെയാണ്. അങ്ങനെയാണ് ഇതിന് മീൻ കൃഷിയുടെ സ്വാഭാവികമായിട്ടുള്ള ഘടന എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ മീൻ കൃഷി ആർക്കൊക്കെ ചെയ്യാം എവിടെ ചെയ്യാം എന്നുള്ളതാണ്. നമുക്ക് ഏത് സ്ഥലത്തും പുതിയ ജലാശയങ്ങൾ നമുക്ക് ചെയ്യാം, പക്ഷേ പെർമിഷൻ എടുക്കണം. നമുക്കൊരു ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആണ് നമുക്ക് അതിന് എന്താ ഒരു അനുമതി തരേണ്ടത്. നമ്മൾ അവർക്കൊരു അപേക്ഷ കൊടുക്കണം. അപ്പോൾ അവർ വന്ന് വിശദമായി പരിശോധിച്ച് ഒരു കമ്മിറ്റിയൊക്കെ നോക്കി നമുക്കൊരു അനുമതി കിട്ടും. അനുമതി കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലത്ത് ഇപ്പോൾ അത്തരത്തിൽ അനുമതി കൊടുക്കാൻ വലിയ തടസ്സമില്ല, ചെയ്യുന്നുണ്ട്. നാളെയുടെ ഫാമിംഗ് മോഡൽ എന്ന് പറയുന്നത് ഇതാണ്. കാരണം നമ്മുടെ കേരളത്തിനെടുത്ത് നോക്കുകയാണെങ്കിൽ സ്ഥലമില്ല. എവിടെ കൃഷി ചെയ്യും? ഓരോ സെൻറ്റ് സ്ഥലത്തിന് ലക്ഷങ്ങളാണ് വില. വീട് വയ്ക്കാൻ വരെ സ്ഥലമില്ല. അപ്പോൾ ആ സ്ഥലത്ത് നമുക്കൊണ്ട് കുളം കുത്താൻ പറ്റും, കുളം കുത്താൻ പറ്റില്ല. പാടങ്ങളാണെങ്കിൽ കൃഷി ചെയ്യാതെ കിടക്കുന്ന സ്ഥലങ്ങളിൽ ആൾക്കാർക്ക് മീൻ കൃഷി ചെയ്യുന്ന ആഗ്രഹമുണ്ട്. അങ്ങനെ പെർമിഷൻ കൊടുത്താൽ പിന്നെ പാടശേഖരങ്ങൾ ഇല്ലാതാവും. അപ്പോൾ അത് പ്രായോഗികമല്ല. നമുക്ക് ഏറ്റവും അനുയോജ്യം നമ്മുടെ പുഴകളും കായലുകളാണ്. അത്തരത്തിലുള്ള ജലാശയങ്ങളിൽ നമുക്ക് കർഷകന് അല്ലെങ്കിൽ ഒരു മത്സ്യത്തൊഴിലാളിക്ക് കണ്ണായ പ്രദേശത്ത് 1 cent സ്ഥലം വാങ്ങൽ ഒരു പ്രായോഗികമല്ല. ആ സമയത്ത് അയാൾക്ക് സുഖമായിട്ട് ഇത്തരത്തിലുള്ള കായലുകളിൽ 1 cent രണ്ട് സെൻറ്റോ സ്ഥലത്ത് സ്വന്തമായിട്ട് കൃഷി ചെയ്യാം. അപ്പോൾ പുതിയ ജലാശയങ്ങൾ മത്സ്യകൃഷിക്ക് ഉപയോഗിക്കുക എന്നുള്ളത് നാളെയുടെ ഒരു ആവശ്യം. അതുതന്നെയാണ് നാളെ വരാൻ പോകുന്ന ഒരു മുഖവും. കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട് അത് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പരാജയങ്ങളുണ്ട് പല പല സ്ഥലങ്ങളെങ്കിലും അതൊരു മുന്നോട്ട് പോകുന്ന കൃഷി രീതി തന്നെയാണ്. ഇതിന് കൃഷിക്ക് ഒരു ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മുടെ വേനൽമഴ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ മഴയും വെള്ളപ്പൊക്കമൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ സ്ഥലത്തും എല്ലാ കാലവും 360 ദിവസം കൃഷി ചെയ്യാൻ പറ്റില്ല. കടലിനോട് അടുത്ത് ചേർന്ന ആഴിയും അവിടെ ഉപ്പുവെള്ളം എപ്പോഴും ഉണ്ടാവുകയും അധികം പ്രശ്നങ്ങളില്ലാത്ത സ്ഥലമാണ്. പക്ഷേ മറ്റേത് സ്ഥലം എടുത്ത് നോക്കിയാലും മഴ പെയ്യുമ്പോൾ മലിനജലം വരികയും മീൻ ചാവുകയും അതൊരു സ്വാഭാവികമായിട്ട് നിരന്തരം നടക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോൾ ചെയ്യാമെന്നുള്ളതിന് ഇത് പ്രധാനപ്പെട്ട സാധനം തന്നെയാണ്. ഇപ്പോൾ ഏറ്റവും അനുയോജ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന സമയം സെപ്റ്റംബർ മുതൽ നമുക്ക് ഏപ്രിൽ വരെ സുഖമായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒക്ടോബർ വരെ ഏപ്രിൽ വരെ സുഖമായിട്ട് ചെയ്യാം. ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു 10 cm വലിപ്പമുള്ള കാളാഞ്ചീന് ഇടുകയാണെങ്കിൽ അത് നമ്മൾ ശരിയായ തീറ്റ കൊടുക്കുകയാണെങ്കിൽ, 2 നേരം തീറ്റ കൊടുത്ത് 1 മാസം കൊണ്ട് വലിപ്പം അനുസരിച്ച് തരം തിരിച്ചൊക്കെ മാറ്റിയിട്ട് കൃത്യമായി തീറ്റ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 800 g 1 kg വലിപ്പമാകും. ചില സ്ഥലങ്ങളിൽ 1.5 kg ആവുന്ന സ്ഥലങ്ങളുണ്ടാവും. അത് സ്വാഭാവികമായിട്ട് നമുക്ക് 1 kg വലിപ്പം എത്തിക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ അതിനകത്ത് വലയിൽ ഇങ്ങനെ കല്ലുമ്മക്കായ പിടിക്കും, കറുത്ത കല്ലുമ്മക്കായ പിടിക്കും, വല അടയും, കണ്ണികളെല്ലാം ഇത് പോവും മീന്. പിന്നെ അവസാനം വെള്ളം കയറി ഇറങ്ങാം, മീൻ ചാവും, വലയുടെ വെയിറ്റ് കാരണം വല മുങ്ങിപ്പോവും. അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ നിരന്തരം ഈ വല ക്ലീൻ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത് ഈ അകംവലയും പുറം വലയുടെ ഉള്ളിൽ ഒരു 150 g വലിപ്പമുള്ള വലിയ കരിമീൻ ഇടുക, അതിന് തീറ്റൊന്നും കൊടുക്കരുത്. അപ്പോൾ ആ കരിമീൻ ഈ കല്ലുമ്മക്കായനെ കുറേശ്ശെ കഴിക്കും. അത് ചെയ്യാവുന്ന രീതിയാണ്, അത് നമ്മളെല്ലാവരും ചെയ്തു വരുന്നുണ്ട്. പക്ഷേ എങ്കിൽ അകത്ത വലയിൽ അപ്പോൾ വീണ്ടും വരും. അപ്പോൾ നമ്മൾ കരിമീനും കാളാഞ്ചിയും കൂടി കൃഷി ചെയ്യുന്ന ഉദ്ദേശിക്കുകയാണെങ്കിൽ കാളാഞ്ചിയോടൊപ്പം തന്നെ ഒരു 100 കരിമീനും നമ്മൾ ഇടണം. അപ്പോൾ ഈ കരിമീൻ വലകളെല്ലാം കൊത്തി തിന്നും. അതാണ് ഒരു കരിമീൻ്റെ കുഞ്ഞുങ്ങളാണ് ധാരാളം കിട്ടാനുണ്ട്, വർഷം മുഴുവൻ കിട്ടും. കാളാഞ്ചിനും ഇപ്പം നമ്മുടെ നാട്ടിൽ ധാരാളം കിട്ടാനുണ്ട്, ആന്ധ്രയിൽ ധാരാളം വരുന്നുണ്ട്, കർണാടകയിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളെ കിട്ടുന്ന ഒരു പ്രശ്നമല്ല. ഒരു 10 cm വലിപ്പമുള്ള കുഞ്ഞുങ്ങളെ ഒരു 50 60 തോതിൽ കിട്ടും. ചുരുങ്ങിയത് 10 cm മുകളിലുള്ള കുഞ്ഞുങ്ങളാണ് ഇടാനായിട്ട്. അതിന് താഴെയുള്ള ഇടാൻ പാടില്ല. രണ്ട് ഏത് മീനായാലും കരിമീനാണെങ്കിലും ഒരു മാക്സിമം ഒരു 8-9 cm കുറയാൻ പാടില്ല. കളഞ്ചി 10 cm മുകളിൽ തന്നെ ആവണം. ഇതാണ് അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള കാര്യം. ഇങ്ങനെ മീനിയിട്ട് 2 തരം തീറ്റ കൊടുത്താൽ സുഖമായിട്ട് നമുക്ക് ഇതിനെ വളർത്തിയെടുക്കാവുന്നതാണ്. അധികം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകും. ആ സമയം നമ്മൾ അത് കാര്യമായിട്ട് തീറ്റ കൊടുക്കാതെയോ അല്ലെങ്കിൽ കൃത്യമായിട്ട് വലയൊന്ന് ക്ലീൻ ചെയ്തിരുന്നു കഴിഞ്ഞാൽ ഈ കാളാഞ്ചി ഒരെണ്ണത്തിന് ഒരെണ്ണം മറ്റേനെ പിടിച്ച് തിന്നും. അവസാനം ഇതിനകത്ത് എണ്ണ ഉണ്ടാവില്ല, വലയെല്ലാം കേടായിപ്പോവും, ലാഭകരമാവില്ല. അതാണ് പലപ്പോഴും ആൾക്കാർ പരാജയപ്പെടുന്നത്. അപ്പോൾ സമയമുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റില്ല, 2 തരം പോയി നോക്കാനുള്ള സമയം വേണം, കൃത്യമായി പരിചരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇതിൽ ലാഭകരമായിട്ട് ചെയ്യാവുന്ന ഒരു സംരംഭം തന്നെയാണ്. ഇനി ഇതിനൊപ്പം നമുക്ക് വേറെ എങ്ങനെയൊക്കെ ഇതിനെ മുന്നോട്ട് കൊണ്ടുവരാമെന്നുള്ളതാണ്. ഇതിൽ നിന്ന് പുതുമ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു കർഷകന് വർഷം മുഴുവൻ ചെയ്യാൻ സാധ്യതയുള്ള ഒരു കർഷകനാണ്, അയാൾക്ക് അവിടെ മഴവെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല, അയാൾക്ക് വേണമെങ്കിൽ തുടരാം. ഞാൻ ഏപ്രിൽ വിളവെടുക്കുന്ന പറയുമ്പോൾ ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഒക്കെ ചെയ്യാൻ തുടങ്ങി അവർ വിളവെടുക്കാൻ പാടില്ല, അവരതിനെ 2 വർഷം വളർത്തണം. അപ്പോൾ ഈ 1 kg ആവണ മീൻ തന്നെ 2.5 kg 3 kg അത്രയും വലിപ്പവും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ കർഷകർ അങ്ങനെ എക്സ്റ്റെൻഡ് ഫാമിംഗ് എന്ന് പറയുന്നത് അത് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവണം. എല്ലാ വർഷവും നമ്മൾ കുഞ്ഞു മീനിട്ട് അതിന് പരിചരിച്ച് ഏറ്റവും പ്രയാസപ്പെട്ട് അതിന് വലുതാക്കി 800 g ആയിട്ട് പിടിച്ചു കൊടുക്കുന്നതല്ല കൃഷി രീതി. ആ മീൻ എന്ന് പറയുന്നത് വലുത 10-20 kg മീനാവുന്നതാണ്. നമ്മൾ ഈ 800 g ആക്കുന്നതിന് ശൈശവദശയായിട്ടുള്ളൂ. പരിപൂർണ്ണമായിട്ട് വളർന്ന് ഒരു മെച്ചുവർ ആവണമെങ്കിൽ അതിന് 3 kg എങ്കിലും വലിപ്പമാവണം. അപ്പോൾ അങ്ങനെ 3 kg വളരാൻ അനുവദിച്ചാൽ തന്നെ അതൊരു വലിയ ഒരു നേട്ടമായിരിക്കും. പക്ഷേ അതെല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ഏതെങ്കിലും സ്ഥലത്ത് വർഷം മുഴുവൻ ചെയ്യാൻ പറ്റുന്ന തോന്നുന്ന ഒരു പോയിന്റിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള കൃഷി രീതിയിലേക്ക് മാറാം, അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ല. പിന്നെ അടുത്ത് വറ്റയാണ്. നമ്മുടെ നാട്ടിൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഈ ചീനവലകൾ കിട്ടും വളപൊടി വറ്റാന്ന് പറഞ്ഞാൽ. CMFRA അതിൻ്റെ ബ്രീഡിംഗ് ടെക്നോളജി കണ്ടുപിടിച്ചിട്ടുണ്ട്, വിഴിഞ്ഞത്തുള്ള ശാസ്ത്രജ്ഞരാണ്. അപ്പോൾ അവിടെ നിന്ന് മേടിച്ച് നിങ്ങൾക്ക് ചെറിയ കുഞ്ഞുങ്ങളിട്ട് അതിനെയും 8 മാസം വളർത്താം.
ആ കുഞ്ഞുങ്ങളെ

ഇടുമ്പോൾ തിരിച്ചെടുത്തിടാൻ പാടില്ല. മിനിമം 7 സെൻറ്റിമീറ്ററുള്ള വലിപ്പമുള്ള കുഞ്ഞുങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അതും നമുക്ക് ഏകദേശം ആദ്യത്തെ ഒരു ഈ പറഞ്ഞ 10 മാസം കൊണ്ട് വളർച്ച കുറവായിരിക്കും. പിന്നീടുള്ള മാസങ്ങളായിരിക്കും അതിന് വളർച്ച കൂടുതൽ കിട്ടുക. അപ്പോൾ ഒരു തുടർച്ചയായിട്ടൊരു 10 മാസം 15 മാസം വളർത്താൻ പറ്റുന്ന ആളുകൾക്കാണ് അത് കൂടുതൽ അനുയോജ്യമാവുക. കാരണം അത് രണ്ടാമത്തെ ഫേസിലാണ് അതിന് വളർച്ച കൂടുതലായിട്ട് കിട്ടുക. പിന്നെ ചെമ്പല്ലിയാണ്. ചെമ്പല്ലി കൂടുതലായിട്ട് കുഞ്ഞുങ്ങൾ ഉൽപ്പാദനമില്ല. എല്ലാവരും കാലിൽ നിന്ന് ചൂണ്ടിയിട്ട് പിടിക്കുന്ന കുഞ്ഞുങ്ങളാണ്. അത് വാങ്ങുമ്പോൾ തന്നെ 10-50 ഗ്രാം വലിപ്പം ഉണ്ടാവും. അവർ 8 മാസം വളർത്തി കഴിഞ്ഞാൽ അതിനൊരു 700 ഗ്രാം 800 ഗ്രാം ഒക്കെ വലിപ്പം എത്തും. അതിനിപ്പോൾ നിലവിലുള്ള ചെറിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മേത്ത് ഒരു ചെറിയൊരു അസുഖം വരുന്നുണ്ട്, ചെറിയ ഇങ്ങനെ പൊട്ട് പോലെ. അതിനിങ്ങനെ മരുന്ന് നിലവിലൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യമായിട്ട് തുടങ്ങുന്ന ആൾക്കാർക്ക് അത് ചെയ്യാതിരിക്കായിരിക്കും നല്ലത്. ഇനി ഇതിൻ്റെ ഒരു ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്ന പൊതുവായ കാരണങ്ങളാണ്. ഇനി ഇവർക്ക് ഈ ഇപ്പോൾ നിലവിൽ ചെയ്യുന്ന കൂടുതൽ കൃഷിക്കാർക്ക് എങ്ങനെ അവരെ ഒരു കൂടുതൽ പൈസ ഉണ്ടാക്കാം അല്ലെങ്കിൽ കൂടുതൽ വരുമാനം ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട വിഷയം. അതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ നിങ്ങൾക്ക് സാധാരണ ഇതിൽ മീനെ പിടിച്ച് നമ്മൾ സാധാരണ കടയിൽ കൊണ്ടുകൊടുക്കുന്ന പകരം നീ ഇപ്പോൾ ഏറ്റവും അധികം ആളുകൾ ജീവനോടെ മത്സ്യങ്ങളെ ലഭിക്കാനായിട്ടുള്ള ആഗ്രഹമുള്ള ആളുകളുണ്ട്. അങ്ങനെ ജീവനോടെ കൂടി വിൽക്കുന്ന ഒരു സംരംഭം ആരെങ്കിലും തുടങ്ങുകയാണെങ്കിൽ അവർക്ക് സപ്ലൈ ചെയ്താൽ നമുക്കൊരു 10% കൂടുതലെങ്കിലും രൂപയ്ക്ക് നമുക്കിത് വിൽക്കാൻ പറ്റും. 500 രൂപയാണ് നല്ല വിലയെങ്കിൽ 550 രൂപ കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ സ്ഥിരമായിട്ട് അങ്ങനെ നമ്മളിങ്ങനെ ജീവനുള്ള മീനെ കൊടുക്കാൻ പറ്റുന്ന ഈ ഹോട്ടലുകൾ കണ്ടുപിടിക്കുകയോ അല്ലെങ്കിൽ വലിയ വലിയ സ്റ്റാർ ഹോട്ടലിലൊക്കെ സംസാരിച്ച് ഒരു പ്രീമിയം പ്രൈസിൽ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുകയാണെങ്കിൽ അതൊരു കൂടുതൽ നല്ലതായിരിക്കും. ഇനി വേറൊരു രീതി നമ്മൾ പലപ്പോഴും ചെയ്തു നോക്കിയതാണ്. പരിപൂർണ്ണമായിട്ട് വിജയം എന്ന് പറയാൻ പറ്റില്ല. നമ്മളുടെ കൂട്ടിൽ തന്നെ ഈ ചെറിയ ട്രേകൾ, പ്ലാസ്റ്റിക്കിൻ്റെ ട്രേകൾ വെച്ച് അതിനകത്ത് വാട്ടർ ക്രാബ് ഉണ്ടല്ലോ, അപ്പോൾ ഈ പഞ്ഞി ഞണ്ടുകളിലെ കൊണ്ടുവന്നിട്ട് അതിനെ ഒന്ന് ഹാർഡൻ ആക്കാനുള്ള ശ്രമം നടത്തി. അത് ശരിക്കും പറഞ്ഞാൽ അതെല്ലാം നമ്മൾ ഇടുന്നതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ലാഭകരമാണ്. പക്ഷെ അങ്ങനെ കിട്ടാറില്ല. പക്ഷെങ്കിലും ഇപ്പോൾ ഒരു 5-10 ഞണ്ട് ഇട്ട് കഴിഞ്ഞാൽ 2-3 ഞണ്ട് ശരിയായി വന്നാലും നമുക്കതൊരു ഒരു വരുമാനമാണ്, നഷ്ടപ്പെടാനൊന്നുമില്ല. അപ്പോൾ അതും നമുക്ക് വേണമെങ്കിൽ ശ്രമിക്കാം. അതായത് നമ്മൾ നിലവിലുള്ള കൂടിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അല്ലാതെ പുതിയ കൃഷി, പുതിയ ഒരു കൃഷി തന്നെ പല സ്ഥലത്തേക്കും വ്യാപിപ്പിക്കുക, അത് ചെയ്യാം. അതിനേക്കാളും ഉപരി നമ്മൾ ചെയ്യുന്ന കൃഷിയിൽ നമുക്ക് എങ്ങനെ അതിനൊരു മൂല്യവർദ്ധിത നടത്താം, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മുടെ മീനെ നമുക്ക് എങ്ങനെ വില കൂടി വിൽക്കാം, ഏറ്റവും എളുപ്പം ജീവനുള്ള മീനെ വിൽക്കാമെന്ന് പറഞ്ഞു. രണ്ടാമത് നമ്മുടെ കൂട്ടിൽ നമുക്ക് വേറെ എന്താ ചെയ്യാം, കല്ലുമുക്കായ വളർത്താം. കല്ലുമുക്കായ വളർത്താൻ ഒറ്റ കാര്യം ശ്രദ്ധിക്കേണ്ടുള്ളൂ, ഒഴുക്ക് കൂടുതലുള്ള സ്ഥലത്ത് കല്ലുമുക്കായ ഇട്ട് കഴിഞ്ഞാൽ അതിന് അധികം വളർച്ച ഉണ്ടാവില്ല. കാരണം കല്ലുമുക്കായ ഇങ്ങനെ വായ തുറന്ന് അടച്ചാണ് ഇതിന് തീറ്റ കഴിക്കുന്നത്. അപ്പോൾ വെള്ളം ഇങ്ങനെ വളരെ പെട്ടെന്ന് പോകുന്ന സ്ഥലത്തിന് തീറ്റ കിട്ടില്ല. വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറഞ്ഞ സ്ഥലത്ത്, ഈ കൂടുതലുള്ള സ്ഥലത്താണെങ്കിൽ ഇതിന് നല്ല ഗ്രോത്ത് കിട്ടും. അപ്പോൾ കല്ലുമുക്കായനെ ഇടാം. പിന്നെ ഈ ഞണ്ടിന് നമുക്ക് ഇട്ട് നോക്കാം. അത് നിങ്ങൾ ഇട്ട് അതിന് വിജയിക്കുകയാണെങ്കിൽ നല്ലത് തന്നെയാണ്. കാരണം ഇപ്പോൾ പഞ്ഞി ഞണ്ടിന് വില കുറവായിരിക്കും, അത് ഒരു 15 ദിവസം കഴിഞ്ഞാൽ നമുക്ക് വില കിട്ടും. പക്ഷേ അത് അതിനകത്ത് 1-2 പ്രശ്നങ്ങൾ വെച്ചാൽ ലാർജ് സ്കെയിലൊക്കെ ചെയ്യാൻ പോകുമ്പോൾ ഇതിന് മേത്ത് മുഴുവൻ വരകൾ വീഴുകയും ശരിയായ രീതിയിൽ അത് ഹാർഡാവാതിരിക്കുകയും അപ്പോൾ വാങ്ങുന്ന ആൾക്കാർക്ക് അതിനുള്ള താല്പര്യം കുറയുക, അങ്ങനെ ഒരു ഭയങ്കര പ്രതിസന്ധിയിൽ പോകുന്നുണ്ട്. പക്ഷേ നിലവിൽ കുടുംബത്തിൽ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് പൊതുവേ മീനെ കൈകാര്യം ചെയ്തും ഞണ്ടിനെ കൈകാര്യം ചെയ്തും ഒക്കെ പരിചയം ഉണ്ടാവും. അപ്പോൾ അവർക്കിത് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കല്ലുമുക്കായനെ ചെയ്യുമ്പോഴും ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കല്ലുമുക്കായുടെ വിത്ത് കിട്ടുന്ന സമയത്ത് കൊണ്ടിട്ടിട്ട് കാര്യമില്ല. മിനിമം ഉപ്പിൻ്റെ അളവ് 15 മുകളിൽ, 20 മുകളിലാവണം നല്ലത്. ഏറ്റവും കുറഞ്ഞത് 15 മുകളിൽ അല്ലെങ്കിൽ നമ്മൾ ഇടുമ്പോൾ തന്നെ കുഞ്ഞ് ഇതെല്ലാം ചത്തുപോകും. പിന്നെ ഏറ്റവും വലിയ കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ 20 ഗ്രാം 25 ഗ്രാമായി അപ്പോൾ നമ്മൾ കുറച്ചും കൂടി നാളെ നിൽക്കട്ടെ എന്ന് വിചാരിക്കാനും പാടില്ല. കാരണം അപ്പോൾ വേനൽ മഴ വരും, ചിലപ്പോൾ ഏപ്രിൽ ആകുമ്പോൾ തന്നെ മഴ വരും. അങ്ങനെ വേനൽ മഴ വന്നാൽ പെട്ടെന്ന് തന്നെ ഇതെല്ലാം സ്പോണാവും, അതിൻ്റെ വെയിറ്റ് കുറയും, അതെല്ലാം ചത്തും പോവും. അപ്പോൾ അത് ശ്രദ്ധിക്കും. രണ്ട് കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ മഴ വരുന്നതിന് മുൻപ് തന്നെ കല്ലുമുക്കായനെ പിടിക്കും വേണം. ഇനി കല്ലുമുക്കായനെ പിടിച്ച് അങ്ങനെ തന്നെ കൊണ്ട് വിൽക്കാനും പാടില്ല. അതിനകത്ത് കഴിച്ച തീറ്റയും അതിൻ്റെ കാഷ്ടമൊക്കെ ഉണ്ടാവും. നമ്മളൊരു ചെറിയൊരു ചെറിയ ടാങ്ക് നമ്മുടെ കുളത്തിൻ്റെ അടുത്ത് തന്നെ സെറ്റ് ചെയ്ത് വെച്ച് അതിനകത്ത് ഒരു ദിവസം ഇട്ട് എയർ ഒക്കെ കൊടുത്ത് അതിൻ്റെ ഉള്ളിലുള്ള അഴുക്കെല്ലാം പുറത്ത് പോയി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം കൊടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രാവശ്യം വാങ്ങിയ ആൾക്കാർ വീണ്ടും വീണ്ടും വാങ്ങും. ഇനി അതല്ല, നിങ്ങൾക്ക് കുറച്ചും കൂടി സൗകര്യം ഉണ്ടെങ്കിൽ അതിനെ കുറച്ചും കൂടി ഒരു നമ്മളൊരു വേറെ ടാങ്കൊക്കെ സെറ്റ് ചെയ്ത് ആ വെള്ളം നല്ല പ്യൂരിഫൈഡ് വെള്ളമൊക്കെ വെച്ച് അതിനകത്ത് നമ്മൾ ഡീപ്യൂറേഷൻ എന്ന് പറയാം, അതൊക്കെ ചെയ്ത് നല്ല വൃത്തിയായി പാക്ക് ചെയ്ത് അതിൻ്റെ ഇറച്ചിയെടുത്ത് ഫ്രീസ് ചെയ്ത് അങ്ങനെ വിൽക്കാം. അതിനെ ഒരു വാല്യുഡേഷൻ ചെയ്യാം. പിന്നെ അതിൽ അച്ചാർ ഉണ്ടാക്കാറുണ്ട്, അതും ചെയ്യാം. അപ്പോൾ നമ്മൾ നിലവിൽ കിട്ടുന്ന ഉൽപ്പന്നങ്ങളെ എങ്ങനെ മൂല്യവർദ്ധന നടത്തി ചെയ്യാമെന്നുള്ള രീതിയിൽ ചെയ്യാവുന്ന ഒരു കാര്യങ്ങളാണ് ഈ കൂടുമത്സ്യ കൃഷി, കല്ലുമുക്കായ കൃഷി, അതിൻ്റെ കൂടെ ഞണ്ടിൻ്റെ ഈ അതിനെ ഫാറ്റൻ ചെയ്യാനുള്ളത്, ഇതെല്ലാം കൂടി ചേർന്ന് ചെയ്യാവുന്നതാണ്. കുടുംബത്തിൽ കൃഷിയുടെ പ്രധാനപ്പെട്ട പ്രതിസന്ധി ഇതാണ്. നമ്മൾ ആ കൃത്യമായ സമയത്ത് മഴയ്ക്ക് മുൻപ് ഇതിന് വിളവെടുത്തില്ലെങ്കിൽ പ്രശ്നങ്ങളുള്ള സ്ഥലത്ത്, ചില സ്ഥലങ്ങളിൽ പ്രശ്നങ്ങളില്ല, അത് നമ്മൾ പത്രങ്ങളൊക്കെ നിരവധി വാർത്തകൾ കണ്ടിട്ടാണ്. കായലിലേക്ക് മാലിന്യം ഒഴുകിയത് മൂലം മീൻ ചത്തുവെന്നും, അല്ലെങ്കിൽ നമ്മുടെ തന്നെ വീടുകളിൻ്റെ ചുറ്റുപാടും കെട്ടി കിടക്കുന്ന അഴുക്ക് തന്നെ വന്നാലും മതി, അത് മാലിന്യം കമ്പനിക്കാർ ഒഴുകിക്കോണം നിർബന്ധമൊന്നുമില്ല. മാലിന്യം വന്നാൽ എന്ന് വെച്ചാൽ മീൻ ഓടാൻ പറ്റില്ല. സാധാരണത്തിൽ ഈ പുഴയിലുള്ള മീനെല്ലാം എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവർ ഓടി രക്ഷപ്പെടും. ഈ കൂടുതലുള്ള മീൻ എങ്ങോട്ടും ഓടാൻ പറ്റില്ല, സ്വാഭാവികമായിട്ട് അത് ചത്തുവും. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രതിസന്ധി. അപ്പോൾ കൃത്യമായിട്ടൊരു പ്ലാനിങ് ആണ് വേണ്ടത് നമുക്ക്. എപ്പോൾ തുടങ്ങാം, എപ്പോൾ വിളവെടുക്കണം, അത് നമ്മൾ ഇപ്പോൾ മീനെ കിട്ടിയില്ല അല്ലെങ്കിൽ സബ്സിഡിക്ക് വേണ്ടി അപേക്ഷിച്ചു അത് പിന്നെ കിട്ടും, അങ്ങനെ ആലോചിച്ചിരുന്ന് ചെയ്യേണ്ട പരിപാടിയല്ലത്. ഇത് നമ്മളാ സമയത്തിന് കൃത്യമായിട്ട് രീതിയിൽ നമ്മളൊരു ഒരു ഒരു അഗ്രി ബിസിനസ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കൃഷിയെക്കാൾ ഉപരി നമ്മൾ ബിസിനസ് പോലെ കണ്ട് ചെയ്യണം. അതിനകത്ത് ആര് വന്നാലും എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ കുഞ്ഞുങ്ങളിടേണ്ട സമയത്ത് തന്നെ കുഞ്ഞുങ്ങളിടണം. തീറ്റ എത്ര പ്രതിസന്ധി ആയാലും, തീറ്റ വില കൂടിയാലും നമ്മൾ വാങ്ങിക്കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ വാങ്ങിക്കൊടുക്കണം. കൃത്യമായിട്ട് വല പരിചരിക്കണം, കൃത്യമായ സമയങ്ങളിൽ വിളവെടുക്കണം, കൃത്യമായ ആളുകൾ കൊടുക്കും വേണം. നമ്മളെ മീനെല്ലാം ഉണ്ടാക്കി തോന്നിയ പോലെ എല്ലാം കൂടി ഒരുമിച്ച് പിടിച്ച് അതിന് അപ്പോൾ കൊണ്ടുവരുന്ന സമയത്ത് ചിലപ്പോൾ കടക്കാരൻ പറയും എനിക്കിപ്പോൾ ഇന്ന് ഇന്ന് മീൻ വേണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ ചെയ്തതെല്ലാം പാഴായി.
അപ്പോൾ വിൽപ്പന

0: വരെ നമ്മളതിനകത്ത് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ചെയ്താൽ മാത്രമാണ് ഈ സാധനം വിജയിക്കുള്ളൂ. ഏത് കൃഷിയും, പ്രത്യേകിച്ച് മത്സ്യകൃഷി, കേരളത്തിന് അതിഭീകരമായിട്ടുള്ള സാധ്യതകളുണ്ട്. കാരണം നമ്മുടെ ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്, റിസോർട്ടുകളുണ്ട്, ഹോട്ടലുകളുണ്ട്, ആളുകൾക്ക് എല്ലാവർക്കും ഈ അമോണിയ ഇട്ടതോ ഫോർമലിൻ ഇട്ടതോ മീനെ പേടിയുമുണ്ട്. അപ്പോൾ ജീവനുള്ള മീനെ കിട്ടുകയാണെങ്കിൽ, ഇപ്പോൾ വെളിനാടുകളിലൊക്കെ നമ്മൾ പോകുകയാണെങ്കിൽ ഹോട്ടലുകളിൽ മുന്നിൽ തന്നെ ജീവനുള്ള മീനുകളുടെ ഇറ കൊടുത്ത് വെച്ചേക്കാണ്. നമ്മൾ പറയുമ്പോഴാണ് അവരെടുത്ത് കട്ട് ചെയ്ത് തരുന്നത്. അത് വാങ്ങാൻ ശേഷിയുള്ള ആൾക്കാർ വാങ്ങട്ടെ, അപ്പോൾ ഈ കർഷകന് അതിനൊരു വിഹിതം കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മളിതിനെ കൂടുതൽ കുറച്ചും കൂടി ഒരു ശാസ്ത്രീയമായും അതിനുപരി നമ്മളൊരു വാണിജ്യ അടിസ്ഥാനത്തിൽ ബിസിനസ് കണ്ണിലൂടെയും കൂടി ഇതിനെ കാണണമെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം.
1: ജലാശയങ്ങൾ വെറും ജലത്തിന്റെ സംഭരണ കേന്ദ്രങ്ങൾ മാത്രമല്ല, ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തിയാൽ അവ ഭക്ഷ്യസുരക്ഷയ്ക്കും തൊഴിൽ സാധ്യതയ്ക്കും അധിക വരുമാനത്തിനും വഴിയൊരുക്കുന്ന സമ്പത്താണ്. കൂടുമത്സ്യകൃഷിയിലൂടെ ആ സമ്പത്ത് പ്രയോജനപ്പെടുത്താം, ജലാശയത്തെ സംരക്ഷിക്കാം, മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കാം, വരുമാനം ഉയർത്താം. കൂടുതൽ വരുമാനത്തിന് ഓരോ ജലാശയത്തിലെ കൂടുമത്സ്യകൃഷി. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് CMFRIയിലെ സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ വികാസ് PA.
2: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
3: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
2: എങ്ങനെ?
3: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
4: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: ഇനി കമ്പോള വില നിലവാരം.
1: ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണ ക്വിന്റലിന് 25,100 രൂപ മുതൽ 28,300 രൂപ വരെയും കൊപ്ര ക്വിന്റലിന് 15,400 രൂപ മുതൽ 16,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കശുവണ്ടിപ്പരിപ്പ് ക്വിന്റലിന് 84,300 രൂപയും അടയ്ക്ക 1,000 എണ്ണത്തിന് 4,600 രൂപ മുതൽ 6,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിന്റലിന് 24,000 രൂപ മുതൽ 27,000 രൂപ വരെയും പൈനാപ്പിളിന് 4,900 രൂപ മുതൽ 6,000 രൂപ വരെയും മഞ്ഞളിന് 18,000 രൂപ മുതൽ 18,500 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പ ക്വിന്റലിന് 2,500 രൂപ മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 രൂപ മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് കമ്പോള വില നിലവാരം. ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം.
2: വാഴയെ ആക്രമിക്കുന്ന പിണ്ടിപ്പുഴുവിന്റെ വംശവർദ്ധന തടയാനായി വാഴത്തോട്ടം വൃത്തിയായി സൂക്ഷിക്കുക. നട്ട് 5-5.5 മാസം പ്രായമാകുന്നതോടെ വാഴത്തടയിൽ വണ്ടുകൾ മുട്ടയിടാൻ തുടങ്ങും. മുട്ട വിരിഞ്ഞിറങ്ങുന്ന പുഴുക്കൾ വാഴപ്പോളകളുടെ ഉള്ളിലേക്ക് കടന്ന് പിണ്ടി തിന്ന് വളരും. വാഴ മറിഞ്ഞു വീഴുമ്പോൾ മാത്രമാണ് മിക്കവാറും ഇതിന്റെ ആക്രമണം അറിയുക. ഈ വണ്ടിന്റെ ആക്രമണം തടയുന്നതിനായി വാഴയ്ക്ക് 5 മാസം പ്രായമാകുമ്പോൾ തന്നെ കളിമണ്ണ് കുഴച്ച് വാഴയുടെ പുറംപോളകളിൽ തേച്ച് പിടിപ്പിക്കണം. അല്ലെങ്കിൽ വേപ്പധിഷ്ഠിത കീടനാശിനി 4 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക. ഇങ്ങനെ ചെയ്താൽ വണ്ട് മുട്ടയിടുന്നത് തടയുവാൻ സഹായിക്കും. പിണ്ടിപ്പുഴുവിന്റെ ആക്രമണം രൂക്ഷമാണെങ്കിൽ ക്ലോർ പൈറിഫോസ് എന്ന കീടനാശിനി 2.5 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ഇലക്കവിളിൽ ഒഴിച്ചുകൊടുക്കുക. മഴക്കാലത്ത് വാഴയിൽ കാണുന്ന ഇലപ്പുളി രോഗത്തെ നിയന്ത്രിക്കാനായി 20 ഗ്രാം സ്യൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് കുളിർക്കി തളിക്കുക. 2 ആഴ്ചയ്ക്ക് ശേഷവും രോഗത്തിന് കുറവില്ലെങ്കിൽ 2 മില്ലിലിറ്റർ ഹെക്സാകൊണാസോൾ 1 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ 1 മില്ലിലിറ്റർ പ്രോപ്പിക്കൊണാസോൾ 1 ലിറ്റർ വെള്ളത്തിൽ പശ ചേർത്ത് ഇലയുടെ അടിയിൽ പതിയത്തക്ക വിധം കുളിർക്കി തളിക്കുക. തുടർച്ചയായ മഴ മൂലം കുരുമുളകിൽ ദ്രുതവാട്ട രോഗം കാണാൻ ഇടയുണ്ട്. 2 കിലോ ട്രൈക്കോഡെർമ 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം 2 ആഴ്ചത്തേക്ക് വയ്ക്കുക. ഈ മിശ്രിതത്തിൽ നിന്ന് 2.5 കിലോ വീതം ഓരോ കുരുമുളക് ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. രോഗം കൂടുന്ന പക്ഷം 1% വീര്യമുള്ള ബോർഡോ മിശ്രിതമോ അല്ലെങ്കിൽ 20 ഗ്രാം സ്യൂഡോമോണാസ് ഫ്ലൂറസെൻസ് അല്ലെങ്കിൽ 2.5 ഗ്രാം കോപ്പർ ഓക്സിക്ലോറൈഡ് അല്ലെങ്കിൽ 2 ഗ്രാം കോപ്പർ ഹൈഡ്രോക്സൈഡ് 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് മണ്ണ് കുതിരത്തക്കവണ്ണം ഒഴിച്ചുകൊടുക്കുകയും ചെടിയിൽ തളിച്ചുകൊടുക്കുകയും ചെയ്യുക.

0: കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
2: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
3: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
0: പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതാണ്: ശുദ്ധജല മത്സ്യകൃഷിക്ക് അനുയോജ്യമായ കാർപ്പ് മത്സ്യങ്ങളെ പ്രേരിത പ്രജനനം വഴി ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് സമയത്താണ്? ഉത്തരം: ഇടവപ്പാതി, അതായത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസത്തിൽ. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം: ഷിബു ജോർജ്. നിർവഹണ സഹായം: ലിജി അനിൽ.
4: വയലും വീടും സമാപിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, വീണ്ടും ചലച്ചിത്ര ഗാനങ്ങളിലേക്ക്. വിക്രമാദിത്യൻ എന്ന ചിത്രത്തിൽ നജീം അർഷാദും സൗമ്യ ടി ആറും പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് സന്തോഷ് വർമ്മ, സംഗീതം ബിജിബാൽ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: ഹരിനാരായണന്റെ വരികൾക്ക് രതീഷ് വേഗയുടെ സംഗീതത്തിൽ നജീം അർഷാദും റിമി ടോമിയും പാടിയത് ചിത്രം ആടുപുലിയാട്ടം.

ഇനി സിതാര പാടിയ ഒരു ഗാനമാണ് വില്ലൻ എന്ന ഈ ചിത്രത്തിലെ ഈ ഗാനത്തിൻ്റെ വരികൾ എഴുതിയത് ഹരിനാരായണൻ, സംഗീതം ഫോർ മ്യൂസിക്സ്.

0: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: ഹരിനാരായണൻ വരികൾ എഴുതി, നാദിർഷ സംഗീതം നൽകി, നജീം അർഷാദ് പാടിയ ഗാനം, ചിത്രം ഒരു യമണ്ടൻ പ്രേമകഥ.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: വിനായക് ശശികുമാർ വരികൾ എഴുതി, പ്രിൻസ് ജോർജ് സംഗീതം നൽകി. പ്രിൻസ് ജോർജിനോടൊപ്പം ഷാരൺ ജോസഫ് പാടിയ ഗാനം, ചിത്രം ചിരി.

0: കരുണാസായി മനോയാനം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കരുണാസായി, ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
1: ഹരിനാരായണന്റെ വരികൾ, ഫോർ മ്യൂസിക്സിന്റെ സംഗീതം, എം ജി ശ്രീകുമാർ പാടിയത്, ചിത്രം ഒപ്പം.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 8 മണിക്കുള്ള FM ന്യൂസ് ഹെഡ്ലൈൻസിന് ശേഷം തുടർന്ന് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: മൊബൈൽ ഫോണുകൾ ആശയവിനിമയത്തിനുള്ള ഉപാധി എന്നതിലുപരി മികച്ച ഭരണനിർവഹണത്തിനുള്ള നിർണായക ഉപകരണമായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 10th ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. 57th GST കൌൺസിൽ യോഗം ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്നു. GST ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്ന അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഒഴിവാക്കി. ഔഷധ നിർമ്മാണ കമ്പനികൾ ഡോക്ടർമാർക്ക് സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും നൽകുന്നതിന് നിയമപരമായ നിയന്ത്രണം ആവശ്യമാണോ എന്ന് പരിശോധിക്കാൻ 3-അംഗ സമിതി രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതി നിർദ്ദേശം. 2026 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം കനേഡിയൻ എഴുത്തുകാരി ആൻ കാർസന്. ക്ലാസിക്കൽ ശൈലിയോട് ചേർന്ന് നിന്ന് സമകാലിക സാഹിത്യത്തിന് വൈവിധ്യമാർന്ന സംഭാവനകൾ നൽകിയതിനാണ് പുരസ്കാരം. ലോക മാനസികാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി അമ്മയും കുഞ്ഞും ആശുപത്രികളിൽ ആരംഭിക്കുന്ന സൌജന്യ മാനസികാരോഗ്യ ക്ലിനിക്കുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. വോട്ടർ പട്ടിക പുതുക്കുന്നതിനായി സംസ്ഥാന വ്യാപകമായി പ്രത്യേക എൻറോൾമെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കും. ഈ മാസം 15 മുതൽ 31 വരെ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്നും 9 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ നിലവിലെ ജേതാക്കളായ കണ്ണൂർ വാരിയേഴ്സ് FCയും ഫോഴ്സ് കൊച്ചി FCയും നാളെ കണ്ണൂരിൽ ഏറ്റുമുട്ടും. ഇന്ത്യ വെസ്റ്റിൻഡീസ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2nd മത്സരം നാളെ റാഞ്ചിയിൽ. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി നാളെ രാവിലെ 6 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുകയാണ്. ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരന്റെ വരികൾക്ക് ദീപക് ദേവിന്റെ സംഗീതത്തിൽ ജോബ് കുര്യനും റിതയും ഉറുമി എന്ന ചിത്രത്തിൽ പാടിയ ഗാനം കേൾക്കൂ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: അടുത്തതായി ഇഡിയറ്റ്സ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം നന്ദു കർത്ത, പാടിയത് നജീം അർഷാദ്, സൗമ്യ ടി ആർ.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: ഫോട്ടോഗ്രാഫർ എന്ന ചിത്രത്തിൽ മഞ്ജരി പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് കൈതപ്രം, സംഗീതം ജോൺസൺ.

ആദം ജോൺ എന്ന ചിത്രത്തിൽ നിന്നുള്ള ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് കാർത്തികും സംഘവും. രചന ഹരിനാരായണൻ, സംഗീതം ദീപക് ദേവ്.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വെങ്കോട്, വട്ടപ്പാറ.
1: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗറിന്റെ ഈണത്തിൽ യേശുദാസും ഹരിഹരനും വിജയ് യേശുദാസും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം മില്ലനിയം സ്റ്റാർസ്.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. വയലാർ ശരസ്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം. ദേവാനന്ദും ശ്വേതാമോഹനും ഗോൾ എന്ന ചിത്രത്തിൽ പാടിയ ഗാനം.

അൻവർ എന്ന ചിത്രത്തിനായി ശ്രേയ ഘോഷാലും നരേഷ് അയ്യറും പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിൻ്റെ വരികൾ എഴുതിയത് റഫീഖ് അഹമ്മദ്, സംഗീതമൊരുക്കിയത് ഗോപി സുന്ദർ.

ചെക്കൻ എന്ന ചിത്രത്തിൽ മണികണ്ഠൻ പെരുമ്പടപ്പ് വരികളെഴുതി പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന് സംഗീതം നൽകിയത് സിബു സുകുമാരൻ.

നിശബ്ദം എന്ന ചിത്രത്തിന് വേണ്ടി ദേവാനന്ദ് പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിൻ്റെ രചനയും സംഗീതവും നിർവഹിച്ചത് രഘുനാഥ് എൻ.ബി.

അടുത്ത ഗാനത്തിൻ്റെ വരികളെഴുതിയത് സന്തോഷ് വർമ്മ, സംഗീതം നൽകിയത് എമിൽ മുഹമ്മദ്, ശ്രേയ ഘോഷാൽ പാടിയത് ചിത്രം മേരാ നാം ഷാജി.

ഔസേപ്പച്ചൻ്റെ സംഗീതത്തിൽ ജി ശ്രീറാം, മൃദുല വാര്യർ എന്നിവർ നടൻ എന്ന ചിത്രത്തിൽ പാടിയ ഗാനം. ഈ ഗാനത്തിൻ്റെ രചന ഡോക്ടർ മധു വാസുദേവൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി നിശാ സുരഭിയിൽ തുടർന്ന് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സംഗീതസുധ.
1: സംഗീതസുധയിൽ ഇന്ന് ശ്രീ ശ്രേയസ് നാരായണൻ പാടിയ കൃതികൾ കേൾക്കാം. ശ്രീമതി എസ് ആർ രാജശ്രീ വയലിൻ, ശ്രീ എ ബാലകൃഷ്ണ കമ്മത്ത് മൃദംഗം, ശ്രീ വൈക്കം എൻ ഗോപാലകൃഷ്ണൻ ഖടം. ആദ്യം നിന്നാടനേല എന്നാരംഭിക്കുന്നു രാഗം. കന്നഡ ആദിതാളം ത്യാഗരാജസ്വാമികൾ രചിച്ചത്.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ ശ്രേയസ് നാരായണൻ പാടിയ കൃതികൾ. ശ്രീമതി എസ് ആർ രാജശ്രീ വയലിൻ, ശ്രീ എ ബാലകൃഷ്ണ കമ്മത്ത് മൃദംഗം, ശ്രീ വൈക്കം എൻ ഗോപാലകൃഷ്ണൻ ഖടം. അടുത്തതായി തായേ ത്രിപുര സുന്ദരി എന്ന കൃതികൾക്കാം രാഗം ശുദ്ധസാവേരി, ഖണ്ഡചാപ്പ് താളം, പെരിയസ്വാമി തൂരൻ രചിച്ചത്.

0: ഇതുവരെ കേട്ടത് ശ്രീ ശ്രേയസ് നാരായണൻ പാടിയ കൃതികൾ. ശ്രീമതി എസ് ആർ രാജശ്രീ വയലിൻ, ശ്രീ എ ബാലകൃഷ്ണ കമ്മത്ത് മൃദംഗം, ശ്രീ വൈക്കം എൻ ഗോപാലകൃഷ്ണൻ ഘടം.
1: സംഗീതസുധ സമാപിച്ചു.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. പുണ്യം എന്ന ചിത്രത്തിൽ ചിത്രപാടിയ ഗാനം. രചന S. രമേശൻ നായർ, സംഗീതം M. ജയചന്ദ്രൻ.

ചലച്ചിത്രഗാനങ്ങൾ ഇനി നിശാസുരഭിയിൽ തുടർന്ന് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9 നിശാസുരഭിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്നാദ്യം രഥോത്സവം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

0: ഇന്നത്തെ നിശാസുരഭി ഇവിടെ പൂർണ്ണമാകുന്നു. ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സുഭാഷിതം കേൾക്കാം. ഡോക്ടർ ജോൺ ടി ഏബ്രഹാം തേവരേത്ത് അവതരിപ്പിക്കുന്നു.
1: ലളിതമായ ജീവിതവും ഉയർന്ന ചിന്തയും കേൾക്കുമ്പോൾ എത്ര മനോഹരമായ സുപരിചിതമായ ഒരു തത്വം. എന്നാൽ ഇന്നിൻ്റെ ഈ അതിവേഗ ലോകത്ത് ബാഹ്യമായ ആഡംബരങ്ങൾക്ക് നാം വലിയ വില നൽകുമ്പോൾ ഇതിൻ്റെ യഥാർത്ഥ ആഴം നാം പലപ്പോഴും മറന്നുപോകുന്നു. ഒരു ചെറിയ കഥ പറയാം. പണ്ട് പ്രശസ്തനായ ഒരു ജപ്പാനീസ് സെൻ ഗുരുവിൻ്റെ ആശ്രമത്തിൽ അദ്ദേഹത്തെ കാണാൻ ഒരു വലിയ പ്രഭു എത്തി. വില കൂടിയ പട്ടുതുണികളും രത്നാഭരണങ്ങളും അണിഞ്ഞ് സ്വന്തം പദവിയിലും അറിവിലും അത്യധികം അഹങ്കരിച്ചിരുന്ന ഒരാളായിരുന്നു ആ പ്രഭു. ആശ്രമത്തിലെത്തിയ അയാൾ ഗുരുവിനോട് പറഞ്ഞു, "ഗുരു, എനിക്ക് ജീവിതത്തിന്റെ പരമസത്യം എന്താണെന്ന് അങ്ങ് ഉപദേശിച്ചു തരണം. പക്ഷേ എന്റെ സമയം വളരെ വിലപ്പെട്ടതാണ്, അധികം ദീർഘിപ്പിക്കരുത്." ശാന്തനായ ഗുരു അയാളെ ഇരുത്തി സൗമ്യമായ പുഞ്ചിരിയോടെ പറഞ്ഞു, "നമുക്ക് ആദ്യം ഒരു കപ്പ് ചൂട് ചായ കുടിക്കാം." ഗുരു ഒരു കപ്പ് എടുത്ത് പ്രഭുവിന്റെ മുന്നിൽ വെച്ചു. തുടർന്ന് കെറ്റിലിൽ നിന്ന് ചായ കപ്പിലേക്ക് പകരാൻ തുടങ്ങി. കപ്പ് നിറഞ്ഞു. പക്ഷേ ഗുരു ചായ പകരുന്നത് നിർത്തിയില്ല. ചായ കപ്പിൽ നിന്ന് പുറത്തേക്ക് കവിഞ്ഞൊഴുകി മേശപ്പുറത്തേക്കും ഒടുവിൽ പ്രഭുവിന്റെ വിലപിടിപ്പുള്ള വസ്ത്രങ്ങളിലേക്കും വീഴാൻ തുടങ്ങി. പൊറുതിമുട്ടിയ പ്രഭു ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റു. "ഗുരു, അങ്ങേക്ക് എന്താണ് പറ്റിയത്? കപ്പ് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്നത് അങ്ങ് കാണുന്നില്ലേ? ഇനിയും അതിലേക്ക് ഒരു തുള്ളി ചായ പോലും ഒഴിക്കാൻ കഴിയില്ല." ഗുരു കെറ്റിൽ താഴെ വെച്ച് സ്നേഹത്തോടെ പ്രഭുവിന്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, "ശരിയാണ്, ഈ കപ്പ് പോലെയാണ് അങ്ങയുടെ മനസ്സും. ആഗ്രഹങ്ങളും അഹങ്കാരങ്ങളും അനാവശ്യമായ ആഡംബരങ്ങളും കൊണ്ട് അത് ഇതിനകം നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. അകത്ത് ഒഴിഞ്ഞ ഒരിടം ബാക്കിയില്ലെങ്കിൽ പുതിയൊരു വെളിച്ചമോ ഉയർന്ന ചിന്തയോ ഞാൻ എങ്ങനെ അങ്ങയിലേക്ക് പകരും? ആദ്യം ഈ കപ്പ് ശൂന്യമാക്കൂ, എന്നിട്ട് വരിക." പ്രഭുവിന്റെ തല ലജ്ജയോടെ താണുപോയി. ആ നിമിഷം അയാൾക്ക് ആ സത്യം വെളിപ്പെട്ടു. നമ്മുടെ ജീവിതവും ഇതുപോലെ തന്നെയല്ലേ? വീടുകളിൽ സാധനങ്ങൾ വാരിക്കൂട്ടുന്നു, മനസ്സിൽ ആകുലതകളും മത്സരബുദ്ധിയും നിറയ്ക്കുന്നു. എന്തിനാണ് ഈ അനാവശ്യമായ ഭാരങ്ങൾ? ബാഹ്യമായ ലളിതവൽക്കരണം അഥവാ സിമ്പിൾ ലിവിംഗ്. എന്നാൽ ദാരിദ്ര്യമോ ഇല്ലായ്മയോ അല്ല, മറിച്ച് അനാവശ്യമായവയെ ഒഴിവാക്കി ജീവിക്കാൻ പഠിക്കലാണ്. നമുക്ക് ആവശ്യമുള്ളതും ആഗ്രഹിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിവാണ്, തിരിച്ചറിയലാണ്. ജീവിതം ലളിതമാകുമ്പോൾ മനസ്സ് സ്വതന്ത്രമാകും. അവിടെ അനാവശ്യമായ ബഹളങ്ങളില്ല, മറ്റുള്ളവരോടുള്ള അന്ധമായ മത്സരമില്ല. അപ്പോഴാണ് ഉയർന്ന ചിന്ത എന്ന അത്ഭുതം സാധ്യമാകുന്നത്. സ്നേഹം, കാരുണ്യം, സഹജീവികളോടുള്ള സഹാനുഭൂതി, ആത്മീയമായ അന്വേഷണങ്ങൾ, ഇവയെല്ലാം മുളപൊട്ടാൻ മനസ്സിൽ ശാന്തമായ ഒരു ഇടം വേണം. മഹാത്മാഗാന്ധിയുടെ ജീവിതം നോക്കൂ. ആ മനുഷ്യന്റെ ജീവിതം ലളിതമായിരുന്നു, എന്നാൽ ചിന്തകളോ ഹിമാലയത്തേക്കാൾ ഉയർന്നതായിരുന്നു. ജീവിതത്തിന്റെ സൗന്ദര്യം നമ്മൾ ശേഖരിച്ചു വെക്കുന്ന പണ്ടങ്ങളിലല്ല, നമ്മൾ വിതറുന്ന നന്മകളിലാണ്. ചുറ്റുമുള്ള ചെറിയ കാര്യങ്ങളിൽ ആനന്ദം കണ്ടെത്തുക, കുറഞ്ഞ സാധനങ്ങൾ കൊണ്ട് ജീവിക്കാൻ ശീലിക്കുക, ഒപ്പം വലിയ സ്വപ്നങ്ങളും ഉദാത്തമായ ചിന്തകളും മനസ്സിൽ സൂക്ഷിക്കുക. ഒരു പാട്ടിന്റെ ഭംഗി സ്വരങ്ങൾക്കിടയിലുള്ള നിശബ്ദതയിലാണ്. അതുപോലെ ജീവിതത്തിന്റെ ഭംഗി ബാഹ്യമായ ലാളിത്യത്തിലാണ്. ആ ലാളിത്യത്തിൽ നിന്നാകട്ടെ നമ്മുടെ ഉയർന്ന ചിന്തകളുടെ തുടക്കം.
0: ഡോക്ടർ ജോൺ ടി എബ്രഹാം തേവരേത്ത് അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി എഫ് എം 101.9. കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. കാലാവസ്ഥാ അറിയിപ്പ് സമാപിക്കുന്നു. സമയം 11 മണി കഴിഞ്ഞ് 5 മിനിറ്റും

इन हसी वादियों में मिलते मिलते मिल गई है जिंदगी।